ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ഭാദ്രപദം 8, മലയാള വർഷം 1202, ചിങ്ങം 14, 2026 ഓഗസ്റ്റ് 30, ഞായറാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോ ഹെഡ്സിലും FM 101.1 മെഗാ ഹെഡ്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 57 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശങ്കരനാരായണൻ ഇളയടത്ത്.
1: പത്തു കിണറുകൾക്ക് തുല്യം ഒരു കുളം, പത്തു കുളങ്ങൾക്ക് തുല്യം ഒരു തടാകം, പത്ത് തടാകങ്ങൾക്ക് തുല്യം ഒരു നദി, പത്ത് നദികൾക്ക് തുല്യം ഒരു പുത്രൻ, പത്ത് പുത്രന്മാർക്ക് തുല്യം ഒരു മരം. വൃക്ഷ ആയുർവേദത്തിലേതാണ് ഈ വരികൾ. നമ്മുടെ പൂർവികർ വൃക്ഷങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രാധാന്യമാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. വൃക്ഷത്തെ മാത്രമല്ല, ഭൂമിയെയും ജലത്തെയും ഒക്കെ വന്ദിച്ച് ജീവിക്കാനാണ് ആചാര്യന്മാർ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. കിടക്കയിൽ നിന്നും പാദങ്ങൾ ഭൂമിയിൽ വയ്ക്കുന്നതിനു മുമ്പ് ഭൂമാതാവിനെ തൊട്ട് ശിരസിൽ വെച്ച് ക്ഷമാപണ മന്ത്രം ചൊല്ലണമെന്ന് ആചാര്യന്മാർ വിധിക്കുന്നു. സമുദ്രവസനേ ദേവി പർവ്വതസ്തനമണ്ഡല.

0: ശ്രീ വിഷ്ണുപതി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. ഇങ്ങനെ ചൊല്ലിയാണ് ഭൂമി തൊട്ട് ശിരസിൽ വെക്കേണ്ടത്. ഇത്തരം കാഴ്ചപ്പാടുകളെയെല്ലാം തള്ളിക്കളയുന്ന ആധുനിക ജനത ഭൂമിയെയും വൃക്ഷങ്ങളെയുമൊക്കെ സ്വന്തം സുഖഭോഗങ്ങൾക്കുവേണ്ടി അവഗണിക്കുമ്പോൾ നേരിടാൻ പോകുന്നത് വൻ ദുരന്തത്തെയാണെന്ന് ലോകസംഭവ വികാസങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഒരു മരം മുറിക്കുമ്പോൾ അതിനോട് നമ്മൾ ക്ഷമാപണം നടത്തണമെന്നാണ് പൂർവീകർ പറയുന്നത്. മരം മുറിക്കുന്നതിന് ക്ഷമാപണമോ? ഇവിടെ മനുഷ്യരെ പോലും നിഷ്കരുണം വെട്ടിക്കൊലപ്പെടുത്തുമ്പോഴല്ലേ മരം വെട്ടുമ്പോൾ ക്ഷമാപണം? ഇത് പറയുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ചുറ്റും കണ്ടും കേട്ടും വളരുന്നതും അങ്ങനെയാണല്ലോ. എന്നാൽ ആചാര്യന്മാർ നമുക്ക് വിധിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ ലക്കും ലഗാനുമില്ലാത്ത ഒരു ജീവിതചര്യയല്ല. സ്ത്രീയെ അമ്മയായും സുഹൃത്തിനെ സഹായിയായും പിതാവിനെയും ഗുരുവിനെയും ദൈവമായും പെൺകുട്ടികളെ മകളായുമൊക്കെ കാണാൻ പഠിപ്പിച്ചതായിരുന്നു നമ്മുടെ പൂർവചര്യകൾ. എന്നാൽ ഇന്ന് കാലമാകെ മാറിപ്പോയിരിക്കുന്നു. ഇതിനിടയിൽ വൃക്ഷങ്ങളെ ആരു ശ്രദ്ധിക്കാൻ? മനുഷ്യരാശിക്ക് എന്നും ഗുണം മാത്രം പ്രദാനം ചെയ്യുന്ന വൃക്ഷങ്ങളെ വിളക്ക് വെച്ച് ആരാധിക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. കാരണം വൃക്ഷങ്ങൾ അത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നു. വൃക്ഷങ്ങൾ നിലനിൽക്കുന്ന കാലം വരെ മാത്രമേ ഈ ഭൂമിയിൽ മനുഷ്യരാശിയും നിലനിൽക്കൂ. നമ്മുടെ പൂർവീകർ ഇതെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ചാണ് ജീവിച്ചിരുന്നത്. എന്നാൽ പുതുതലമുറ ഇതിനൊന്നും ഒരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. ഒരു വൃക്ഷം ഒരു വലിയ ആവാസ വ്യവസ്ഥയുടെ നെടുന്തൂണാണ്. ഒരു ആൽമരം നിലം പതിച്ചാൽ അതിനെ ചിതകൂട്ടി മനുഷ്യരെ ദഹിപ്പിക്കുന്നതുപോലെ ദഹിപ്പിക്കണമെന്ന് വിധിയുള്ളതാണ് ഭാരതീയ സംസ്കാരം. ഇതിനെ അന്ധവിശ്വാസമെന്ന് കളിയാക്കുന്നവർ ഒന്ന് മനസ്സിലാക്കണം. 300 സ്ക്വയർ മീറ്റർ വിസ്താരമുള്ള ഒരു ആൽമരം ഏകദേശം 500 കിലോഗ്രാം പ്രാണവായുവിനെ പ്രകാശ സംശ്ലേഷണം നടത്തി പുറത്തുവിടുന്നുണ്ടെന്നാണ് അമേരിക്കയിലെ ഒരു പഠനം വ്യക്തമാക്കുന്നത്. എപ്പോഴെങ്കിലും ഒരു വൃക്ഷം മുറിക്കേണ്ടി വന്നാൽ മരത്തോട് മാത്രമല്ല അതിൽ താമസിച്ചു വരുന്ന പക്ഷികൾ ഉൾപ്പെടെയുള്ള ജീവികളോടും മാറി താമസിക്കാൻ അപേക്ഷിച്ച് ക്ഷമ ചോദിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. യാനീഹി ഭൂതാനി വസന്തിനാനി ബലിം ഗൃഹീത്വാ വിധിവൽപ്രയുക്തം അന്യത്രവാസം പരികൽപ്പയാമി ക്ഷമന്തു താനദ്യ നമോസ്തുദേവ്യഹ. ഇത് പഴയ മനുഷ്യന്റെ ഉള്ളിൽ ലയിച്ചിരുന്ന നന്മയുടെ പ്രതീകമാണ്. മരം വെട്ടുന്നതിനെതിരെയും വൃക്ഷം നട്ടുപിടിപ്പിക്കുന്നതിനു വേണ്ടിയുമൊക്കെ സർക്കാർ ശ്രമിക്കുന്നത് വർത്തമാനകാലങ്ങളിൽ വാർത്തകളായി ഒതുങ്ങുമ്പോൾ നമ്മുടെ ആചാര്യന്മാർ വൃക്ഷത്തിന്റെ നിലനിൽപ്പിലൂടെ മനുഷ്യരാശിയുടെ നിലനിൽപ്പാണ് സ്വപ്നം കണ്ടിരുന്നത്. അതുകൊണ്ടുതന്നെയാണ് അവർ വൃക്ഷങ്ങളെ ദൈവങ്ങളെ പോലെ കണ്ട് ആരാധിച്ചിരുന്നതും.
1: ശങ്കരനാരായണൻ ഇളയടത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് ഒ എൻ വി കുറുപ്പിന്റെ ഒരു ചിങ്ങം കൂടി എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് അപർണ രാജീവ്.

0: 75 ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8 മണിക്ക് ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 വൈകിട്ട് 4:45 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 9:30 യുവവാണി. ദേശീയ ഫുട്ബോൾ താരം സച്ചിൻ സുരേഷുമായി അഞ്ജു പി അർജുനൻ നടത്തുന്ന അഭിമുഖം. 10 മണിക്ക് ലളിത സംഗീത പാഠം. സുനിൽകുമാർ പനമണിയുടെ വരികൾ ഈണം നൽകി പഠിപ്പിക്കുന്നത് അറക്കൽ നന്ദകുമാർ, പഠിക്കുന്നത് ദിവ്യ എസ്. 10:25 റീഗൽ ജ്വല്ലേഴ്സ് സിക്കണ്ട വാര്യർ റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 പാട്ടോർമ്മകൾ പുനഃപ്രക്ഷേപണം. ശ്രോതാക്കളുടെ ഇഷ്ടഗാനോർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി. പങ്കെടുക്കുന്നത് മലപ്പുറം ജില്ലയിലെ ചെമ്മലശ്ശേരിയിൽ നിന്നും പി ജി ശാരദ ടീച്ചർ. 10:45 ഗസൽ. 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പ്രഭാഷണം, തുടർന്ന് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ. ഉച്ചയ്ക്ക് 12 മണിക്ക് ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 പുള്ളുവൻ പാട്ട് വി കെ രൂപേഷും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, പ്രമേഹവും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് ഗാനമഞ്ചിരി, ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടി. പദം വാതിൽ. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് അജിത രാമകൃഷ്ണൻ, തിരുവില്ലോമല. 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 നാടകഗാനങ്ങൾ. 2:30 കഥകളി പദങ്ങൾ. കലാമണ്ഡലം ശങ്കരൻ എമ്പ്രാന്തിരിയും സംഘവും അവതരിപ്പിച്ചത്. 3 മണിക്ക് ഓണഗീതികൾ, ലളിതഗാനമേള പുനഃപ്രക്ഷേപണം. ഗാനരചന മധു വാസുദേവൻ, ഇത്തിത്താനം പ്രേം ജി കെ ഭാസി, സംഗീതം സണ്ണി പി കെ, എസ് കൃഷ്ണൻ, ഗായകർ മനീഷ കെ എസ്, ആനീസ് ക്ലീറ്റസ് എറണാകുളം, തൊടുപുഴ മനോജ് പത്മനാഭൻ, സുകേഷ് ലാൽ പാലക്കാട്, സണ്ണി പി കെ. കീബോർഡ് ജാക്സൺ പോൾ, റിതം പാഡ് ഷോമി പി ഡേവിസ്, തബല കൃഷ്ണകുമാർ ഇ കെ, പുല്ലാങ്കുഴൽ മോഹൻ തിരുവില്ലാമല, വീണ രശ്മി പ്രദീപ്. 4 മണിക്ക് ആനന്ദ് കെ രാജിന്റെ സംഗീത കച്ചേരി, വയലാർ രാജേന്ദ്രൻ വയലിൻ, ആലത്തൂർ പി ബി കൃഷ്ണൻ മൃദംഗം. 4:30 വനിതാവേദി പുനഃപ്രക്ഷേപണം. 5 മണിക്ക് ഗാന്ധിമാർഗം പുനഃപ്രക്ഷേപണം. ഗാന്ധിജി ഇന്നിന്റെ പ്രസക്തി പ്രഭാഷണം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി വി കൃഷ്ണൻ നായർ. 5:10 സ്വാസ്ഥ്യം പുനഃപ്രക്ഷേപണം. 5:20 കഥകളതിസാധനം പുനഃപ്രക്ഷേപണം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 സമകാലികം പുനഃപ്രക്ഷേപണം. കേരള എന്നത് ഇനി മുതൽ ഔദ്യോഗിക കേരളം. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി സീറ്റ് പദ്ധതി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പരിപാടി അധികരിച്ച് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടി. 6:50 വയലും വീടും, അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും, ഡോക്ടർ സുഷാ വി എസ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മുതൽ വിമൻസ് ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യയും തായ്ലൻഡും തമ്മിലുള്ള മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം. 8 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ. 9:30 ഉപരാഷ്ട്രപതിയുടെ കേരള സന്ദർശനത്തിന്റെ റിപ്പോർട്ട്. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, ഇന്നത്തെ സ്വർണവില.
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:20.

0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
2: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
1: ഫോൺ 9387168444.
3: ആകാശവാണി തൃശൂർ പ്രഭാതവന്ദനം. തൃശൂർ കലാസദന അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം.

0: തൃശൂർ കലാസതൻ അവതരിപ്പിച്ച ഭക്തിഗാനങ്ങളാണ് കേട്ടത്. പ്രഭാതവന്ദനം സമാപിച്ചു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
3: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
0: ആകാശവാണി തൃശൂർ.
3: വിളംബരം. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: പത്രവാർത്തകൾ. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനിലെത്തി. തിങ്കളാഴ്ച കിർഗിസ്ഥാനിൽ തുടങ്ങുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന്റെ മുന്നോടിയായാണ് പ്രധാനമന്ത്രി ഉസ്ബെക്കിസ്ഥാനിലെത്തിയത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിലെ

0: വിവിധ പൊതുപരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യൻ ഭൂപ്രദേശത്തിന്റെ തത്സമയ ചിത്രം നൽകാൻ ശേഷിയുള്ള ജിയോ ഇമേജിംഗ് ഉപഗ്രഹമായ GSAT-1A ശ്രീഹരിക്കോട്ടയിൽ നിന്നും September 4 GSLV-F17 റോക്കറ്റിൽ വിക്ഷേപിക്കും. തൃശൂരിൽ നടന്ന പുലിക്കളിയിൽ മികച്ച പുലിക്കളി സംഘത്തിനുള്ള പുരസ്കാരമടക്കം നേടി അയ്യന്തോൾ ദേശം ഓവറോൾ ജേതാക്കളായി. കാഠ്മണ്ഡുവിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 675 2400ലധികം പേരെ കാണാതായെന്ന് നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കാണാതായവരിൽ 275 ഇന്ത്യക്കാരുമുണ്ട്. US ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന് ഇന്ന് തുടക്കം. 4 മാസത്തെ പരിക്കിന്റെ ഇടവേളയ്ക്ക് ശേഷം മുൻ ചാമ്പ്യനായ കാർലോസ് അൽകാരസ് തിരിച്ചുവരവിനൊരുങ്ങുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തങ്ങളുടെ വിജയക്കുതിപ്പ് തുടർന്ന് മാഞ്ചസ്റ്റർ സിറ്റി. എവേ പോരാട്ടത്തിൽ ക്രിസ്റ്റൽ പാലസിനെ 1-0 4 ഗോളുകൾക്ക് തകർത്താണ് സിറ്റി സീസണിലെ തുടർച്ചയായ 2-ാം വിജയം സ്വന്തമാക്കിയത്.
1: വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
6: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം.
7: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG Road, തൃശൂർ. ജാഗ്രത.
8: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
7: ഫോൺ 9387168444.
9: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
10: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
6: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം.
0: ആകാശവാണി, തൃശൂർ. ഡോക്ടർ പ്രിൻസീപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം കേൾക്കാം. ചോദ്യം ഇതാണ്: 2026 ലോക ഫോട്ടോഗ്രാഫി ദിനത്തിന്റെ ഔദ്യോഗിക പ്രമേയം എന്തായിരുന്നു? 2026 ലോക ഫോട്ടോഗ്രാഫി ദിനത്തിന്റെ ഔദ്യോഗിക പ്രമേയം എന്തായിരുന്നു? ഉത്തരം കേൾക്കാം രാവിലെ 7:55.
11: ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 7 മണിക്ക്
12: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
11: പ്രായോജകർ
12: വന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
11: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
13: നാളെ രാവിലെ 7:40 തൊഴിലവസര വാർത്തകൾ. പ്രായോജകർ
14: എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്, ഒപ്പം പഴയ കിടക്കകൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ കിടക്ക സ്വന്തമാക്കാനുള്ള അവസരം.
15: മൃദുല ഫർണിച്ചർ വേൾഡ്.

പ്രത്യേക അറിയിപ്പ്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ലഭിച്ചതിനാൽ പീച്ച് ഡാമിലെ ജലനിരപ്പ് ക്രമമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂനമർദ്ദം, ചക്രവാത ചുഴി, തുലാവർഷം എന്നിവയിലൂടെ ഇനിയും മഴ പ്രതീക്ഷിക്കുന്നതിനാൽ പീച്ച് ഡാമിലെ ജലനിരപ്പ് ക്രമീകരിച്ച് നിലനിർത്തുന്നതിനായി പീച്ച് ഡാമിൽ നിന്നും സ്പിൽവേ ഷട്ടറുകൾ തുറക്കും. കെഎസ്ഇബി ചെറുകിട വൈദ്യുതി ഉൽപ്പാദന നിലയം വഴിയും മണലിപ്പുഴയിലേക്ക് വെള്ളമൊഴുക്കുന്നതിന് തൃശൂർ ജില്ലാ കലക്ടറുടെ അനുമതി ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ 4 സ്പിൽവേ ഷട്ടറുകളും നാളെ രാവിലെ 11 2 ഇഞ്ച് അതായത് 5 സെന്റിമീറ്റർ വീതം തുറക്കും. ഇതോടൊപ്പം കെഎസ്ഇബി ചെറുകിട വൈദ്യുത ഉൽപ്പാദന നിലയം വഴിയും വെള്ളം പുഴയിലേക്ക് ഒഴുകുന്നു.

മറ്റൊരറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ, കൊല്ലം ആലപ്പാട്ട് മുതൽ ഇടവ വരെ, ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെ, എറണാകുളം മുനമ്പം FH മുതൽ മറുവക്കാട് വരെ, തൃശൂർ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെ തീരങ്ങളിൽ ഇന്ന് വൈകുന്നേരം 5:30 മുതൽ നാളെ രാത്രി 11:30 വരെ 0.6 മുതൽ 1.2 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് ഇന്ന് രാവിലെ മുതൽ നാളെ രാത്രി 11:30 വരെ 1.2 മുതൽ 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിക്കുന്നു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുകയാണ്.

ആകാശവാണി തൃശൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്.
2: ബുദ്ധു, നിർത്ത്!
1: എന്ത്? ഇങ്ങനെയുള്ള പോപ്പ്സിൽ നിന്നും ജാഗ്രത പുലർത്തു. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
2: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
1: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
3: RBI പറയുന്നു, സ്മാർട്ട്
1: ആകൂലാകൂ.
4: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. സംസ്ഥാനത്തെ ഓണം വാരാഘോഷത്തിന് വൈകിട്ട് സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11. ഗവൺമെന്റ് ആശുപത്രികളിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി K മുരളീധരൻ. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 675. ദുബായിൽ ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. രാവിലെ 7:30 കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴയിൽ കേരളകൌമുദിയുടെ 115 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
7: പത്മഭൂഷൺ ബഹുമതി ലഭിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുന്ന ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയാകും. തുടർന്ന് പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും വൈകിട്ട് തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷം

0: ത്തിന്റെ സമാപന പരിപാടിയും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. നാളെ ലക്ഷദ്വീപ് സന്ദർശനത്തിനുശേഷം കേരളത്തിൽ തിരികെ എത്തുന്ന സി പി രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിൽ സുരക്ഷ ശക്തമാക്കി. പത്തനംതിട്ട ആറന്മുള പ്രദേശങ്ങളിൽ ഉച്ചയ്ക്ക് 11:30 ശേഷം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഉച്ചയ്ക്ക് 12 ആലപ്പുഴയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം പത്തനംതിട്ട പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി റോഡ് മാർഗം 12:35 ആറന്മുളയിലെത്തും. ഉച്ചയ്ക്ക് 1:30 ആറന്മുള വള്ളംകളി ഉദ്ഘാടനം. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഉസ്ബെക്കിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് താഷ്കണ്ടിൽ ഉസ്ബെക്കിസ്ഥാൻ യോഗ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന യോഗ പരിപാടിയിൽ പങ്കെടുക്കും. തുടർന്ന് പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 137 പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയായ ലക്ഷ്യ ലേബർ റൂം, പോളി ഡെന്റൽ ക്ലിനിക്, ഓക്സിജൻ പ്ലാന്റ്, ജെറിയാട്രിക് വാർഡ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിവിധ ആശുപത്രികളിൽ 139 ഡോക്ടർമാരെ പുതിയതായി നിയമിച്ചെന്നും ഇവർ ഉടൻ ചുമതല ഏൽക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 675 ഉയർന്നു. 320 വിദേശ പൌരന്മാരടക്കം 2400 പേരെ കാണാതായിട്ടുണ്ട്. 261 വിദേശ വിനോദസഞ്ചാരികളടക്കം 4400 പേരെ രക്ഷപ്പെടുത്തുകയോ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയോ ചെയ്തു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 15,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ച റാസുവ ജില്ലയിൽ മഴയും മൂടൽമഞ്ഞും കാരണം താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഇന്നലെ പുനരാരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. നേപ്പാളിലെ പ്രളയത്തെ തുടർന്ന് ഹെൽപ്പ് ഡെസ്കിൽ ബന്ധപ്പെട്ട 16 പേർ കൂടി നാട്ടിലെത്തിയതായി നോർക്ക റൂട്ട്സ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
2: നേപ്പാളിലെ പ്രളയത്തെ തുടർന്ന് ഇതുവരെ ആശയവിനിമയം സാധ്യമാകാതിരുന്ന 8 പേരിൽ ഒരാളായ എറണാകുളം സ്വദേശിയടക്കം 16 കേരളീയർ കൂടി നാട്ടിൽ തിരിച്ചെത്തിയതായി നോർക്ക റൂട്ട്സ് അറിയിച്ചു. ഹെൽപ് ഡെസ്കിൽ ബന്ധപ്പെട്ട 45 പേരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ടുണ്ട്. ഇവർ നേപ്പാളിലും ഇന്ത്യയിലും വിവിധ സ്ഥലങ്ങളിൽ സുരക്ഷിതരായി കഴിയുന്നുണ്ട്. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലെത്തിയവർക്ക് കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ സൌകര്യങ്ങൾ ഒരുക്കിയതായും നോർക്ക റൂട്ട്സ് അധികൃതർ തിരുവനന്തപുരത്ത് അറിയിച്ചു.
1: നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ ഇതുവരെ 108 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നേരത്തെ ബന്ധപ്പെടാൻ കഴിയാതിരുന്ന 50 ഇന്ത്യൻ പൌരന്മാരുമായി ബന്ധം പുനഃസ്ഥാപിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. മുല്ലപ്പെരിയാർ സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതി മറ്റന്നാൾ ഡാം സന്ദർശിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. സുപ്രീംകോടതി നിർദ്ദേശിച്ച സമ്പൂർണ്ണ സുരക്ഷാ പരിശോധന നടത്തണമെന്ന് കേരളം ആവശ്യപ്പെടുമെന്നും തയ്യാറായില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സേവനങ്ങൾ അതിവേഗം ജനങ്ങളിൽ എത്തിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. മലപ്പുറം, തൃപ്രങ്ങോട്, എടയൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. KAP MSB ബറ്റാലിയനുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ കണ്ണൂരിൽ നടത്തും. മന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. KAP 4 ബറ്റാലിയനിലെ 166 പേരും MSB മലപ്പുറത്തെ 139 പേരും ഉൾപ്പെടെ 305 പേരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറുടെ താൽക്കാലിക ചുമതല എറണാകുളം ജില്ലാ കലക്ടർ ജി പ്രിയങ്കയ്ക്ക് നൽകി സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി. നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയുടെ കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. ഇന്നു മുതൽ പ്രിയങ്ക നിലവിലെ ചുമതലകൾക്ക് പുറമെ KMRL മാനേജിംഗ് ഡയറക്ടറുടെ അധിക ചുമതലയും വഹിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിന് ഇറങ്ങും. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തായ്ലൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം ആരംഭിക്കും. തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈറ്റൻസിനെ 1 തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചി ഉയർത്തിയ 171 റൺസ് പിന്തുടർന്ന തൃശൂർ ടൈറ്റൻസിന് 20 ഓവറിൽ 170 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. പൊന്ന

0: ി കടവനാട്ടെ പൂക്കൈത പുഴ ജലോത്സവം ഇന്ന്. മത്സരത്തിന് ട്രാക്കുകൾ നിശ്ചയിക്കുന്ന ഹീറ്റ്സ് നറുക്കെടുപ്പ് ഇന്നലെ പൂർത്തിയായി. 10 മേജർ വള്ളങ്ങളും 11 മൈനർ വള്ളങ്ങളുമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 37 കേസുകളിൽ 46 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 9808 ഉയർന്നു. ആകെ 10581 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. KSRTC ജീവനക്കാർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുന്നത് നിയമവിരുദ്ധവും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ലംഘനവുമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് പറഞ്ഞു. ഗവൺമെന്റിനു വേണ്ടി ഗതാഗത വകുപ്പ് സെക്രട്ടറി, KSRTC മാനേജിംഗ് ഡയറക്ടർ, ലോ ഓഫീസർ, ജീവനക്കാരുടെ യൂണിയൻ പ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തി എത്രയും വേഗം കാര്യങ്ങൾ ചർച്ച ചെയ്ത് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. കോഴിക്കോട് മാനാഞ്ചിറ മലാപ്പറമ്പ് നാലുവരിപ്പാത നിർമ്മാണം ഉൾപ്പെടെ ജില്ലയിലെ എല്ലാ റോഡ് നിർമ്മാണ വികസന പ്രവർത്തനങ്ങളിലും പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ ബാരിക്കേഡുകൾ, മുന്നറിയിപ്പ് ബോർഡുകൾ, മതിയായ ലൈറ്റിംഗ് സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ നിർബന്ധമായും ഏർപ്പെടുത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കരാറുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിൽ പറഞ്ഞു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കാസർകോട് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കാസർകോട് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും രാത്രി 11 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കന്യാകുമാരി തീരത്തും മുന്നറിയിപ്പുണ്ട്. മീൻപിടുത്തക്കാരും തീരവാസികളും ജാഗ്രത പാലിക്കണം. ടൂറിസം വകുപ്പും ജില്ലാ ഭരണകൂടവും കാസർകോട് മുനിസിപ്പാലിറ്റിയും സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷം വൈകിട്ട് സമാപിക്കും. അവസാന ദിനമായി ഇന്ന് വൈകിട്ട് 3 തായലങ്ങാടി ക്ലോക്ക് ടവറിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കും. പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾ ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യുന്നു. തുടർന്ന് സ്റ്റീഫൻ ദേവസ്ഥയുടെ സംഗീത പരിപാടിയും ഉണ്ടാകും. മന്ത്രി VE അബ്ദുൽ ഗഫൂറിന്റെ നാളത്തെ കാസർകോട് ജില്ലാ സന്ദർശനം അടുത്ത മാസം 8 മാറ്റി. സെപ്റ്റംബർ 8 ചൊവ്വാഴ്ച കാസർകോട് HED കോൺഫറൻസ് ഹാളിലെ അവലോകന യോഗത്തിലും ഉച്ചയ്ക്ക് മത്സ്യഫെഡിന്റെ മികവ് പരിപാടിയിലും മന്ത്രി പങ്കെടുക്കും. വൈകിട്ട് മഞ്ചേശ്വരം തുറമുഖത്ത് 100-ദിന കർമ്മ പരിപാടിയും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഗണേശ ചതുർത്ഥി ആഘോഷങ്ങളോടനുബന്ധിച്ച് അടുത്ത മാസം 14 കാസർകോട് റവന്യൂ ജില്ലയിലെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച യൂണിവേഴ്സിറ്റി പരീക്ഷകൾ, സ്കൂൾ ബോർഡ് പരീക്ഷകൾ, മറ്റ് പൊതുനിയമന പരീക്ഷകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ലെന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. സംസ്ഥാനത്തെ ഓണം വാരാഘോഷത്തിന് വൈകിട്ട് സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. ഗവൺമെന്റ് ആശുപത്രികളിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 675. ദുബായിൽ ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിന് ഇറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഉസ്ബെക്കിസ്ഥാന ദേശസ്യ രാഷ്ട്രപതിനാ ഷവകത് മിർജിയോയേവ് ഇത്യനേന സഹ ദ്വൈപാക്ഷികം വാർത്താലാപം കരിഷ്യതി. ഉഭൌ നേതാരൌ രാഷ്ട്രപതി പ്രാസാദെ വ്യാപാര നിവേശ, രക്ഷാ, ഡിജിറ്റൽ സമ്പർക്ക, ഊർജ, ശിക്ഷ, ജനാനാം സംബന്ധാദിഷു ക്ഷേത്രേഷു സഹകാരസ്യ സമീക്ഷാം കരിഷ്യതഃ. അദ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർവപ്രഥമം ഉജ്ബെക്കിസ്ഥാന ദേശസ്യ യോഗസംഘേന ആയോജിതേ യോഗകാര്യക്രമേ ഭാഗം ഗ്രഹിഷ്യതി. തതഃ പരം സഹ ഉജ്ബെക്കിസ്ഥാനസ്യ രാഷ്ട്രപതിനാ ഷവകത് മിർജിയോയേവ് ഇത്യസ്യ പ്രാസാദം ഗമിഷ്യതി, യത്ര ഉഭൌ ദ്വൈപാക്ഷികോപവേശനം കരിഷ്യതഃ. ബുധവാസരെ ആഗതായാഹ ആകസ്മിക് ജലാപ്ലാവന ദുർഘടനായാഹ അനന്തരം നേപാളദേശെ അദ്യ പര്യന്തം 80,000 യാവത് ഭാരതീയാഹ നാഗരികാഹ രക്ഷിതാഹ ഇതി വിദേശമന്ത്രാലയഃ അവദത്.

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
2: ഫോൺ 9048255333.
4: മലപ്പുറം ജില്ലയിലെ വന്ധ്യതാ നിവാരണ ചികിത്സാ വിഭാഗം മൗലാന IVFന്റെ 21-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വന്ധ്യതാ നിവാരണ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു.
5: രജിസ്ട്രേഷന് വിളിക്കൂ 8714797444.
4: മൗലാന IVF സെന്റർ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: വന്ധ്യതാ നിവാരണ ക്യാമ്പ് ജൂലൈ 27 മുതൽ ഒരു മാസക്കാലം.
0: സസ്യ കീടരോഗ നിയന്ത്രണ നിർദ്ദേശങ്ങൾ കേൾക്കാം. ആദ്യം കുരുമുളക്. തുടർച്ചയായ മഴ മൂലം കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്. 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ

0: ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടു കൊടുക്കുക. രോഗം കൂടുന്ന പക്ഷം 1% വീര്യമുള്ള ബോഡോ മിശ്രിതമോ അല്ലെങ്കിൽ 20 ഗ്രാം സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് അല്ലെങ്കിൽ 2.5 ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് മണ്ണ് കുതിരത്തക്ക വണ്ണം ഒഴിച്ചു കൊടുക്കുകയും ചെടിയിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യുക. ജാതി. മഴക്കാലത്ത് ജാതിമരങ്ങൾക്ക് ഇലകൊഴിച്ചിൽ, വേരുചീയൽ, തടിയിൽ നിന്നും കറയൊലിപ്പ് എന്നീ രോഗങ്ങൾ കണ്ടുവരുന്നു. കുമിൾ ബാധ മൂലമുണ്ടാകുന്ന ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഇലകളിൽ 1% ബോഡോ മിശ്രിതം തളിക്കുക. കൂടാതെ ചെമ്പ് കലർന്ന കുമിൾ നാശിനികളിൽ ഒന്ന് കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മരത്തിന് ചുറ്റും തടമെടുത്ത് മരം 1 10 മുതൽ 20 ലിറ്റർ വരെ എന്ന തോതിൽ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുക. തായ്തടിയിൽ കറയൊലിക്കുന്ന ഭാഗത്ത് ബോഡോ കുഴമ്പ് അല്ലെങ്കിൽ ഹെക്സാകോണസോൾ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ പുരട്ടി മഴ കൊള്ളാതെ സൂക്ഷിക്കുക. ബോഡോ കുഴമ്പ് തയ്യാറാക്കുന്നതിന് 100 ഗ്രാം നീറ്റുകക്കയും 100 ഗ്രാം തുരിശും 1/2 ലിറ്റർ വെള്ളത്തിൽ വെവ്വേറെ കലക്കി യോജിപ്പിച്ച് ഉപയോഗിക്കുക. പച്ചക്കറി. മഴക്കാലത്ത് പച്ചക്കറികളിൽ മൃദുരോമപ്പൂപ്പ് എന്ന കുമിൾ രോഗം കാണാനിടയുണ്ട്. പ്രതിവിധിയായി 20 ഗ്രാം ട്രൈക്കോഡെർമ അല്ലെങ്കിൽ 2 ഗ്രാം കർസെറ്റ് എമേറ്റ് അല്ലെങ്കിൽ 1 മില്ലി ഇക്വേഷൻ പ്രോ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 15 ദിവസം ഇടവിട്ട് ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധത്തിൽ കലക്കി തളിക്കുക. പ്രതികൂല കാലാവസ്ഥയും കനത്ത മഴയും മൂലം വിളകൾക്കുണ്ടാകുന്ന കീടരോഗബാധകൾക്ക് അടിയന്തര ഉപദേശം തേടുന്നതിനായി കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററുമായോ ജില്ലാതല കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുമായോ ബന്ധപ്പെടാവുന്നതാണ്. അടിയന്തര കാർഷിക നിർദ്ദേശങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നെല്ല് ഗവേഷണ കേന്ദ്രം വൈറ്റില, എറണാകുളം. ഫോൺ നമ്പർ 8075220868. കൃഷി വിജ്ഞാന കേന്ദ്രം തൃശൂർ 9400483754. കമ്മ്യൂണിക്കേഷൻ സെന്റർ മണ്ണുത്തി 8547070773. കൃഷി വിജ്ഞാന കേന്ദ്രം പാലക്കാട് 6282939. കൃഷി വിജ്ഞാന കേന്ദ്രം മലപ്പുറം 8547193685.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ വന്ധ്യത ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും.
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
4: അക്കൗണ്ടൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
5: CRF-ലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
6: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
7: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
8: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
9: ദൃശ്യം കണ്ണാശുപത്രി.
10: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTV മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
11: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
10: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800420-2233.
0: പുലരിപ്പൂക്കളി ഇനി കേൾക്കാം.
12: അക്ഷര കേരളം.
13: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അക്ഷര കേരളത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. പ്രിയരെ, ഈ വരുന്ന സെപ്റ്റംബർ 4 നാം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുകയാണല്ലോ. ലോക നന്മയ്ക്ക് അപജയം സംഭവിച്ചപ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കാനായി മഹാവിഷ്ണു കൃഷ്ണനായി അവതരിച്ചത് അഷ്ടമിരോഹിണി ദിനത്തിലാണെന്നാണ് വിശ്വാസം. മലയാളത്തിലെ പ്രശസ്ത ഭക്തകവിയായ പൂന്താനമെഴുതിയ ജ്ഞാനപ്പാന ഭക്തി സാഹിത്യത്തിലെ അതുല്യ സംഭാവന എന്നതിൽ കവിഞ്ഞ് സാർവലൌകികമായ ജീവിത ദർശനങ്ങൾ അതിലളിതമായി ആവിഷ്കരിക്കുന്ന കാലിക പ്രസക്തമായ ഒരു കൃതി കൂടിയാണ്. ഇന്ന് അക്ഷരകേരളത്തിൽ നമുക്കാദ്യം ഒരു പ്രഭാഷണം കേൾക്കാം. ജ്ഞാനപ്പാനയിലെ സാമൂഹ്യ ദർശനം എഴുതി അവതരിപ്പിക്കുന്നത് തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുപ്രിയ വി സി.
9: 16-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയൊട്ടുക്ക് പടർന്നു പന്തലിച്ച ഭക്തിപ്രസ്ഥാനത്തിന് കേരളത്തിലുണ്ടായ തുടർച്ചയായിരുന്നു പൂന്താനം. ആത്മീയമായും മാനസികമായും തളർന്ന ജനതയ്ക്ക് എഴുത്തച്ഛൻ കൈമാറിയ ഉണർവിനെ പിന്നീട് പൂന്താനം ഏറ്റെടുക്കുന്നു. പൊതുവെ ഭക്തിരസപ്രധാനമെന്ന നിലയിലാണ് പൂന്താനത്തിന്റെ കൃതികൾ വിലയിരുത്തപ്പെടാറ്. പൂന്തയനാം പലകാവ്യം കണ്ണനു നിവേദിച്ച പൂന്താനം എന്നാണല്ലോ പ്രസിദ്ധിയും. ആത്മീയതയിൽ ആണ്ടുമുങ്ങുമ്പോഴും ഭൗതികതയെ നിരാകരിച്ചുകൊണ്ട് മുന്നേറാൻ പൂന്താനം ആഗ്രഹിച്ചില്ല. അദ്ദേഹത്തിന് ഭക്തി എന്നത് കൂടുതൽ സംശുദ്ധമായ കർത്തവ്യനിരതമായ ജീവിതത്തിന് മനുഷ്യരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തിൽ ഊന്നിയുള്ളതായിരുന്നു. ഭക്തിയിലൂടെയും ശ്രദ്ധയിലൂടെയും വ്യക്തിക്കു കൈവരുന്ന ആത്മശുദ്ധി സമൂഹത്തെ മാറ്റിമറിക്കുന്ന പ്രേരണാശക്തിയായി മാറുന്നത് സങ്കല്പം ചെയ്ത വ്യക്തിയായിരുന്നു പൂന്താനം. പൂന്താനം ജീവിച്ച കാലത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും ഏറെ അറിവു പകരുന്ന കൃതിയാണ് ജ്ഞാനപ്പാന. കേരള സമൂഹത്തിലുണ്ടായിരുന്ന അപജയങ്ങളും അപഭ്രംശങ്ങളും അദ്ദേഹം ഇതിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട്. സമൂഹത്തിലെ ഉപരിവർഗത്തിന്റെ പ്രതിനിധിയായിരിക്കുമ്പോഴും കാവ്യരചനാ സമ്പ്രദായത്തിലും വിഷയസമീപനത്തിലും സാമാന്യജനങ്ങളുടെ രീതികളുമായി ചേർന്നു നിൽക്കുവാനാണ് അദ്ദേഹം ശ്രമിച്ചത്. കുടുംബം, സമൂഹം, രാഷ്ട്രീയം, സാമ്പത്തികം, ആത്മീയം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ സംഭവിച്ചുകൊണ്ടിരുന്ന അപഭ്രംശങ്ങളെ അദ്ദേഹം ജ്ഞാനപ്പാനയിൽ മറനീക്കി കാണിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ ക്ഷണികതയെക്കുറിച്ച് നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് വൃഥാ പാഴാക്കിക്കളയുന്ന ജീവിത മഹത്വത്തെക്കുറിച്ച് അറിവു പകരുന്നത്. അതുകൊണ്ടുതന്നെ പരിഹാസമോ പൊട്ടിച്ചിരിയോ അദ്ദേഹത്തിന് ആയുധങ്ങളേയല്ല. ഭൗതികതയും ആത്മീയതയും സമുചിതമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ആത്മസാക്ഷാത്കാരമായിരുന്നു അദ്ദേഹം വിഭാവന ചെയ്തത്. അതിനായി അദ്ദേഹം ഭക്തിയെ കൂട്ടുപിടിക്കുന്നു. സ്വയം നിയന്ത്രിതമായ കർമ്മമാർഗം മുക്തിമാർഗം തന്നെയാണെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ചഞ്ചലാക്ഷിമാരുടെ മുന്നിൽ കുഞ്ചിരാമനായി ആടുന്നവരും അഗ്നിസാക്ഷിയായി വേട്ട പത്നിയെ സ്വപ്നത്തിൽ പോലും കാണാത്തവരും മാതാപിതാക്കൾക്ക് അന്നം നൽകാത്തവരും പൂന്താനത്തിന് പ്രമേയമാകുന്നത് സംശുദ്ധ ജീവിത സങ്കല്പത്തിൽ നിന്ന് വിഘടിച്ചു നിൽക്കുന്നതുകൊണ്ടുകൂടിയാണ്. വേദങ്ങളിൽ നേതി നേതി എന്ന് പറയും പോലെ ഇതല്ല ഇതല്ല ജീവിതം എന്നദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ജീവിക്കാനായി ശാന്തിപ്പണി ചെയ്യുന്നവരും ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു നടക്കുന്നവരും ജ്ഞാനപ്പാനയിലുണ്ട്. പരാധീനതയും അഹങ്കാരവും ഒരുപോലെ വർജിക്കേണ്ടതാണെന്നാണ് അദ്ദേഹത്തിന്റെ മതം. രാഷ്ട്രീയ ശക്തികേന്ദ്രങ്ങളെ വിമർശിക്കുമ്പോഴും പൂന്താനത്തിന്റെ തൂലിക പതറുന്നില്ല. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു കൃമിയായി പിറക്കുന്നു എന്നെഴുതുമ്പോൾ കൃപയില്ലാത്തവൻ അത് നൃപനായാലും അവന്റെ മരണം വെറും ചാവലാണെന്ന് ഉറപ്പിച്ചോർമ്മിപ്പിക്കുകയാണ്. ധനസമ്പാദനത്തിനുള്ള മനുഷ്യന്റെ ആർത്തിയെ പല വിധത്തിൽ ജ്ഞാനപ്പാനയിൽ വിവരിക്കുന്നുണ്ട്. പത്തു കിട്ടുകിൽ നൂറു മതിയെന്നു തുടങ്ങി ഒരിക്കലും ഒടുങ്ങാത്ത ഈ ആഗ്രഹങ്ങളെ നോക്കി ചത്തുപോം നേരം വസ്ത്രമതുപോലും ഒത്തിടാ കൊണ്ടുപോകാൻ എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം. എണ്ണി എണ്ണിക്കുറയുന്നിതായുസും മണ്ടി മണ്ടിക്കരേറുന്നു മോഹവും എന്നെഴുതുമ്പോൾ മോഹത്തിന്റെ വ്യത്യസ്ത രൂപഭാവങ്ങളും അദ്ദേഹം പകർത്താതിരിക്കുന്നില്ല. ഉണ്ണിയുണ്ടായി വേൾപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവു ഞാനെന്നും വന്നുവോണം കഴിഞ്ഞൂ വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിരയെന്നും കാത്തിരിക്കുന്നവരുണ്ട്. നാം കാത്തിരിക്കുന്ന പ്രതീക്ഷകൾക്കപ്പുറം നമ്മെ കാത്തിരിക്കുന്ന മരണമെന്ന ആത്യന്തിക സത്യത്തെ മറന്നുകൂടെന്നോർമ്മപ്പെടുത്തുകയാണ്. കഷ്ടം കഷ്ടം നിരൂപണം കൂടാതെ ചുട്ടുതിന്നുന്നു ജന്മം പഴുതെനാം എന്നാണ് അദ്ദേഹത്തിന്റെ വ്യഥ. ബുദ്ധിജീവികളായി നടിക്കുന്നവർ പൂന്താനത്തിന്റെ നിരങ്കുശമായ പരിഹാസത്തിന് പാത്രമാകുന്നുണ്ട്. ബുദ്ധിജീവികളായി നടിക്കുന്നവരെക്കുറിച്ചെഴുതിയ വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ എന്ന വരികൾ വിദ്യാഭ്യാസവും മനസംസ്കാരവും തമ്മിൽ അന്നും ചില പൊരുത്തക്കേടുകൾ നിലനിന്നിരുന്നു എന്ന സത്യത്തിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത്? ചുറ്റുപാടും കണ്ണോടിക്കുമ്പോൾ ഇന്നും ഈ വരികൾ എത്രമാത്രം പ്രസക്തമാണെന്നറിഞ്ഞ് നാം അത്ഭുതപ്പെടുക തന്നെ ചെയ്യും. ജ്ഞാനപ്പാനയിലെ സമകാലിക സമൂഹത്തിന്റെ അടയാളപ്പെടുത്തലുകളെ സാമൂഹ്യ വിമർശനം എന്ന വാക്കുകൊണ്ട് അടയാളപ്പെടുത്തുന്നതിൽ അല്പം അനൌചിത്യമുണ്ട്. കാരണം വിമർശിക്കുന്നവർ മാതൃകാമാർഗങ്ങൾ നിർദ്ദേശിക്കാറില്ല. പൂന്താനമാകട്ടെ പ്രതിവിധി കാട്ടിത്തരുന്നുണ്ട്. അപഹസിച്ച്

0: വഴിമാറി നടക്കാനല്ല, മാർഗദർശനം നൽകി ചേർന്നു നടക്കാനാണ് അദ്ദേഹത്തിനു താൽപര്യം.
1: പൂന്താനത്തിന്റെ വരികൾക്ക് ഇന്നേറെ പ്രസക്തിയുണ്ട്. മത്സരാധിഷ്ഠിതമായ ഉപഭോഗ സംസ്കാരത്തിൽ ആണ്ടുമുങ്ങി എന്തിനോ വേണ്ടി നെട്ടോട്ടമോടി തളർന്നു വീഴുന്നവരാണ് ഇന്നത്തെ മനുഷ്യർ. ഭൗതിക നേട്ടങ്ങൾ ആത്യന്തിക സന്തോഷം തരുന്നതല്ല എന്നവൻ തിരിച്ചറിയുമ്പോഴേക്കും കാലം വൈകിയിരിക്കും. ഇവിടെയാണ് പൂന്താനം ഉപദേശിക്കുന്ന സന്തുലിത ജീവിതം പ്രസക്തമാകുന്നത്. സ്ഥാനമാനങ്ങൾക്കും അർത്ഥാശയ്ക്കും വേണ്ടി മാത്രം മനസ്സർപ്പിക്കാതെ ആത്യന്തികമായ ധനത്തിനുവേണ്ടി ജീവിതമൂല്യങ്ങൾക്കു വേണ്ടി നിലകൊള്ളാനാണ് അദ്ദേഹം പറയുന്നത്. കലിയുഗത്തിൽ മനുഷ്യൻ പക്വമതിയാകുന്നതും മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോഴാണ്.
0: ഭൗതികമായും മാനസികമായും നടക്കുന്ന സംഘർഷത്തിൽപ്പെട്ട് തളർന്ന് നിരർത്ഥകമായി അവസാനിക്കുന്ന ഈ ജന്മത്തെ അർത്ഥപൂർണമാക്കിക്കൂടരുതോ എന്നാണ് പൂന്താനം ചോദിക്കുന്നത്. പല പല ജന്മങ്ങൾക്കു ശേഷം മാത്രം ലഭിക്കുന്ന മനുഷ്യജന്മം ചത്തൊടുങ്ങാൻ മാത്രമുള്ളതല്ല, മറിച്ച് ശക്തി കൂടാതെ നാമങ്ങൾ ഭക്തിപൂണ്ട് ജപിച്ച് ശ്രദ്ധയോടെ വസിക്കേണ്ടതുകൂടിയാണ് എന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. പൂന്താനം ശ്രദ്ധയ്ക്കു കൊടുക്കുന്ന നിർവചനം മനസാവാചാ കർമ്മണാ ചെയ്യുന്ന പ്രവൃത്തികളിൽ പുലർത്തുന്ന സത്യസന്ധത എന്നാണ്. കാരണം സത്യമെന്നത് പൂന്താനത്തിന് ബ്രഹ്മം തന്നെയാണല്ലോ.
2: ജ്ഞാനപ്പാനയിലെ സാമൂഹ്യ ദർശനം പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. എഴുതി അവതരിപ്പിച്ചത് തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുപ്രിയ വിസി. അക്ഷരകേരളത്തിൽ ഇനി പൂന്താനമെഴുതിയ ജ്ഞാനപ്പാനയിലെ സാമൂഹ്യദർശനം ഉൾക്കൊള്ളുന്ന ഒരു ഭാഗം കേൾക്കാം. ചൊല്ലുന്നത് ശിവൻ അടികൾ, കൊടുങ്ങല്ലൂർ.
3: സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു,

ചിലർ കോലകങ്ങളിൽ സേവകരായിട്ടു കോലം കെട്ടി ഞെളിയും നീതു ചിലർ.

ചിലർ ബ്രാഹ്മണ്യം കൊണ്ടു കുന്തിച്ചു കുന്തിച്ചു ബ്രഹ്മാവുമെനിക്കൊക്കായെന്നും ചിലർ അർത്ഥ

അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം. പത്തു കിട്ടുകിൽ നൂറു മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും.

സത്തുക്കൽ ചെന്നിരുന്നാലായർത്ഥത്തിൽ സ്വൽപമാത്രം കൊടാ ചില ദുഷ്ടന്മാ ചത്തുപോം നേരം വസ്തു

0: കൃഷ്ണ കൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ തൃഷ്ണ കൊണ്ടേ ഭ്രമിക്കും ഇതൊക്കെയും, തൃഷ്ണ കൊണ്ടേ ഭ്രമിക്കും ഇതൊക്കെയും.
1: ജ്ഞാനപ്പാനയിലെ സാമൂഹ്യ ദർശനം ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് ശിവൻ അടികൾ, കൊടുങ്ങല്ലൂർ. അക്ഷരകേരളത്തിലേക്ക് സൃഷ്ടികൾ അയക്കേണ്ട വിലാസം ഇനി പറയാം. അക്ഷരകേരളം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 6806-3-1.
2: അക്ഷരകേരളം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
3: അക്ഷരകേരളം.
4: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
6: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൌകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034-000-6444.
7: ഗാന സന്ദേശം.
5: ഞായറൊഴികെ എന്നും രാവിലെ 7:35. പ്രായോജകർ
7: റീഗൽ ജ്വല്ലേഴ്സ്.
5: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു.
7: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
8: പുലരിപ്പൂക്കളിൽ അവസാനമായി
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ.
8: പ്രായോജകർ
10: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487-299-3299.
11: ഓണം എത്തി, നല്ലോണം കണ്ടോണം. സൈമൺസ് ഐ ഹോസ്പിറ്റലിനൊപ്പം ഈ ആഘോഷക്കാലം കൂടുതൽ പ്രകാശമാക്കൂ. തിമിര ശസ്ത്രക്രിയയ്ക്കും മറ്റ് നേത്ര ചികിത്സാ നടപടികൾക്കും പ്രത്യേക ഓണം ഓഫറുകളും ആനുകൂല്യങ്ങളും ലഭ്യമാണ്. കൂടാതെ വിവിധ ഇൻഷുറൻസ് സേവനങ്ങളും സൈമൺസ് കണ്ണാശുപത്രിയിൽ ലഭ്യമാണ്. ഫോൺ 0487-299-3299.
8: സഹപ്രായോജകർ
12: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

0: തൃശ്ശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
1: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ.
0: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
2: തൃശ്ശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശ്ശൂർ.
3: മണലൂർ ഗവൺമെന്റ് ഐടിഐയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ രണ്ട് സീറ്റുകൾ ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ നാളെ രാവിലെ 11 മണിക്കകം ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, ടിസി, ഫീസ് എന്നിവ സഹിതം രക്ഷിതാവുമായി ഐടിഐയിൽ സ്പോട്ട് അഡ്മിഷന് എത്തിച്ചേരണം. തൃശൂർ ജില്ലയിലെ ചാഴൂർ പഞ്ചായത്തിൽ കോലോത്തുംകടവിൽ പ്രവർത്തിക്കുന്ന ചേർപ്പ് ഐടിഐയിൽ സർവേയർ 2 വർഷ എൻസിബിടി മെട്രിക് ട്രേഡിലുള്ള ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. ജനറൽ വനിതാ വിഭാഗത്തിലുള്ള അപേക്ഷകർക്ക് നാളെ വൈകിട്ട് 4 വരെ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം. പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ സെപ്റ്റംബർ മാസം 1, 7, 8, 14, 15, 22, 28, 29 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും സെപ്റ്റംബർ 10 പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും 18, 25 തീയതികളിൽ മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം, പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ സമാപിക്കുന്നു.
5: പ്രായോജകർ
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487-299-3299.
5: സഹപ്രായോജകർ
2: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
7: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട്.
8: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
9: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിത്തം
10: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
9: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
10: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
7: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട്.
11: പുലരിപ്പു സമാപിക്കുന്നു.
3: ആകാശവാണി തൃശൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
12: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷെവ്കത്ത് മിർസിയോയേവുമായി ഇന്ന് താഷ്കെന്റിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക് പരിപാടി ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിൽ മരിച്ചവരുടെ എണ്ണം 675. 11 ടൺ അവശ്യവസ്തുക്കൾ കയറ്റി അയച്ചതായി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ നിന്നുള്ള 16 പേർ സുരക്ഷിതരായി തിരിച്ചെത്തിയെന്ന് നോർക്ക റൂട്ട്സ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിങ്കളാഴ്ച വരെ ഒഡീഷയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് താഷ്കെന്റിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷെവ്കത്ത് മിർസിയോയേവുമായി

0: ഉഭയകക്ഷി ചർച്ച നടത്തും. ഉസ്ബെകിസ്ഥാനിലെ യോഗ ഫെഡറേഷൻ നടത്തുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് ഉസ്ബെകിസ്ഥാൻ പ്രസിഡന്റുമായി ശ്രീ നരേന്ദ്രമോദി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം എന്നീ മേഖലകളിലെ പങ്കാളിത്തം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. താഷ്കിന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓറിയന്റൽ സ്റ്റഡീസിലെ ശാസ്ത്രി മെമ്മോറിയലും മഹാത്മാഗാന്ധി സെന്ററും പ്രധാനമന്ത്രി സന്ദർശിക്കും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ കിർഗിസ് റിപ്പബ്ലിക്കിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി 26-ാമത് SCO ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിൽ മരിച്ചവരുടെ എണ്ണം 675. തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദുരന്തത്തിൽ ഏകദേശം 2400 പേരെയാണ് കാണാതായത്. വിശദാംശങ്ങളിലേക്ക്.
1: നേപ്പാൾ പ്രളയത്തിലകപ്പെട്ടവർക്കായുള്ള തിരച്ചിലിനായി 15,000-ത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. 261 വിദേശ വിനോദസഞ്ചാരികളടക്കം 4,400-ലധികം പേരെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. നേപ്പാൾ ചൈനീസ് അതിർത്തി പ്രദേശത്തും 7 പേർ മരിക്കുകയും 550-ലധികം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി ഊർജിതമായ രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നതെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ അറിയിച്ചു. നേപ്പാളിന്റെ മറ്റ് ഭാഗങ്ങളുമായി കാഠ്മണ്ഡുവിനെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായ മുഗ്ലിക് കാഠ്മണ്ഡു ഹൈവേ ഇന്നലെ തുറന്നു. തുടർച്ചയായ മഴ പെയ്യുന്നതും തകർന്ന റോഡുകളും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നേപ്പാളിലെ ദുരന്തമുഖത്ത് നിന്ന് ഇതുവരെ 108 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. 50 ഇന്ത്യൻ പൌരന്മാരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. 275 ഇന്ത്യൻ പൌരന്മാരെയും മറ്റ് രാജ്യങ്ങളിൽ പൌരത്വമുള്ള 128 ഇന്ത്യൻ വംശജരെയും കണ്ടെത്താനുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അതിനിടെ 11 ടൺ അവശ്യവസ്തുക്കളും കരസേനയുടെ 13-അംഗ ടണൽ റെസ്ക്യൂ ടീമിനെയും അയച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ കേരളത്തിൽ നിന്നുള്ള 16 പേർ തിരിച്ചെത്തിയതായി നോർക്ക റൂട്ട്സ്. ഇതുവരെ ആശയവിനിമയം സാധ്യമാകാതിരുന്ന 8 പേരിൽ ഒരാളായ എറണാകുളം പിറവം സ്വദേശി റിനീത് മോഹനും ഇതിൽ ഉൾപ്പെടുന്നു. ഹെൽപ് ഡെസ്കുകളിൽ ബന്ധപ്പെട്ടവരിൽ 45 പേർ സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കാനായിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള 14 പേരടങ്ങുന്ന സംഘവും തിരിച്ചെത്തിയവരിൽ ഉൾപ്പെടുന്നു. ഓസ്ട്രേലിയൻ പൌരത്വമുള്ള കേരളത്തിൽ നിന്നുള്ള 4 പേർ ഉൾപ്പെടെ 7 പേരെ സംബന്ധിച്ചാണ് ഇനി വിവരം ലഭിക്കാനുള്ളത്. ഭോട്ടെകോസി നദിയിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ് നൽകി നേപ്പാൾ ഭരണകൂടം. റാസുവ, നുവകോട്ട്, ധാർഡിംഗ് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നദിയിലെ ജലപ്രവാഹം വർദ്ധിച്ചതായി ദേശീയ ദുരന്ത സാധ്യത ലഘൂകരണ നിർവഹണ അതോറിറ്റി റിപ്പോർട്ട് ചെയ്തു. ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഹിമാലയൻ നദിയാണ് ഭോട്ടെകോസി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ലക്നൌവിൽ നടക്കുന്ന വ്യവസായ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി സേതു യോജനയ്ക്ക് കീഴിലാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ലക്നൌ കന്റോൺമെന്റിൽ 101 കോടി രൂപയുടെ 12 വികസന പദ്ധതികൾക്ക് അദ്ദേഹം തറക്കല്ലിടും. വിശാലമായ വിപണി എന്നതിനൊപ്പം ദീർഘകാല നിക്ഷേപത്തിന് അനുയോജ്യമായ സാഹചര്യമാണ് ഇന്ത്യയിലുള്ളതെന്ന് കേന്ദ്രധനമന്ത്രി നിർമ്മല സീതാരാമൻ. അമേരിക്കയിലെ ഷിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായും വ്യവസായ പ്രമുഖരുമായും നടത്തിയ ഉന്നതതല ബിസിനസ് റൌണ്ട് ടേബിൾ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. വിപുലമായ വിപണി, സ്ഥിരതയുള്ള സാമ്പത്തിക വളർച്ച, വൈദഗ്ധ്യമുള്ള മനുഷ്യവിഭവശേഷി തുടങ്ങിയവയുടെ ഒത്തുചേരലാണ് ഇന്ത്യയുടെ നിക്ഷേപ ആകർഷണീയതയ്ക്ക് കരുത്തേകുന്നതെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴയിൽ നടക്കുന്ന കേരള കൌമുദിയുടെ 115-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. നാളെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ശ്രീ CP രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ഓണം വാരാഘോഷങ്ങൾക്ക് ഇന്ന് സമാപനം. ഉപരാഷ്ട്രപതി

0: സിപി രാധാകൃഷ്ണൻ സമാപന ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഒരാഴ്ച നീണ്ടുനിന്ന ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ സമാപനം കുറിച്ചുള്ള ഘോഷയാത്ര ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് നടക്കും. സമാപന ഘോഷയാത്ര ലോക്ഭവന് സമീപം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളും ആവിഷ്കരിക്കുന്ന 69 ഫ്ളോട്ടുകളും ഇൻസ്റ്റലേഷനുകളുമാണ് സർക്കാർ വകുപ്പുകൾ അവതരിപ്പിക്കുക. നാടൻ കലകൾ ഉൾപ്പെടെ 99 കലാരൂപങ്ങളും ഘോഷയാത്രയുടെ ഭാഗമാകും.
0: ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. പത്തനംതിട്ട കോന്നി ജംഗ്ഷൻ മുതൽ ആറാട്ടുപുഴ വരെയുള്ള സ്ഥലങ്ങളിലും നിയന്ത്രണമുണ്ട്. ഇന്നും നാളെയും കൊച്ചി നഗരപരിധിയിലും കർശന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് നിയന്ത്രണം. ഉപരാഷ്ട്രപതിയുടെ തിരുവനന്തപുരം സന്ദർശനത്തിനോടനുബന്ധിച്ച് ലോക്ഭവന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വ്യോമ മേഖല റെഡ് സോൺ ആയി പ്രഖ്യാപിച്ചു. ഇവിടെ ഡ്രോണുകളോ മറ്റ് വ്യോമ ഉപകരണങ്ങളോ പറത്തുന്നത് പൂർണ്ണമായും നിരോധിച്ചതായി പോലീസ് അറിയിച്ചു. മതപരമായ വൈവിധ്യത്തെയും വ്യക്തികളുടെ മൂല്യങ്ങളെയും അംഗീകരിക്കുന്നതാണ് ഹിന്ദുത്വം എന്ന് RSS മേധാവി മോഹൻ ഭാഗവത്. ന്യൂയോർക്കിൽ ഒരു ലോകം ഒരു മാനവികത എന്ന പേരിൽ സംഘടിപ്പിച്ച മതനേതാക്കളുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഹിന്ദുവാകാൻ കഴിയില്ലെന്നും ശ്രീ മോഹൻ ഭാഗവത് പറഞ്ഞു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. സ്മൃതി മന്ധാനയാണ് വൈസ് ക്യാപ്റ്റൻ. ഗ്രൂപ്പ് എയിൽ തായ്ലന്റ്, ഹോങ്കോങ്, പാകിസ്ഥാൻ എന്നീ ടീമുകളാണ് ഇന്ത്യയ്ക്കൊപ്പം ഉള്ളത്. ഒഡീഷയിൽ ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിങ്കളാഴ്ച വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ഛത്തീസ്ഗഡ്, ഗംഗാതീര പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങളിൽ നിന്ന് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. സാംസ്കാരിക നഗരിയായ തൃശൂരിനെ ആവേശത്തേരിലേറ്റിയ പുലിക്കളി മഹോത്സവത്തിൽ അയ്യന്തോൾ ദേശം ജേതാക്കൾ. താളമേളങ്ങളും പുലിവരയും അച്ചടക്കവും വിലയിരുത്തപ്പെട്ട മത്സരത്തിൽ കന്നിക്കാരായ ഒളരിക്കര ദേശത്തിനാണ് രണ്ടാം സ്ഥാനം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോല ഗ്രന്ഥങ്ങൾ സംരക്ഷിക്കാനും ഡിജിറ്റൈസ് ചെയ്യാനും അത്യാധുനിക റോബോട്ടിക് സംവിധാനമൊരുക്കി ദേശീയ ശ്രദ്ധ നേടി മലയാളി പെൺകുട്ടികൾ. ഹൈദരാബാദിൽ നടന്ന വേൾഡ് റോബോട്ട് ഒളിമ്പ്യാഡ് ഇന്ത്യൻ നാഷണൽസിൽ ഒന്നാം സ്ഥാനം നേടിയാണ് 14-വയസ്സുകാരായ കാത്ലിൻ മേരി ജീസൺ, നവിക ഡി നായർ എന്നിവർ അന്താരാഷ്ട്ര മത്സരത്തിന് യോഗ്യത നേടിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷെവ്കത്ത് മിർസിയോയേവുമായി ഇന്ന് താഷ്കെന്റിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11:00 പരിപാടി ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിൽ മരിച്ചവരുടെ എണ്ണം 675. 11 ടൺ അവശ്യ വസ്തുക്കൾ കയറ്റി അയച്ചതായി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ നിന്നുള്ള 16 സുരക്ഷിതരായി തിരിച്ചെത്തിയെന്ന് നോർക്ക റൂട്ട്സ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിങ്കളാഴ്ച വരെ ഒഡീഷയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി തൃശൂർ.
3: ശ്രോതാക്കൾക്കൊപ്പം ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി.
4: പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ശ്രോതാക്കൾക്കൊപ്പത്തിലേക്ക് സ്വാഗതം. ഓണസദ്യയുണ്ട്, ഓണ പുടവയെല്ലാം കിട്ടി, സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് കത്ത് വായിക്കാൻ എത്തിയിരിക്കുന്നത് അല്ലേ?
5: അതെ.
4: എന്തൊക്കെയുണ്ട് ഓണവിശേഷങ്ങൾ? ഓണം കഴിഞ്ഞു എങ്കിലും എങ്ങനെയുണ്ടായിരുന്നു ഓണം?
5: ഓണം എങ്ങനെയുണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് ഒരു കത്തിലെ അവസാന വരി വായിച്ചിട്ട് മറുപടി നൽകാം. ഒരുപാട് സന്തോഷം. ചുരുക്കി പറഞ്ഞാൽ 2026 ഓണം കലക്കി, പൊളിച്ചു, തിമിർത്തു, അടിപൊളി. ഇങ്ങനെ കത്തെഴുതിയിരിക്കുന്നത് ആരാണെന്നറിയോ?
4: ഇല്ല.
5: മുരളി മേലേപ്പാട്ട്, എടപ്പാളിൽ നിന്ന്.
4: നമ്മുടെ ആകാശവാണിയുടെ പരിപാടി കേട്ടിട്ടായിരിക്കും ഇങ്ങനെ എഴുതിയതല്ലേ?
5: അതെ. ആകാശവാണി തൃശൂർ നിലയവും മറ്റ് കേരള നിലയങ്ങളും പ്രക്ഷേപണം ചെയ്ത എല്ലാ പരിപാടികളും സശ്രദ്ധം കേട്ട് നമ്മുടെ ശ്രോതാക്കൾ ഒരു

0: ഒരുപാട് കത്തുകൾ അയച്ചിട്ടുണ്ട്.
1: മനസ്സ് നിറഞ്ഞെഴുതിയ കത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ വരികളാണ് വായിച്ചത് അല്ലേ?
0: അതെ, നമുക്ക് അല്പം വൈകിയാണെങ്കിലും ഓണാശംസകൾ നേർന്നുകൊണ്ടും നിരവധി ശ്രോതാക്കൾ കത്തുകൾ അയച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ?
1: അതെ, പ്രിയ നിലയത്തിലേക്ക് കത്തുകളിലൂടെയും വാട്സാപ്പ് സന്ദേശങ്ങളിലൂടെയും കാർഡുകളിലൂടെയും എല്ലാം ഓണാശംസകൾ അറിയിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി.
0: ആദ്യത്തെ കത്ത് തിരുനാവായിൽ നിന്ന് 85 വയസ്സുള്ള രത്നാബായ് അമ്മയുടേതാണ്. വളരെ വർഷങ്ങളായി നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ പക്ഷേ കിടപ്പിലാണ്, എന്നിട്ടും നമുക്ക് ഓണാശംസകൾ അറിയിച്ചിരിക്കുകയാണ് ആ അമ്മ.
1: വളരെ സന്തോഷം.
0: കത്തിങ്ങനെയാണ്: ഞാൻ രത്നാബായ് അമ്മ, 85 വയസ്സായി, ചെറുപ്പം മുതലേ ആകാശവാണിയുടെ ശ്രോതാവാണ്. ഇപ്പോൾ കിടപ്പിലാണ്, കുറേയായി കത്തയച്ചിട്ട്. ഇപ്പോൾ ഓണാശംസകൾ അറിയിക്കാനാണ് ഈ മെസ്സേജ്. പരിപാടികളൊക്കെ കേമമാവുന്നുണ്ട്. 90 വയസ്സ് തികഞ്ഞ വേളയിൽ ആകാശവാണിക്ക് ആശംസകൾ. ഇനിയും മാറ്റങ്ങളോടുകൂടി വളരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് തിരുനാവായയിൽ നിന്ന് രത്നാബായി എഴുതിയിരിക്കുന്നത്.
1: വർഷങ്ങളായി ആകാശവാണിയുടെ സന്തത സഹചാരിയാണ് ഈ അമ്മ. ഏറെക്കാലമായി ആകാശവാണിയിലേക്ക് കത്തയച്ചിട്ട്, എങ്കിൽ കൂടിയും ഈ അവസരത്തിൽ നമ്മളെ എല്ലാവരെയും ഓർത്ത് ഓണാശംസകൾ നേർന്നതിന് നന്ദി, സന്തോഷം.
0: കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും നമ്മുടെ ശ്രോതാക്കൾ നമ്മെ ഓർത്തുകൊണ്ട് ഓണാശംസകൾ അറിയിച്ചിട്ടുണ്ട്. അതിൽ ഒരാളാണ് ഗംഗാധരൻ വി പി, ചാത്തന്നൂർ. പ്രിയപ്പെട്ട ആകാശവാണി തൃശൂർ നിലയത്തിലെ എല്ലാവർക്കും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ തിരുവോണാശംസകൾ.
1: ഒരുപാട് പേർ പ്രിയ നിലയത്തിന് ഓണാശംസകൾ നേർന്നുകൊണ്ട് കത്തുകൾ അയച്ചിട്ടുണ്ട്.
0: മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും ഓണാശംസകൾ നേരുന്നു എന്നാണ് സേതുമാധവൻ കൊടുമുണ്ടയിൽ നിന്ന് എഴുതിയിരിക്കുന്നത്. ലതിക കുറ്റുമുക്ക്, ദേവി രാമചന്ദ്രൻ, സുഭാഷ് പണിക്കർ, മല്ലിക വി കെ, നൂർജഹാൻ, പ്രേമ ബാലകൃഷ്ണൻ, മിനി അജിത്, രാജു ആന്റണി, വിപിൻ വെള്ളിയാട്ട് തുടങ്ങി നിരവധി ശ്രോതാക്കൾ നമുക്ക് ഓണാശംസകൾ നേർന്നിട്ടുണ്ട്. സതീരത്നം ഇങ്ങനെയാണ് കത്തയച്ചിരിക്കുന്നത്: പ്രിയ ആകാശവാണി അണിയറ പ്രവർത്തകർക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ എന്നും ആകാശവാണി തൃശൂർ നിലയത്തിലെ എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്. എല്ലാ പരിപാടികളും ഓണപ്പരിപാടികളും അത്യുഗ്രനാവുന്നുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് നിന്ന് നമുക്ക് അഡ്വക്കേറ്റ് രതീഷ് ഗോപാലൻ ഒരു കത്തയച്ചിട്ടുണ്ട്. ടീം ആകാശവാണിയിലെ എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. പാലക്കാട് ജില്ലാ കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുകയാണ്. മൊബൈലിൽ ആകാശവാണി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിത്യവും രാവിലെ 7:30 ഞാൻ എന്റെ ഓഫീസിലെത്തും. ഓഫീസിലെത്തിയാൽ ആദ്യത്തെ പണി ഓഫീസിൽ വെച്ച ഹോം തിയേറ്ററിൽ ബ്ലൂടൂത്ത് മുഖേന കണക്ട് ചെയ്ത് ആകാശവാണി തൃശൂർ നിലയത്തിലെ പരിപാടികൾ കേൾക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ദിനചര്യ മുഴുവൻ എഴുതിയിട്ടുണ്ട്. വാർത്തകൾ അറിയാൻ സാധിക്കുന്നു, വയലും വീടും പരിപാടി ഏറെ ഇഷ്ടമാണ് എന്നിങ്ങനെയൊക്കെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ആകാശവാണി ടീമിലെ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നിരിക്കുകയാണ്. ആകാശവാണിയെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ ശ്രോതാവായ അഡ്വക്കേറ്റ് രതീഷ് ഗോപാലൻ.
1: തന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ആകാശവാണി എന്ന് അദ്ദേഹം കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതത്തിൽ ആകാശവാണി എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുകൂടി ഈ കത്തിലുണ്ട്. ഇതുപോലെയുള്ള നിരവധി ശ്രോതാക്കൾ നൽകുന്ന പ്രചോദനമാണ് ഞങ്ങളുടെ ഊർജം.
0: ആകാശവാണി തൃശൂർ നിലയത്തിന് എന്റെയും കുടുംബത്തിന്റെയും ഓണാശംസകൾ എന്നാണ് രാജു ആന്റണി സുഭാഷ് നഗർ ചിയാരത്ത് നിന്ന് അറിയിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓണപരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ വിലയിരുത്തലുകൾ വായിച്ചാലോ?
1: തീർച്ചയായും. ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയ ഈ ഓണവിരുന്ന് നിങ്ങൾക്കിഷ്ടമായോ എന്നറിയാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട്. കത്തുകളിലേക്ക് കടക്കാം.
0: ഇക്കുറി നമ്മുടെ ഓണവിഭവങ്ങൾ ആസ്വദിച്ച് അഭിപ്രായം അറിയിച്ചവരിൽ ഒരുപാട് പുതിയ ശ്രോതാക്കളുണ്ട് എന്നതാണ് സന്തോഷകരമായ ഒരു കാര്യം.
1: തീർച്ചയായും. നിങ്ങൾക്കായി ഒരുക്കുന്ന പരിപാടികൾ കൂടുതൽ പേരിലേക്ക് എത്തുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞതിൽ സന്തോഷം.
0: വേലൂരിൽ നിന്ന് ഗിരിജാദേവി ദാമോദരൻ ഇങ്ങനെ എഴുതുന്നു: ഞങ്ങൾ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളാണ് വർഷങ്ങളായിട്ട്. ഇന്നത്തെ ആവണി പൊന്നൂഞ്ഞാൽ കേട്ടപ്പോൾ എഴുതാതിരിക്കാൻ കഴിഞ്ഞില്ല. വൈക്കം വിജയലക്ഷ്മിയുടെ പാട്ടുകൾ വേറെ ഏതോ ലോകത്തേക്ക് കൊണ്ടുപോയി. അക്ഷരകേരളം പരിപാടിയെക്കുറിച്ചും അതിലെ അവതരണത്തെക്കുറിച്ചും ഗാനമഞ്ജരിയിലേക്ക് എഴുതിയ കത്തിനെക്കുറിച്ചും ഒക്കെ അവർ പരാമർശിച്ചിട്ടുണ്ട്. ഓണം പരിപാടികൾ മുഴുവൻ കേട്ടിട്ട് വീണ്ടും എഴുതാം എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അടുത്ത വാട്സാപ്പ് സന്ദേശം റസാഖ് അലപ്പാട്ടിന്റേതാണ്. ആവണി പൊന്നൂഞ്ഞാൽ എന്ന പരിപാടിയിൽ നമ്മളെല്ലാം ഒരുമിച്ച് ഇഷ്ടപ്പെടുന്ന വൈക്കം വിജയലക്ഷ്മിയുമായി ജയാ സിയാർ സംസാരിച്ചത് വെറുമൊരു അഭിമുഖമായി തോന്നിയില്ല. സത്യസന്ധമായി ഓരോ വാക്കുകളും അക്ഷരസ്ഫുടതയോടെ കേട്ടിരിക്കാൻ തന്നെ എന്തൊരു രസം. ആകാശവാണിയില്ലെങ്കിൽ നമ്മളില്ല കേട്ടോ, ഹൃദയത്തിൽ നിന്നും വന്ന വാക്കുകൾ. പരിമിതികൾ പറഞ്ഞു മാറി നിൽക്കുന്ന പലർക്കും പ്രചോദനമാണ് ഇവരുടെ ജീവിതം. വിപിൻ വെള്ളിയാട്ട് ഇങ്ങനെ എഴുതുന്നു: ആകാശവാണിയിലെ എല്ലാ ജീവനക്കാർക്കും പ്രിയ ആകാശവാണി ശ്രോതാക്കൾക്കും ആദ്യമേ

ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓഗസ്റ്റ് 18-ാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ദേശീയ പുരസ്കാര ജേതാവ് കൂടിയായ വൈക്കം വിജയലക്ഷ്മി പങ്കെടുത്ത ആവണി പൊന്നൂഞ്ഞാൽ ഏറെ ഇഷ്ടപ്പെട്ടു. ഒപ്പം ജയ സിയാറിനും ആശംസ.

0: രാമചന്ദ്രൻ എന്നിവർ കോണത്തുകുന്നിൽ നിന്ന് ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. പതിവ് പോലെ ഓണത്തെ വരവേറ്റുകൊണ്ട് സമ്മാനിച്ച എല്ലാ വിഭവങ്ങളെയും ഹാർദമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ചും പൊന്നോണ തരങ്കിണി, ആവണി പൊന്നൂഞ്ഞാൽ തുടങ്ങിയ പരിപാടികൾ. 18-ാം തീയതിയിലെ ആവണി പൊന്നൂഞ്ഞാലിൽ ദേശീയ പുരസ്കാര ജേതാവും ഏവർക്കും പ്രിയപ്പെട്ട കലാകാരിയുമായ വൈക്കം വിജയലക്ഷ്മിയുമായി ജയാ സിയാർ നടത്തിയ അഭിമുഖം പൊന്നോണത്തിന് പത്തരമായിട്ടുള്ള ഒരു പരിപാടിയായി മാറി. ആകാശവാണിയുടെ കടുത്ത ആരാധിക കൂടിയായ വൈക്കം വിജയലക്ഷ്മി സ്വന്തം ഇച്ഛാശക്തിയിലൂടെ പിന്നണി ഗാനരംഗത്ത് പ്രശസ്തയായതിന്റെ കഥ ഈ പരിപാടിയിലൂടെ കേൾക്കാൻ സാധിച്ചതിൽ സന്തോഷം എന്നാണ് ആചാരി തിരുവത്ര അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കണ്ണൻ കുറ്റിയാൽ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു. ആകാശവാണിക്കും അണിയറ പ്രവർത്തകർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. വൈക്കം വിജയലക്ഷ്മി അവതരിപ്പിച്ച ആവണി പൊന്നൂഞ്ഞാലും സംഗീത സംവിധായകൻ ശരത് ഓണത്തിന്റെ പഴയ ഓർമ്മകൾ അയവിറക്കിയ പരിപാടിയും ഏറെ നന്നായിരുന്നു. രാവിലെ വന്ദേമാതരം മുതൽ 8 മണിവരെയുള്ള പരിപാടികൾ കേൾക്കുന്ന ശ്രോതാവാണ് ഞാൻ. കുറ്റിയാൽ ഗ്രാമത്തിൽ ഒരുപാട് ശ്രോതാക്കളുണ്ട്. ഞാൻ നടത്തുന്ന ചായക്കടയിൽ അവർ വന്ന് പരിപാടി ആസ്വദിക്കാറുമുണ്ട്. ഇങ്ങനെയാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. രമണി രാജൻ, എം എസ് രാജൻ, അമൃത ചൊവ്വന്നൂരിൽ നിന്ന് ഈ പരിപാടി ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയിച്ചിട്ടുണ്ട്. സുബ്രഹ്മണ്യൻ വി ജി തളിക്കുളത്തുനിന്ന് വൈക്കം വിജയലക്ഷ്മി അവതരിപ്പിച്ച ആവണി പൊന്നൂഞ്ഞാൽ ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയിച്ചിട്ടുണ്ട്. മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര അയച്ച വാട്സ്ആപ്പ് സന്ദേശം ഇങ്ങനെയാണ്. ചലച്ചിത്ര സംഗീത ലോകത്തും ഭക്തിഗാന രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്ത ഗായകൻ മധു ബാലകൃഷ്ണൻ തന്റെ സംഗീത ജീവിത വിശേഷങ്ങൾ അഞ്ജു പി അർജുനനോടൊപ്പം പങ്കുവച്ചുകൊണ്ട് ഇഷ്ടഗാനങ്ങൾ കോർത്തിണക്കി അവതരിപ്പിച്ച 23-ാം തീയതിയിലെ ആവണി പൊന്നൂഞ്ഞാൽ ഏറെ ഇഷ്ടപ്പെട്ടു. ലതിക കുറ്റുമുക്കും ഈ പരിപാടി ഇഷ്ടപ്പെട്ടു എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പി വി ഉമ്മർ എടപ്പാൾ, കേരളത്തിന്റെ കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് പങ്കെടുത്ത ആവണി പൊന്നൂഞ്ഞാൽ മനോഹരമായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ആകാശവാണി തൃശൂർ നിലയം ഒരുക്കിയ ആവണി പൊന്നൂഞ്ഞാൽ മാത്രമല്ല മറ്റ് നിലയങ്ങൾ ഒരുക്കിയ ആവണി പൊന്നൂഞ്ഞാലിനെക്കുറിച്ചും ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അജിത രാമകൃഷ്ണൻ, ഡോക്ടർ വി പി ഗംഗാധരൻ അവതരിപ്പിച്ച ആവണി പൊന്നൂഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്നറിയിച്ചുകൊണ്ട് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. പുന്നയൂർകുളം മന്ദലാം കുന്നിൽ നിന്ന് അബ്ദുൾ ജലീൽ ടി കെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഓഗസ്റ്റ് 21-ാം തീയതി സംഗീത സംവിധായകനും ഗായകനുമായ അൽഫോൺസ് ജോസഫ് പങ്കെടുത്ത ആവണി പൊന്നൂഞ്ഞാൽ ഏറെ ഇഷ്ടപ്പെട്ടു.
1: എല്ലാ വർഷത്തെയും പോലെ ഓണത്തോടനുബന്ധിച്ച് ആവണി പൊന്നൂഞ്ഞാൽ പ്രക്ഷേപണം ചെയ്തിരുന്നു. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളും സംയുക്തമായാണ് ആവണി പൊന്നൂഞ്ഞാൽ പ്രക്ഷേപണം ചെയ്തത്. വിവിധ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്ത ഈ പരിപാടിക്ക് ധാരാളം അഭിപ്രായങ്ങൾ ലഭിക്കുകയുണ്ടായി. കത്തയച്ച, അഭിപ്രായങ്ങൾ അറിയിച്ച എല്ലാവർക്കും നന്ദി.
0: ഇനി നമുക്ക് ശ്രോതാക്കൾക്ക് തൃശൂർ നിലയം നൽകിയ ഉപഹാരമായ പൊന്നോണ തരങ്കിണിയെ കുറിച്ചുള്ള കത്തുകൾ വായിക്കാം.
1: പൊന്നോണ തരങ്കിണിക്ക് പതിവിൽ കൂടുതൽ വളരെയധികം കത്തുകൾ ഇക്കുറി ലഭിക്കുകയുണ്ടായി. ശ്രോതാക്കളുടെയും ആകാശവാണി തൃശൂർ നിലയത്തിന്റെ അവതാരകരുടെയും വലിയ ഒരു സംഗമമായിരുന്നു ഈ പരിപാടി. ശ്രോതാക്കൾ അത് ഏറെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ഏറ്റെടുക്കുകയും ഉണ്ടായി.
0: പരിപാടിയിലേക്ക് വിളിച്ചിട്ട് കിട്ടിയവരും കിട്ടാത്തവരും ഒരുപോലെ ആസ്വദിച്ച ആ പരിപാടിയെക്കുറിച്ച് മണികണ്ഠൻ സൗത്ത് കൊണ്ടാഴി അയച്ച കത്ത്. പതിവ് പോലെ ഇത്തവണയും ഓണത്തിന് ആകാശവാണി ശ്രോതാക്കൾക്കായി ഒരുക്കിയത് വൈവിധ്യമാർന്ന വിഭവങ്ങൾ കൊണ്ടുള്ള ഒരു പൊന്നോണ സദ്യ തന്നെയായിരുന്നു. പൊന്നോണ തരങ്കിണിയും ആവണി പൊന്നൂഞ്ഞാലും ആകാശവാണിയിലെ ഓണവിശേഷങ്ങളും എല്ലാ വിഭവങ്ങളും വളരെ നന്നായിരുന്നു. നല്ലൊരു ഓണസദ്യയുണ്ടതിന്റെ മധുരമുള്ള ഒരു ഓർമ്മയുണ്ടായി ആ പരിപാടികളെല്ലാം കേട്ടപ്പോൾ. അത് തയ്യാറാക്കിയ ആകാശവാണിയിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും അവതാരകർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. രഘുനാഥ് കുമ്പിടി പാലക്കാട് നിന്ന് ഇങ്ങനെയാണ് വാട്സ്ആപ്പ് സന്ദേശം അയച്ചിരിക്കുന്നത്. ആകാശവാണി തൃശൂർ നിലയം അത്തം മുതൽ തിരുവോണം വരെ രാവിലെ 9 മണി മുതൽ 10 മണി വരെ പ്രക്ഷേപണം ചെയ്ത തത്സമയ ഫോണിൻ പരിപാടിയായ പൊന്നോണ തരങ്കിണി, ഓർമ്മയിൽ ഓണം, ഈണങ്ങളിൽ ആഘോഷം എന്ന പരിപാടിയിൽ ഓഗസ്റ്റ് 26 തിരുവോണ നാളിൽ വിളിച്ച് എനിക്ക് എന്റെ ഓണ ഓർമ്മകൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനം കേൾക്കാനും കഴിഞ്ഞതിന്റെ സന്തോഷം ആദ്യമേ അറിയിക്കട്ടെ. ആ പരിപാടി 10 ദിവസവും അവതരിപ്പിച്ച ഓരോ അവതാരകർക്കും അഭിനന്ദനം അറിയിക്കുന്നു. അദ്ദേഹം പേരെടുത്ത് എഴുതിക്കൊണ്ട് തന്നെ ഓരോ പരിപാടിയെയും അഭിനന്ദിച്ചിട്ടുണ്ട്. വിനോദിനി അച്യുതൻ എടപ്പാളിൽ നിന്ന് പൊന്നോണ തരങ്കിണിയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു. ആ പരിപാടിയിലേക്ക് തുടങ്ങിയ അന്നു മുതൽ തിരുവോണ ദിനം വരെ വിളിച്ചു, കിട്ടിയില്ല. ആദ്യം വിഷമം തോന്നിയെങ്കിലും ആകാശവാണിയിലെ എല്ലാ പരിപാടികളും കേട്ടപ്പോൾ ഹൃദയം നിറഞ്ഞു. വിചാരിച്ചതിനേക്കാൾ ഗംഭീരം. അടിപൊളി, 100-ൽ 100 മാർക്ക്. ഞായറാഴ്ച പൊന്നോണ തരംഗിണി അവതരിപ്പിച്ച രാജേഷും നിഷയും ഓരോ ശ്രോതാവിനോടും സൌമ്യമായ ശബ്ദത്തിൽ ഏറ്റവും ഭംഗിയായും സ്നേഹത്തോടെയും അടുപ്പത്തോടെയും ഇഷ്ടത്തോടെയും സംസാരിക്കാനുള്ള കഴിവും മികവും മനസ്സും ക്ഷമയുമുള്ള രണ്ടവതാരകർ ഒത്തുചേർന്നപ്പോൾ

0: നോണതരങ്കിണി മനം കവർന്നു എന്നാണ് ഗിരിജ പെരുവമ്പ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. പേരിലൂടെ സുപരിചിതരായ ഞങ്ങൾക്ക് പ്രിയമുള്ളവർ ഒത്തുചേർന്ന ഓണാഘോഷം, അത് ഞങ്ങളുടെ ഓണത്തിന് മാറ്റുകൂട്ടി എന്നും അവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മുരളി മേലേപ്പാട്ടും ആ പരിപാടിയെക്കുറിച്ച് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റ് ഓണപരിപാടികളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്.
1: വളരെ വലിയ സ്വീകാര്യതയാണ് പൊന്നോണ തരംഗിണിക്ക് ലഭിച്ചത്. ഏറെ സന്തോഷം. പൊന്നോണ തരംഗിണി പ്രക്ഷേപണം ചെയ്യുന്ന സമയം ആകാശവാണി സ്റ്റുഡിയോയിൽ ഫോൺ നിർത്താതെ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പൊന്നോണ തരംഗിണിയിൽ പങ്കെടുത്തവരെക്കാൾ പങ്കെടുക്കാത്തവരാണ് കൂടുതൽ എന്നറിയാം. എങ്കിൽ കൂടിയും ഒരു മണിക്കൂർ സമയപരിധിക്കുള്ളിൽ പങ്കെടുക്കാവുന്ന അത്രയും ശ്രോതാക്കളെ ആ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആകാശവാണിയിലെ YS പൗർണമി, അഞ്ജു പി അർജുനൻ, നീതി എലിസബത്ത് ജോസഫ് എന്നിവർക്കൊപ്പം അജിഷ, അശ്വതി, മെജോ, ബിന്ദു, രാജേഷ് മേനോൻ, നവീൻ, നിഷാപ്പി മേനോൻ തുടങ്ങിയ അവതാരകരും ആ പരിപാടിയിലൂടെ പ്രിയ ശ്രോതാക്കളുമായി സംവദിച്ചു.
0: അവരുടെയൊക്കെ അവതരണം മികച്ചതായിരുന്നു എന്ന് നമുക്ക് കത്തുകളും വന്നിട്ടുണ്ട്.
1: ധാരാളം പേർ ആകാശവാണി നിലയത്തിലേക്ക് ഈ പരിപാടിയുടെ മികവിനെക്കുറിച്ച്, പങ്കെടുത്തതിന്റെ സന്തോഷത്തെക്കുറിച്ചെല്ലാം കത്തുകളിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഈ പരിപാടി വിജയമാക്കിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
0: ആകാശവാണി തൃശൂർ നിലയം ഓണത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ പ്രത്യേക ചിത്രീകരണങ്ങളെക്കുറിച്ചും ലളിതഗാന പരിപാടിയെക്കുറിച്ചും നിരവധി പേർ കത്തുകൾ അയച്ചിട്ടുണ്ട്. അവയും കൂടെ പരാമർശിച്ചിട്ട് വേണം നമുക്ക് ശബ്ദ സന്ദേശങ്ങളിലേക്ക് കടക്കാൻ.
1: തീർച്ചയായും. ആവണി പൊന്നുഞ്ഞാലും പൊന്നോണ തരംഗിണിയും കൂടാതെ ആകാശവാണി തൃശൂർ നിലയം ഒരുക്കിയ മറ്റു പരിപാടികളെക്കുറിച്ചുള്ള കത്തുകൾ കൂടി ശ്രദ്ധിക്കാം.
0: ഡോക്ടർ കൃഷ്ണദാസ് എളയടത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. തിരുവോണ ദിവസം വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ പ്രക്ഷേപണം ചെയ്ത ജലോത്സവത്തിന്റെ നാട്ടിലൂടെ എന്ന പരിപാടി കേട്ടു. ഏറെ വിജ്ഞാനപ്രദവും മനോഹരവുമായ പരിപാടിയായിരുന്നു അത്. വള്ളങ്ങളുടെ നിർമ്മാണ ചരിത്രവും വള്ളംകളിയുടെ പിറവിയെക്കുറിച്ചും ജലമേളകളുടെ പിന്നാമ്പുറ കഥകളെക്കുറിച്ചുമെല്ലാം വിശദമായി മനസ്സിലാക്കാനായി. ഒരുപാട് കാര്യങ്ങൾ അതിന്റെ അണിയറ ശില്പികൾ നമുക്ക് പറഞ്ഞു തന്നു. YS പൗർണമി, ഷിബു എം ജോസ് മച്ചാട്, മെജോ എന്നിവർക്കെല്ലാം ഒരുപാട് അഭിനന്ദനങ്ങൾ നേരുന്നു. ഓണസദ്യയെല്ലാം കഴിച്ച് ക്ഷീണിച്ച് ചെറുതായി ഒന്ന് തലചായ്ച്ചു വിശ്രമിക്കുമ്പോഴാണ് അതാ ആർത്തിരമ്പി വരുന്നു ഓളപ്പരപ്പിലെ അതുല്യ വിസ്മയം. തൃശൂർ ആകാശവാണി അണിയിച്ചൊരുക്കിയ ആ പരിപാടി ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് അറിയിച്ചിരിക്കുന്നു മുരളി മേലേപ്പാട്ട്. മൊയ്തീൻ കുഞ്ഞു തൃക്കാക്കര ആ പരിപാടിയെക്കുറിച്ച് ഇങ്ങനെയാണ് അഭിപ്രായം അറിയിച്ചിരിക്കുന്നത്. കേരളത്തിലെ ജലോത്സവങ്ങൾ വെറുമൊരു കായിക വിനോദം മാത്രമല്ല, അവയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള യുദ്ധചരിത്രവും സാംസ്കാരിക പൈതൃകവും മതപരമായ ഐക്യത്തിന്റെ പശ്ചാത്തലവുമുണ്ട്. വള്ളംകളിയുടെ ചരിത്രവും പ്രാധാന്യവും വിശദമാക്കിക്കൊണ്ട് തിരുവോണനാളിൽ YS പൗർണമി അവതരിപ്പിച്ച ചിത്രീകരണം ജലോത്സവത്തിന്റെ നാട്ടിലൂടെ ഏറെ ഇഷ്ടപ്പെട്ടു.
1: വള്ളംകളിയെക്കുറിച്ചുള്ള സമഗ്രമായ അറിവ് പകരുന്നതായിരുന്നു ആ പരിപാടി. പരിപാടി കേട്ട് കത്തയച്ച എല്ലാവർക്കും നന്ദി.
0: ഓണഗീതികൾ എന്ന ലളിതഗാന പരിപാടിയെക്കുറിച്ചും നിരവധി ശ്രോതാക്കൾ കത്തുകൾ അയച്ചിട്ടുണ്ട്. മധു വാസുദേവൻ, ഇത്തിത്താനം പ്രേംജി കെ ഭാസി എന്നിവർ രചിച്ച വരികൾ കോർത്തിണക്കി സണ്ണി പി കെ, എസ് കൃഷ്ണൻ എന്നിവർ സംഗീതം നൽകി മനീഷ കെ എസ്, ആനീസ് ക്ലീറ്റസ്, തൊടുപുഴ മനോജ് പത്മനാഭൻ, സുകേഷ് ലാൽ എന്നിവർ ആലപിച്ച മനോഹര ഗാനങ്ങൾ തിരുവോണാഘോഷത്തിന് മാറ്റുകൂട്ടുന്നതായിരുന്നു. അഞ്ജു പി അർജുനൻ, രാജേഷ് മേനോൻ എന്നിവരുടെ മനോഹരമായ വിവരണവും നന്നായിരുന്നു എന്ന് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര അഭിപ്രായപ്പെട്ടിരിക്കുന്നു. കാറളം രാമചന്ദ്രൻ നമ്പ്യാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ചുള്ള ഗാനസ്മൃതിയെക്കുറിച്ചാണ്. മലയാളിയുടെ മനസ്സിൽ എക്കാലവും തങ്ങി നിൽക്കുന്ന ചലച്ചിത്ര ഗാനങ്ങളിൽ ശ്രീകുമാരൻ തമ്പിയുടെ രചനയും എം കെ അർജുനന്റെ ഈണവും കൊണ്ട് മനോഹരമായ തിരുവോണ പുലരിതൻ എന്ന ഗാനം ഉത്രാടദിനത്തിൽ ഗാനസ്മൃതിയായി ആകാശവാണി പകർന്നു തന്നത് ആനന്ദദായകമായ അനുഭൂതിയായിരുന്നു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ചുള്ള തൃശൂർ നിലയം അവതരിപ്പിച്ച കവിതാനേരത്തെക്കുറിച്ചും കഥാനേരത്തെക്കുറിച്ചും മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയടക്കമുള്ള ശ്രോതാക്കൾ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്.
1: ഓരോ ആഘോഷങ്ങൾക്കിപ്പുറം പരിപാടികൾ തയ്യാറാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളുണ്ടല്ലോ. അതിനു പിന്നിലുള്ള അധ്വാനവും പരിശ്രമവുമെല്ലാം ഫലവത്താകുന്നത് ആ പരിപാടികളെല്ലാം ശ്രോതാക്കൾ ഏറ്റെടുക്കുമ്പോഴാണ്. ആകാശവാണി തൃശൂർ നിലയത്തിന്റെ എല്ലാ ഓണപരിപാടികളും നിങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങളത് ഹൃദയത്തോട് ചേർത്തുവെച്ചു എന്ന് ഈ കത്തുകൾ വ്യക്തമാക്കുന്നു.
0: ഓണം കഴിഞ്ഞാലും ആകാശവാണിക്ക് ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒന്നും കഴിയുന്നില്ല.
1: അതെ, വരുന്ന ആഴ്ചയാണ് ദേശീയ അധ്യാപക ദിനം.
0: പുതുതലമുറയെ വാർത്തെടുക്കുന്നതിന് അശ്രാന്തം പരിശ്രമിക്കുന്ന അധ്യാപകരെ ആദരിക്കുന്ന ദിനം അല്ലേ?
1: തീർച്ചയായും. പാഠപുസ്തകങ്ങൾക്കപ്പുറം മൂല്യങ്ങൾ പകർന്നു നൽകുന്ന അറിവിന്റെയും വിവേകത്തിന്റെയും വാത്സല്യത്തിന്റെയും പ്രതീക്ഷയും കരുതലുമാണ് വിദ്യാർത്ഥികളുടെ മനസ്സിൽ മറക്കാനാകാത്ത മികച്ച

0: അധ്യാപകരെ സൃഷ്ടിക്കുക.
1: ഇതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളും വരുന്ന ആഴ്ചയിലാണുള്ളത്. ഇങ്ങനെ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ ധന്യമാക്കാനായി പുതുപരിപാടികളുമായി ആകാശവാണി എന്നും നിങ്ങളുടെ ചാരത്ത് തന്നെ ഉണ്ടാകും.
0: ആകാശവാണി ഇപ്പോൾ നിങ്ങളുടെ കയ്യെത്തും ദൂരത്താണ് ഉള്ളത്. ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഒ ടി ടി വേവ്സ് പ്ലാറ്റ്ഫോമിലൂടെയും ആകാശവാണിയുടെ പരിപാടികൾ നിങ്ങൾക്ക് ആസ്വദിക്കാം.
1: ഇനി ശബ്ദ സന്ദേശങ്ങളിലേക്ക്.
2: സന്തോഷ്, പാലക്കാട് ജില്ലയിലെ ഒലിപ്പാറയിൽ നിന്നാണ്. ഈ ആഴ്ചത്തിലെ ഓണാഘോഷം എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. ഓണപ്പാട്ടുകളാണെങ്കിലും ഓർമ്മയില് നിൽക്കുന്ന ഒരേ അധികം പാട്ടുകള് കേൾക്കാൻ കഴിഞ്ഞു. ഓണപ്പരിപാടി ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. പാട്ടോർമ്മകൾ, അതുപോലെ തന്നെ പോണിങ് പരിപാടി, ശ്രോതാക്കളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഇഷ്ടങ്ങൾക്ക് മെയിൻ ഇമ്പോർട്ടന്റ് കൊടുത്തു. അത് വല്ലാത്തൊരു കാര്യം എനിക്ക് തോന്നി.
3: പാട്ടത്തിൽ രാമചന്ദ്ര മേനോൻ രാമപുരത്ത് നിന്ന് സംസാരിക്കുന്നു. ആകാശവാണി തൃശൂർ നിലയം ഓണത്തോടനുബന്ധിച്ച് പ്രഭാഷണം ചെയ്ത എല്ലാ പരിപാടികളും വളരെ ആസ്വാദ്യകരമായിരുന്നു എന്നത് സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. പ്രോഗ്രാം മേധാവിക്കും സഹപ്രവർത്തകർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു.
4: സോമസുന്ദരൻ, പള്ളിപ്പുറം, പട്ടാമ്പി. കഴിഞ്ഞ വർഷത്തെ പൊന്നോണത്തരങ്ങിണി ആദ്യത്തെ ദിവസം ആദ്യത്തെ കോളർ ഞാനായിരുന്നു. തിരുവോണ ദിവസം ആദ്യത്തെ കോളർ ഞാനായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല, എനിക്ക് വിഷമമില്ല. അതുപോലെ ആവണി പൊന്നൂഞ്ഞാൽ അത് നല്ല പരിപാടികളായിരുന്നു. ആകാശവാണിയുടെ ഓണാഘോഷം നല്ല അതിഗംഭീരമായിരുന്നു. ജയ സി ആർ മാഡം, പൗർണമി മാഡം, മെജോ സാറ്, ഇവരെല്ലാം ഓരോ പാട്ടുകളും ഓരോ ഓർമ്മകളുമായിട്ട് ഗംഭീരമായിരുന്നു ഓണാഘോഷം. വളരെയധികം സന്തോഷം.
5: പി വി മുഹമ്മദ്, വടക്കേ വാവനൂര്. ആകാശവാണി തൃശൂർ നിലയത്തിലൂടെ ഓണത്തിനനുബന്ധിച്ച് അത്തം മുതൽ അവിട്ടം വരെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പ്രമുഖ വ്യക്തികൾ അവതരിപ്പിച്ച ആവണി പൊന്നൂഞ്ഞാൽ എല്ലാം നല്ല അവതരണവും നല്ല ഗാനങ്ങളും കൊണ്ടും അതിമനോഹരമായി. അതുപോലെ രാവിലെ 9 മണിക്ക് ആകാശവാണി തൃശൂർ നിലയത്തിലൂടെ ഒരുപാട് ശ്രോതാക്കളുടെ ഓണാനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള പൊന്നോണത്തരങ്കിണി ഒരുപാട് ഇഷ്ടപ്പെട്ടുകയും അതിൽ പങ്കാളിയാകാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം.
6: ഞാൻ മാലിനി നാരായണൻ. 25/8/2026 ഉച്ചയ്ക്ക് ഷംല ഹംസ അവതരിപ്പിച്ച ആവണി പൊന്നൂഞ്ഞാൽ എന്ന പരിപാടി എല്ലാ പാട്ടുകളും സൂപ്പർ സൂപ്പർ സൂപ്പർ.
7: 23ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രശസ്ത ഗായകൻ മധു ബാലകൃഷ്ണൻ അതിഥിയായി എത്തിയ ആവണി പൊന്നൂഞ്ഞാൽ സൂപ്പറായി. ഈ പ്രോഗ്രാമിന്റെ അണിയറയിൽ പ്രവർത്തിച്ച ഡോക്ടർ കെ ജയകൃഷ്ണൻ, എ ബി ശ്രീകുമാർ, സ്മിത രാജേഷ്, ഷിബു എം ജോസ് മച്ചാട്, അഞ്ജു പി അർജുനൻ എന്നിവർക്ക് എന്റെ അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ നേരുകയാണ് ആചാരി തിരുവത്ര, ചാവക്കാട്.
8: ശ്രാവണഹർഷം വളരെ ശ്രദ്ധിച്ചു തന്നെ കേട്ടു. അസലായിട്ടുണ്ടോ അതിന്റെ ആ ഒരു ഗാനങ്ങളും ഗാനരചനയും സംഗീതവും അതിന്റെ അവതരണവും എല്ലാം നന്നായിട്ടുണ്ട്. അപ്പൊ ഒരു നല്ലൊരു ഓണസമ്മാനായിരുന്നു. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
0: തുടർന്നും കത്തുകൾ അയക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം:
1: ശ്രോതാക്കൾക്കൊപ്പം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം പോസ്റ്റ്, പിൻകോഡ് 6806631.
9: നിങ്ങൾ കേട്ടത് ശ്രോതാക്കൾക്കൊപ്പം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ സംസാരിച്ചത് ജയ സി ആർ, വൈ എസ് പൗർണമി. നിർവഹണ സഹായം ബിനിത ഗോപിനാഥ്.
10: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
11: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
12: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യമായ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
13: ദൃശ്യം കണ്ണാശുപത്രി.
14: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം 1, 3, 5 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
15: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
16: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തൊഴിലവസര വാർത്തകൾ. തിങ്കൾ ബുധൻ രാവിലെ 7:40.
17: ഒറ്റപ്പാലം കണ്ണാശുപത്രി, ചെർപ്പളിശ്ശേരി റോഡ്, തോട്ടക്കര, ഒറ്റപ്പാലം.
18: ഫോൺ 9446095714.
19: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
0: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
19: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
3: ആകാശവാണി തൃശൂർ.
2: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
6: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, വെസ്റ്റ് ഫോർ, തൃശൂർ. ഫോൺ 8078788882.
9: എടോ, നമ്മുടെ കണ്ണിന് നല്ല കിടിലം ക്ലാരിറ്റി ഒക്കെ വേണ്ടേ? ഇങ്ങനെ നടന്നാ മതിയോ?
14: അതിപ്പോ പ്രായമാകുമ്പോ കുറച്ചൊക്കെ കാഴ്ച മങ്ങുന്നത് സ്വാഭാവികല്ലേ?
9: ആ വിചാരങ്ങ് മാറ്റിക്കോ. അത്യാധുനിക സംവിധാനങ്ങളുമായി വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂരിലുള്ളതുകൊണ്ട് നമ്മുടെ കണ്ണ് പെർഫെക്റ്റ് ആക്കാം.
3: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്.
16: തൃശൂർ.
13: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. 2026 ലോക ഫോട്ടോഗ്രാഫി ദിനത്തിന്റെ ഔദ്യോഗിക പ്രമേയം എന്തായിരുന്നു? ഉത്തരം വീട്. എല്ലാ വർഷവും ഓഗസ്റ്റ് 19 ലോക ഫോട്ടോഗ്രാഫി ദിനമായി ആചരിക്കുന്നു. 2026 ലോക ഫോട്ടോഗ്രാഫി ദിനത്തിന്റെ ഔദ്യോഗിക പ്രമേയം വീട് എന്നതായിരുന്നു. ഒരു ഭൌതിക ഭവനം എന്നതിനേക്കാൾ വീട് എന്ന വികാരവും ഓർമ്മകളും കഥകളുമാണ് ഈ പ്രമേയം അർത്ഥമാക്കുന്നത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. 2026 ലോക ഫോട്ടോഗ്രാഫി ദിനത്തിന്റെ ഔദ്യോഗിക പ്രമേയം എന്തായിരുന്നു? ഉത്തരം വീട്. എല്ലാ വർഷവും ഓഗസ്റ്റ് 19 ലോക ഫോട്ടോഗ്രാഫി ദിനമായി ആചരിക്കുന്നു. 2026 ലോക ഫോട്ടോഗ്രാഫി ദിനത്തിന്റെ ഔദ്യോഗിക പ്രമേയം വീട് എന്നതായിരുന്നു. ഒരു ഭൌതിക ഭവനം എന്നതിനേക്കാൾ വീട് എന്ന വികാരവും ഓർമ്മകളും കഥകളുമാണ് ഈ പ്രമേയം അർത്ഥമാക്കുന്നത്. ഇനി ഇന്നത്തെ ചിന്താവിഷയം, ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക. ഇന്ന് നിങ്ങളോടൊപ്പമുള്ളവർ നാളെയും നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. ഡോക്ടർ APJ അബ്ദുൽ കലാം. ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക. ഇന്ന് നിങ്ങളോടൊപ്പമുള്ളവർ നാളെയും നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. ഡോക്ടർ APJ അബ്ദുൽ കലാം.
12: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു. പ്രായോജകർ
9: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് വെസ്റ്റ് 4 തൃശൂർ. ഫോൺ 8078788822.
18: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
14: വെള്ളിയാഴ്ചകളിൽ രാവിലെ 7:40 മൃദുല ഫർണിച്ചർ വേൾഡ് തൊഴിലവസര വാർത്തകൾ.
15: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
12: ഗാന സന്ദേശം.
9: ഞായറൊഴികെ എന്നും രാവിലെ 7:35.
12: പ്രായോജകർ
9: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
12: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
10: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
11: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
12: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം. ദൃശ്യം കണ്ണാശുപത്രി.
13: ഇന്ന് രാവിലെ 9:30 യുവവാണി ദേശീയ ഫുട്ബോൾ താരം സച്ചിൻ സുരേഷുമായി അഞ്ജു P അർജുനൻ നടത്തുന്ന അഭിമുഖം കേൾക്കാം.

0: ഗാന സന്ദേശം
1: ഞായറൊഴികെ എന്നും രാവിലെ 7:35 പ്രായോജകർ
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
1: വെള്ളി രാവിലെ 7:20.
3: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
4: ഇന്ന് രാവിലെ 9:30 യുവവാണിയിൽ ദേശീയ ഫുട്ബോൾ താരം സച്ചിൻ സുരേഷുമായുള്ള അഭിമുഖം കേൾക്കാം.
5: നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ടീം തുടങ്ങിയപ്പോ തൊട്ടേ ഞാൻ ടീമിന്റെ ഫാനായിരുന്നു. കളി കാണാൻ കൊച്ചിയിൽ പോവുക, എന്റെ കസിന്റെ കൂടെ പോവുക, കളി കാണാൻ ആർപ്പ് വിളിക്കുക ടീമിന് വേണ്ടിയിട്ട്. അപ്പോ എന്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു ഗോൾ കീപ്പർ എന്നുള്ള രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാനുള്ളത്. എനിക്ക് ആ സ്വപ്നം നിറവേറ്റാൻ സാധിച്ചപ്പോ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. അതെങ്ങനെയാ പറഞ്ഞറിയിക്കാന്ന് എനിക്കറിയില്ല.
4: മറക്കാതെ കേൾക്കുക ഇന്ന് രാവിലെ 9:30 യുവവാണി.
5: 100% കൊടുക്കുക എവിടെയായാലും, ട്രെയിനിങ്ങിലായാലും മാച്ചിലായാലും. അതിൽ ചിലപ്പോൾ വിജയം ഉണ്ടാകാം, തോൽവി ഉണ്ടാകാം, അതൊന്നും പ്രശ്നമാക്കരുത്. വേറൊരു കാര്യം കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്, ഏത് ലെവലിലെത്തിയാലും എത്ര വലിയ പ്ലെയർ ആയാലും നമ്മൾ എങ്ങനെയാണോ ആദ്യം ഉണ്ടായിരുന്നത് ആ ഒരു രീതിയിൽ തന്നെ നിൽക്കുക. അല്ലാതെ വലിയ ആളായി അങ്ങനത്തെ ഒരു ചിന്ത വന്നാൽ നമ്മൾ പതുക്കെ താഴോട്ട് പോകും. ഇനി കുറെ ഉദാഹരണങ്ങളുണ്ട്, അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
4: ഓർക്കുക, ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ വേവ്സ് ആപ്പിലൂടെയും ആസ്വദിക്കാം.
6: എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഒപ്പം, മധു വാസുദേവിന്റെ രചന, സംഗീതം ഫോർ മ്യൂസിക്സ്.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
5: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.

0: ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: റെനു റസാക്കും ഷാൻ റഹ്മാനും പാടിയ ഗാനം ചിത്രം വേട്ട. മനോമഞ്ചത്തിന്റെ വരികൾ ഷാൻ.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി,
2: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
3: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം.
4: വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം, യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കാവാലം ചുണ്ടൻ.

കോരു വള്ളംകളി പേരുന്നാള് അമ്പലപ്പുഴയിലൊരു ചുറ്റുവിളക്ക് കരുമാടിക്കുട്ട നിന്നു പനി നിർക്കാവടിയാട്ടം കാവിലമ്മയ്ക്കുന്നു രാത്രി കേരുടൻ ദുഃഖം

0: ഹലോ
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI

0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
1: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: പൂവച്ചൽ ഗാദറിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം, എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം രാജവാഴ്ച.

0: രാവിലെ 7 മണിക്ക്
1: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
0: പ്രായോജകർ
1: വന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ചിത്രം ആക്ഷൻ ഹീറോ ബിജു. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ജെറി അമൽദേവിന്റെ സംഗീതം. ഗായകർ യേശുദാസ്, വാണി ജയറാം.

ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഗോപിസുന്ദറിന്റെ സംഗീതം, കാർത്തിക്കും അഭയ ഹിരൺമയും പാടിയ ഗാനം, ചിത്രം ജെയിംസ് ആൻഡ് ആലീസ്.

0: രാവിലെ 9:30 യുവവാണിയിൽ ദേശീയ ഫുട്ബോൾ താരം സച്ചിൻ സുരേഷുമായുള്ള അഭിമുഖം കേൾക്കാം.
1: നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ടീം തുടങ്ങിയപ്പോ തൊട്ടേ ഞാൻ ടീമിന്റെ ഫാനായിരുന്നു. കളി കാണാൻ കൊച്ചിയിൽ പോവുക, എന്റെ കസിന്റെ കൂടെ പോവുക, കളി കാണാൻ ആർപ്പ് വിളിക്കുക ടീമിന് വേണ്ടിയിട്ട്. അപ്പോ എന്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു ഗോൾ കീപ്പർ എന്നുള്ള രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുക എന്നുള്ളത്. എനിക്ക് ആ സ്വപ്നം നിറവേറ്റാൻ സാധിച്ചപ്പോ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. അതെങ്ങനെയാ പറഞ്ഞറിയിക്കാന്ന് എനിക്കറിയില്ല.

0: മറക്കാതെ കേൾക്കുക ഇന്ന് രാവിലെ 9:30 യുവവാണി.
1: 100% കൊടുക്കുക എവിടെയായാലും, ട്രെയിനിങ്ങിലായാലും മാച്ചിലായാലും. അത് ചിലപ്പോൾ വിജയം ഉണ്ടാകാം, തോൽവി ഉണ്ടാകാം, അതൊന്നും പ്രശ്നമാക്കരുത്. വേറൊരു കാര്യം കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്, ഏത് ലെവലിലെത്തിയാലും എത്ര വലിയ പ്ലെയർ ആയാലും നമ്മൾ എങ്ങനെയാണോ ആദ്യം ഉണ്ടായിരുന്നത് ആ ഒരു രീതിയിൽ തന്നെ നിൽക്കുക. അല്ലാതെ വലിയ ആളായി അങ്ങനത്തെ ഒരു ചിന്ത വന്നാൽ നമ്മൾ പതുക്കെ താഴോട്ട് പോകും. ഇനി കുറെ ഉദാഹരണങ്ങളുണ്ട്, അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
0: ഓർക്കുക, ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ വേവ്സ് ആപ്പിലൂടെയും ആസ്വദിക്കാം.
2: വിജയ് യേശുദാസും മഞ്ജിനിയും പാടിയ ഗാനം. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, അലക്സ് പോളിന്റെ സംഗീതം. ചിത്രം കിംഗ് ലെയർ.

അഭിലാഷ് ശ്രീധരൻ എഴുതി, വിനു തോമസ് സംഗീതം നൽകി, നജീം അർഷാദും സംഗീത ശ്രീകുമാറും പാടിയ ഗാനം. ചിത്രം ഒരുമുറ വന്ന് പാർത്തായ

ഒരുമുറൈ വന്ന് പാർത്തായ എന്ന ചിത്രത്തിനു വേണ്ടി സംഗീത ശ്രീകാന്തും നജീം അർഷാദും പാടിയ ഗാനമാണ് കേട്ടത്. ജോർജ് ഏട്ടൻസ് പൂരം എന്ന ചിത്രത്തിനു വേണ്ടി റംസി അഹമ്മദ്, ഗോപി സുന്ദർ എന്നിവർ പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനശില്പികൾ

അറിയാതെ അറിയാതെ എന്നിലേ എന്നിൽ നീ കവിതയായി വന്ന് തുളുമ്പി, കവിതയായി വന്ന് തുളുമ്പി.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10-15 കേൾക്കാം.
1: ആകാശവാണി തൃശൂർ, യുവവാണി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവവാണിയിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം.
1: ദേശീയ ഫുട്ബോൾ താരം സച്ചിൻ സുരേഷുമായി അഞ്ജു പി അർജുനൻ നടത്തുന്ന അഭിമുഖം ഇപ്പോൾ കേൾക്കാം.
0: സ്വപ്നങ്ങൾക്ക് പിന്നാലെ പായുന്നവർക്കാണ് വിജയത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നത്. പന്തും പോസ്റ്റും തമ്മിലുള്ള ദൂരം മാത്രമല്ല ഒരു ഗോൾ കീപ്പറുടെ മുന്നിലുള്ളത്, സമ്മർദ്ദവും പ്രതീക്ഷകളും ഉത്തരവാദിത്വങ്ങളും കൂടിയാണ്. ആ വെല്ലുവിളികളെ ആത്മവിശ്വാസത്തോടെ ഏറ്റെടുത്ത് ഇന്ത്യൻ ഫുട്ബോളിന്റെ വേദിയിൽ തന്റേതായ ഇടം കണ്ടെത്തിയ യുവതാരമാണ് സച്ചിൻ സുരേഷ്. കേരള ബ്ലാസ്റ്റേഴ്സിലെ മികച്ച പ്രകടനത്തിലൂടെയാണ് സച്ചിൻ സുരേഷ് കൂടുതൽ ശ്രദ്ധേയനായത്. കേരളത്തിന്റെ ഫുട്ബോൾ മണ്ണിൽ നിന്ന് ദേശീയ ഫുട്ബോൾ വേദിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഒരു കായിക താരത്തിന്റെ വിജയകഥ മാത്രമല്ല, സ്വപ്നം കാണുന്ന ഓരോ യുവാവിനും പ്രചോദനമാകുന്ന അനുഭവങ്ങളുടെ കഥ കൂടിയാണ്. പരിശീലനം, പരാജയങ്ങൾ, തിരിച്ചുവരവുകൾ, ദേശീയ ജേഴ്സി അണിയുന്നതിന്റെ അഭിമാനം, ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ, ഇവയെല്ലാം പങ്കുവയ്ക്കുകയാണ് സച്ചിൻ സുരേഷ് എന്ന കായിക താരം യുവവാണി ശ്രോതാക്കളോട്. സച്ചിനെ പരിപാടിയിലേക്ക് സ്നേഹസ്വാഗതം.
2: താങ്ക് യു.
0: സച്ചിന്റെ ഫുട്ബോളിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് താങ്കളുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് എന്ന് പറയാം അല്ലേ? ചെറുപ്പത്തിൽ തന്നെ ഗോൾ കീപ്പർ ആകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു?
2: തീർച്ചയായിട്ടും. എന്റെ ഇത് പറയുകയാണെങ്കിൽ ആദ്യം അച്ഛന്റെ കാര്യം പറയണം. കാരണം അച്ഛൻ ഗോൾ കീപ്പർ ആയിരുന്നു മുന്നേ. അപ്പൊ അച്ഛനെ വിചാരിച്ച പോലെ അച്ഛനെ ഇന്ത്യൻ ടീമിന് കളിക്കണം, അങ്ങനെയൊക്കെയായിരുന്നു ആഗ്രഹം. പക്ഷെ പണ്ട് വീട്ടിൽ നിന്ന് സപ്പോർട്ട് അങ്ങനത്തെ കുറെ കാര്യം വെച്ചാൽ അച്ഛനെ ആ ഒരു ലെവലിലേക്ക് എത്താൻ സാധിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ആൾക്കൊരു ഒരു ആഗ്രഹമായിരുന്നു, മോനുണ്ടാവുകയാണെങ്കിൽ എന്തായാലും ഗോൾ കീപ്പർ ആക്കണം, നല്ല രീതിയിലേക്ക് എത്തിക്കണം. എനിക്ക് ജനിച്ചപ്പോ തന്നെ ആള് ആദ്യം വാങ്ങിച്ചത് ഫുട്ബോളാണ്. ചെറുപ്പം തൊട്ട് ഇപ്പോഴും അച്ഛൻ എന്റെ കൂടെ ഉണ്ട് സപ്പോർട്ടായിട്ട്. എനിക്ക് 6 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ക്യാമ്പിന് പോയി തുടങ്ങിയത്. അതിന് മുന്നേ വീട്ടിലിങ്ങനെ ചെറുതായിട്ട് ചെറിയ ചെറിയ കാര്യം ഡൈവിങ് അതൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ പതുക്കെ പതുക്കെ തുടങ്ങി. ഇപ്പോഴും അച്ഛൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടെ.
0: ഒരു ഗോൾ കീപ്പറുടെ ഏറ്റവും വലിയൊരു ശക്തി എന്തായിരിക്കണം എന്നാണ്? അതൊരു ശാരീരിക മികവാണോ അതോ

0: മാനസികമായിട്ടുള്ള ഒരു ശക്തിയാണോ?
1: ടാലന്റ് വേണം, അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു കഴിവുണ്ടാവും. ഇപ്പൊ അച്ഛൻ ഗോൾകീപ്പറായിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് എനിക്കും ചെറിയ അച്ഛന്റെ കഴിവുകൾ കുറച്ച് എനിക്ക് കിട്ടി. പിന്നെ ആ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അച്ഛൻ നല്ല ചെറുപ്പം തൊട്ട് ബേസിക് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ട് അത് കിട്ടി. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് ഗോൾകീപ്പർക്ക്, ഈ ബേസിക് ടെക്നിക്സ് എന്തായാലും വേണം. ഏറ്റവും കൂടുതൽ വേണ്ടത് മെന്റൽ സ്ട്രെങ്ത് ആണ്. അതില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ഗോൾ കീപ്പർ ആവാൻ പറ്റില്ല. കാരണം നമ്മൾ കുറെ സമ്മർദ്ദങ്ങൾ കൂടി കടന്നു പോവാം. ഇപ്പൊ നമുക്ക് മിസ്റ്റേക്ക് പറ്റാം, നമ്മൾ കാരണം ടീം തോക്കാം, അത് ചിലപ്പോൾ നമ്മൾ കാരണം ടീം ജയിക്കാം. അപ്പൊ അതെല്ലാം നമ്മൾ ബാലൻസ് ചെയ്യണം.
0: ഇപ്പൊ ഒരു ഗോൾ വഴങ്ങിയ ശേഷം അടുത്തൊരു നിമിഷം തന്നെ തിരിച്ചു വരാൻ എങ്ങനെയാണ് മനസ്സിനെ തയ്യാറാക്കുന്നത്?
1: കളിക്കുമ്പോൾ നമ്മളെ മിസ്റ്റേക്ക് ആയാലും എങ്ങനെയായാലും നമുക്ക് ചിലപ്പോൾ ഗോൾ കിട്ടും. പക്ഷേ നമ്മൾ ആലോചിക്കുക, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി വരുന്നത് നമുക്ക് നല്ല എത്ര നമ്മുടെ 100% കൊടുത്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ നോക്കുക.
0: ഒരു മത്സരത്തിലെ അവസാനത്തെ നിമിഷത്തിലെ ഒരു പെനാൽറ്റി കിക്ക്, അത് നേരിടുമ്പോൾ മനസ്സിലൂടെ പോകുന്നത് എന്തൊക്കെയാണ്?
1: ആ സമയത്ത് മനസ്സിലൂടെ വേറൊന്നും ഉണ്ടാവില്ല ചിന്ത. ആകെ കൂടി നമ്മൾ ചിന്തിക്കുക, ആ പ്ലെയർ എതിർ ടീമിന്റെ അടിക്കാൻ പോണ പ്ലെയർ എങ്ങടാവും അടിക്കുക, ആ പ്ലെയറുടെ മനസ്സ് റീഡ് ചെയ്യുക. അല്ലാതെ വേറെ ചിന്തകളൊന്നും ഉണ്ടാവില്ല. ആ പ്ലെയറെ നമുക്ക് എത്രത്തോളം റീഡ് ചെയ്യാൻ പറ്റുമോ, ആ പ്ലെയറുടെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട്, അത് പിന്നെ തട്ടിയതിന് ശേഷമാണ് പിന്നെ നമുക്ക് അതിന് ശേഷം ഉള്ള സെലിബ്രേഷൻ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് തികച്ചും ശൂന്യവും മനസ്സിൽ, വേറൊന്നും ഉണ്ടാവില്ല.
0: ഒരു ലക്ഷ്യം അല്ലേ,
1: അതെ,
0: നമ്മൾ ജയിക്കുക എന്നുള്ളൊരു ലക്ഷ്യബോധം തന്നെയായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഒരു മികച്ച ഗോൾ കീപ്പർ ആകാൻ ദിവസവും ചെയ്യുന്ന പരിശീലനങ്ങളിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്?
1: പ്രധാനപ്പെട്ടത് നമ്മൾ ഒരിക്കലും മടി ഉണ്ടാവാൻ പാടില്ല. നമുക്ക് എന്നും നമ്മൾ ട്രെയിനിങ് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. ഇപ്പോഴും ഞാൻ ഡെയിലി ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോഡിക്ക് വേണ്ട കാര്യങ്ങൾ, ഫുഡ്, ഇതെല്ലാം നമ്മൾ നല്ലപോലെ കഴിക്കണം. പ്രത്യേകിച്ച് ഗോൾ കീപ്പർ എന്നുള്ള പൊസിഷനിൽ കളിക്കുമ്പോൾ നമുക്ക് അധികം എഫേർട്ടുകൾ കുറവാണ്, വരുന്നത് ഒരു ബോളായിരിക്കും. അപ്പൊ ആ ബോൾ ഗോളാവുകയാണെങ്കിൽ പിന്നെ ഗോൾ കീപ്പർ കാര്യമില്ലല്ലോ.
0: ഇപ്പൊ ഒരു ദിവസം എത്ര സമയം വർക്കൗട്ട് അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്നുണ്ട്?
1: ഒരു ദിവസം നമുക്ക് രാവിലെ ജിം ട്രെയിനിങ് ഉണ്ടാവും, അതൊരു 1 hour മാക്സിമം 2 hour ഒക്കെ ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ ഈവനിങ് ഒരു 2 hour മാക്സിമം ട്രെയിനിങ്, അതാണ് ഒരു ദിവസം മാക്സിമം ഉണ്ടാവാറ്.
0: ഭക്ഷണക്രമത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്?
1: ഭക്ഷണക്രമത്തിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വറുത്ത പൊരിച്ചത് ഓയിലി ഫുഡ്സ് പരമാവധി ഒഴിവാക്കുക, പിന്നെ ഈ ബേക്കറി ഐറ്റംസ് പരമാവധി ഒഴിവാക്കുക, അതായത് ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ, പിന്നെ സ്വീറ്റ് ഒഴിവാക്കുക. അപ്പൊ അത് രണ്ടുമാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്.
0: സച്ചിൻ സുരേഷിന്റെ കരിയറിലെ വഴിത്തിരിവുകൾ എന്ന് പറയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 1st ഗോൾ കീപ്പറായി മാറിയ ഒരു ഘട്ടമായിരുന്നല്ലോ, ആ ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ട് ഒന്ന് പറയാമോ?
1: നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ടീം തുടങ്ങിയപ്പോ തൊട്ടേ ഞാൻ ടീമിന്റെ ഫാനായിരുന്നു. കളി കാണാൻ കൊച്ചിയിൽ പോവുക, എന്റെ കസിന്റെ കൂടെ പോവുക, കളി കാണാൻ ആർപ്പ് വിളിക്കുക ടീമിന് വേണ്ടിയിട്ട്. അപ്പോ എന്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു ഗോൾ കീപ്പർ എന്നുള്ള രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുക എന്നുള്ളത്. എനിക്ക് ആ സ്വപ്നം നിറവേറ്റാൻ സാധിച്ചപ്പോ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. അതെങ്ങനെ പറഞ്ഞറിയിക്കാന്ന് എനിക്കറിയില്ല.
0: കരിയറിലെ ആത്മവിശ്വാസം ഏറ്റവും കൂടുതൽ നൽകിയ ഒരു മത്സരം ഏതായിരുന്നു?
1: ബ്ലാസ്റ്റേഴ്സിൽ ഞാൻ ഫസ്റ്റ് കളിച്ചോണ സമയത്ത് എനിക്ക് കുറച്ച് മിസ്റ്റേക്സ് വരിക, അങ്ങനെ കുറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കുറെ ചീത്ത കളി കേൾക്കുക, അങ്ങനത്തെ കുറെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ISL തുടങ്ങിയപ്പോ ഫസ്റ്റ് മാച്ച് തൊട്ട് നന്നായി കളിച്ചു തുടങ്ങി, അത്യാവശ്യം കോൺഫിഡൻസ് ആയിട്ട്. എന്നിട്ട് ഒഡീഷ FC ആയിട്ട് നമ്മുടെ കേരളത്തിൽ വെച്ച് ഒരു പെനാൽറ്റി സേവ് ഉണ്ടായി, അവിടെ നിന്നാണ് പിന്നെ ഫുള്ള് കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് കളിക്കാൻ പറ്റിയത്.
0: പല മത്സരങ്ങളിലും തോൽവി നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, ആ തോൽവികളിൽ നിന്നൊക്കെ പഠിച്ച പാഠം എന്താണ്?
1: കുറെ തോൽവികൾ ഉണ്ടായിട്ടുണ്ട്, അതായത് എന്റെ മിസ്റ്റേക്ക് കാരണം ടീം തോറ്റിട്ടുണ്ട്, ചിലപ്പോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഒരു കളിയിൽ നമ്മൾ ചെയ്ത പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കും, നെഗറ്റീവ് ആയിട്ടുള്ളത് എന്താന്ന് നോക്കിയിട്ട് അത് ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും.
0: ഇന്ത്യൻ ദേശീയ ടീമില് നമ്മളൊരു അംഗമാകണം എന്ന് സ്വപ്നം കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട്, അപ്പോ ആ ഒരു സ്വപ്നം ഒരു ഫുട്ബോൾ താരത്തെ സംബന്ധിച്ച് എന്താണ് അർത്ഥമാക്കുന്നത്?
1: എല്ലാ ഫുട്ബോൾ കളിക്കാരുടെയും സ്വപ്നവും അവരുടെ രാജ്യത്തിന് വേണ്ടി കളിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ ടീം വേൾഡ് കപ്പ് കളിക്കണില്ലേ, എന്നാൽ കൂടി നമ്മുടെ ടീമിന് വേണ്ടി കളിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു അഭിമാനമാണ്. അതിനുവേണ്ടി 100% കൊടുക്കുക. ഞാൻ 14 ഇന്ത്യൻ ടീമിന് കളിച്ചിട്ടുണ്ട്, പിന്നെ 19 ഇന്ത്യൻ ടീമിന് കളിച്ചിട്ടുണ്ട്. സീനിയർ ടീമിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചിട്ടില്ല, പക്ഷെ അത് ദൂരമല്ല എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ 100% കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ തീർച്ചയായിട്ടും എനിക്ക് കളിക്കാൻ പറ്റുന്നൊരു വിശ്വാസമുണ്ട്. അതാണ് എന്റെ ലക്ഷ്യം.
0: ഇന്ത്യൻ ഫുട്ബോളിനെ ലോക നിലവാരത്തിലേക്ക് ഉയരാനായിട്ട് ഏറ്റവും ആവശ്യമുള്ള ഒരു മാറ്റം എന്താണെന്നാണ് തോന്നിയിട്ടുള്ളത്?
1: എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ അവിടെ ട്രെയിനിങ് ചെയ്യാനായാലും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റീസ് ഇല്ല. കേരളത്തിലല്ല, ഇന്ത്യയിലായാലും വളരെയധികം കുറവാണ് ഫെസിലിറ്റീസ്. ഇപ്പോൾ ഞങ്ങൾ പണ്ട് UK പോയിട്ടുണ്ടായിരുന്നു, ഇംഗ്ലണ്ടിൽ. അപ്പോൾ അവിടുത്തെ ഒരു ടീമിന് തന്നെ 7-8 ഗ്രൗണ്ടുകളാണ് പുല്ല് ഗ്രൗണ്ട്. നമ്മുടെ അവിടെ ഒരു ടീമിന് പോലും സ്വന്തമായിട്ട് ഗ്രൗണ്ട് ഇല്ല. അതിനുള്ള സപ്പോർട്ടും കിട്ടണില്ല ആർക്കും. പിന്നെ ചെറുപ്പം തൊട്ട് പുറത്തത്തെ പോലെ ട്രെയിനിങ് അതൊന്നും കിട്ടണില്ല. നമ്മൾ ചെറുപ്പം തൊട്ടേ പ്ലേയേഴ്സിനെ നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്തെടുത്താലാണ് നമുക്ക് ഭാവിയിലേക്ക് ഗുണം ചെയ്യുള്ളൂ. ഇപ്പൊ പതുക്കെ പതുക്കെ മാറി വരുന്നുണ്ട് പണ്ടത്തെക്കാട്ടും, ഇപ്പൊ കൂടുതൽ നല്ല പ്ലേയേഴ്സ് വരുന്നുണ്ട്. ഇപ്പൊ ഭാവിയിൽ നമുക്ക് ഇന്ത്യൻ ടീം വേൾഡ് കപ്പ് ഒക്കെ എത്തുന്നു വിചാരിക്കുക.
0: ഇന്ന് ഫുട്ബോൾ കളിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയോട് ലോകം അറിയപ്പെടുന്ന രീതിയിലേക്ക്

0: ടീമിൽ കളിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയോട് സച്ചിൻ സുരേഷ് ആദ്യം പറയുന്ന ഒരു കാര്യം എന്തായിരിക്കും?
1: ആദ്യം എനിക്ക് പറയാനുള്ളത് 100% കൊടുക്കുക, എവിടെയായാലും ട്രെയിനിങ്ങിലായാലും മാച്ചിലായാലും. അതിൽ ചിലപ്പോൾ വിജയം ഉണ്ടാകാം, തോൽവി ഉണ്ടാകാം, അതൊന്നും പ്രശ്നമാക്കരുത്. വേറൊരു കാര്യം കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്, ഏത് ലെവലിലെത്തിയാലും എത്ര വലിയ പ്ലെയർ ആയാലും നമ്മൾ എങ്ങനെയാണോ ആദ്യം ഉണ്ടായിരുന്നത് ആ ഒരു രീതിയിൽ തന്നെ നിൽക്കുക. അല്ലാതെ വലിയ ആളായി അങ്ങനത്തെ ഒരു ചിന്ത വന്നാൽ നമ്മൾ പതുക്കെ താഴോട്ട് പോകും. എനിക്ക് കുറെ ഉദാഹരണങ്ങളുണ്ട്, അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
0: ഇപ്പൊ പരാജയവും വിമർശനവും നേരിടുമ്പോൾ ആത്മവിശ്വാസം നിലനിർത്താനായിട്ട് നമ്മുടെ യുവാക്കൾ എന്താണ് ചെയ്യേണ്ടത്?
1: പരാജയങ്ങൾ ഉണ്ടാവാം, ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മിസ്റ്റേക്കുകളിൽ തോൽക്കാം. അപ്പൊ നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് ആണ്, അതായത് ഉൾശക്തി എന്ന് പറയും. എത്ര ടാലന്റ് ആയിട്ടും കാര്യമില്ല, ആ ഒരു മെന്റലി സ്ട്രോങ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ മെന്റാലിറ്റി നമ്മൾ വളർത്തിയെടുക്കണം.
0: ഫുട്ബോളിനൊപ്പം തന്നെ പഠനത്തിനും വ്യക്തി ജീവിതത്തിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന ആളാണല്ലോ, അപ്പൊ അതേക്കുറിച്ച് കൂടെ ഒന്ന് പറയൂ.
1: നമ്മൾ ഫുട്ബോളിന്റെ കൂടെ പഠിപ്പും കൂടെ കൊണ്ടുപോകണം. എനിക്ക് ഇപ്പോൾ 10th ആണെങ്കിലും ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു, 12th ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ എന്റെ BCOM കഴിഞ്ഞു, ഇപ്പൊ MCOM ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കളി ഒരു സൈഡ് കൂടെ നടക്കും, അത് ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ പഠിപ്പും ഇമ്പോർട്ടന്റ് ആണ്.
0: സച്ചിൻ സുരേഷിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോൾ കീപ്പർ ആരാണ്?
1: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോൾ കീപ്പർ ടെർസ്റ്റെഗൻ എന്ന് പറഞ്ഞ ഗോൾ കീപ്പർ ആയിരുന്നു. ബാഴ്സലോണയിൽ ഉണ്ടായിരുന്ന ഗോൾ കീപ്പറാണ്, ജർമ്മൻകാരൻ. ഇപ്പോൾ ടീം മാറി, കുറെ ഇഞ്ചുറീസ് ഒക്കെ വന്നിട്ട്, പക്ഷെ എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമായിരുന്നു.
0: അദ്ദേഹത്തിന്റെ കഴിവിലെ സച്ചിൻ സുരേഷിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്താണ്?
1: ആളുടെ ടെക്നിക്സ് ആണ്. ഇപ്പൊ ബോള് കളക്ഷനിലാണെങ്കിലും ഇപ്പോ പാസിംഗിലാണെങ്കിലും എല്ലാതും ആളുടെ ടെക്നിക്സ് ആണ് എനിക്ക് ആളെ കൂടുതൽ ആകർഷിച്ചത് ആളിലേക്ക്.
0: സച്ചിൻ ഗോൾ കീപ്പർ ആയിരുന്നില്ല എങ്കിൽ മറ്റേതെങ്കിലും ഒരു പൊസിഷൻ തിരഞ്ഞെടുക്കുമായിരുന്നു?
1: ഞാനിവിടൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കുമ്പോൾ ഫോർവേഡ് ഒക്കെ കളിക്കുക, ഗോൾ കീപ്പർ നിക്കല് കുറവാണ്. ഗോൾ കീപ്പർ ആയിരുന്നില്ലെങ്കിൽ ഫോർവേഡ് തന്നെ മിക്കവാറും കളിക്കുക.
0: ഈ മത്സരത്തിന് മുൻപുള്ള പതിവ് തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെയാണ്?
1: മത്സരത്തിന് മുന്നേ നമ്മൾ രാവിലെ എണീറ്റിട്ട് ജസ്റ്റ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ മൊബിലിറ്റി സെഷൻ ഉണ്ടാവും, ജസ്റ്റ് ബോഡി ഒന്ന് മൊബിലൈസ് ചെയ്യാൻ. അത് കഴിഞ്ഞാൽ ലഞ്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് മീറ്റിംഗ് ഉണ്ടാവും മാച്ചിന്റെ. വൈകുന്നേരം ആകുമ്പോൾ മാച്ചിന് മീറ്റിംഗില് നമുക്ക് പറഞ്ഞു തരും എന്താണ്, എങ്ങനെയാണ് കാര്യങ്ങൾ, എങ്ങനെ കളിക്കണം, എതിർ ടീമിന്റെ അനലൈസ് ചെയ്തിട്ട് പറഞ്ഞുതരും. അത് കഴിഞ്ഞിട്ട് പിന്നെ മാച്ചിന് പോകും. അങ്ങനെയാണ് നോർമലി ഒരു ഡേ മാച്ചിന്റെ ഉണ്ടാവുക.
0: ഇപ്പൊ സച്ചിൻ സുരേഷിനെ പോലെ തന്നെ ഒരു ദേശീയ താരമാകണമെന്ന് സ്വപ്നം കാണുന്ന ഒരുപാട് കുട്ടികൾ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. ആ കൊച്ചു കുട്ടികളോട് പറയാനുള്ളത്?
1: നിങ്ങൾ നിങ്ങളുടെ 100% കൊടുക്കുക, പരമാവധി നിങ്ങളുടെ കഴിവിൽ ബിലീവ് ചെയ്യുക, നിങ്ങൾ എത്താവുന്നിടത്ത് എന്തായാലും നിങ്ങൾ എത്തിയിരിക്കും. അതുപോലെ തന്നെ എനിക്ക് പാരന്റ്സിനോടും കൂടി പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുക.
0: സച്ചിന്റെ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരാധകരെ സച്ചിൻ എന്നുള്ള ആർപ്പുവിളി ഉയർത്തുമ്പോൾ ക്രിക്കറ്റ് താരമായ സച്ചിൻ ടെണ്ടുൽക്കറെ ഓർക്കാറുണ്ടോ?
1: ഇല്ല, കളിയുടെ സമയത്ത് നമുക്ക് അങ്ങനെ ഓർക്കാൻ പറ്റില്ല, കാരണം അത് അവര് പറയണത് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കില്ല. ഇപ്പൊ സച്ചിൻ സച്ചിൻ എന്ന് പറയുന്നതായാലും ശ്രദ്ധിക്കില്ല. പിന്നെ കളി കഴിഞ്ഞിട്ട് ഹൈലൈറ്റ്സ് കാണുമ്പോഴും നമുക്ക് അതങ്ങനെ കേൾക്കുക. നമുക്ക് കളിക്കുമ്പോ ഗ്രൗണ്ടിലത്തെ ആ ഒരു കാര്യം മാത്രം നമുക്ക് ഫോക്കസിൽ ഉണ്ടാവുള്ളൂ.
0: സച്ചിൻ ഈ പേരിട്ടത് എന്തുകൊണ്ടായിരിക്കും? അതിനെ കുറിച്ചിട്ട് അച്ഛനോട് ചോദിച്ചിട്ടുണ്ടോ?
1: ചോദിച്ചപ്പോ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അന്ന് ഞാൻ ഉണ്ടാകുന്ന സമയത്ത് 2001 എന്റെ ജനന വർഷം. അന്ന് സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റില് വളരെയധികം നല്ല രീതിയിൽ ഇറങ്ങുന്ന സമയമാണ്. അപ്പൊ അന്ന് അച്ഛൻ വിചാരിച്ചു, അതായത് ക്രിക്കറ്റിൽ ഒരു സച്ചിൻ ഉണ്ട്, അതുപോലെ ഫുട്ബോളിലും ഒരു സച്ചിനെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള രീതിയിലാണ് അച്ഛൻ അന്ന് അങ്ങനെ പറഞ്ഞു.
0: എന്തായാലും സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ തന്നെ
1: അത്ര ആവാൻ പറ്റിയില്ലെങ്കിലും
0: ഉയരത്തിലേക്ക് എത്തട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സുനിൽ ഛേത്രി എന്ന ഇന്ത്യൻ ഫുട്ബോൾ കായിക താരത്തെ ഓർക്കുകയാണെങ്കിൽ വലിയൊരു മാതൃകയാണ് അല്ലെ?
1: തീർച്ചയായും.
0: അദ്ദേഹത്തിന്റെ കളിയെ കുറിച്ച് ഒന്ന് പറയാൻ തോന്നുന്നു.
1: തീർച്ചയായും, ആളെ കുറിച്ച് പറയുമ്പോൾ ആളുടെ കൺസിസ്റ്റൻസിയാണ് കൂടുതൽ പറയേണ്ടത്. ഇത്ര ഏജ് ആയിട്ടും ആള് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 10-15 വർഷത്തിൽ കൂടുതൽ ആള് ഇന്ത്യൻ ഫുട്ബോളിൽ കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്നുണ്ട്. ഞാൻ ആളെ ഓപ്പോസിറ്റ് കളിച്ചിട്ടുണ്ട്. നല്ലൊരു സ്ട്രൈക്കറാണ്, ഗോൾ സ്കോററാണ്. ഇന്ത്യൻ ടീമിൽ ഈ അടുത്തൊന്നും അത്ര നല്ല പ്ലെയറെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതിലുപരി നല്ലൊരു ക്യാപ്റ്റനാണ് ടീമിന് വേണ്ടിയിട്ടും.
0: അദ്ദേഹത്തിന്റെ ഈ നേതൃത്വ ഗുണത്തിൽ ശ്രദ്ധേയമായ കാര്യം എന്താണ്?
1: ആൾക്ക് അണ്ടറിൽ കളിച്ചിട്ടില്ല, ഓപ്പോസിറ്റാണ് കളിച്ചിരിക്കുന്നത്. പക്ഷെ ആള് ടീമിലുള്ള പ്ലേയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക, ചീത്ത പറയുന്ന സമയത്ത് ചീത്ത പറയുക, അത് ഒരു ക്യാപ്റ്റനുള്ള ക്വാളിറ്റി ഉണ്ട് ആൾക്ക്.
0: അതുപോലെ തന്നെ നമ്മുടെ മുൻനിര ഗോൾ കീപ്പർമാരിലെ ഒരാളാണ് ഗുർപ്രീത് സിംഗ്. അദ്ദേഹത്തെ പോലൊരു താരത്തോടൊപ്പം പരിശീലിക്കുമ്പോൾ യുവ ഗോൾ കീപ്പർക്ക് ലഭിക്കുന്ന അനുഭവം അത് എത്രത്തോളം വ്യത്യസ്തമാണ്?
1: അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുടെ കൂടെ പരിശീലിച്ചിട്ടില്ല ഞാൻ ഇതുവരെ, കാരണം ആള് ഇന്ത്യൻ സീനിയർ ടീമിലാണ് പരിശീലിക്കാൻ പറ്റുള്ളൂ. ഞാൻ എനിക്ക് അതുവരെ എത്താൻ സാധിച്ചിട്ടില്ല. എതിരെ കളിച്ചിട്ടുണ്ട് ആളുടെ, ആളെ നല്ല ഗോൾ കീപ്പറാണ്. ഷോർട്ട് സ്റ്റോപ്പിംഗ് എല്ലാം വളരെയധികം നന്നായി ചെയ്യുന്ന ഗോൾ കീപ്പറാണ്, നല്ല ഹൈറ്റ് ഉണ്ട്. കേട്ടറിഞ്ഞത് ആളും പ്ലെയേഴ്സിനെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്.
0: അതുപോലെ തന്നെ അമരീന്ദർ സിംഗ്, ധീരജ് സിംഗ് തുടങ്ങിയ ഇന്ത്യൻ ഗോൾ കീപ്പർമാരുടെ കളിയെ സച്ചിൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
1: നല്ല ഗോൾ കീപ്പർമാരാണ് രണ്ടുപേരും. എല്ലാവരും ഇന്ത്യൻ ഫുട്ബോളിൽ ഇപ്പോൾ വളർന്നു വരുന്ന എല്ലാ ഗോൾ കീപ്പർമാരും നല്ല ഗോൾ കീപ്പർമാരാണ്. ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നല്ലൊരു കോമ്പറ്റീഷനാണ് ഉള്ളത് എല്ലാവരും തമ്മിൽ.
0: അനിരുദ്ധ

0: തപ്പ ലാലിയൻസുവാല ആ നിരയിലുള്ള ഇന്ത്യൻ താരങ്ങളോടൊപ്പം കളിക്കുമ്പോൾ അവരുടെ കളിശൈലിയിലെ താങ്കളെ ആകർഷിച്ചിട്ടുള്ളത് എന്താണ്?
1: വിത്ത് ബോള് നല്ല ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് ആണ് അവർ രണ്ടുപേരും. ഇപ്പൊ താപ്പയാണെങ്കിൽ മിഡ്ഫീൽഡ് പ്ലെയർ ആണ്, ചാങ്തെ ആണ് മറ്റേ ലാൽ റിൻസുവാല എന്ന് പറഞ്ഞത്, ചാങ്തെ ആള് വിങ്ങറാണ്. ഇപ്പോ രണ്ടും രണ്ട് തരത്തിലുള്ള കളിയാണ് രണ്ടുപേരും. അവരെ കൂടെ കളി

0: ഇതൊക്കെയുണ്ട്. ഇപ്പൊ സഹലൊക്കെ ആയാലും അതുപോലെ കുറെ പ്ലേയേഴ്സ് നമ്മുടെ കേരളത്തിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട്. അവരൊക്കെ ഇന്ത്യൻ ടീമിന് വേണ്ടി 100% കൊടുക്കുന്നുണ്ട്.
1: ഇന്ത്യൻ ടീമിലെ സീനിയർ താരങ്ങളും അതുപോലെ തന്നെ യുവതാരങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണ് നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത്? അവർ നൽകുന്ന പിന്തുണ അതേക്കുറിച്ച് പറയാമോ?
0: ടീമില് എല്ലാവരും ഒരേപോലെയാണ്, എല്ലാവരും 100% കൊടുക്കും. സീനിയർ യങ്സ്റ്റർ അങ്ങനെയൊന്നുമില്ല. അവര് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, അതുപോലെ നമ്മളും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യും, എല്ലാത്തിനും കൂടെ ഉണ്ടാവും.
1: ഗോൾ കീപ്പർമാരെ കേന്ദ്രീകരിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ദേശീയ ടീമിലെ ഗോൾ കീപ്പർമാരെ നോക്കുമ്പോൾ സച്ചിൻ സുരേഷ് തന്റെ കളിയിലെ ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു മേഖല ഏതാണ്?
0: എന്റെ കളിയിൽ എനിക്കിപ്പോ കൺസിസ്റ്റൻസി ആണ് എനിക്ക് ആവശ്യമായിട്ട് തോന്നിയിരിക്കുന്നത്. കാരണം ഇപ്പൊ ഒരു മാച്ചിൽ നന്നായി കളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് മാച്ചിൽ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ മാച്ചിലും കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കണം, ഇഞ്ചുറീസ് ഒന്നും വരാണ്ട് കളിക്കണം. എനിക്കിപ്പോ 2 സീസണിലായിട്ട് ഇഞ്ചുറീസ് വന്നു കളിക്കാനിൻ്റെ ഇടയ്ക്ക്, അതും ഇല്ലാണ്ട് നോക്കണം.
1: ഇപ്പോ ഇഞ്ചുറി വന്നു, അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്?
0: ഫസ്റ്റ് സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുമ്പോൾ ഷോൾഡർ ഡിസ്ലൊക്കേറ്റഡ് ആയി കളിയുടെ ഇടയ്ക്ക്. ആ സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് സർജറി ചെയ്തു കൈക്ക്, ഏകദേശം ഒരു 6 മാസത്തോളം എടുത്തു റിക്കവറായി വരെ. വീണ്ടും നന്നായി കളിച്ചു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞ സീസണിൽ മുട്ടിന് ചെറിയ ഇഞ്ചുറി വന്നു, അതിനും സർജറി കഴിഞ്ഞു. ഇപ്പൊ അത് റീഹാബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ആയിട്ടുള്ള കോൺട്രാക്ട് കഴിഞ്ഞു. എന്നിട്ട് ഇപ്പൊ ഞാൻ ഒഡീഷ FC പോവാൻ പോവാണ്.
1: അടുത്ത കളി എപ്പോഴായിരിക്കും ഞങ്ങൾ കാത്തിരിക്കേണ്ടത്?
0: ഒക്ടോബർ സമയത്ത് തുടങ്ങുമായിരിക്കും മൈസൂര്. തീർച്ചയായും എന്റെ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു.
1: ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മാറിയിട്ട് ഒഡീഷയ്ക്ക് വേണ്ടിയിട്ടാണ്.
0: അതെ, മിക്കവാറും അങ്ങനെയാവും.
1: ഇന്ത്യൻ ഫുട്ബോളിലെ മികച്ച ഒരു ഗോൾ കീപ്പർമാരുടെ ഒരു പുതിയൊരു തലമുറ തന്നെ ഉയർന്നു വരികയാണ്. അപ്പൊ ഈ യുവ മുന്നേറ്റത്തെ എങ്ങനെയാണ് സച്ചിൻ നോക്കിക്കാണുന്നത്?
0: ഞാൻ പറഞ്ഞ പോലെ യങ്സ്റ്റേഴ്സ് കുറെ അധികം പ്ലേയേഴ്സ് വളർന്നു വരുന്നുണ്ട്. അതിപ്പോ സീനിയർ ആയിട്ടുള്ള പ്ലേയേഴ്സിനും ചാലഞ്ചിങ് ആണ് ആ കാര്യം. അത് ഇപ്പോ യങ് പ്ലേയേഴ്സ് വളർന്നു വരുമ്പോ എനിക്കും അവരെക്കാട്ടും നന്നായി പെർഫോം ചെയ്യണം എന്നുള്ളൊരു ഇത് നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പൊ അതെല്ലാവർക്കും നല്ലൊരു കാര്യമാണ് ചെയ്യണത് ഇങ്ങനെ യങ്സ്റ്റേഴ്സ് വളർന്നു വരുമ്പോ.
1: ഒരു മത്സരത്തിലെ സച്ചിന്റെ ഏറ്റവും കൂടുതൽ സച്ചിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഇന്ത്യൻ ഫോർവേഡ് അത് ആരായിരിക്കും?
0: ഇന്ത്യൻ ഫോർവേഡ് എന്ന് പറയുകയാണെങ്കിൽ ചാങ് തേവും. നേരത്തെ പറഞ്ഞ പോലെ ചാങ് തേക്കെതിരെയാണ് കൂടുതലും ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഫോറിൻ പ്ലേയേഴ്സ് ആണ് കൂടുതലും ഫോർവേഡ്സ് ഉണ്ടാവാറ്, ഇന്ത്യൻ പ്ലേയേഴ്സ് വളരെയധികം കുറവാണ്.
1: ഇന്ത്യൻ ടീമിലെ സീനിയർ താരങ്ങളിൽ നിന്ന് സച്ചിൻ സുരേഷ് പഠിച്ച പാഠം എന്താണ്?
0: നമ്മള് കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക, അതായത് കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം, ഡയറ്റ് ഫോളോ ചെയ്യുക, കറക്റ്റ് മടിയില്ലാണ്ടിരിക്കുക, നമ്മുടെ 100% കൊടുക്കുക.
1: ഫുട്ബോൾ ആരാധകരുടെ ഏറ്റവും പ്രിയപ്പെട്ട കളിയായിട്ടുള്ള ഫിഫ വേൾഡ് കപ്പ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ? ആ കളിയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
0: 4 വർഷം കൂടുമ്പോഴാണ് ഒരു വേൾഡ് കപ്പ് വരുന്നത്. ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്ന ടീം അർജന്റീന ആയിരുന്നു, ഫൈനലിൽ തോറ്റു. അതുവരെ നല്ല രീതിയിൽ കളിച്ചു വന്നു, കഴിഞ്ഞ പ്രാവശ്യം വിന്നേഴ്സായി. അത് എല്ലാവരും സ്വപ്നമാണ് വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ളത്. ഭാവിയിൽ ഇന്ത്യൻ ടീമിനും അങ്ങനെ എത്താൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു, എനിക്ക് അതിൽ കളിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു.
1: ഇന്ത്യക്ക് ഫിഫ വേൾഡ് കപ്പിലൊക്കെ കളിക്കാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കുക, അത് നമ്മുടെ ഫുട്ബോൾ പ്രേമികളുടെ എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ് അല്ലെ? അപ്പൊ ആ ഒരു വളർച്ചയിലേക്ക് ഇനി എത്രത്തോളം ദൂരമുണ്ടെന്നാണ് തോന്നുന്നത് സച്ചിന്?
0: ഇപ്പോഴത്തെ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം ദൂരത്തിലാണ് നമ്മളിപ്പോഴും. ഇന്ത്യക്ക് ക്രിക്കറ്റിന് കിട്ടണ അത്രയും സപ്പോർട്ട് ഒരിക്കലും ഫുട്ബോളിന് കിട്ടണില്ല. ആ സെയിം സപ്പോർട്ട് നമുക്ക് ഫുട്ബോളിലും കൂടി കിട്ടുകയാണെങ്കിൽ അധികം ദൂരമല്ല നമുക്ക് ഈ വേൾഡ് കപ്പിൽ കളിക്കാന്ന് പറയുന്നത്.
1: ഇപ്പൊ ഈ ലോകകപ്പിലെ മത്സരങ്ങൾ കണ്ടപ്പോൾ ഒരു യുവ ഇന്ത്യൻ ഗോൾ കീപ്പർ എന്ന നിലയിലെ പ്രത്യേകമായി ശ്രദ്ധിച്ച എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?
0: ഈ വേൾഡ് കപ്പില് മിക്ക ഗോൾ കീപ്പേഴ്സും നല്ല രീതിയിലാണ് പെർഫോം ചെയ്ത് വരുന്നത്. ഇപ്പൊ ഫൈനലിൽ നമ്മുടെ അർജന്റീനയുടെ ഗോൾ കീപ്പർ ആരെന്ന് വെച്ചെങ്കിൽ കുറെ സേവ് ചെയ്തു, അതായത് ലാസ്റ്റ് ആണ് ഒരു ഗോൾ കിട്ടണത്. ടീം കളിച്ചില്ല, പക്ഷെ ഗോൾ കീപ്പർ നല്ല ഫോം ആയിരുന്നു ആ കളി.
1: ഈ ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോഴേ ഇത് ശരിക്കും ഒരു ടീം വർക്കായിട്ട് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു ഇതാണ്. അതിലിപ്പോ ഒരാള് കൂടുതൽ നന്നായി കളിച്ചത് കൊണ്ട് വിജയം നേടണം ഇല്ല, അങ്ങനെയില്ല.
0: എല്ലാവരും നന്നായി കളിക്കണം, എല്ലാവരും ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കണം. അതിൽ ഒരു പ്ലെയർ കൂടുതൽ കളിച്ചാൽ ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കും, പക്ഷെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫുട്ബോളിൽ ജയിക്കാൻ പറ്റുള്ളൂ.
1: ടീമായിട്ടുള്ള ഒരു പരിശീലനത്തിൽ എന്താ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്?
0: കോച്ചുമാർ നമ്മളെ കൂടുതലും ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വാമപ്പ് ഉണ്ടാവും, പിന്നെ ഇൻഡിവിജ്വൽ ബോൾ ക്വാളിറ്റി, ടച്ചിങ് ഇതൊക്കെ ചെയ്യിപ്പിക്കും. ഗോൾ കീപ്പേഴ്സിന് സെപ്പറേറ്റ് ട്രെയിനിങ് ഉണ്ടാവും, വാമപ്പ്, ബേസിക് ടെക്നിക്സ്. അത് കഴിഞ്ഞാൽ പിന്നെ കൂടുതലും നമ്മൾ ടീമിന്റെ കൂടെ എല്ലാവരും കൂടിയിട്ട് ടീം എങ്ങനെ കളിക്കണം, ഫോർമേഷൻ എങ്ങനെ, വിത്ത് ബോൾ എങ്ങനെ കളിക്കണം, വിത്ത് ബോൾ ഇല്ലാത്തപ്പോ എങ്ങനെ കളിക്കണം, അതൊക്കെ നമ്മൾ ഗ്രൗണ്ടിൽ ട്രെയിനിങ് ഗ്രൗണ്ടിൽ തന്നെ ചെയ്യും. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
1: ഫുട്ബോളിലെ ഇപ്പോ ഒരു ഗോൾ കീപ്പർക്ക് മറ്റ് കളിക്കാരെക്കാൾ കൂടുതലായിട്ടുള്ള ഒരു സമ്മർദ്ദം നേരിടേണ്ടി വരുന്ന ഒരു ഘട്ടമുണ്ടോ?
0: ഫുൾ മാച്ചിലും ഗോൾ കീപ്പർക്ക് മെന്റലി ഒരു സമ്മർദ്ദം ഉണ്ടാവും. കാരണം ബാക്കിയുള്ള പ്ലേയേഴ്സ് കൂടുതലും ടൈം ബോളിന് വേണ്ടി റണ്ണിങ്ങും കാര്യങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കും, പക്ഷെ നമ്മൾ അവിടെ ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്, കളി ഫുള്ള് വാച്ച് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ അടുത്ത ബോൾ വരെ ആ ഒരു ഇതുണ്ടാവും, നമ്മളിപ്പോ അടുത്ത സിറ്റുവേഷൻ എങ്ങനെയാവും, ആ ഒരു സമ്മർദ്ദത്തിലാവും നമ്മള് മാച്ച് ഫുള്ളും ഉണ്ടാവുക.
1: ലോകകപ്പിലെ ഒരു മത്സരത്തിലെ അവസാന നിമിഷം ടീമിനെ രക്ഷിക്കുന്ന ഒരു സേവിനും ഒരു ഗോൾ നേടുന്നതിനും തുല്യമായ പ്രാധാന്യമുണ്ടെന്ന് സച്ചിൻ.

0: കരുതുന്നുണ്ടോ?
1: തുല്യമായ പ്രാധാന്യം ഉണ്ട് അതിന്. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പിലെ അർജന്റീന ഫൈനലിൽ ലാസ്റ്റ് നിമിഷം എമി മാർട്ടിനസിന്റെ ഒരു സേവ് ഉണ്ടായിരുന്നു ഫ്രാൻസിനെതിരെ. ആ സേവ് ഇല്ലെങ്കിൽ അന്ന് അർജന്റീന തോക്കേണ്ടതായിരുന്നു. അത് സേവ് ചെയ്തപ്പോഴാണ് പെനാൽറ്റിക്ക് പോയി കളി. പെനാൽറ്റിയിലും സേവ് ചെയ്തിട്ട് ടീമിനെ ജയിപ്പിച്ചു. അപ്പൊ തീർച്ചയായും ഗോൾ അടിക്കുന്ന പോലെ തന്നെ പ്രാധാന്യം സേവിനുമുണ്ട്.
0: ലയണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും പോലുള്ള ഇതിഹാസ താരങ്ങൾ വീണ്ടും ലോകകപ്പ് വേദിയിലെത്തിയ കളിയാണ് നമ്മൾ ഈ വർഷത്തിൽ കണ്ടത്. ഒരു യുവതാരം എന്ന നിലയിലെ അവരെ കാണുന്നതും നേരിടുന്നതും എങ്ങനെയാണ്?
1: അവ രണ്ടുപേരും എന്ന് പറയുകയാണെങ്കിൽ ബാക്കിയുള്ള പ്ലേയേഴ്സിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു പ്ലേയേഴ്സാണ്. കാരണം കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ അവർ 20 കൊല്ലം ആവാറായി ഇപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യണം. അപ്പൊ എല്ലാവർക്കും അവർ ലെജൻസ് ആണ്.
0: ഇത്തവണത്തെ ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിലെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെറിയ പല രാജ്യങ്ങളും ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചു അല്ലെ. ഇപ്പൊ ബൊസീനിയെ പോലുള്ള കായിക താരത്തെ എല്ലാവരും ഉറ്റുനോക്കി അല്ലെങ്കിൽ ശ്രദ്ധിച്ച ഒരു കളിയായിരുന്നു. ഉയർന്നു വരുന്ന ഫുട്ബോളിനെ നെഞ്ചിലേറ്റുന്ന ചെറു രാജ്യങ്ങളെ കുറിച്ചിട്ട് സച്ചിൻ എന്താ പറയാനുള്ളത്?
1: നമുക്ക് ഇന്ത്യക്ക് ഒരു മാതൃകയാക്കി എടുക്കാം ശരിക്കും അവരെ. കാരണം പോപ്പുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം ആൾക്കാർ കുറവുള്ള രാജ്യങ്ങളാണ് വേൾഡ് കപ്പിൽ ഇത്ര നന്നായി കളിക്കുന്നത്. നമ്മുടെ അവിടെ ഇത്രയധികം ആൾക്കാരുണ്ടായിട്ടും നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അവർ കളിക്കുക മാത്രമല്ല, വലിയ വലിയ ടീമുകളായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തു, നല്ലോണം ഫൈറ്റ് ചെയ്തു. എല്ലാ ടീമുകളും നല്ലോണം കളിച്ചിട്ടുണ്ട് ഈ വേൾഡ് കപ്പിൽ. ഇപ്പോൾ ചെറിയ ടീമാണെങ്കിലും വലിയ ടീമാണെങ്കിലും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ടീമിന്റെ ആൾക്കാർ അത് കണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാവും അത് വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ളത്.
0: ലോകകപ്പിലെ ഏത് ഗോൾ കീപ്പറുടെ കളി ശൈലിയാണ് സച്ചിന് ഏറ്റവും ഇഷ്ടം?
1: എനിക്ക് അർജന്റീനയുടെ കീപ്പർ എമി മാർട്ടിനസിന്റെ കളി ശൈലിയാണ് ഇഷ്ടം. പക്ഷേ ഈ വേൾഡ് കപ്പില് ബൊസീനിയ എന്ന് പറഞ്ഞ കീപ്പറും ഒരു ഇൻസ്പിറേഷനാണ് എനിക്ക് തന്നത്. കാരണം ആളുടെ 40-ാം വയസ്സിലാണ് ആള് വേൾഡ് കപ്പ് കളിക്കുന്നത്. അപ്പൊ എനിക്ക് അതൊരു ഇൻസ്പിറേഷൻ പോലെയാണ്. കാരണം എനിക്കിപ്പോ 25 വയസ്സായി. അപ്പോ എനിക്കിപ്പോ ഇനി ഇന്ത്യൻ ടീമിൽ കളിക്കണമെങ്കിലും ആള് 40 വയസ്സിൽ കളിച്ചുവെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഇനിയും സമയമുണ്ട് എന്നൊരു വിശ്വാസം എനിക്ക് നൽകിയ ആള്.
0: ഇന്ത്യക്ക് ലോകകപ്പ് കളിക്കാനുള്ള ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകാനായിട്ട് ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനമായിട്ടുള്ള കേരളത്തിലെ ഗവൺമെന്റ് ആണെങ്കിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത്?
1: ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് വേണ്ട ഫെസിലിറ്റീസ് കൊടുക്കുക പ്ലേയേഴ്സിന്, യങ്സ്റ്റേഴ്സിന് നല്ല ട്രെയിനിങ് കൊടുക്കുക, നല്ല പുല്ലുള്ള നല്ല ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കുക, നല്ല സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ.
0: സച്ചിൻ സുരേഷ് ആദ്യം ഫുട്ബോൾ കോച്ചിങ്ങിന് പോയത്
1: 6 വയസ്സ്
0: ആ ഒരു പ്രായത്തിലാണ്. അത് എവിടെയായിരുന്നു പഠിച്ചത്? അതൊക്കെ നമ്മുടെ ശ്രോതാക്കൾക്ക് അറിയാൻ ഒരുപാട് താല്പര്യം ഉണ്ടായിരിക്കും.
1: അത് ആദ്യം ഞാൻ ട്രെയിനിങ് തുടങ്ങുന്നത് പറപ്പൂര് സെപ്റ്റ് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു പണ്ട്. അത് കാലിക്കറ്റ് ബേസ്ഡ് ആണ്. അവരിപ്പോ നിർത്തി അവരെ പ്രവർത്തനം. പണ്ട് നല്ല രീതിയിൽ പ്രവർത്തനം ചെയ്തു തുറന്ന ഒരു സംഘടനയായിരുന്നു. അവർക്ക് കേരളത്തിലെ ഒട്ടാകെ പല സ്ഥലത്തും സെന്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പറപ്പൂര് സെന്ററിലാണ് ഞാൻ ആദ്യമായിട്ട് ട്രെയിനിങ് പോണത്. അവിടെ ഹാൻസൺ എന്ന് പറഞ്ഞ സാറായിരുന്നു ഇപ്പോ പറപ്പൂർ ഫുട്ബോൾ ക്ലബ്ബ്. അപ്പൊ ആളുടെ അണ്ടറിലുണ്ടായിരുന്നതാണ് ആ സമയത്ത് പറപ്പൂർ ഫുട്ബോൾ അക്കാഡമി. അതില് അച്ഛന്റെ ഫ്രണ്ട് ആയിരുന്നു ആള്. അപ്പൊ അങ്ങനെയാണ് അവിടെ ജോയിൻ ചെയ്തത്, അവിടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത്.
0: സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നല്ലോ അല്ലെ? അപ്പൊ സ്കൂൾ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ കോളേജിലേക്ക് പിന്നീട് വന്നതിനെ കുറിച്ചൊക്കെ പറയൂ.
1: അതെ, പഠിച്ചത് LKG തൊട്ട് 7th സ്റ്റാൻഡേർഡ് വരെ JMJ അത്താണി സ്കൂളിലായിരുന്നു പഠിച്ചോളുന്നത്, തൃശ്ശൂര്. അത് കഴിഞ്ഞിട്ട് 8th സ്റ്റാൻഡേർഡ് CMS ഒരു കൊല്ലം പഠിച്ചു. 9th തൊട്ട് +2 വരെ ഈ സെപ്റ്റ് എന്ന് പറഞ്ഞ സംഘടനയുടെ മെയിൻ സെന്റർ ഉണ്ട്. അത് കാലിക്കറ്റ് ഫറൂഖ് കോളേജിന്റെ ഉള്ളൊരു സ്കൂളിലായിരുന്നു. അവിടെയായിരുന്നു +2 വരെ പഠിച്ചത്. അതിനുശേഷം ഇവിടെ വന്നു, നമ്മുടെ കേരളറമ്മയില് BCOM ചെയ്തു. ഇപ്പൊ സെന്റ് തോമസ് കോളേജിൽ MCOM ചെയ്തോണ്ടിരിക്കുന്നു.
0: കരിയറിന്റെ ഇടയിലെ ഒരുപാട് പരിശീലകന്മാരെ പരിശീലനം നൽകിയിട്ടുണ്ട് സച്ചിനെ, അപ്പൊ അവരെ ഒന്ന് ഓർക്കാമോ?
1: തീർച്ചയായിട്ടും. എനിക്ക് ചെറുപ്പത്തില് ആദ്യം തന്നെ എന്റെ അച്ഛനെയാണ് പറയാനുള്ളത്. അച്ഛന്റെ ഒരു സപ്പോർട്ടാണ് എനിക്ക് ചെറുപ്പം തൊട്ട് കിട്ടിയത്. അതിനുശേഷം പിന്നെ പുരുഷോത്തമൻ കോച്ച് ഉണ്ട്, ഇപ്പോൾ ഒഡീഷ FC കോച്ച് ആളാണ്. ആളും എന്നെ ചെറുപ്പം തൊട്ട് കണ്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കോച്ചാണ്. പിന്നെ പറയുകയാണെങ്കിൽ നാരായണ മേനോൻ കോച്ച്, ഹമീദ് കോച്ച്, ഇവരൊക്കെ തൃശ്ശൂർക്കാർ തന്നെയാണ്. പിന്നെ ബിനോ ജോർജ് കോച്ച്, ആളും തൃശ്ശൂർക്കാരാണ്. ഇവരൊക്കെ ചെറുപ്പം തൊട്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ വരുന്നത് ഇപ്പോ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ടുള്ള ഇവാൻ കോച്ച്, പിന്നെ ഗോൾ കീപ്പർ കോച്ച് സ്ലാവൻ. ഇവർ രണ്ടുപേരാണ് എന്റെ ഈ ബ്ലാസ്റ്റേഴ്സിൽ വന്നതിന് ശേഷം എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും ആ ഒരു എനിക്ക് ആ ഒരു കോൺഫിഡൻസ് എന്തും എനിക്ക് ISL കളിക്കാൻ സാധിച്ചതും ഈ കോച്ചുമാര് കാരണമാണ്.
0: ബ്ലാസ്റ്റേഴ്സിന്റെ ടീമില് ആയിട്ട് കളിക്കുമ്പോൾ അതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട താരം ആരായിരുന്നു?
1: ഏറ്റവും ഇഷ്ടപ്പെട്ട താരം അഡ്രിയാൻ ലൂണി ആണ്. തീർച്ചയായിട്ടും ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്ത സീസണാണ് ലൂണിയും ടീമിൽ ജോയിൻ ചെയ്തിരുന്നത്. നമ്മൾ ഫസ്റ്റ് ഫൈനലിൽ കളിച്ചു, അത് ബബിൾ സീസണിലായിരുന്നു ഗോവയില്. അത് ഫൈനലിൽ നമ്മൾ തോറ്റു. ആ സീസൺ തൊട്ട് ഇപ്പോഴും ലൂണ എല്ലാ സീസണും ഉണ്ടായിരുന്നു. ആളെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പ്ലെയർ ഉണ്ടായിരുന്നത്.
0: ഇപ്പോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാവൽ മാലാഖ എന്നാണ് കമന്റേറ്റേഴ്സ് ഒക്കെ മത്സരത്തിനിടയിലെ പറഞ്ഞു കേട്ടത് ഞങ്ങൾ കളി കാണുമ്പോൾ. ഇത്തരം വിശേഷണങ്ങളൊക്കെ സച്ചിൻ എങ്ങനെയാണ് എടുക്കുന്നത്?
1: എന്താ പറയാ, നമുക്കും ഒരു സന്തോഷമുള്ള ഒരു ഇതാണ് ഇങ്ങനെ ഒക്കെ കേൾക്കുമ്പോ. പക്ഷെ അത് വിചാരിച്ച് നമ്മള് വലിയൊരാളായി

0: അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. ഞാനെപ്പോഴും അത് സന്തോഷം ഉണ്ടാവണ ആ സമയത്ത് ഉണ്ടാവും, അത് കഴിഞ്ഞ പിന്നെ നോർമലായിട്ട് നമ്മൾ നമ്മുടെ കാര്യം വീണ്ടും ചെയ്യും. അങ്ങനെയാണ് നോർമലി ഉണ്ടാവാറ്.
1: ഒരു കുട്ടിക്ക് തന്റെ സ്വപ്നത്തിനൊത്ത് വളരാനും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾക്കും എല്ലാം കൂട്ടായി നിൽക്കേണ്ട നമ്മുടെ മാതാപിതാക്കള്, ഒരു കുട്ടിയെ വളർത്തുന്നതിലും അവനെ വലിയ ഒരു ആളാക്കുന്നതിലൊക്കെ വഹിക്കാൻ പറ്റുന്ന ഒരു പങ്ക്. സച്ചിന്റെ കുടുംബത്തെ കുറിച്ച് ശ്രോതാക്കളോട് പറയാമെന്ന് തോന്നുന്നു.
0: ഞാൻ പറഞ്ഞ പോലെ എന്നെ ഫുട്ബോൾ പരമായ രീതിയിൽ എന്റെ അച്ഛനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കുന്നത്. ചെറുപ്പം തൊട്ടും അച്ഛൻ എന്നെ ഫുട്ബോൾ പ്ലെയർ ആക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പഠിത്തത്തിന്റെ കാര്യത്തിൽ എന്നെ അമ്മ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമ്മ പ്രിൻസിപ്പളായിരുന്നു പൂമല സ്കൂളിൽ, ഇപ്പോൾ പ്ലസ് ടു ടീച്ചറാണ്. എന്നെ കളിക്കാനൊക്കെ വിട്ടായിരുന്നു. സാധാരണ ടീച്ചർമാരൊന്നും കുട്ടികൾ അങ്ങനെ കളിക്കാൻ വിടില്ല നോർമലി. അപ്പൊ ആ ഒരു കാര്യത്തിൽ എന്നെ വീട്ടുകാർ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ മക്കളെ പാരന്റ്സ് എല്ലാവരും പഠിപ്പിക്കണം നല്ല രീതിയിൽ, നല്ല ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുക പരമാവധി പച്ചണ പോലെ, പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യിപ്പിക്കുക. ഈ ഫുട്ബോൾ തന്നെ ആവണമെന്നില്ല, വേറെ എന്തെങ്കിലും ആ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം കൂടി ചെയ്യിപ്പിക്കുക. ഇപ്പോൾ സമൂഹത്തിൽ ഇറങ്ങി പെരുമാറാനും ഇപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് വളരെയധികം സഹായിക്കും.
1: ഇപ്പോൾ സ്ഥിരമായിട്ടുള്ള പരിശീലനം ഒരു ഫുട്ബോൾ പ്ലെയർക്ക് വേണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിൽ പലപ്പോഴും നമുക്ക് കൂടെ കളിക്കാനായിട്ട് വേറൊരു ആളില്ല എങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് സ്വയം പരിശീലനം ചെയ്യാൻ പറ്റും?
0: ഇപ്പൊ ജിമ്മിലാണെങ്കിലും വേറെ ആരുടെയും സഹായം നമുക്ക് വേണ്ട, നമുക്ക് സ്വയം പരിശീലിക്കാൻ പറ്റും. ഇപ്പൊ ഗ്രൗണ്ടിലാണെങ്കിലും നമുക്ക് ബേസിക് ആയിട്ടുള്ള ടെക്നിക്സ് ചെയ്യണമെങ്കിൽ വേറെ ആരുടെയും സഹായം വേണ്ട. സ്വയം ഇപ്പൊ ജഗ്ലിങ്, ഡ്രിബ്ലിങ്, ഇപ്പൊ ഗോൾ കീപ്പർ ആണെങ്കിൽ ചെറിയ ഡൈവിങ്, ഗ്രിപ്പിങ്, അങ്ങനത്തെ കാര്യങ്ങൾ സ്വയം ഇൻഡിവിജ്വലായിട്ട് ചെയ്യാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതെങ്കിലും നമ്മൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക.
1: സച്ചിന്റെ നാടിനെ കുറിച്ച് കൂടെ ഒന്ന് പറയാം.
0: തൃശ്ശൂര് അവണൂര് ഗ്രാമപഞ്ചായത്തിൽ എടക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എടക്കുളത്താണ് എന്റെ വീട്. ഞാൻ അവിടെ ജനിച്ചത് അവിടെയാണ്, വളർന്നത് അവിടെയാണ്, ഇപ്പോഴും താമസിക്കുന്നത് അവിടെ തന്നെയാണ്.
1: നാട്ടുകാരുടെ ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്?
0: തീർച്ചയായിട്ടും ചെറുപ്പം തൊട്ട് ഇങ്ങനെ ഇന്ത്യൻ ടീമിനൊക്കെ കളിക്കുമ്പോഴും എല്ലാ ടീമിനും കളിക്കുമ്പോഴും സ്വീകരണം ഇതെല്ലാം അവർ തന്നോർന്നു. നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴും അവര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്ലെക്സ് വെക്കും ചില സമയത്ത്.
1: സച്ചിൻ സുരേഷ് കളിച്ചിട്ടുള്ള മത്സരങ്ങളിലെ ഏറ്റവും കൂടുതൽ മനസ്സിൽ ഇപ്പോഴും ഓർത്തു നിൽക്കുന്ന ഒരു മത്സരം ഏതാന്ന് ചോദിച്ചാൽ ഏതാ പറയാൻ പറ്റുക?
0: എനിക്ക് കൊൽക്കത്തയിൽ പോയി കളിച്ചപ്പോൾ ഈസ്റ്റ് ബംഗാളായിട്ട് ഒരു മാച്ച് കളിച്ചു. അതിൽ എന്റെ കയ്യിൽ നിന്ന് വന്നൊരു മിസ് തന്നെ എതിർ ടീമിന് ഒരു പെനാൾറ്റി കിട്ടി. അത് കളി തീരാറായിണ്ടായിരുന്നു. നമ്മള് 1-0 ലീഡായി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു ഷോട്ട് വന്നപ്പോ എന്റെ കയ്യിൽ നിന്ന് റീബൗണ്ട് പോയി, സെക്കൻഡ് ബോൾ പോയി. അപ്പൊ ഞാൻ വീണ്ടും പിടിക്കാൻ നോക്കിയപ്പോ എതിർ ടീമിന്റെ പ്ലെയർ ഫൗളായി, അത് പെനാൾറ്റി. അപ്പൊ ആ പെനാൾറ്റി വന്നിട്ട് ഞാൻ ഫസ്റ്റ് അവരടിച്ച പെനാൾറ്റി സേവ് ചെയ്തു. പക്ഷെ ആ സമയത്ത് റഫറി വീണ്ടും റീക്കിക്ക് വിളിച്ചു. കാരണം ആ പ്ലെയർ അടിക്കാൻ വന്നപ്പോ ഞാൻ ലൈനിൽ നിന്ന് മുന്നിക്ക് മൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് റീക്കിക്ക് വിളിച്ചു. ആ റീക്കിക്ക് വിളിച്ചതും എനിക്ക് സേവ് ചെയ്യാൻ പറ്റി. എന്നിട്ട് 2-1 ജയിച്ചു ലാസ്റ്റ്. ആ ഒരു മാച്ചാണ് എന്റെ മനസ്സിൽ എപ്പോഴും കിടക്കുന്ന ഒരു മാച്ച്.
1: സച്ചിൻ സുരേഷ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച ഏറ്റവും അവസാനത്തെ കളി 2026 ഫെബ്രുവരിയില്
0: മോഹൻബഗാനായിട്ട്.
1: അപ്പൊ ഇനി ഞങ്ങൾക്ക് അടുത്തൊരു കളി എന്നാണ് ഒഡീഷയ്ക്ക്
0: വേണ്ടി അരങ്ങേറ്റം മിക്കവാറും ഈ ഒക്ടോബർ സമയത്ത് കളിക്കാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. ഒക്ടോബർ 15 ഇപ്പൊ നമുക്ക് കെട്ടിക്കുന്ന സമയം ISL സ്റ്റാർട്ട് ചെയ്യാം.
1: ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ തൃശൂർ ജില്ലയിൽ തന്നെ IM വിജയനെ പോലുള്ള പ്രതിഭകള് ഉണ്ടായിട്ടുള്ള ഒരു ജില്ലയാണ് അല്ലെ? അപ്പോ അവരുടെയൊക്കെ ഒരു പ്രോത്സാഹനം എങ്ങനെയാണ്?
0: ഇപ്പോ IM വിജയൻ ചേട്ടനായാലും എത്ര ജോ പോൾ അഞ്ചേരി അങ്ങനെ കുറെ പ്ലേയേഴ്സ്, CV പാപ്പച്ചൻ, പിന്നെ ഇപ്പൊ യങ്സ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ രാഹുൽ KP, വിബിൻ, ജിതിൻ MS, പിന്നെ ശ്രീകുട്ടൻ, അങ്ങനെ കുറെ പ്ലേയേഴ്സ് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ISL കളിക്കുന്നുണ്ട്. പിന്നെ റിനോ ആൻഡോ ആളും കളിച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ സപ്പോർട്ട് വളരെയധികം നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് തരുന്നത്. ഇപ്പൊ സീനിയേഴ്സ് ആണെങ്കിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസ് ആ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും, നമുക്ക് വേണ്ട സപ്പോർട്ട് എല്ലാം തരും. യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ നമ്മുടെ കൂടെ എല്ലാത്തിനും എന്ത് ആവശ്യങ്ങൾക്കാണെങ്കിലും കൂടെ ഉണ്ടാവാറുണ്ട്.
1: IM വിജയനോടൊക്കെ കൂടുതൽ സംസാരിക്കാറുണ്ട്.
0: ആളുടെ മകൻ എന്റെ ഫ്രണ്ടാണ് ആരോമൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ആ വിജയൻ ചേട്ടന്റെ വീട്ടിൽ പോകാറുണ്ട്, സംസാരിക്കാറുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പൊ വളരെയധികം സപ്പോർട്ടാണ് ആളും തരുന്നത്.
1: ഫുട്ബോൾ അല്ലാതെ മറ്റെന്താണ് ഹോബീസ് ആയിട്ടുള്ളത്?
0: വീട്ടിലിരിക്കുമ്പോ മ്യൂസിക് കേൾക്കും, വർക്കൗട്ട് ചെയ്യും കൂടുതലും, പിന്നെ ഗെയിം കളിക്കുന്ന സമയത്ത് ഇപ്പൊ ഫുട്ബോൾ ഗെയിം, അപ്പൊ അതും താല്പര്യമുള്ള ഒരു കാര്യമാണ്. അതാണ് കൂടുതലും ഒരു സമയത്ത് ചെയ്യാറ്. പിന്നെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്.
1: ദൂരസ്ഥലത്തേക്ക് പോയിട്ടുള്ളതില് ഏതാ കൂടുതൽ?
0: കൂടുതലും കളിക്കാൻ വേണ്ടിയിട്ടാണ് ട്രാവലിംഗ് പോയിക്കുന്നത്. അപ്പൊ സ്പെയിനിൽ പോയിട്ടുണ്ട്, ക്രൊവേഷ്യയിൽ പോയിട്ടുണ്ട്, പിന്നെ സെർബിയയിൽ പോയിട്ടുണ്ട്, പിന്നെ ദുബായ്, താജിക്കിസ്ഥാൻ, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്.
1: ആകാശവാണിയുമായിട്ട് ഉള്ള ബന്ധം, ആകാശവാണി കേൾക്കുന്ന നല്ലൊരു ശ്രോതാവാണോ?
0: എന്റെ അമ്മ ആകാശവാണിയുടെ ഒരു ശ്രോതാവാണ്. കാരണം ഞാൻ എന്നും രാവിലെ എണീക്കുമ്പോ റേഡിയോയില് ആകാശവാണിയാണ് കേൾക്കാറ്. നല്ല നല്ല പാട്ടുകളും പിന്നെ ഇതുപോലെ ഇന്റർവ്യൂവിന്റെ ഇത് കേൾക്കാറുണ്ട് രാവിലെ.
1: യുവാണി പരിപാടി
0: പരിപാടിയും കൂടി കേൾക്കാറുണ്ട് രാവിലെ.
1: ഇപ്പോ ആകാശവാണി കേൾക്കുന്ന ശ്രോതാക്കള് എല്ലാവരും പറയുന്ന ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വീട്ടിലൊരു ക്ലോക്കിന് പകരമായിട്ടാണ് ആകാശവാണി
0: അതെ
1: കാണുന്നത്. ഒരു ടൈം സെറ്റ് ചെയ്യാനായിട്ട്
0: അതെ,
1: പറ്റും. അങ്ങനെ തോന്നിയിട്ടുണ്ടോ?
0: അമ്മ അത് പറയാറുണ്ട്, നമുക്ക് കറക്റ്റ് സമയം എല്ലാം ഇതിൽ അറിയാൻ പറ്റും. ഇപ്പൊ എനിക്കുമ്പോഴാണെങ്കിലും സമയം ഈ ഇന്ന പരിപാടി ഇത്ര സമയത്ത് കറക്റ്റ് ടൈം, അപ്പൊ അമ്മ ചില സമയത്ത് റേഡിയോ നോക്കിയിട്ടാണ് ഇങ്ങനെ സമയം കറക്റ്റ് നോക്കാറുള്ളതും. അമ്മ റേഡിയോ വെച്ചേക്കുന്നത് അടുക്കളയിലാണ്, അപ്പൊ അടുക്കളയിൽ ഉണ്ടാവുന്ന

0: സമയത്ത് ഇത് കേൾക്കാറുണ്ട് അമ്മ ഫുൾ ടൈം.
1: ഫുട്ബോൾ താരങ്ങളിൽ ഏറ്റവും പ്രചോദനാത്മകമായി തോന്നിയിട്ടുള്ള ഒരു കായിക താരം ആരാണ്?
0: ഫുട്ബോൾ താരങ്ങളിൽ എനിക്ക് തീർച്ചയായിട്ടും മെസ്സിനെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇഷ്ടപ്പെട്ട ഒരു പ്ലെയറാണ് മെസ്സി.
1: ഈ പരിപാടി യുവാക്കൾക്കായിട്ടുള്ള പരിപാടിയാണ്. ഒരുപാട് യുവ ശ്രോതാക്കൾ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. യുവതലമുറയോടായിട്ട് പറയാനുള്ള ഒരു സന്ദേശം എന്താണ്?
0: എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫുട്ബോൾ ഒരു ലഹരിയായിട്ട് എടുക്കുക, ബാക്കിയുള്ള ലഹരികൾക്കൊന്നും പോകാണ്ട് അതിനുവേണ്ടി നിങ്ങൾ 100% കൊടുക്കുക, നിങ്ങൾ കളിക്കുക. അതുപോലെ തന്നെ ഫുട്ബോൾ മാത്രമല്ല, വേറെ നല്ല കാര്യങ്ങളുണ്ട്, അതൊക്കെ ഫോളോ ചെയ്യുക.
1: ഇത്രയും സമയം നമ്മുടെ ശ്രോതാക്കളായിട്ട് സല്ലപിച്ചതിന് ഒരുപാട് സന്തോഷം. ഇനിയും കായിക മേഖലയിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്.
0: താങ്ക് യു. എനിക്ക് ഇവിടെ വരാൻ സാധിച്ചാലും നിങ്ങളോടൊക്കെ സംസാരിക്കാൻ സാധിച്ചാലും ഇതുപോലെ നല്ലൊരു ഇന്റർവ്യൂ തരാൻ സാധിച്ചാലും വളരെയധികം സന്തോഷം.
2: ദേശീയ ഫുട്ബോൾ താരം സച്ചിൻ സുരേഷുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.
1: യുവവാണി സമാപിച്ചു. നിർവഹണം അഞ്ജു പി അർജുനൻ.

0: ആകാശവാണി തൃശൂർ. ലളിത സംഗീത പാഠം. നിറമാല ചാർത്തും എന്ന് തുടങ്ങുന്ന ഗാനം. രചന സുനിൽകുമാർ പനമണ്ണ. ഈണം നൽകി പഠിപ്പിക്കുന്നത് അറക്കൽ നന്ദകുമാർ. പഠിക്കുന്നത് ദിവ്യ എസ്.
1: നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കൊണ്ട് ഒരു പാട്ടിന്റെ പല്ലവി അനുപല്ലവി ചരണം പൂർത്തിയാക്കി. നമുക്ക് നാദം തൊട്ട് ഒന്നുകൂടെ പാടി നോക്കാം.

ഇതുവരെ കേട്ടത് ലളിത സംഗീത പാഠം. രചന സുനിൽകുമാർ പനമണ്ണ. ഈണം നൽകി പഠിപ്പിച്ചത് അറക്കൽ നന്ദകുമാർ. പഠിച്ചത് ദിവ്യ എസ്.

ഒരറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഇന്ന് രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. ഇന്ന് രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും.

ഇന്നുച്ചയ്ക്ക് 12:10 പുള്ളുവൻ പാട്ട് വി കെ രൂപേഷും സംഘവും അവതരിപ്പിച്ചത്. 12:40 പ്രകാശധാരയിൽ പ്രമേഹവും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുന്നു.

ഉച്ചയ്ക്ക് ഒരു മണിക്ക് കേൾക്കാം ഗാനമഞ്ജരി. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി. ഇന്നത്തെ പദം വാതിൽ. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് അജിത രാമകൃഷ്ണൻ, തിരുവല്ലാമല. കേൾക്കാം ഇന്നുച്ചയ്ക്ക് ഒരു മണിക്ക്.

ഉച്ചയ്ക്ക് 2:15 നാടകഗാനങ്ങൾ, 2:30 കഥകളിപ്പദങ്ങൾ. കലാമണ്ഡലം ശങ്കരൻ എമ്പ്രാന്തിരിയും സംഘവും അവതരിപ്പിച്ചത്.

ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ. ഒ എൻ വി കുറിപ്പിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം, യേശുദാസിന്റെ ആലാപനം. ചിത്രം ഗോളാന്തര വാർത്ത.

0: ഒരറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഇന്ന് രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. ഇന്ന് രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ആകാശവാണി തൃശൂർ. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. സ്വർണവിലയിൽ ഇന്ന് മാറ്റമില്ല. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 14,505 രൂപയ്ക്കും പവന് 116,040 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൌകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധനാ ദന്തപരിശോധനാ ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
4: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
3: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
4: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
4: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
3: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
5: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
6: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
5: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
6: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.

0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
1: അറിവിന്റെ അക്ഷയഖനി,
0: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
0: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
0: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
0: വിദ്യാഭ്യാസ രംഗം.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
0: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5:00.
0: ഗാന്ധിമാർഗം.

0: ആകാശവാണി തൃശൂർ.
1: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമകളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് പാട്ടോർമകളിൽ മലപ്പുറം ജില്ലയിലെ ചെമ്മലശ്ശേരിയിലുള്ള പി ജി ശാരദ ടീച്ചർ എഴുതിയ കത്താണ് പരിഗണിച്ചിരിക്കുന്നത്. കത്ത് ഞാൻ വായിക്കാം. പാട്ടോർമകൾ എന്ന ഈ പരിപാടി എല്ലാം കൊണ്ടും ആകർഷകമാണ്. ഈ പരിപാടി കേട്ടപ്പോൾ മുതൽ എനിക്കും ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹം തോന്നി. എന്റെ ഓർമ്മകൾ തികച്ചും വ്യത്യസ്തമാണ്. 2001 ആഗസ്റ്റ് 18 എന്റെ മാഷ് ഞങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് പോയി. സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയാനാണ് ഇഷ്ടം. അത്ര നല്ല മനുഷ്യനായിരുന്നു. അസുഖബാധിതനായി ഹോസ്പിറ്റലിൽ ICU കിടക്കുമ്പോൾ ഇടയ്ക്ക് കാണാനവർ അവസരം തരും. അവസാനമായി ബോധത്തോടെ കണ്ട ദിവസം എന്റെ കയ്യിൽ പിടിച്ച് അടുത്തു നിൽക്കാൻ പറഞ്ഞു. നേഴ്സ് പൊയ്ക്കോളാൻ കണ്ണുകൊണ്ട് കാണിച്ചു. ഞാൻ മനസ്സില്ലാ മനസ്സോടെ കൈവിടുവിച്ചു പോന്നു. പിന്നെ ബോധത്തോടെ കണ്ടിട്ടില്ല. ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 18 എന്റെ മാഷിന്റെ 25 ചരമവാർഷികമായിരുന്നു. സ്പിരിറ്റ് എന്ന ചിത്രത്തിൽ ശ്രീ റഫീഖ് അഹമ്മദ് എഴുതിയ ആ പാട്ട്, മരണമെത്തുന്ന നേരത്തും നീയെന്റെ അരികിൽ വന്നിരിക്കണേ എന്ന ഗാനം ആദ്യമായി കേട്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി. എന്റെ അനുഭവമാണല്ലോ അദ്ദേഹം എഴുതിയത് എന്ന് തോന്നി. ഇപ്പോഴും ആ പാട്ട് കേട്ടാൽ എന്റെ കണ്ണിൽ നനവ് പടരും. ദയവായി ആ പാട്ടെനിക്ക് വെച്ചു തരാമോ? എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് പി ജി ശാരദ ടീച്ചർ, ചെമ്മലശ്ശേരി, മലപ്പുറം. പ്രിയ ശ്രോതാക്കളെ, ശാരദ ടീച്ചറോട് നമുക്കൊന്ന് സംസാരിക്കാം.
2: ഹലോ.
0: ഹലോ, നമസ്കാരം. ഇത് തൃശൂർ ആകാശവാണിയുടെ പാട്ടോർമകൾ എന്ന പരിപാടിയിൽ നിന്ന് ഞാൻ അഞ്ജു ആണ് സംസാരിക്കുന്നത്. ശാരദ ടീച്ചർ അല്ലേ? ടീച്ചറുടെ ഒരു കത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഹസ്ബൻഡിനെ ഓർത്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കത്താണ്. അദ്ദേഹത്തിന്റെ ഓർമ്മദിനം ആയിരുന്നു അല്ലേ? 25
2: ചരമവാർഷികം. ഒരു വ്യത്യസ്തമായ ഒരു കത്തായില്ലേ?
0: അതെ അതെ അതെ അതെ. മലപ്പുറം ജില്ലയിലാണ്. അവിടെ എങ്ങനെയാണ് നമ്മുടെ ആകാശവാണി തൃശൂർ നിലയത്തിന്റെ? ചെമ്മലശ്ശേരി. അവിടെ നമ്മുടെ തൃശൂർ ആകാശവാണിയുടെ പരിപാടികള് എങ്ങനെയാണ്? ആപ്പ് വഴിയാണോ കേൾക്കുന്നേ അതോ റേഡിയോയിൽ കേൾക്കുന്നുണ്ടോ? ആപ്പ് വഴിയാണ് അല്ലേ? സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ശ്രോതാവാണ് അല്ലേ?
2: അതെ.
0: അപ്പൊ ടീച്ചറുടെ ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
2: ഓണം ഇപ്രാവശ്യം എല്ലാവർക്കും അസുഖങ്ങളായിരുന്നു.
0: ഓ,
2: അപ്പൊ കാരണം ഓണം വലിയ കാര്യമായിട്ട് ഇപ്രാവശ്യം ആഘോഷിച്ചില്ല. എന്നാലും അത്യാവശ്യം പിള്ളേർക്ക് ഓണക്കോടിയൊക്കെ എടുത്തു കൊടുത്തു. അതുപോലെ എന്നെ സഹായിക്കുന്നവർക്കും ഞാൻ ധാരണ ചെയ്യുന്ന ചടങ്ങുകളൊക്കെ ചെയ്തു. സദ്യയൊന്നും അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാക്കിയില്ല.
0: പിന്നെ അവിടുത്തെ ഓണാഘോഷമൊക്കെ എങ്ങനെയാണ് പൊതുവെ മലപ്പുറം ജില്ലയിലെ?
2: മലപ്പുറം ജില്ല ഓണത്തിന് കുറെ ദിവസം മുമ്പ് തന്നെ ഒരുക്കങ്ങൾ തുടങ്ങും. പിന്നെ എല്ലാരും ഓണക്കോടി എടുക്കലും പൂവിടലും എല്ലാം നല്ല ഗംഭീരമായിട്ട് തന്നെയാണ്.
0: പിന്നെ പ്രാദേശികമായിട്ട് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ?
2: ഓണക്കാലത്ത് പിന്നെ ഓണത്തിന്റെ അന്ന് തന്നെ ഈ ക്ലബിന്റെ വകയായിട്ടുള്ള ഓണം മത്സരങ്ങളും കളികളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നു നല്ല ഗംഭീര കളികളൊക്കെ, മത്സരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു.
0: പിന്നെ ഈ ഓണപ്പൊട്ടൻ, കുമ്മാട്ടി അങ്ങനെയൊക്കെയുള്ള
2: ഇല്ല?
0: ഇതൊക്കെ തൃശ്ശൂരാണെങ്കിൽ കുമ്മാട്ടിയും പുലിക്കളിയും ഒക്കെ വളരെ പ്രസിദ്ധമാണല്ലോ.
2: ഞാൻ വന്ന കാലത്തൊക്കെ ഈ പുള്ളുവാമ്പാട്ടുമായിട്ടൊക്കെ വരുമായിരുന്നു. ഇപ്പൊ അതൊന്നും
0: കാണുന്നില്ല അല്ലേ?
2: 73 നവംബറിന് വന്നു. നവംബർ 30 ജോയിൻ ചെയ്ത.
0: ടീച്ചർ ഏത് സ്കൂളിലാണ് പഠിപ്പിച്ചത്?
2: ഞാനിവിടെ ചെമ്പലശ്ശേരി IP സ്കൂളിലാണ്. അവിടെയാണ് എന്റെ മകനും മരുമകളും ഒക്കെ വർക്ക് ചെയ്യുന്നത്.
0: സ്കൂളിലെ ഓണാഘോഷമൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? ഇപ്പൊ
2: സ്കൂളിലെ ഓണ കൂടാൻ മത്സരവും സദ്യയും, പിന്നെ മക്കളവിടെ ഉള്ളതുകൊണ്ട് വളരെ ഗംഭീരമായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ നടന്നുണ്ടെങ്കിലും ഈ പ്രാവശ്യം അവർക്കും പങ്കെടുക്കാൻ പറ്റിയില്ല. പിന്നെ സദ്യയൊക്കെ ഉണ്ടാവും എന്നെ കൊല്ലം. ചില വർഷങ്ങളിൽ ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ പോയിരുന്നു. എനിക്ക് ആരോഗ്യപരമായിട്ട് വളരെ
0: കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലേ?
2: അതന്നെ, ഈ യാത്ര പല അസുഖങ്ങളുണ്ട്, അതിന്റെ ബുദ്ധിമുട്ടിലാണിപ്പോ. കാരണം യാത്രകളൊക്കെ അങ്ങനെ എല്ലാവരും വീട്ടിലൊന്നും ചെയ്യാറില്ല. വീട്ടിലെ പണികളൊക്കെ ചെയ്യും.
0: അപ്പൊ എന്തായാലും വളരെ ഊർജ്ജസ്വലമായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. മക്കളുടെ പേരൊക്കെ എന്താണ്?
2: മോന്റെ പേര് രാജേഷ് സാർ. അവന് ഫോട്ടോഗ്രാഫറാണ്. ഒപ്പം കുറെ അവാർഡുകൾ അവൻ എത്തിയിട്ടുണ്ട്.
0: വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആയിരുന്നു അല്ലേ? ഞാൻ കത്ത് വായിച്ചത് ഓർക്കുന്നു.
2: ഈയിടെ കിട്ടിയിരുന്നു അവന്.
0: അതെ അല്ലേ?
2: മരുമോള് ടീച്ചർ. മരുമോള് എറണാകുളം കാര്യമാണ്. മരുമോളും കലാപരമായിട്ടൊക്കെ പിടിക്കുകയാണ്. മോണാക്ടും അങ്ങനെയുള്ള പരിപാടികളൊക്കെ
0: ഉണ്ട് അല്ലേ? പിന്നെ മാഷിനെ കുറിച്ചിട്ട് ഓർക്കുമ്പോൾ നല്ലൊരു മനുഷ്യനാണ് എന്നൊക്കെ കത്തിൽ എഴുതിയിട്ടുണ്ട്. മാഷും അതെ സെയിം സ്കൂളിൽ തന്നെയായിരുന്നോ ടീച്ചറും?
2: അല്ല, മാഷ് മരിക്കുമ്പോൾ പുലാമന്തോൾ ഹൈസ്കൂളിലായിരുന്നു. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി പോകുന്ന, എനിക്ക് ട്രാൻസ്ഫർ മാനേജ്മെന്റ് ആയതുകൊണ്ട് ട്രാൻസ്ഫർ കിട്ടാത്തതുകൊണ്ട് ഇങ്ങോട്ട് മാഷ് ട്രാൻസ്ഫർ വാങ്ങിച്ചു പോകുന്ന. ഞങ്ങളുടെ കല്യാണം ഒക്കെ കഴിഞ്ഞ് മോനായി കഴിഞ്ഞ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി.
0: അപ്പൊ മാഷിന്റെ വീടൊക്കെ എവിടെയാണ്?
2: ഞങ്ങള് രണ്ടും കോട്ടയംകാരാണ്.
0: കോട്ടയംകാരാണ് അല്ലേ?
2: ഞങ്ങൾ 20 കിലോമീറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ. മാഷിന്റെ വീട് കിടങ്ങൂര്
0: കേട്ടിട്ടുണ്ട്.
2: ഏറ്റുമാനൂരടുത്ത്.
0: കേരളത്തിന്റെ തെക്ക് ഭാഗത്തുള്ള ഓണാഘോഷവും പിന്നെ വടക്ക് ഭാഗത്ത് ആണല്ലോ ഇപ്പോ മലപ്പുറം ജില്ല വരുന്നത്, അവിടെയുള്ള ഒരു ഓണാഘോഷവും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്?
2: ഞങ്ങളുടെ വീട്ടിലെ അമ്മയൊക്കെ ഉള്ള കാലത്ത് ആദ്യമേ തന്നെ തിങ്കമാസം മുതലേ നമ്മുടെ വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിയാക്കി അങ്ങനെ നല്ല, അന്നത്തെ കാലത്ത് വലിയ കഷ്ടപ്പാടുള്ള കാലമല്ലേ, എന്നാലും അതിന്റേതായ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 10 ദിവസം പൂടും. അച്ഛൻ തന്നെ ഞങ്ങൾക്ക് പൂവട്ടിയൊക്കെ ഉണ്ടാക്കി തരും. തൊടിയിലൊക്കെ ഇഷ്ടംപോലെ പൂക്കളുണ്ടായിരുന്നു അമ്മ ഈ കാടുകളിലെ. കൂടി ഞങ്ങൾ പോയി പൂ പറിച്ചു കൊണ്ടു അതിനെ അച്ഛൻ ഓണത്തിന്റെ തലേന്ന് തന്നെ മുറ്റത്ത് പൂക്കളം ഉണ്ടാക്കിത്തരും. ചാണകമൊക്കെ മെഴുകിയിട്ട് പിന്നെ പൂവട്ടി ഉണ്ടാക്കിത്തരും. അതൊക്കെ എനിക്ക് കരച്ചിട്ട് വരിക. എന്റെ അച്ഛനെയും അമ്മയും മാഷൊക്കെ അല്ലാതെ മിസ്
0: ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ഒക്കെ ഒരു സാന്നിധ്യം നമുക്ക് അറിയാൻ പറ്റൂ അല്ലേ? നമ്മളെ വിട്ടുപോയാലും ഒരു ആത്മബന്ധമുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഒക്കെ ഒരു അനുഗ്രഹവും അല്ലെങ്കിൽ ഒരു സാമീപ്യം ഒക്കെ നമുക്ക്
2: അനുഗ്രഹം കൊണ്ടാണ് ഇവിടെ. പിന്നെ ഈ നാട്ടുകാര് അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ താമസിക്കുന്ന ഈ ചെമ്മലശ്ശേരി ഇവിടത്തെ നാട്ടുകാരും എന്റെ മിക്കവരും എന്നെ അവരുടെ എന്റെ കുട്ടികളുടെ പാപ്പയും ഉമ്മയും പഠിപ്പിച്ചവരും ഒക്കെ തന്നെയാണ്. അവരുടെ സഹകരണം എനിക്ക് നല്ല സഹകരണമാണ്. 54 വർഷമായി എനിക്ക് കിട്ടിയിരുന്ന അന്നത്തെ അതേ ബഹുമാനം ഇന്ന് എനിക്ക് അവർ തരുന്നു. ഇന്നും സ്നേഹത്തോടെ എന്നെ കാണാനും ഓടി വരാറുണ്ട്, ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അതാണ് എന്റെ ഏറ്റവും വലിയ ബലം.
0: അധ്യാപകരായതുകൊണ്ട് തന്നെ കൂടുതൽ ബഹുമാനം പ്രതീക്ഷിക്കാം അല്ലേ? മറ്റേ ജോലി പോലെയല്ലല്ലോ.
2: അതല്ല, പൊതുവേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുള്ള സ്ഥലമേ അല്ല. ഇത്രയും നല്ലൊരു സ്ഥലം മലപ്പുറം ജില്ലയിൽ ഉണ്ടോ എന്ന് എനിക്ക് തോന്നിച്ചു. എന്റെ അനുഭവത്തിൽ ഞാൻ പറയാട്ടോ. പിന്നെ എന്റെ മോന് രണ്ട് ആൺപിള്ളേരാണ്. എന്റെ മോന് ഇവിടെ ഫിലിമിന്റെ ഒരു കോഴ്സിന് പോയിരിക്കുകയായിരുന്നു അവളൊക്കെ. പിന്നെ ചെറുത് 6-ാം ക്ലാസ്സില്. മോടം മോനെ മലപ്പുറം കോളേജില് ഡിഗ്രി തേർഡ് ഇയർ, ചെറുത് 10-ാം ക്ലാസ്സില്.
0: അപ്പൊ മക്കളും മരുമക്കളും പിന്നെ അതുപോലെ കൊച്ചുമക്കളൊക്കെ ആയിട്ടുള്ള ഒരു ഓണമാണ് അല്ലെ ആഘോഷിച്ചത്?
2: അതെ, ഓണം നല്ല. ഞങ്ങള് ഇപ്രാവശ്യം അസുഖം കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും
0: അപ്പൊ എന്തായാലും ഒരു സ്നേഹസമ്പന്നമായിട്ടുള്ള ഒരു കുടുംബം തന്നെയാണല്ലോ, അതിലെ എന്തായാലും സന്തോഷിക്കും.
2: അതെ, മാഷുള്ള കാലത്തും ഇങ്ങനെ തന്നെ വളരെ ഇത്ര ആഘോഷമായിരുന്നു അറിയാം. ആ ആഘോഷം ഞാനിപ്പോഴും നിർത്തി വെച്ചിട്ടില്ല. എന്റെ മക്കൾക്ക് അത് മിസ് ചെയ്യരുതല്ലോ.
0: അതെ അതെ അതെ. എന്തായാലും ഈ അവസരത്തിൽ നമുക്ക് മാഷിനെ കൂടുതൽ ഓർമ്മിക്കാം അല്ലേ?
2: ആയിക്കോട്ടെ. ഞാന് 2-ാം വയസ്സ് മുതല് ആകാശവാണി ശ്രോതാവാണ്. എല്ലാ ഒറ്റപ്പെടലും എപ്പോഴും എന്റെ കൂടെ ഉള്ളത് ആകാശവാണി തന്നെയാണ്. ഞാൻ എണീറ്റ് വരുമ്പോഴേ ആകാശവാണിയിലെ ആ സുഭാഷിതം മുതൽ കേട്ടുകൊണ്ടാണ് ഒരു ദിവസം ആരംഭിക്കുന്നത്. അപ്പൊ എന്റെ ജീവിതത്തിൽ നിന്ന് ഈ

0: ആകാശവാണിക്ക് പറയാൻ പറ്റാത്ത ഒരു എന്താ എനിക്ക് പറയാൻ അറിയില്ല, പറയാൻ പറ്റാത്ത ഒരു
1: ആത്മബന്ധമുണ്ടല്ലേ. അപ്പൊ തുടർന്ന്
0: എനിക്കൊന്നുമില്ല, സന്തോഷം കൊണ്ട്.
1: ഞങ്ങൾക്ക് സന്തോഷം. ഇങ്ങനെ ആകാശവാണിയെ നെഞ്ചിലേറ്റിയ ഒരുപാട് ശ്രോതാക്കൾ തന്നെയാണ് ഞങ്ങളുടെ കരുത്ത്. ഞങ്ങൾ നല്ല നല്ല പരിപാടികൾ വിഭാവനം ചെയ്യുന്നതും അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതൊക്കെ നിങ്ങളെ പോലെയുള്ള നല്ല ശ്രോതാക്കളുടെ പിന്തുണയും സ്നേഹവും ഒന്നുകൊണ്ട് മാത്രമാണ്.
0: എല്ലാവരോടും എന്റെ ഓണാശംസകൾ അറിയിക്കണം.
1: ഓണം കഴിഞ്ഞു, അല്ലെങ്കിൽ ഓണത്തിന്റെ അവസാന ആഘോഷങ്ങളുടെ തിമിർപ്പിലാണ് അല്ലെ. അപ്പോ ടീച്ചർക്കും ടീച്ചറുടെ കുടുംബത്തിനും ഓണാശംസകൾ ഞങ്ങൾ വൈകിയാണെങ്കിലും നേരുകയാണ്.
0: ഞാൻ എന്നും കേൾക്കുമായിരുന്നു റേഡിയോയിൽ, പറയുന്നുണ്ടോ പറയുന്നുണ്ടോ.
1: ആ എന്തായാലും സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു. രഞ്ജിത്ത് രചനയും സംവിധാനവും നിർവഹിച്ച് 2012 പുറത്തിറങ്ങിയ മലയാള ചിത്രമായിരുന്നു സ്പിരിറ്റ്. മോഹൻലാൽ, കനിഹ, ശങ്കർ രാമകൃഷ്ണൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയത്. ഈ ചിത്രത്തിലെ ഏറെ ഹൃദയസ്പർശിയായ ഗാനങ്ങളിലൊന്നാണ് ശാരദ ടീച്ചർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഷഹബാസ് അമൻ ഈണം പകർന്ന ഈ ഗാനം ജീവിതത്തിൽ നശ്വരതയും മരണത്തെക്കുറിച്ചുമുള്ള മനുഷ്യന്റെ ചിന്തകളും വളരെ ലളിതമായി അവതരിപ്പിക്കുന്നു. ഉണ്ണിമേനോനാണ് ഈ ഗാനം ആലപിച്ചത്. മരണത്തെ ഭയപ്പെടുത്തുന്ന ഒന്നായി കാണാതെ ജീവിതയാത്രയുടെ സ്വാഭാവികമായ ഒരു ഘട്ടമായി ഈ ഗാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരിൽ നിന്ന് അകന്നുപോകേണ്ടി വരുന്നതിന്റെ വേദനയും ജീവിതത്തിൽ തമ്മിൽ സ്നേഹിച്ച നിമിഷങ്ങളുടെ ഓർമ്മകളും ഈ ഗാനത്തിന്റെ വരികളിൽ നിറഞ്ഞു നിൽക്കുന്നു. ശാന്തമായ ഈണവും ഹൃദയത്തിൽ തൊടുന്ന ആലാപനവും ഗാനത്തിന്റെ ഭാവത്തെ കൂടുതൽ ആഴമുള്ളതാക്കുന്നു. മലപ്പുറം ജില്ലയിലെ ചെമ്മലശ്ശേരിയിലുള്ള പി ജി ശാരദ ടീച്ചർ തന്റെ പ്രിയതമന്റെ വേർപാടിൽ ഓർക്കുന്ന ഈ ഗാനം നമുക്കും ആസ്വദിക്കാം പാട്ടോർമ്മകളിലൂടെ.

0: 3-1. പാട്ടോർമകൾ ഇനി അടുത്ത വെള്ളിയാഴ്ച രാവിലെ 8:30 കേൾക്കാം. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
1: ഇന്ന് പാട്ടോർമകൾ പങ്കുവച്ചത് മലപ്പുറം ജില്ലയിലെ ചെമ്മലശ്ശേരിയിൽ നിന്നും PG ശാരദ ടീച്ചർ. നിർവഹണ സഹായം സ്മിത രാജേഷ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
2: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.

ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും. ഡോക്ടർ സുഷ VS മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം കേൾക്കാം ഇന്ന് വൈകിട്ട് 6:50.

പങ്കജ് ഉദാസ് പാടിയ ഗസലുകളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം കേൾക്കാം.

0: ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. മുംബൈയിൽ താമസിക്കുന്ന കൃഷ്ണ ശേഷാദ്രിയാണ് ഈ പ്രവർത്തനം നടത്തിയത് എന്ന് എനിക്ക് മനസ്സിലായി. രസകരമായ കാര്യമെന്തെന്നാൽ, കൃഷ്ണ വെബ്സൈറ്റിന് നൽകിയ പേരും വളരെ സിംപിളാണ്: www.bharatrajya.com. അദ്ദേഹം നടത്തിയ ഈ ശ്രമത്തെക്കുറിച്ചുള്ള വിവരം നിങ്ങളിലേക്കും തീർച്ചയായും എത്തണം. അതുകൊണ്ട് കൃഷ്ണയോട് നേരിട്ട് സംസാരിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. സുഹൃത്തുക്കളെ, കൃഷ്ണ നമ്മളോടൊപ്പം ഫോണിൽ ചേരുകയാണ്. കൃഷ്ണ, നമസ്കാരം.
1: നമസ്കാരം സാർ. നമസ്കാരം.
0: സഹോദര, നിങ്ങൾ ടെക്കിന്റെ ലോകത്തിൽ നിന്നുള്ള ആളുമല്ല, ഹിസ്റ്ററി ടീച്ചറുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ടും നിങ്ങൾ ടെക്നോളജി ഉപയോഗിച്ച് ഹിസ്റ്ററിയുടെ ഒരു സൈറ്റ് ഉണ്ടാക്കി. അതുകൊണ്ട് ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്നറിയാൻ എനിക്ക് വലിയ ആകാംക്ഷയുണ്ട്.
1: നന്ദി സാർ. അങ്ങയോട് സംസാരിക്കാൻ കഴിയുന്നത് വളരെ വലിയ ഭാഗ്യമാണ്. സാർ, എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു, പിന്നീട് MBA ചെയ്തു, തുടർന്ന് മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് പോയി. എന്നാൽ ഇതെല്ലാം ചെയ്യുമ്പോഴും കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് ചരിത്രത്തിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഐ ആൾവേസ് വാണ്ടഡ് ടു ഡു സംതിങ് ഓൺ ഹിസ്റ്ററി, ഹൗ ടു മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. ഹിസ്റ്ററി നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ വളരെ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനും വലിയ മാറ്റങ്ങൾ വരുത്താനും ഹിസ്റ്ററിയെ ഒരു കഥയാക്കി ആളുകളിലേക്ക് എത്തിക്കാനും കഴിയുമെന്ന് എനിക്ക് തോന്നിയിരുന്നു.
0: കൃഷ്ണ, ഭാരത ചരിത്രത്തിലെ ഏത് വശത്തെക്കുറിച്ചാണ് ആളുകൾ കൂടുതൽ അറിയണമെന്ന് നിങ്ങൾക്ക് തോന്നിയത്?
1: സർ, നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഇന്ത്യൻ ചരിത്രം പഠിപ്പിക്കുന്ന രീതി നോക്കിയാൽ ഒരു എംപയറിന്റെ അല്ലെങ്കിൽ ഒരു കിങ്ഡമിന്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് അത് പഠിപ്പിക്കുന്നത്. ആ എംപയേഴ്സിന് ഡിസ്പ്രൊപ്പോർഷണേറ്റ് അറ്റൻഷൻ നൽകുന്നു. അതിന്റെ ഭാഗമായി നമ്മുടെ മറ്റ് നിരവധി സാമ്രാജ്യങ്ങളെക്കുറിച്ച്, മഹത്തായ സാമ്രാജ്യങ്ങളായ ചോളാസ്, പല്ലവാസ്, കർക്കോട്ട ഡൈനാസ്റ്റി, കുറഞ്ഞത് 600 വർഷത്തോളം അസമിൽ തങ്ങളുടെ സംസ്കാരവും വാല്യൂ സിസ്റ്റംസും നിലനിർത്തിയ അഹോംസ്, ഇവയെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഇത്തരം മഹത്തായ സാമ്രാജ്യങ്ങളെയും ആളുകൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സൈറ്റ് ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചു.
0: കൃഷ്ണ, നിങ്ങൾ ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്നു, അതുകൊണ്ട് ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യം ചോദിക്കാം. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏതെങ്കിലും 3 പേരുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചാൽ ആരോടാണ് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുക? എന്തുകൊണ്ട്?
1: അതെ സർ, ഞാൻ ആദ്യം രാജരാജ ചോളനോടോ രാജേന്ദ്ര ചോളനോടോ സംസാരിക്കും. ചോള സാമ്രാജ്യത്തിലെ ഏറ്റവും പവർഫുളും ഇമ്പോർട്ടന്റുമായ രാജാക്കന്മാരിൽ പെട്ടവരായിരുന്നു അവർ. അവർക്ക് ബൃഹദീശ്വര ക്ഷേത്രം, ഗംഗൈകൊണ്ട ചോളപുരം പോലെയുള്ള വലിയ ശിവക്ഷേത്രങ്ങൾ നിർമ്മിക്കാനുള്ള വിഷൻ എങ്ങനെ ലഭിച്ചു, ആ വിഷൻ എവിടെ നിന്ന് വന്നു, പ്ലാനിംഗ് എങ്ങനെ നടത്തി, അടുത്ത 1000മോ 2000മോ വർഷത്തേക്കും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന ഒന്നൊന്ന് നിർമ്മിച്ചു പോകണമെന്ന് അവർക്ക് എങ്ങനെ തോന്നി, ഇതെല്ലാം അവരിൽ നിന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ പേഴ്സണാലിറ്റി എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ അണ്ടർ റേറ്റഡ് പേഴ്സണാലിറ്റിയാണ് സർ. അദ്ദേഹത്തിന്റെ പേര് ഹേമു. ഭാരത ചരിത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് നാം 2-3 വരികളാണ് വായിക്കുന്നത്. എന്നാൽ ഹേമു ഒരു കോമൺ മാൻ ആയിരുന്നു, ഒരു സാധാരണ മനുഷ്യനായിരുന്നു, ഒരു വ്യാപാരിയായിരുന്നു, നമുക്കറിയില്ല. അവിടെ നിന്ന് അദ്ദേഹം ഒരു എംപയർ കെട്ടിപ്പടുത്തു. അദ്ദേഹം നോട്ട് ഓൺലി ഒരു എംപയർ ബിൽഡർ, ഒരു മിലിറ്ററി തിങ്കറും മിലിറ്ററി ജീനിയസും ആയിരുന്നു. തന്റെ കരിയറിൽ അദ്ദേഹം 23 യുദ്ധങ്ങൾ നടത്തി, അതിൽ 22 യുദ്ധങ്ങളും വിജയിച്ചു. അദ്ദേഹത്തിന്റെ തോട്ട് പ്രോസസ് എങ്ങനെയായിരുന്നു, ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് എങ്ങനെ ഇത്ര വലിയ രാജാവായി, അദ്ദേഹത്തിന്റെ ആ ജേണി അറിയാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട് സാർ. മൂന്നാമത്തേത് വളരെ ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റിയാണ്. ഇറ്റ്സ് എ വുമൺ, ത്രിഭുവന മഹാദേവി. ഒഡീഷയിൽ ഒരു കിങ്ഡം ഉണ്ടായിരുന്നു, അതിന്റെ പേര് ഭൗമകാര ഡൈനാസ്റ്റി. അവരുടെ കഥയും വളരെ രസകരമാണ്. ഏകദേശം 850 അവരുടെ നൈബർ ആയിരുന്ന പാല എംപയർ അവരുടെ എംപയറിനെ ആക്രമിച്ചു. അവരുടെ രാജാവും, അതായത് അവരുടെ ഹസ്ബൻഡും, ആ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചു. അതിന്റെ ഫലമായി ആ എംപയർ വളരെ ചെറുതായി മാറി. അതിലെ സർദാർമാരും ലീഡേഴ്സും എംപയർ വിട്ടുപോകാൻ തുടങ്ങി. അപ്പോൾ ഈ ലേഡി ത്രിഭുവന മഹാദേവി ഭരണത്തിന്റെ ചുമതല ഏറ്റെടുത്തു. ആൻഡ് ഷീ ബിക്കം വൺ ഓഫ് ദ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് റൂളേഴ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. അവർ സർക്കാരിനെ നോട്ട് ഓൺലി സ്റ്റെബിലൈസ് ചെയ്തു, മറിച്ച് അതിനെ അത്രയും പവർഫുള്ളാക്കി. അടുത്ത 100 വർഷത്തോളം കലിംഗയിലും ആ പ്രദേശത്തും അവർ ഭരിച്ചു. സോ ദീസ് ആർ 3 ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റീസ് ഹൂം ഐ വുഡ് ലൈക്ക് ടു മീറ്റ് ഇൻ ഹിസ്റ്ററി സാർ.
0: കൃഷ്ണ, ഇപ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. നിങ്ങൾ പൂർണ്ണമായും ചരിത്രത്തിൽ മുങ്ങിക്കഴിഞ്ഞു. നോക്കൂ, ഞാനും വലിയ ആകാംക്ഷയോടെ നിങ്ങളുടെ സൈറ്റ് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ

0: ഡിബേറ്റിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ആളുകൾക്ക് കറക്ഷൻസും സജഷൻസും നൽകാൻ കഴിയുന്ന ഒരു ടാബ് ഉണ്ടെന്നതാണ്. ഇത്തരത്തിലുള്ള കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്കിന് ഓപ്പണായിരിക്കുക എന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് സജഷൻസ് ലഭിക്കാൻ തുടങ്ങിയോ? അവയിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്?
1: അതെ സർ, ആളുകളിൽ നിന്ന് ധാരാളം സജഷൻസ് വരുന്നു. സജഷൻസ് രണ്ട് തരത്തിലാണ് വരുന്നത്. ഒന്നാമത്തേത് കറക്ഷൻ സജസ്റ്റ് ചെയ്യുന്നവരാണ്. ഈ പ്രദേശത്ത് ഈ ടൈമിൽ ഈ രാജ്യത്ത് ഈ രാജാവായിരുന്നു, അല്ലെങ്കിൽ ഈ ടൈമിൽ ഈ യുദ്ധം നടന്നു തുടങ്ങിയ സജഷൻസ്. രണ്ടാമത്തേത് വെബ്സൈറ്റിൽ ഈ ഫീച്ചർ കൂടി ചേർക്കാം, ആ ഫീച്ചർ കൂടി ചേർക്കാം എന്ന തരത്തിലുള്ള സജഷൻസ് ആണ്. അതിനാൽ രണ്ട് തരത്തിലുള്ള സജഷൻസും ഞങ്ങൾക്ക് ലഭിക്കുന്നു. ഉദാഹരണത്തിന്, ഈ പ്രദേശത്ത് ഈ രാജാവാണ് ഈ ടൈമിൽ ഭരിച്ചതെന്നൊരു സജഷൻ വന്നാൽ ഞങ്ങൾ ആ സജഷൻ പരിഗണിക്കും, നമ്മുടെ സോഴ്സസ് പരിശോധിക്കും. ഒരാൾ സജഷൻ നൽകിയിരുന്നു, നിങ്ങൾ ഇന്ത്യ കാണിച്ചിട്ടുണ്ടല്ലോ, പ്രദേശത്തിന്റെ ലെവലും കാണിക്കാൻ കഴിയുമെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും എന്ന്. ഞങ്ങൾ ആ ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്തു. പിന്നീട് മറ്റൊരു ഫീച്ചർ ഉണ്ടായിരുന്നു, കുട്ടികളിലേക്കും എത്തിക്കാൻ വേണ്ടി. അതിൽ എല്ലാ എംപ്ലോയികളുടെയും ഡേറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് നൽകി ഒരു ട്രംപ് കാർഡ് പോലൊന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഒരാൾ സജഷൻ നൽകി അതൊരു സ്ഥലത്ത് കൊണ്ടുവരൂ, അങ്ങനെ എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാൻ കഴിയുമെന്ന്. ആ ഫീച്ചറും ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. ഞങ്ങൾ തെറ്റുകൾ വരുത്തും എന്നത് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞങ്ങൾ സർവജ്ഞരല്ല. അത് മനസ്സിലാക്കിയിട്ടാണ് കറക്ഷന്റെ ടാബ് ഞങ്ങൾ സ്ഥാപിച്ചത്. ഇത് നമ്മളെല്ലാവരുടെയും സൈറ്റാകണം. കൂടാതെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് അനുസരിച്ച് മുന്നോട്ട് പോയി അടുത്ത കുറച്ച് വർഷങ്ങളോളം ചരിത്രത്തെ ഒരു രസകരമായ സബ്ജക്റ്റ് ആക്കുന്ന ഒരു സൈറ്റ് നമുക്ക് നിർമ്മിക്കണം.
0: കൃഷ്ണ, നിങ്ങൾ ശരിക്കും വളരെ വലിയൊരു കാര്യമാണ് ചെയ്തത്. ഹിസ്റ്ററിക്ക് പുറമേ നിങ്ങൾക്ക് പല ഹോബീസും ഉണ്ടായിരിക്കുമല്ലോ, വേറെയും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുമല്ലോ.
1: അതെ. ഇല്ല സർ, ഞങ്ങൾ കുറച്ച് ബോറിംഗ് ടൈപ്പ് ആളുകളാണ് സർ. ഞങ്ങൾക്ക് ടെക്നോളജിയിൽ വളരെ താല്പര്യമുണ്ട്, ചരിത്രത്തിലും താല്പര്യമുണ്ട്. ഇപ്പോൾ ടെക്നോളജിയും ചരിത്രവും ഒന്നിച്ചപ്പോൾ ദിവസം മുഴുവൻ അതിൽ തന്നെയാണ് ഞങ്ങൾ മുഴുകിയിരിക്കുന്നത്.
0: ശരി കൃഷ്ണ, എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങൾ ഒരു നല്ല തുടക്കമാണ് നടത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രവർത്തന രീതിയും ആളുകളെ കൂടുതൽ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഇത് വിജയിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്റെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും. സുഹൃത്തുക്കളെ, കൃഷ്ണയുടെ ഈ ശ്രമം ചരിത്ര വിദ്യാർത്ഥികളെ മാത്രമല്ല, നമ്മളെല്ലാവരെയും നമ്മുടെ ഭൂതകാലത്തെ രസകരമായ രീതിയിൽ അറിയാൻ സഹായിക്കും. നിങ്ങൾക്കും ഇത്തരം ശ്രമങ്ങളെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അത് തീർച്ചയായും ഷെയർ ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നശാമുക്ത യുവാ ഫോർ വികസിത് ഭാരത് എന്ന ക്യാമ്പയിൻ ഇപ്പോൾ രാജ്യത്തുടനീളം അതിവേഗം കുതിക്കുകയാണ്. ഇതിന്റെ ലക്ഷ്യം തികച്ചും വ്യക്തമാണ്. ലഹരിമുക്ത യുവത്വം, ഡ്രഗ് ഫ്രീ ഇന്ത്യ. നിരവധി ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ, വലിയ തോതിൽ ഇതിന്റെ ഭാഗമാകുകയാണ്. ഒടുവിൽ ഭാരതത്തിലെ യുവാക്കളുടെ ഹെൽത്ത്, അവരുടെ ഹാപ്പിനെസ്, അവരുടെ ഉജ്ജ്വലമായ ഭാവി എന്നിവയ്ക്കായുള്ള നമ്മുടെ കൂട്ടായ പ്രതിജ്ഞയാണ് ഇത്. സുഹൃത്തുക്കളെ, ലഹരി അടിമത്തം ഒരാളെ മാത്രം അതിന്റെ പിടിയിലാക്കുന്നില്ല, അതിന്റെ ദുഷ്ഫലങ്ങൾ മുഴുവൻ കുടുംബവും സമൂഹവും അനുഭവിക്കേണ്ടി വരുന്നു. ഡ്രഗ്സിനെതിരെ മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും ലഹരി അടിമത്തത്തിനെതിരെ പോരാടുന്ന ആളുകളെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ലഹരിമുക്ത ഭാരതത്തിനായി നിങ്ങൾക്ക് ഒരു പവർഫുൾ സ്ലോഗൻ ഉണ്ടാക്കാമോ? നമ്മുടെ യങ് മ്യൂസിഷ്യൻസ് ഡ്രഗ് ഫ്രീ ലൈഫിന്റെ മെസ്സേജുള്ള സോങ്സ് ഉണ്ടാക്കാമോ? സ്റ്റുഡൻസിനും തിയേറ്റർ ഗ്രൂപ്പ്സിനും ഡ്രഗ്സിന്റെ അപകടങ്ങൾക്കൊപ്പം അതിൽ നിന്നും പുറത്തു കിടക്കാനുള്ള വഴിയും ഉൾപ്പെടുന്ന ഹൃദയസ്പർശിയായ ഷോർട്ട് പ്ലേസ് എഴുതാമോ? നമ്മുടെ രാജ്യത്ത് മികച്ച കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കുറവില്ല. സമൂഹത്തിന് ഈ ദിശയിൽ സഹായകരമാകുന്ന കണ്ടന്റ് വിവിധ ഭാഷകളിൽ അവർ സൃഷ്ടിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ശ്രമങ്ങൾ ഹാഷ്ടാഗ് സഹിതം സോഷ്യൽ മീഡിയയിലും തീർച്ചയായും ഷെയർ ചെയ്യുക. പലപ്പോഴും ക്രിയേറ്റീവ് എഫേർട്ട് ഒരു ഫോർമൽ ക്യാമ്പയിനേക്കാൾ കൂടുതൽ ഫലപ്രദമാകാറുണ്ട്. ഭാരതത്തിലെ യുവാക്കളെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്താനും ലഹരി മുക്തരാക്കാനുമുള്ള ഈ പ്രവർത്തനത്തിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ പങ്ക് വഹിക്കാം. നമ്മുടെ ശ്രമം നശാമുക്ത യുവ എന്ന ഹാഷ്ടാഗിനോടൊപ്പം സോഷ്യൽ മീഡിയയിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഓഗസ്റ്റ് മാസത്തിൽ എല്ലായിടത്തും ദേശഭക്തിയുടെ വിവിധ വർണ്ണങ്ങൾ നാം കണ്ടു.

ഈ സമയത്ത് ഓരോ വ്യക്തിയുടെയും മനസ്സിലെ രാഷ്ട്രസ്നേഹത്തിന്റെ വികാരം കൂടുതൽ ശക്തമാകുന്നു. നാഷണൽ ഹാൻഡ്ലൂം ഡേ മുതൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വാർഷികവും വിഭജന വിഭീഷിക സ്മൃതി ദിവസവും വരെ ഈ മാസത്തെ പ്രത്യേകതയുള്ളതാക്കുന്നു. സ്വാതന്ത്ര്യദിനവും നാഷണൽ സ്പേസ്

പതാകയുടെ ഈ ഉത്സവം ഭാരതത്തിൽ മാത്രം പരിമിതമായില്ല. ഈ വർഷം സൂര്യപഥ് തിരംഗയിലൂടെ നമ്മുടെ ത്രിവർണ പതാക ആഗോളതലത്തിലുള്ള ഒരു അതുല്യ യാത്രയ്ക്ക് പുറപ്പെട്ടു. ഫിജിയിലെ സുവയിൽ സൂര്യന്റെ ആദ്യ കിരണത്തോടൊപ്പം ത്രിവർണ പതാക ഉയർത്തപ്പെട്ടു. അതിനുശേഷം ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, പിന്നെ അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ഇന്ത്യൻ മിഷൻസ് ആൻഡ് പോസ്റ്റുകളിൽ ത്രിവർണ പതാക പാറി. ഈ കാഴ്ചകൾ എത്ര അത്ഭുതകരമായിരുന്നിരിക്കുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേയുള്ളൂ. ലോകമെമ്പാടും സൂര്യൻ ഉദിച്ചുയർന്ന് പൊങ്ങുന്നതിനനുസരിച്ച് ത്രിവർണ പതാകയും പാറിക്കൊണ്ടിരുന്നു. ഇത്തരം ശ്രമങ്ങൾ സമൂഹത്തെ ഒരൊറ്റ നൂലിൽ കോർക്കുന്നു. ഇവയിലൂടെ രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധവും കൂടുതൽ ഗഹനമാകുന്നു. ഈ ശ്രമങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും തെരുവുകളിൽ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ തങ്ങളുടെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒരാൾ പച്ചക്കറി വിൽക്കുന്നു, ഒരാൾ പഴം, മറ്റൊരാൾ ചായക്കട നടത്തുന്നു, മറ്റൊരാൾ പൂക്കൾ, വിളക്കുകൾ, പൂജാ സാമഗ്രികൾ എന്നിവ വിൽക്കുന്നു. പലപ്പോഴും കുറച്ച് മൂലധനത്തിന്റെ കുറവ് മാത്രമാണ് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമാകുന്നത്. എന്നാൽ ഇപ്പോൾ ഇത്തരം ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും PM സ്വനിധി പദ്ധതി പുതിയ ശക്തി നൽകുകയാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഈ വശത്തെക്കുറിച്ച് വേണ്ടത്ര ചർച്ച നടക്കുന്നില്ല. PM സ്വനിധി പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഏകദേശം 46% സ്ത്രീകളാണ്. അതായത് രാജ്യത്തുടനീളം ഏകദേശം 35 ലക്ഷം സ്ത്രീകൾ ഈ പദ്ധതിയുമായി ചേർന്ന് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സുഹൃത്തുക്കളെ, ഗാസിയാബാദിലെ ബബിത ശർമ്മ ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ബബിത പൂജാ സാമഗ്രികളുടെ ഒരു ചെറിയ സ്റ്റാൾ നടത്തിയിരുന്നു. പൂക്കൾ, വിളക്കുകൾ, അഗർബത്തി, നാളികേരം തുടങ്ങിയവ വിൽക്കുന്നതിലൂടെ അവർ കുടുംബത്തിന്റെ ഉപജീവനത്തിൽ പങ്കുചേർന്നിരുന്നു. കഠിനാധ്വാനം വളരെ ഉണ്ടായിരുന്നു. എന്നാൽ ബിസിനസ് വികസിപ്പിക്കാൻ മൂലധനം ആവശ്യമായിരുന്നു. PM സ്വനിധിയിൽ നിന്ന് അവർക്ക് സാമ്പത്തിക സഹായം ലഭിച്ചു. അവർ തന്റെ സ്റ്റാളിൽ സാധനങ്ങൾ വർദ്ധിപ്പിച്ച് ബിസിനസ് വിപുലീകരിച്ചു. ഉപഭോക്താക്കൾ വർദ്ധിച്ചു, വരുമാനം വർദ്ധിച്ചു. ക്രമേണ റോഡരികിലെ അവരുടെ ചെറിയ സ്റ്റാൾ ഒരു കടയായി മാറി. സുഹൃത്തുക്കളെ, ബംഗളൂരുവിലെ TS നിങ്കമ്മയുടെ ഉദാഹരണവും വളരെ പ്രചോദനകരമാണ്. നിങ്കമ്മയും അവരുടെ ഭർത്താവും ചേർന്ന് ഇഡ്ഡലി, ദോശ, സാമ്പാർ എന്നിവ വിൽക്കുന്ന ചെറിയൊരു ബിസിനസ് ആരംഭിച്ചു. ബിസിനസ് മുന്നോട്ടു പോയി. എന്നാൽ അത് വികസിപ്പിക്കാൻ മൂലധനം ആവശ്യമായിരുന്നു. നിങ്കമ്മയ്ക്കും PM സ്വനിധിയിൽ നിന്നും സഹായം ലഭിച്ചു. അവർ തന്റെ കാർട്ട് മെച്ചപ്പെടുത്തി, സാധനങ്ങൾ ഹോൾസെയിലായി വാങ്ങാൻ തുടങ്ങി. മെനുവിലും നിരവധി പുതിയ വിഭവങ്ങൾ ചേർത്തു. ഉപഭോക്താക്കളും വർദ്ധിച്ചു, വരുമാനം വർദ്ധിച്ചു. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. ഇന്നവർക്ക് അവരുടെ 3 കുട്ടികൾക്ക് മികച്ച എഡ്യൂക്കേഷൻ നൽകാൻ കഴിയുന്നു. സുഹൃത്തുക്കളെ, ഒരു സ്ത്രീയുടെ ബിസിനസ് വളരുമ്പോൾ അതിനൊപ്പം മുഴുവൻ കുടുംബത്തിന്റെ ഭാവിയും വളരുന്നു. കുട്ടികളുടെ എഡ്യൂക്കേഷൻ മെച്ചപ്പെടുന്നു, വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു, സ്ത്രീയുടെ ആത്മവിശ്വാസവും കൂടുതൽ ശക്തമാകുന്നു. ഇതാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ജീവസുറ്റ രൂപം. തെരുവോരത്തും പാതയോരത്തും ചെറിയ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സഹോദരിമാർക്കും അവരുടെ ഉജ്ജ്വലമായ ഭാവിക്കായി ഞാൻ ആശംസകൾ നേരുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ശുചിത്വത്തിന് അതിൻ്റെതായ സവിശേഷതയുണ്ട്. ഒരു സ്ഥലത്തെ വൃത്തിയായി സൂക്ഷിക്കാനുള്ള പ്രതിജ്ഞ അവിടെയുള്ള ആളുകളുടെ പ്രതിജ്ഞയായി മാറുമ്പോൾ മാറ്റം ശുചീകരണത്തിൽ മാത്രം പരിമിതപ്പെടുന്നില്ല, അതിലൂടെ ആ സ്ഥലത്തിന്റെ മുഖമുദ്ര തന്നെ മാറുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുചിത്വത്തിനായി നടക്കുന്ന ഇത്തരം ശ്രമങ്ങൾ നമ്മെ നിരന്തരം പ്രചോദിപ്പിക്കുന്നു. ഉത്തർപ്രദേശിലെ റാംപൂരിൽ പട്വായി എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ ആകാശ്, റോഹൻ എന്ന 2 സുഹൃത്തുക്കൾ തങ്ങളുടെ ചുറ്റുപാടുകൾ മാലിന്യത്താൽ നിറഞ്ഞിരിക്കുന്നതായി കണ്ടു. പിന്നെ എന്താണ് സംഭവിച്ചത്? ആകാശും റോഹനും ബാഗുകൾ എടുത്ത് ശുചീകരണത്തിനായി ഇറങ്ങി. ക്രമേണ മറ്റു യുവാക്കളും അവരോടൊപ്പം ചേരാൻ തുടങ്ങി. ഒരു ടീം രൂപപ്പെട്ടു. അതിന്റെ പേര് ക്ലീനപ്പ് പട്വായി. ഈ യുവാക്കൾ ഇതുവരെ 4 ഗംഗാഘാട്ടുകൾ വൃത്തിയാക്കി. 1 ടണ്ണിലധികം പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്തു. നിരവധി കുളങ്ങളും പൊതുസ്ഥലങ്ങളും അവർ വൃത്തിയാക്കി. സുഹൃത്തുക്കളെ, ഇത്തവണ അമർനാഥ് യാത്രയിലും ശുചിത്വത്തിന്റെയും ജനപങ്കാളിത്തത്തിന്റെയും ഇതുപോലൊരു പ്രചോദനകരമായ ചിത്രം കാണാനായി. ദുഷ്കരമായ പാതകളിൽ 1000 കണക്കിന് ശുചീകരണ പ്രവർത്തകർ രാവും പകലും സേവനത്തിൽ ഏർപ്പെട്ടിരുന്നു. ഈ വർഷത്തെ യാത്രക്കിടെ
400 മെട്രിക് ടണ്ണിലധികം മാലിന്യം കളക്ട് ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും ചെയ്തു. ഈ ശ്രമത്തിലെ ഒരു കാര്യം എനിക്ക് പ്രത്യേകമായി ഇഷ്ടപ്പെട്ടു.

ശുചീകരണ പ്രവർത്തനങ്ങളിൽ തീർത്ഥാടകരും പങ്കാളികളായി. 16,000-ത്തിലധികം യാത്രക്കാർ ശുചിത്വത്തിനുള്ള പ്രതിജ്ഞയെടുത്തു. 10,000-ത്തിലധികം യാത്രക്കാർക്ക് റെസ്പോൺസിബിൾ യാത്രി സർട്ടിഫിക്കറ്റും നൽകി. ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു പരീക്ഷണവും നടന്നു. യാത്രയിൽ കുതിരകളുടെയും കോവർകഴുതകളുടെയും ചാണകം ബയോഗ്യാസ് ആക്കി മാറ്റുകയും അതേ ക്ലീൻ എനർജി ഉപയോഗിച്ച് സ്വച്ഛജ്യോത് തെളിയിക്കുകയും ചെയ്തു. അങ്ങനെ ബാബ ബർഫാനിയുടെ ഈ പുണ്യയാത്ര ശുചിത്വത്തിന്റെയും സേവനത്തിന്റെയും ഭക്തിയുടെയും ഒരു രൂപമായി മാറി. സുഹൃത്തുക്കളെ, നമ്മുടെ ഗ്രാമങ്ങളായാലും നഗരങ്ങളായാലും നമ്മുടെ നദികളായാലും തീർത്ഥാടന കേന്ദ്രങ്ങളായാലും അവയുടെ ഐഡന്റിറ്റി നമ്മുടെ പെരുമാറ്റത്തിലൂടെയും രൂപപ്പെടുന്നു. ശുചിത്വം ഈ പെരുമാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ ആ സ്ഥലത്തിന്റെ ഭംഗി വർദ്ധിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചിലപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഹോബി ജീവിതത്തിൽ ഒരു വലിയ സാധ്യതയിലേക്കുള്ള വഴി തുറക്കുന്നു. നാഗാലാൻഡിലെ ഫേക് ജില്ലയിലെ വേസാലു പുരോയുടെ യാത്രയും ഇതുപോലെയാണ്. വേസാലു ഒരു കർഷക കുടുംബത്തിലാണ് വളർന്നത്. കുട്ടിക്കാലം മുതൽ മാതാപിതാക്കൾ കൃഷി ചെയ്യുന്നത് അവർ കണ്ടിരുന്നു. പൂക്കളോടും അവർക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നു. 2021 ഈ ഹോബിയോടൊപ്പം ചെറിയ തോതിൽ പൂക്കൾ കൃഷി ചെയ്യാൻ അവർ ആരംഭിച്ചു. ക്രമേണ അതിലൊരു സാധ്യത അവർ കാണാൻ തുടങ്ങി. വിവാഹങ്ങളായാലും മറ്റു ഉത്സവങ്ങളായാലും പൂക്കൾക്ക് എപ്പോഴും ആവശ്യകതയുണ്ടെന്ന് അവർ കണ്ടു. തന്റെ ഈ ഹോബി മുന്നോട്ടു കൊണ്ടുപോകാൻ വേസാലു തീരുമാനിച്ചു. ഈ യാത്രയിൽ പ്രാദേശിക കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് പൂക്കളുടെ ശാസ്ത്രീയ കൃഷിയെക്കുറിച്ച് ട്രെയിനിങ് ലഭിച്ചു. തുടർന്ന് വെറും 1/2 ഏക്കർ ഭൂമിയിൽ ഗ്ലാഡിയോലുസിന്റെ 1000-ക്കണക്കിന് ചെടികൾ നട്ടു. ആദ്യ ശ്രമത്തിൽ തന്നെ 5,000-ത്തിലധികം പൂക്കൾ വിരിഞ്ഞു. സുഹൃത്തുക്കളെ, ഈ വിജയം വേസാലുവിന് ഒരു പുതിയ തുടക്കമായി. അവർ പൂക്കളുടെ കൃഷി വിപുലമാക്കി. ഒരിക്കൽ പ്രാദേശിക വിപണിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന പൂക്കൾ ഇന്ന് നാഗാലാൻഡ് കടന്ന് ഡൽഹി, മുംബൈ തുടങ്ങിയ നഗരങ്ങളിലേക്ക് എത്തുന്നു. വേസാലു പുരോയുടെ യാത്ര നമ്മോട് പറയുന്നത് ഒരു ഹോബി കഠിനാധ്വാനത്തോടും ശരിയായ മാർഗനിർദ്ദേശത്തോടും ചേരുമ്പോൾ അത് പുതിയ സാധ്യതകളിലേക്കുള്ള വഴി തുറക്കുമെന്നാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ചുറ്റും ഇത്തരത്തിലുള്ള നിരവധി ആളുകളുണ്ട്. അവർ ഒരു ചെറിയ ശ്രമം ആരംഭിക്കുകയും നോക്കി നിൽക്കുന്നതിനിടെ അവരുടെ ശ്രമം നിരവധി ആളുകളുടെ ജീവിതത്തിൽ മാറ്റത്തിനുള്ള വഴിയാവുകയും ചെയ്യുന്നു. ഒഡീഷയിലെ ദേബ്രിഗഡിൽ ധോഡരോ കുസും എന്നൊരു ഗ്രാമമുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ഗ്രാമത്തിലെ മൈഥിലി ഭുയെ ഏതാണ്ട് എല്ലാ ദിവസവും കാട്ടിലേക്ക് പോകുമായിരുന്നു. ചിലപ്പോൾ വിറകെടുക്കാൻ, ചിലപ്പോൾ ഇലിപ്പയോ കരിമരത്തിന്റെ ഇലയോ ശേഖരിക്കാൻ, ചിലപ്പോൾ മുളയുടെ തളിരുകളും മറ്റ് വനോൽപ്പന്നങ്ങളും കൊണ്ടുവരാൻ. അവർക്കും അവിടെയുള്ള നിരവധി കുടുംബങ്ങൾക്കും ആവശ്യമായ പല കാര്യങ്ങളും ഈ കാട്ടിൽ നിന്നായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ പിന്നീട് മൈഥിലി ദേബ്രിഗഡ് എക്കോ ടൂറിസവുമായി ചേർന്നു. അതോടെ കാടുമായുള്ള അവരുടെ ബന്ധം ഒരു പുതിയ ദിശയിലേക്ക് മാറി. ഇപ്പോൾ കാടിന്റെ സംരക്ഷണവും അവരുടെ ഉപജീവനത്തിനുള്ള ഒരു മാർഗമായി മാറി. സുഹൃത്തുക്കളെ, മൈഥിലിയുടെ ജീവിതത്തിൽ വന്ന ഈ മാറ്റം മറ്റ് സ്ത്രീകളെയും പ്രചോദിപ്പിച്ചു. ഇന്ന് 60-ത്തിലധികം സ്ത്രീകൾ കാടിന്റെ സംരക്ഷണത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ചിലർ വന്യജീവികളുടെ സംരക്ഷണത്തിന്റെ ചുമതല വഹിക്കുന്നു. ചിലർ പുൽമേടുകളുടെ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചില സ്ത്രീകൾ ഇക്കോ ടൂറിസം ആക്ടിവിറ്റീസിന് സംഭാവന നൽകുന്നു. സുഹൃത്തുക്കളെ, മൈഥിലിയും ദേബ്രിഗഡിലെ ഈ സഹോദരിമാരും പ്രകൃതിയെ സംരക്ഷിക്കാനും അതോടൊപ്പം ജീവിതത്തിൽ സമൃദ്ധി കൈവരിക്കാനും കഴിയുമെന്ന് തെളിയിച്ചിരിക്കുന്നു. ഈ സഹോദരിമാരുടെ ശ്രമം നമുക്കെല്ലാവർക്കും വലിയ പ്രചോദനമാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങളുടെ പറക്കൽ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് എത്തുകയാണ്. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള 1,000-ക്കണക്കിന് പെൺകുട്ടികളെ ഭാരതം ഒരുമിച്ച് കൂട്ടുകയാണെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് അഭിമാനം തോന്നും. ഈ ശ്രമത്തിന്റെ പേര് മിഷൻ ശക്തി സാറ്റ്. ഇതിലൂടെ 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് സാറ്റലൈറ്റ് ടെക്നോളജി പഠിക്കാനും ഇന്നൊവേഷൻ മേഖലയിൽ മുന്നേറാനും അവസരം ലഭിക്കുന്നു. ഓഗസ്റ്റ് 23 നാഷണൽ സ്പേസ് ഡേയിൽ ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ ഈ മിഷന്റെ മനോഹരമായൊരു ചിത്രം കാണാനായി. ഗൗതം ബുദ്ധായ് യൂണിവേഴ്സിറ്റിയിൽ മിഷൻ ശക്തിസാറ്റിന്റെ 2-ാം ഘട്ടം ആരംഭിച്ചു. ഈ അവസരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഭാരതത്തിൽ നിന്നും എത്തിയ ഏകദേശം 100 വിദ്യാർത്ഥിനികൾ ഒരുമിച്ച് ഒത്തുകൂടി. ഭാരതത്തിന്റെ വിദൂര പ്രദേശങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനികളും ഇതിൽ പങ്കെടുക്കുന്നു.

0: ഈ ശ്രമത്തിന്റെ ലക്ഷ്യവും വളരെ പ്രത്യേകതയുള്ളതാണ്. പൂർണമായും വിദ്യാർത്ഥിനികളുടെ പങ്കാളിത്തത്തോടെ തയ്യാറാക്കുന്ന ഒരു സാറ്റലൈറ്റിനെ മൂണിന്റെ ഓർബിറ്റിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവരിൽ നിരവധി വിദ്യാർത്ഥിനികൾ വരുംകാലത്ത് സയൻസ്, ടെക്നോളജി, ഇന്നവേഷൻ എന്നീ മേഖലകളിൽ തങ്ങളുടെ വ്യക്തിത്വം സ്ഥാപിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്നത്തെ കാലത്ത് അവക്കാഡോ പഴത്തിന് വലിയ പ്രചാരമാണ്. മുമ്പ് ഈ പഴത്തെക്കുറിച്ച് വളരെ കുറച്ച് ആളുകൾക്കേ അറിയുമായിരുന്നുള്ളൂ. അതിന്റെ വാല്യൂവും ഡിമാൻഡും രണ്ടും കുറവായിരുന്നു. എന്നാൽ ഇന്ന് ഡൈനിങ് ടേബിളിൽ ഇത് ധാരാളമായി കാണപ്പെടുന്നു. ഇന്നിത് ഹെൽത്തിനും പ്രീമിയം മാർക്കറ്റിനും പ്രിയങ്കരമായി മാറിയിരിക്കുന്നു. നമ്മുടെ കർഷക സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഇത് വളരെ സഹായകരമാണ്. ആന്ധ്രാപ്രദേശിലെ കടപ്പയിലെ വരദരാജിന്റെ ഉദാഹരണം ഇത് സൂചിപ്പിക്കുന്നു. നിരവധി വർഷങ്ങളായി അദ്ദേഹം തന്റെ വയലിൽ തക്കാളിയും വാഴയും കൃഷി ചെയ്തു വരികയായിരുന്നു. ഒരു ദിവസം സുഹൃത്തുക്കളുടെ ഫാമിൽ അവക്കാഡോ കൃഷി ചെയ്യുന്നത് അദ്ദേഹം കണ്ടു. അതിനുശേഷം യൂട്യൂബിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു. ഇതുവരെ ഏകദേശം 4 ടൺ അവക്കാഡോ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം നേരിട്ട് പ്രാദേശിക കടകളിലേക്ക് ഇത് സപ്ലൈ ചെയ്യുന്നു. പുതിയ വിള, ശാസ്ത്രീയ ഉപദേശം, നേരിട്ടുള്ള മാർക്കറ്റിംഗ് എന്നിവയിലൂടെ അദ്ദേഹത്തിന്റെ ചെറിയ ഫാമിന്റെ വരുമാനം പൂർണമായും മാറിമറിഞ്ഞു. തമിഴ്നാട്ടിലെ കൊടൈക്കനാലിലെ കർഷകനായ ചന്ദ്രശേഖരൻ 1/2 ഹെക്ടർ സ്ഥലത്ത് അവക്കാഡോ കൃഷി ആരംഭിച്ചു. അദ്ദേഹത്തിന് ഇതിന് നല്ല വില ലഭിക്കുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നു. കർണാടകയിലെ ചിക്കമംഗളൂരുവിലെ ചില കർഷക സഹോദരന്മാരും സഹോദരിമാരും കോഫി പ്ലാന്റേഷന്റെ ഇടയിൽ അവക്കാഡോ നട്ടിട്ടുണ്ട്. ഇതിലൂടെ കോഫിക്കും കുരുമുളകിനും പുറമെ അധിക വരുമാനവും അവർക്ക് ലഭിക്കുന്നു. സുഹൃത്തുക്കളെ, നഗരങ്ങളിലെ റെസ്റ്റോറൻറ്റുകളിൽ നാം പലപ്പോഴും അവക്കാഡോ ടോസ്റ്റിനെ കുറിച്ച് കേൾക്കാറുണ്ട്. എന്നാൽ ഇതേ അവക്കാഡോയിലൂടെ നമ്മുടെ ഇന്നവേറ്റീവ് കർഷകർ വരുമാനം നേടാനുള്ള ഒരു പുതിയ റെസിപ്പി കണ്ടെത്തിയിരിക്കുന്നു. അതായത്, നമ്മുടെ രാജ്യത്തെ അവക്കാഡോ കൊണ്ട് നിങ്ങളുടെ ടോസ്റ്റിന്റെ രുചിയും വർദ്ധിച്ചു, കർഷകരുടെ വരുമാനവും വർദ്ധിച്ചു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സെപ്റ്റംബർ 3 മഹാനടൻ ഉത്തംകുമാറിന്റെ ജന്മശതാബ്ദി നാം ആഘോഷിക്കും. സുഹൃത്തുക്കളെ, ഉത്തംകുമാർ ഒരു വെർസറ്റൈൽ ആക്ടറായിരുന്നു. തന്റെ അഭിനയത്തിലൂടെ അദ്ദേഹം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നേടി. ഫിലിം ലവേഴ്സിന്റെ അഭിപ്രായത്തിൽ സത്യജിത്രേ, നായക്, ദ ഹീറോ എന്ന സിനിമയുടെ മുഴുവൻ സ്ക്രിപ്റ്റും ഉത്തംകുമാറിനെ മനസ്സിൽ കണ്ടാണ് എഴുതിയത്. സത്യജിത്രേ പറഞ്ഞിരുന്നത്, അദ്ദേഹത്തിൽ ഡിഗ്നിറ്റിക്കൊപ്പം അത്ഭുതകരമായ ഇമോഷണൽ ഡെപ്തും ഉണ്ടായിരുന്നു എന്നാണ്. കഥാപാത്രത്തെ ജീവസുറ്റതാക്കാൻ അദ്ദേഹം വളരെയധികം കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. ഉത്തംകുമാർ സ്വാഭാവികതയ്ക്കൊപ്പം ഫിലാൻത്രോപ്പിക്കും പേരുകേട്ടയാളായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും തോൽവി സമ്മതിക്കരുത് എന്ന മറ്റൊരു വലിയ പാഠവും നമുക്ക് ലഭിക്കുന്നു. അദ്ദേഹത്തിന്റെ ആദ്യകാല സിനിമകൾ പലതും വിജയിച്ചില്ല. എന്നാൽ അദ്ദേഹം തന്റെ ജോലിയിൽ ഫോക്കസ് നിലനിർത്തി. അതിന്റെ ഫലമായാണ് അദ്ദേഹം ഇത്രയും ഉയർച്ച നേടിയത്. സുഹൃത്തുക്കളെ, ഞാൻ കൊൽക്കത്തയിൽ റോഡ് ഷോ നടത്തിയപ്പോൾ ഉത്തംകുമാറിന്റെ വീടിന്റെ മുന്നിലൂടെയും കടന്നുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഒരാൾ അദ്ദേഹത്തിന്റെ ഒരു ചിത്രവും എനിക്ക് സമ്മാനിച്ചിരുന്നു. മഹാനടൻ ഉത്തംകുമാറിന് ഞാൻ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹം എന്നും നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ വിരാജിക്കും. മഹാനായക് ഉത്തംകുമാർ ചിരോദിൻ മാനുഷ്യർ ഹൃദയ രാജ്കോർ ബേൻ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും നമ്മുടെ പാരമ്പര്യങ്ങളോടൊപ്പം പരസ്പരം കണ്ടുമുട്ടാനുള്ള അവസരവും നമുക്ക് നൽകുന്നു. വരും ദിവസങ്ങളിൽ നാം ഇനിയും നിരവധി പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ്. സെപ്റ്റംബർ 4 ജന്മാഷ്ടമിയുടെ പുണ്യോത്സവമാണ്. സെപ്റ്റംബറിൽ തന്നെ നാം വിശ്വകർമ്മ പൂജയും ആഘോഷിക്കും. ഈ അവസരത്തിൽ നമ്മുടെ ചുറ്റുമുള്ള കരകൗശല തൊഴിലാളികളെയും ശില്പികളെയും വിശ്വകർമ്മ സുഹൃത്തുക്കളെയും ആദരിക്കണം. ഏതാനും മാസങ്ങൾക്ക് ശേഷം ദീപാവലിയും വരാനിരിക്കുകയാണ്. അതിന്റെ തയ്യാറെടുപ്പുകളും ആരംഭിച്ചിരിക്കുന്നു. ഉത്സവങ്ങളുടെ ഈ കാലത്ത് ഞാൻ വീണ്ടും നിങ്ങളോട് വോക്കൽ ഫോർ ലോക്കൽ എന്ന അഭ്യർത്ഥന ആവർത്തിക്കുകയാണ്. വോക്കൽ ഫോർ ലോക്കൽ എന്നതിന്റെ അർത്ഥം മൺവിളക്കുകൾ വാങ്ങുക എന്നത് മാത്രമല്ല, അതിന്റെ വിഷൻ വളരെ വലുതാണ്. നമ്മുടെ വീട്ടിലേക്ക് എന്ത് സാധനം വാങ്ങിയാലും അത് ഭാരതത്തിൽ നിർമ്മിച്ചതാണോ എന്ന് തീർച്ചയായും നോക്കണം. ഭാരതം സ്വയം പര്യാപ്തമാകാനുള്ള വഴി ഭാരതത്തിൽ നിർമ്മിച്ച വസ്തുക്കളിൽ അഭിമാനം കൊള്ളുന്നതിലൂടെയാണ് കൂടുതൽ വിശാലമാവുക. ഈ സന്ദേശം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ക്രിയേറ്റീവ് വേൾഡിലെ സഹപ്രവർത്തകർക്കും ഇൻഫ്ലുവൻസേഴ്സിനും സെലിബ്രിറ്റീസിനും ഇതിൽ വളരെ വലിയ പങ്കുണ്ട്. നിങ്ങൾ സ്വയം വോക്കൽ ഫോർ ലോക്കൽ സ്വീകരിക്കുകയും മറ്റുള്ളവരെയും അതിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ചുറ്റിലും ചെറിയ ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നിരവധി ആളുകളുണ്ടാകും. മൻ കി ബാത്തിലേക്ക് അവരെക്കുറിച്ച് തീർച്ചയായും എഴുതുക. നിങ്ങൾ അയക്കുന്ന അനുഭവം രാജ്യത്തിന്റെ ഏതെങ്കിലും കോണിലുള്ള ഒരാൾക്ക് പുതിയൊരു പ്രചോദനമായി മാറിയേക്കാം. നിങ്ങളുടെ അനുഭവങ്ങൾക്കും സജഷൻസിനും വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. വളരെ വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8 മണിക്ക്.

ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം രവീന്ദ്രൻ.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം:
3: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില:
6: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
7: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
8: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
7: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
9: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
10: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
11: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്:
12: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
13: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കേരളത്തിൽ. വിശ്വാസ്യതയാണ് മാധ്യമപ്രവർത്തനത്തിന്റെ പ്രധാന ധാർമ്മിക മൂല്യമെന്ന് ഉപരാഷ്ട്രപതി. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷ സമാപന പരിപാടിയിലും പങ്കെടുക്കും. ലഹരിമുക്ത ഇന്ത്യ ലക്ഷ്യമിട്ടുള്ള നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് മികച്ച പ്രതികരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM സ്വനിധി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ഊർജ്ജം പകരുന്നതായും പരാമർശം. ബഹിരാകാശം സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് മിഷൻ ശക്തിസാറ്റ് സംരംഭം ആവിഷ്കരിച്ചതായി പ്രധാനമന്ത്രി. ചരിത്രം ലളിതമായി അവതരിപ്പിക്കാൻ വെബ്സൈറ്റ് തയ്യാറാക്കിയ മുംബൈ സ്വദേശി കൃഷ്ണ ശേഷാദ്രിക്ക് മൻ കി ബാത്തിൽ അഭിനന്ദനം. മിന്നൽ പ്രളയം നാശം വിതച്ച നേപ്പാളിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ തായ്ലന്റ് പോരാട്ടം. വാർത്തകൾ വിശദമായി. വിശ്വാസ്യതയാണ് മാധ്യമപ്രവർത്തനത്തിന്റെ പ്രധാന ധാർമ്മിക മൂല്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ആലപ്പുഴ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള കൌമുദിയുടെ 115th വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ധാർമ്മികത കൈവിടാതെ മാധ്യമപ്രവർത്തന രംഗത്ത് 100 ലേറെ പ്രവർത്തിച്ചു വരുന്ന കേരള കൌമുദിയെ അഭിനന്ദിക്കുന്നതായും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ഹർലേക്കർ, മന്ത്രി റോജി M. ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ സ്വീകരിച്ചു. ലഹരിമുക്ത ഇന്ത്യ ലക്ഷ്യമിട്ടുള്ള നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കളും ഈ പ്രചാരണത്തിന്റെ ഭാഗമാകുകയാണെന്ന് മൻ കി ബാത്തിന്റെ 137th പതിപ്പിൽ അദ്ദേഹം പറഞ്ഞു. യുവാക്കളുടെ ആരോഗ്യം, സന്തോഷം, ഉജ്ജ്വല ഭാവി എന്നിവയ്ക്കുള്ള കൂട്ടായ പ്രതിജ്ഞയാണ് ഇതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
3: नशा मुक्त युवा फॉर विकसित भारत, ये अभियान इस समय पूरे देश में तेजी से आगे बढ़ रहा है. इसका लक्ष्य बिल्कुल साफ है, नशा मुक्त युवा, ड्रग फ्री इंडिया. बहुत सारे लोग, विशेषकर हमारे युवा, बहुत बड़ी संख्या में इसका हिस्सा बन रहे हैं. आखिर यह भारत के युवाओं की हेल्थ, उनकी हैप्पीनेस और उज्ज्वल भविष्य के लिए ही हमारा सामूहिक संकल्प है.
2: യുവതലമുറയെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്താനും ലഹരിമുക്തരാക്കാനുമുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കുചേരണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ലഹരിക്കെതിരെയുള്ള സന്ദേശങ്ങൾ സമൂഹ മാധ്യമത്തിൽ ഹാഷ്ടാഗ് സഹിതം പങ്കുവയ്ക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ കൈത്തറി ദിനം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വാർഷികം, വിഭജന ഭീതി സ്മൃതി ദിനം തുടങ്ങിയവയിലൂടെ ഓഗസ്റ്റ് മാസം രാജ്യമെമ്പാടും ദേശഭക്തിയുടെ വർണ്ണങ്ങൾ വിതറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശഭക്തി കൂടുതൽ ശക്തമാക്കുന്നതിന് ഹർ ഘർ തിരംഗ അഭിയാനിലൂടെ സാധിച്ചു. ഇത്തവണ 8 കോടിയിലധികം തിരംഗ സെൽഫികളാണ് അപ്ലോഡ് ചെയ്തതെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. സൂര്യപഥ് തിരംഗ യാത്രയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. ചരിത്രത്തെ രസകരമായി അടയാളപ്പെടുത്താനും രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന സാമ്രാജ്യങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്താനുമായി ഭാരത് രാജ്യ .com എന്ന വെബ്സൈറ്റ് തയ്യാറാക്കിയ മുംബൈയിൽ നിന്നുള്ള കൃഷ്ണ ശേഷാദ്രിയുമായി പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ സംവദിച്ചു. ഭൂതകാലത്തെക്കുറിച്ച് ലളിതമായി മനസ്സിലാക്കാൻ ഇത് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തെ കഥാരൂപത്തിൽ ജനങ്ങളിൽ എത്തിക്കാനുള്ള കൃഷ്ണയുടെ ശ്രമത്തിന് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. PM സ്വനിധി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ഊർജ്ജം പകരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 46% സ്ത്രീകളാണ്. രാജ്യത്തുടനീളം ഏകദേശം 35 ലക്ഷം സ്ത്രീകൾ ഈ പദ്ധതിയിലൂടെ വ്യാപാരം ചെയ്യുന്നു. ഇതിലൂടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ മുഴുവൻ കുടുംബത്തിന്റെയും ഭാവി മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി.
3: PM സ്വനിധി യോജന കി ലാഭാർത്ഥിയോ മേ കരീബ് 46% മഹിളയെ ഹെ, യാനി ദേശ് ഭർ മേ ലഗ്ഭഗ് 35 ലാഖ്.

0: महिलाएं इस योजना से जुड़कर अपने कारोबार को आगे बढ़ा रही हैं। जब एक महिला का कारोबार बढ़ता है तो उसके साथ पूरे परिवार का भविष्य आगे बढ़ता है और महिला के भीतर आत्मविश्वास और मजबूत होता है।
1: ഒരു പ്രദേശത്തിന്റെ പരിവർത്തനത്തിൽ ശുചിത്വത്തിന് സവിശേഷ പങ്കുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രദേശവാസികൾ ഒന്നാകെ ശുചിത്വത്തിനായുള്ള പ്രതിജ്ഞയെടുക്കുമ്പോൾ ആ സ്ഥലത്തിന്റെ മുഖമുദ്ര തന്നെ മാറും. ഇത്തവണ അമർനാഥ് യാത്രയിൽ ശുചീകരണ പ്രവർത്തകരുടെ പരിശ്രമത്തിലൂടെ 400 മെട്രിക് ടണ്ണിലധികം മാലിന്യം സംഭരിക്കാൻ സാധിച്ചു. ഇതിൽ തീർത്ഥാടകരും പങ്കാളികളായതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾ ബഹിരാകാശത്തോളം വളർന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇത്തരത്തിൽ സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മിഷൻ ശക്തിസാറ്റ് ആവിഷ്കരിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതിലൂടെ 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ പഠിക്കാനും ഈ മേഖലയിൽ മുന്നേറാനും അവസരം ലഭിക്കുന്നതായും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു.
0: आज हमारी बेटियों के सपनों की उड़ान धरती से निकलकर अंतरिक्ष तक पहुंच रही है और आपको यह जानकर गर्व होगा कि भारत ऐसे सपने देखने वाली दुनिया की हजारों बेटियों को एक साथ जोड़ रहा है। इस प्रयास का नाम है मिशन शक्ति सेट।
1: ദീപാവലി ഉൾപ്പെടെ വരാനിരിക്കുന്ന ആഘോഷങ്ങളിൽ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. വോക്കൽ ഫോർ ലോക്കൽ എന്ന സന്ദേശം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന മാറ്റങ്ങൾ മറ്റുള്ളവർക്കും പ്രചോദനമാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പ് ഉപസംഹരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആറന്മുളയിലെത്തി. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, റോജി എം ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. 3 മണിക്ക് ആരംഭിക്കുന്ന മത്സരങ്ങളിൽ 51 പള്ളിയോടങ്ങളാണ് അണിനിരക്കുന്നത്. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ഓണം ടൂറിസം വാരാഘോഷത്തിന് ഇന്ന് വർണ്ണാഭമായ ഘോഷയാത്രയോടെ സമാപനം. വൈകുന്നേരം 5 ലോക്ഭവന് സമീപം നടക്കുന്ന ചടങ്ങിൽ സമാപന ഘോഷയാത്ര ഉപരാഷ്ട്രപതി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, ചലച്ചിത്ര നടൻ ആസിഫ് അലി തുടങ്ങിയവർ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
3: ലോക്ഭവനിൽ നിന്നാരംഭിക്കുന്ന ഘോഷയാത്ര വെള്ളയമ്പലം മ്യൂസിയം പാളയം സ്റ്റാച്യു വഴി കിഴക്കേക്കോട്ടയിൽ സമാപിക്കും. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അണിനിരക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ, ഇതര സംസ്ഥാനക്കാരുടേതുൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ കലാകാരന്മാരുടെ പ്രകടനങ്ങൾ തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും. 69 ഫ്ളോട്ടുകളും ഇൻസ്റ്റലേഷനുകളുമാണ് വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അണിനിരക്കുന്നത്. 99 കലാരൂപങ്ങളും ഘോഷയാത്രയുടെ ഭാഗമാകും.
1: ഓണം വാരാഘോഷ സമാപനവും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവും കണക്കിലെടുത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ കവടിയാർ മുതൽ കിഴക്കേക്കോട്ട, വെട്ടിമുറിച്ചകോട്ട, ഈഞ്ചക്കൽ, കല്ലുമൂട് വരെയുള്ള പ്രധാന പാതകളിലും ഇട റോഡുകളിലും ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. നാളെ രാവിലെ 5 മണി മുതൽ 9 മണി വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ ലക്ഷദ്വീപിലെത്തുന്ന ഉപരാഷ്ട്രപതി അഗത്തി ദ്വീപിൽ ഫിഷറീസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയാകും. തുടർന്ന് കേരളത്തിൽ തിരിച്ചെത്തുന്ന അദ്ദേഹം കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. മിന്നൽ പ്രളയം നാശം വിതച്ച നേപ്പാളിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 734. ഏകദേശം 2,500 പേരെയാണ് കാണാതായത്. കേരളത്തിൽ നിന്നുള്ള 16 സുരക്ഷിതരായി തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് നോർക്ക റൂട്ട്സ് വ്യക്തമാക്കി. 7 പേരെക്കുറിച്ചാണ് ഇനി വിവരം ലഭിക്കാനുള്ളത്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് താഷ്കെന്റിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷെവ്കത്ത് മിർസിയോയേവുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം എന്നീ മേഖലകളിലെ പങ്കാളിത്തം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ കേരളത്തിൽ. വിശ്വാസ്യതയാണ് മാധ്യമപ്രവർത്തനത്തിന്റെ പ്രധാന ധാർമ്മിക മൂല്യമെന്ന് ഉപരാഷ്ട്രപതി. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷ സമാപന പരിപാടിയിലും പങ്കെടുക്കും. ലഹരിമുക്ത ഇന്ത്യ ലക്ഷ്യമിട്ടുള്ള നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് മികച്ച പ്രതികരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പി എം സ്വാനിധി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ഊർജ്ജം പകരുന്നതായും പരാമർശം. ബഹിരാകാശം സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് മിഷൻ ശക്തി സെറ്റ് സംരംഭം ആവിഷ്കരിച്ചതായി പ്രധാനമന്ത്രി. ചരിത്രം ലളിതമായി അവതരിപ്പിക്കാൻ വെബ്സൈറ്റ് തയ്യാറാക്കിയ മുംബൈ സ്വദേശി കൃഷ്ണ ശേഷാദ്രിക്ക് മൻ കി ബാത്തിൽ അഭിനന്ദനം. മിന്നൽ പ്രളയം നാശം വിതച്ച നേപ്പാളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. വനിതാ ടി ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ തായ്ലന്റ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആകാശവാണി.
5: പ്രമേഹവും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും ഹോമിയോ ചികിത്സാ വിദഗ്ധ ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുന്നു.
6: പ്രമേഹം നേരത്തെ കണ്ടെത്തുകയും കൃത്യമായി ചികിത്സ തുടരുകയും ചെയ്താൽ ജീവിതം മധുരമായി തന്നെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനാകും. നിശബ്ദമായി ഒപ്പം കൂടി പിന്നെ നമുക്ക് പരിഹാരം കാണാൻ കഴിയാത്ത വിധം സങ്കീർണതകൾ കൊണ്ടെത്തിക്കുന്ന ഗൗരവമുള്ള ഒരു രോഗാവസ്ഥയാണ് പ്രമേഹം. അവഗണിച്ചാൽ അത് അപകടകാരിയാകും, മറ്റു രോഗങ്ങളും നമുക്ക് പിടിപെടും. പ്രമേഹവും അമിതവണ്ണവും അമിത ബി പിയും അമിത കൊളസ്ട്രോളുമെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കാറാണ് പതിവ്. ലൈംഗിക പ്രശ്നങ്ങളെ മറച്ചുവെക്കേണ്ട കാര്യമില്ല. നമ്മുടെ സമൂഹത്തിൽ പൊതുവായി കാണപ്പെടുന്ന എല്ലാ രോഗങ്ങളെയും പോലെ തന്നെയാണ് ലൈംഗിക പ്രശ്നങ്ങൾ. അത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും. നിർഭാഗ്യവശാൽ സ്ത്രീകളുടെ ലൈംഗിക പ്രശ്നങ്ങൾ എവിടെയും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. അനിയന്ത്രിതമായ പ്രമേഹം കാരണം ചിലരിൽ ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പുരുഷന്മാരിൽ ഉദ്ധാരണ ശേഷി കുറവാണ് പ്രധാനമായും കാണുന്നത്. സ്ത്രീകളിൽ ലൈംഗിക താല്പര്യക്കുറവ്, യോനി സങ്കോചം പോലെയുള്ള പ്രശ്നങ്ങൾ. ഇത് പലരിലും കടുത്ത നിരാശയും മാനസിക സംഘർഷങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറോട് തുറന്നു പറയേണ്ടതാണ്. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പ്രമേഹവും മനസ്സും വളരെ പ്രധാനമാണ്. ഒരു പ്രമേഹ രോഗിയുടെ മനസ്സിന്റെ താളം തെറ്റലുകൾ ഒഴിവാക്കാൻ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. ജീവിതശൈലി ക്രമീകരണങ്ങൾ, തുടർച്ചയായി വേണ്ടിവരുന്ന മരുന്നുകൾ, ഇഞ്ചക്ഷൻ, ഇടയ്ക്കിടെയുള്ള രക്തപരിശോധനകൾ എന്നിവ പ്രമേഹ രോഗികളെ മാനസിക സംഘർഷത്തിലാക്കാറുണ്ട്. ഈ സാഹചര്യത്തെ നേരിടാൻ ഇവർക്ക് പൂർണ്ണമായ പിന്തുണ നൽകേണ്ടത് നമ്മുടെ കടമയാണ്. ഈ രോഗം കാരണം ഞാൻ വലഞ്ഞു, ഇഷ്ടമുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ തുടർച്ചയായി മരുന്നെടുക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും എനിക്ക് യാതൊരു കുറവും കാണുന്നില്ല, മരുന്നെടുക്കും തോറും എനിക്ക് ക്ഷീണമാണ്, ബുദ്ധിമുട്ടാണ്, ദൈനംദിന കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നില്ല, എന്തിനും ഏതിനും എനിക്ക് ദേഷ്യം വരുന്നു, ലൈംഗികതയോട് താല്പര്യമില്ല തുടങ്ങിയ പ്രശ്നങ്ങളുമായി രോഗികൾ വരാറുണ്ട്. ലൈംഗിക പ്രശ്നങ്ങളെ മറച്ചുവെക്കേണ്ട എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രമേഹമുള്ള വ്യക്തിയെ ജീവിത ക്രമീകരണത്തിലേക്ക് സ്നേഹപൂർവ്വം നയിക്കുവാനും ബന്ധുക്കളുടെ ശ്രദ്ധയുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഈ പ്രശ്നം കാരണം ലഹരിയിലേക്ക് വഴുതി വീഴരുത്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം പ്രമേഹം വഷളാക്കാൻ കാരണമാകുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ പല പ്രമേഹ രോഗബാധിതരും ഉത്കണ്ഠയോ ഉറക്കക്കുറവോ ഉണ്ടാകുമ്പോൾ മദ്യപാനം, പുകവലി തുടങ്ങിയത് ശീലമാക്കുന്നത് നാം കണ്ടുവരുന്നുണ്ട്. ഇത്തരം ശീലങ്ങൾ പ്രമേഹം വഷളാക്കുന്നു, അതോടൊപ്പം തന്നെ വ്യക്തിയുടെ മാനസിക നിലയും തകർക്കുന്നു. ഇക്കാരണം കൊണ്ട് തന്നെ പ്രമേഹ രോഗബാധിതർ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ആരോഗ്യ വിദഗ്ധന്റെ സഹായം തേടേണ്ടതാണ്. അതുപോലെ തന്നെയാണ് പ്രമേഹവും വിഷാദരോഗവും. പ്രമേഹത്തിന് അടിമപ്പെട്ട് വിഷാദരോഗിയായി മാറിയത് തിരിച്ചറിയാതെ നടക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. ലൈംഗിക പ്രശ്നങ്ങൾക്ക് ചികിത്സയ്ക്ക് എത്തുമ്പോഴോ അല്ലെങ്കിൽ പ്രമേഹ അനുബന്ധ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് എത്തുമ്പോഴോ ആണ് അവർ തിരിച്ചറിയുന്നത് തങ്ങൾ വിഷാദ രോഗത്തിന് അടിമയായിരിക്കുന്നു എന്ന്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഏത് ശാരീരിക വൈകിട്ട് വരെ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന സങ്കടഭാവം, അത് ഏതെങ്കിലും ഒരു സംഭവവുമായി അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായി മാത്രം ബന്ധപ്പെട്ടുണ്ടാകുന്ന സങ്കടമല്ല, മറിച്ച് തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന പ്രത്യേകിച്ച് കാരണമില്ലാതെ തന്നെ സംഭവിക്കുന്ന സങ്കടമാണ് ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നത്. മുൻപ് നമ്മൾ ഇഷ്ടത്തോടെ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ താല്പര്യമില്ലാതെ വരിക. അതിപ്പോ പത്രം വായിക്കുന്നതാണെങ്കിലും ടി വി കാണുന്നതാണെങ്കിലും പാട്ട് കേൾക്കുന്നതാണെങ്കിലും പുറത്തു പോകുന്ന കാര്യങ്ങളിലാണെങ്കിൽ പോലും ഇത് തന്നെയാണ് അവസ്ഥ. ദീർഘനേരം ചിന്തയിൽ മുഴുകിയിരിക്കുന്ന അവസ്ഥ. പലർക്കും പ്രമേഹമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ പൊരുത്തപ്പെടാൻ പ്രയാസമുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡയബറ്റിസ് ഡിസ്ട്രസ് എന്നാണ് ഇതിനെ പറയുക. ഇപ്പോൾ എനിക്ക് പ്രമേഹമുണ്ടെന്ന് അറിയുകയും എന്നാൽ അതുമായി പൊരുത്തപ്പെടുവാൻ എനിക്ക് സാധിക്കാതെ വരിക

0: രോഗം ആവശ്യപ്പെടുന്ന ജീവിതശൈലി ക്രമീകരണങ്ങളെക്കുറിച്ച് അസ്വസ്ഥത തോന്നുക, പ്രമേഹം നിയന്ത്രിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ താൻ ചെയ്യുന്നില്ല എന്ന കുറ്റബോധം തോന്നുക, അതേസമയം തന്നെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാനുള്ള പ്രചോദനം തോന്നാതിരിക്കുന്ന അവസ്ഥ, കൃത്യമായ സമയത്ത് രക്തപരിശോധനകൾ നടത്താനും ഡോക്ടറെ സന്ദർശിക്കാനും വിമുഖത കാട്ടുക, അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ അവലംബിക്കുക, പ്രത്യേകിച്ചും മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന സമയത്ത് മധുരവും കൊഴുപ്പും കൂടിയ ഭക്ഷ്യങ്ങൾ അമിതമായി കഴിക്കുക, ഒറ്റപ്പെട്ടു പോയതായി തോന്നുക, ആരും തന്നെ മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല എന്ന ചിന്ത തോന്നുക തുടങ്ങിയ കാരണങ്ങളെല്ലാം നിങ്ങൾക്ക് ഡയബറ്റിസ് ഡിസ്ട്രസ് ഉണ്ടെന്ന് മനസ്സിലാക്കി തരുന്നവയാണ്. തീർച്ചയായും നിങ്ങൾ മനോരോഗ വിദഗ്ധനെ കാണുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു അംഗീകൃത ഹോമിയോപ്പതി ഡോക്ടറെ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും ഹോമിയോപ്പതിയിലൂടെ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം വളരെ ലളിതമായി തന്നെ കിട്ടുന്നതാണ്. ഉത്കണ്ഠ ഒഴിവാക്കുക എന്നത് ലൈംഗിക പ്രശ്നമുള്ളവരിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രമേഹ രോഗബാധിതർക്ക് ഇടയ്ക്കിടെ രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് കുറയുന്നതുമൂലം ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകുന്ന ആൾക്കാരിൽ ഉത്കണ്ഠ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രമേഹ രോഗം ലൈംഗിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നത് നല്ലൊരു ശതമാനം പ്രമേഹ രോഗികൾക്കും അറിയാത്ത ഒരു കാര്യമാണ്. ഡയബറ്റോളജിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഇന്ത്യക്കാർക്ക് പാശ്ചാത്യ രാജ്യത്തിലുള്ളവരെക്കാൾ അപേക്ഷിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ, അതായത് ഒരു 10 മുതൽ 15 വർഷം മുൻപ് തന്നെ പ്രമേഹം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രമേഹത്തിന്റെ സങ്കീർണതകളുടെ ഫലമായി നിരവധി ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഉദാഹരണക്കുറവ്, ശീഘ്രസ്ഖലനം, ലൈംഗിക താല്പര്യക്കുറവ് എന്നിവയാണ് പ്രമേഹ രോഗികളായ പുരുഷന്മാർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. റിട്രോഗ്രേഡ് സ്ഖലനം, ശുക്ലം ലിംഗത്തിലൂടെ പുറത്തേക്ക് വരുന്നതിനു പകരം മൂത്രസഞ്ചിയിലേക്ക് മടങ്ങുന്ന അവസ്ഥയാണ് റിട്രോഗ്രേഡ് സ്ഖലനം എന്ന് പറയുന്നത്. പ്രമേഹം തിരിച്ചറിയുന്ന കാലം മുതൽ ശക്തമായ നിയന്ത്രണം പാലിക്കുകയും കറക്റ്റായി മരുന്നുകൾ എടുക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് 10 പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും ലൈംഗികാരോഗ്യം നഷ്ടപ്പെടില്ല. പ്രമേഹം രക്തക്കുഴലുകളെയും ഞരമ്പുകളെയും ബാധിക്കുമ്പോഴാണ് ലൈംഗിക ബലഹീനത ഉണ്ടാകുന്നത്. പ്രമേഹ രോഗികൾക്കും അമിത ഭാരമുള്ളവർക്കും രക്താതി സമ്മർദ്ദമുള്ളവർക്കും അമിത കൊളസ്ട്രോൾ ഉള്ളവർക്കും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയുള്ള ആൾക്കാർക്കും ഈ പ്രശ്നം സാധാരണയായി കണ്ടുവരാറുണ്ട്. അവിടെയാണ് ഹോമിയോപ്പതി നിങ്ങളെ സഹായിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയെ മാത്രമല്ല, നിങ്ങളുടെ മാനസിക ശാരീരിക ജീവിത സാഹചര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഹോമിയോപ്പതി ചികിത്സ മുന്നോട്ടു പോകുന്നത്. പ്രമേഹമുള്ള സ്ത്രീകൾ നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യോനിയിലെ വരൾച്ചയാണ്. ഒരു സ്ത്രീക്ക് ആർത്തവവിരാമം സംഭവിക്കുമ്പോഴോ ആർത്തവവിരാമം സംഭവിക്കുന്നത് തൊട്ടു മുമ്പോ അതിനുശേഷമോ ഈ പ്രശ്നം വഷളാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവർക്ക് ഈസ്ട്രജൻ കുറവായതിനാൽ ലൂബ്രിക്കേഷൻ കുറയുന്നു. കൂടാതെ പ്രമേഹത്തോടൊപ്പം വരുന്ന നാഡീക്ഷതം ഉത്തേജനം കുറയ്ക്കുകയും ലൈംഗികതയെ വേദനാജനകമാക്കുകയും ചെയ്യുന്നു. യോനിയിലെ അണുബാധ. ഒരു സ്ത്രീക്ക് പ്രമേഹം മോശമായി നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈസ്റ്റ്, മറ്റ് യോനി അണുബാധകൾ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ മൂത്രനാളിയിലെ അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഹോമിയോപ്പതി എങ്ങനെയാണ് ലൈംഗിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കുന്നത്? വളരെ സമഗ്രമായ ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. ഏതൊരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ അതാത് രീതിയിൽ തന്നെ ഉൾക്കൊള്ളുവാൻ, അല്ലെങ്കിൽ അത് ഡോക്ടറോട് തുറന്നു പറയുവാൻ നിങ്ങൾ തയ്യാറായിരിക്കുക. പ്രമേഹ രോഗിയാണെങ്കിൽ നിങ്ങൾ പ്രമേഹത്തിന്റെ, അതായത് FBS, PPBS അല്ലെങ്കിൽ HbA1c ഇവയുടെ അളവുകൾ മാത്രമല്ല ഒരു ഹോമിയോ ഡോക്ടറോട് പറയേണ്ടത്. നിങ്ങളുടെ വികാരങ്ങൾ എന്താണ്, നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ്, നിങ്ങളുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്താണ്, എന്താണ് നിങ്ങളുടെ ജീവിത സാഹചര്യം, ഈ രോഗം കൊണ്ട് നിങ്ങൾക്ക് നിരാശയാണോ പ്രദാനം ചെയ്യുന്നത്, മറ്റെന്തെല്ലാം തലത്തിൽ ഈ ഒരു ജീവിതാവസ്ഥ നിങ്ങളെ ബാധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ നിങ്ങൾ അവരോട് ചർച്ച ചെയ്യുമ്പോഴാണ് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും, പ്രമേഹം നിയന്ത്രിക്കുന്ന കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ഉറക്കം നല്ല രീതിയിലാവുന്ന കാര്യത്തിലാണെങ്കിലും ഉത്കണ്ഠയെ മറികടക്കുവാനാണെങ്കിലും തീർച്ചയായും ഒരു അംഗീകൃത ഹോമിയോപ്പതി ഡോക്ടർ നിങ്ങളെ സഹായിക്കുന്നതാണ്.
1: പ്രമേഹവും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും ഹോമിയോ ചികിത്സാ വിദഗ്ധ ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വെള്ളപ്പൊക്കം തടയാൻ നദികളുടെ ആഴം കൂട്ടേണ്ടത് അത്യാവശ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ആറന്മുള ഉത്രിട്ടാതി ജലമേള ഉദ്ഘാടനം ചെയ്യും. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരിമുക്ത ഭാരതത്തിനായി അണിനിരക്കാൻ ജനങ്ങളോട് ആഹ്വാനം. പെൺമക്കളുടെ സ്വപ്നങ്ങൾ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ശക്തി സാറ്റ് ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി. പി എം സ്വനിധി പദ്ധതി ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും ശക്തി പകരുന്നതായും മൻ കി ബാത്തിൽ പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ താഷ്കണ്ടിൽ പുരോഗമിക്കുന്നു. നേപ്പാൾ പ്രളയത്തിൽ മരണം 734. മേഖലയിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വനിതാ ടി20 ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ വെള്ളപ്പൊക്കം തടയാൻ നദികളുടെ ആഴം കൂട്ടേണ്ടത് അത്യാവശ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. മണ്ണും മണലും നീക്കം ചെയ്താലേ ഒഴുകിയെത്തുന്ന വെള്ളം ഉൾക്കൊള്ളാൻ നദികൾക്ക് കഴിയൂ എന്നും പരിസ്ഥിതി സംരക്ഷണവും വികസനവും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴയിൽ കേരളകൌമുദി ദിനപത്രത്തിന്റെ 115 വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി.
1: One big problem is coming for Kerala. The deep of the river is getting reduced because the sand is not being removed at the frequent intervals. I am not saying the sand should be removed all of a sudden, but it should be removed at frequent intervals so the deep of the river should be maintained. Otherwise, where the water will go?
0: ജനങ്ങൾ നൽകുന്ന വിശ്വാസമാണ് മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് പറഞ്ഞ ഉപരാഷ്ട്രപതി, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുന്നതും മാധ്യമങ്ങളുടെ കടമയാണെന്ന് ചടങ്ങിൽ പറഞ്ഞു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മന്ത്രി റോജി എം ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചേർന്നാണ് സ്വീകരിച്ചത്. ആറന്മുള ഉത്രട്ടാതി ജലമേള ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അല്പസമയം മുൻപ് ആറന്മുളയിലെത്തി. 3 ആരംഭിക്കുന്ന ജലോത്സവത്തിൽ 51 പള്ളിയോടങ്ങളാണ് അണിനിരക്കുന്നത്. ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് ഉപരാഷ്ട്രപതി ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, ചലച്ചിത്ര നടൻ ആസിഫ് അലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഓണം വാരാഘോഷ സമാപനവും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവും കണക്കിലെടുത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. നാളെ ലക്ഷദ്വീപിലെത്തുന്ന ഉപരാഷ്ട്രപതി അഗത്തി ദ്വീപിൽ ഫിഷറീസ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യ അതിഥിയാകും. തുടർന്ന് കൊച്ചിയിലെത്തുന്ന അദ്ദേഹം കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ഒരാളെ മാത്രം ബാധിക്കുന്നതല്ലെന്നും കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 137 പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം കുതിച്ചുയരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത യുവത്വം, ലഹരിമുക്ത ഇന്ത്യ എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. യുവജനങ്ങൾ വലിയ തോതിൽ ഇതിന്റെ ഭാഗമാകുന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. ലഹരിമുക്ത ഭാരതത്തിനായി പ്രചാരണവാക്യങ്ങളും ഗാനങ്ങളും ചെറുനാടകങ്ങളും മറ്റു കണ്ടന്റുകളും തയ്യാറാക്കാൻ അദ്ദേഹം ജനങ്ങളെ ക്ഷണിച്ചു. ഇത്തരം ശ്രമങ്ങൾ നശാമുക്ത് യുവ എന്ന ഹാഷ്ടാഗിനൊപ്പം സമൂഹമാധ്യമത്തിൽ പങ്കുവയ്ക്കാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
2: നശാ മുക്ത ഭാരത് കെ ലിയേ ക്യാ ആപ് കോയി പവർഫുൾ സ്ലോഗൻ ബനാ സക്തേ ഹൈ ക്യാ ഹമാരെ യംഗ് മ്യൂസിഷ്യൻസ് ഐസെ സോങ്സ് ബനാ സക്തേ ഹൈ ജിൻമേ ഡ്രഗ് ഫ്രീ ലൈഫ് കാ മെസേജ് ഹോ ക്യാ സ്റ്റുഡന്റ്സ് ഓർ തിയേറ്റർ ഗ്രൂപ്പ് ദിൽ കോ ഛൂ ലേനേ വാലേ ഷോർട്ട് പ്ലേസ് ലിഖ് സക്തേ ഹൈ ഹമാരെ ദേശ് മേ ബെഹ്തരീൻ കണ്ടന്റ് ക്രിയേറ്റർസ് കി കമി നഹീ ഹൈ മേരാ ആഗ്രഹ ഹൈ കി വേ അലഗ് അലഗ് ഭാഷാഓ മേ ഐസാ കണ്ടന്റ് ബനായേ ജിസ്സേ ഇസ് ദിശാ മേ സമാജ് കോ മദദ് മിലേ.
0: നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങൾ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പറന്നെത്തിയതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ഇത്തരത്തിൽ സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഭാരതം ഒരുമിച്ച് കൂട്ടുകയാണെന്നും ശക്തി സാറ്റ് ദൌത്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് ഇതിലൂടെ സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ പഠിക്കാനും ഇന്നൊവേഷൻ രംഗത്ത് മുന്നേറാനും അവസരം ലഭിക്കുന്നു. പൂർണമായും വിദ്യാർത്ഥിനികളുടെ പങ്കാളിത്തത്തോടെ തയ്യാറാക്കുന്ന ഒരു കൃത്രിമ ഉപഗ്രഹത്തെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇതിലൂടെ നടക്കുന്നതെന്നും ശ്രീ മോദി അറിയിച്ചു. സ്വാതന്ത്ര്യദിനവുമായി

0: ബന്ധപ്പെട്ട് ഈ വർഷം സൂര്യപഥ് തിരംഗയിലൂടെ ആഗോളതലത്തിൽ ഫിജിയിലെ സുവയിൽ തുടങ്ങി അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ത്രിവർണ പതാക ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സമൂഹത്തെ ഒറ്റക്കെട്ടായി നിർത്തുന്നതിനും രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തുന്നതിനും ഇതിലൂടെ സാധിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. 8 കോടിയിലധികം തിരംഗ സെൽഫികൾ ഇത്തവണ സമൂഹ മാധ്യമത്തിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു.
1: इस बार 8 करोड़ से अधिक तिरंगा सेल्फी अपलोड की गई. इस साल सूर्यपथ तिरंगा के जरिए हमारा तिरंगा दुनिया भर की एक अनोखी यात्रा पर निकला. फिजी के सुवा में सूरज की पहली किरण के साथ तिरंगा फहराया गया. इसके बाद एशिया, अफ्रीका, यूरोप और फिर अमेरिका के सैन फ्रांसिस्को तक तिरंगा लहराता गया.
0: ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും പിഎം സ്വനിധി പദ്ധതി പുതിയ ശക്തി പകരുന്നതായും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 46% സ്ത്രീകളാണ്. രാജ്യത്തുടനീളം 35 ലക്ഷത്തോളം സ്ത്രീകൾ ഈ പദ്ധതിയുമായി ചേർന്ന് അവരുടെ ബിസിനസുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. ശുചിത്വം നമ്മുടെ പെരുമാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ നാടിന്റെ ഭംഗി വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ശുചിത്വത്തിന് അതിന്റേതായ സവിശേഷതയുണ്ടെന്നും ഒരു സ്ഥലം വൃത്തിയായി സൂക്ഷിക്കുമെന്ന പ്രതിജ്ഞ ആ സ്ഥലത്തിന്റെ മുഖഛായ തന്നെ മാറ്റുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
1: मेरे प्यारे देशवासियों, स्वच्छता की एक बहुत बड़ी खूबी होती है. जब किसी जगह को स्वच्छ रखने का संकल्प वहां के लोगों का अपना संकल्प बन जाता है तो बदलाव केवल साफ सफाई तक सीमित नहीं रहता. इससे उस जगह की पूरी पहचान ही बदल जाती है. देश के अलग अलग हिस्सों में स्वच्छता के लिए ऐसे प्रयास हमें निरंतर प्रेरणा देते हैं.
0: ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏതു വർഷം ആരുടെ ഭരണമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന www.bharatrajya.com എന്ന വെബ്സൈറ്റിനെ കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. വെബ്സൈറ്റിന് പിന്നിൽ പ്രവർത്തിച്ച മുംബൈയിലെ കൃഷ്ണ ശേഷാദ്രിയുമായി സംവദിച്ച പ്രധാനമന്ത്രി സംരംഭത്തിന് എല്ലാ ആശംസകളും നേർന്നു. അവോക്കാഡോ പഴത്തിന്റെ സവിശേഷതകളെക്കുറിച്ചും ഇതിന്റെ കാർഷിക സാധ്യതകളെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. മുൻപ് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം അറിയാമായിരുന്ന ഈ പഴം ഇന്ന് തീൻമേശയിൽ ധാരാളമായി കാണപ്പെടുന്നുണ്ടെന്നും ആരോഗ്യത്തിനും വിപണിക്ക് അവോക്കാഡോ ഇന്ന് പ്രിയങ്കരമായി മാറിയിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുന്നു. താഷ്കെന്റിൽ നടക്കുന്ന ചർച്ചയിൽ വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. ഉസ്ബെക്കിസ്ഥാൻ യോഗ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന യോഗ പരിപാടിയിൽ ശ്രീ മോദി ഇന്ന് പങ്കെടുത്തു. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഇന്നലെയാണ് ഉസ്ബെക്കിസ്ഥാനിലെത്തിയത്. നേപ്പാൾ പ്രളയത്തിൽ മരണം 734 ആയി. 2500 പേരെ കാണാതായിട്ടുണ്ട്. പ്രളയക്കെടുതിയുടെ 5-ാം ദിനമായ ഇന്നും കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നു. ദുരന്തബാധിത മേഖലയിൽ നിന്ന് 8200 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ഭോട്ടേകോഷി നദിയിലെ വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്ത് നേപ്പാൾ സർക്കാർ പുതിയ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നേപ്പാൾ പ്രളയ ദുരന്തത്തെ തുടർന്ന് വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ജാഗ്രത തുടരുകയാണ്. ഒഡീഷയിൽ പ്രളയഭീഷണി. തുടർച്ചയായ മഴയെ തുടർന്ന് സുവർണരേഖ നദിയിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. കേരളത്തിൽ വെള്ളപ്പൊക്കം തടയാൻ നദികളുടെ ആഴം കൂട്ടേണ്ടത് അത്യാവശ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ആറന്മുള ഉത്രട്ടാതി ജലമേള ഉദ്ഘാടനം ചെയ്യും. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരിമുക്ത ഭാരതത്തിനായി അണിനിരക്കാൻ ജനങ്ങളോട് ആഹ്വാനം. പെൺമക്കളുടെ സ്വപ്നങ്ങൾ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ശക്തിസാറ്റ് ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി. പിഎം സ്വനിധി പദ്ധതി ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും ശക്തി പകരുന്നതായും മൻ കി ബാത്തിൽ പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ താഷ്കണ്ടിൽ പുരോഗമിക്കുന്നു. നേപ്പാൾ പ്രളയത്തിൽ മരണം 734 ആയി. മേഖലയിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ആകാശവാണി തൃശൂർ.
1: ഗാനമഞ്ജരി, ശ്രോതാക്കൾ തെരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടിയായ ഗാനമഞ്ജരിയുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. ഇന്നത്തെ ഗാനമഞ്ജരിയിൽ വാതിൽ എന്ന പദം വരുന്ന ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാതിൽ എന്നത് ഒരു അതിരാണ്. അകത്തേക്കും പുറത്തേക്കുമുള്ള ലോകങ്ങൾക്കിടയിലുള്ള ഒരു അതിര്. വാതിൽ തുറക്കുമ്പോഴാണ് പുതിയ വഴികളും പ്രതീക്ഷകളും ഒക്കെ മുന്നിൽ തെളിയുന്നത്. അങ്ങനെ തുറക്കുന്ന ചില വാതിലുകൾ നമ്മെ സ്നേഹത്തിലേക്കും, ചിലത് ഓർമ്മകളിലേക്കും, ചിലത് പുതിയ സ്വപ്നങ്ങളിലേക്കും ഒക്കെ നമ്മെ നയിക്കാറുണ്ട്. ഓരോ വാതിലിനുമപ്പുറം ഒരു പുതിയ കഥ കാത്തിരിപ്പുണ്ട് എന്നതിനാൽ തന്നെ ചില വാതിലുകൾ നാം ഏറെ ധൈര്യത്തോടെ തുറന്നേ കഴിയും. എന്നാൽ ചിലതോ അടഞ്ഞു കിടക്കുന്നത് തന്നെയാണ് നല്ലത്. ഒന്നോർത്താൽ വീടിന്റെ വെറുമൊരു ഭാഗം എന്നതിലുപരി വാതിൽ കാത്തിരിപ്പിന്റെയും വരവിന്റെയും യാത്രയുടെയും പ്രതീക്ഷയുടെയും ഒക്കെ അടയാളാണ്. വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു വരുന്നത് ഒരാള് മാത്രമായിരിക്കില്ല, മറിച്ച് ഒരു സന്തോഷം, ഒരു വാർത്ത, ഒരു ബന്ധം, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം കൂടിയായിരിക്കും. ചില വാതിലുകൾ അടയ്ക്കുന്നതോടെ നമ്മുടെ സ്വകാര്യതയും സമാധാനത്തെയും ചേർത്ത് പിടിക്കുന്നത് പോലെയാവും. ചില വാതിലുകൾക്കരികിൽ ഒരുപാട് കാലം ആരോ കാത്തു നിൽക്കും. ചില വാതിലുകൾക്കപ്പുറം നമ്മെ കാത്തിരിക്കുന്നത് നമ്മൾ പോലും അറിയാത്തൊരു ജീവിതമായിരിക്കും. ചില വാതിലുകൾ നാം എത്ര മുട്ടിയാലും തുറക്കില്ല. ചിലത് നാം പ്രതീക്ഷിക്കാതിരുന്ന നേരത്ത് സ്വയം തുറന്നും വരും. ജീവിതവും അങ്ങനെ തന്നെ. അടഞ്ഞുപോയ വാതിലുകളെ നോക്കി നിൽക്കാതെ തുറന്നു കിടക്കുന്ന വാതിലുകളിലൂടെ മുന്നോട്ട് നടക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. തുറക്കേണ്ട വാതിലുകൾ തിരിച്ചറിഞ്ഞ് അടയ്ക്കേണ്ട വാതിലുകൾ അടയ്ക്കാനും പഠിക്കുക എന്ന വലിയ പാഠം ഉൾക്കൊണ്ട് മുന്നേറാനാകട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഗാനമഞ്ജരിയിലെ ഗാനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരുവല്ലുവ മലയിൽ നിന്നും അജിത രാമകൃഷ്ണൻ. ഗാനമഞ്ജരിയിലെ ആദ്യ ഗാനവിട ഇടനാഴിയിൽ ഒരു കാലച്ച എന്ന ചിത്രത്തിൽ ചിത്രപാടിയത് രചന ONV, സംഗീതം വി ദക്ഷിണാമൂർത്തി. ഹൃദയ

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
2: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
3: ദൃശ്യം കണ്ണാശുപത്രി.
4: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
3: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
4: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
3: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
5: ഗാന സന്ദേശം.
0: ഞായറൊഴികെ എന്നും രാവിലെ 7:35. പ്രായോജകർ
5: റീഗൽ ജ്വല്ലേഴ്സ്.
0: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു.
5: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
6: അക്കൗണ്ടൻസ് അക്കാദമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
0: CRFലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാദമി,
7: റീഗൽ ജ്വല്ലേഴ്സ്, കാവ്യാഞ്ജലി.
0: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
8: ഹലോ, നമസ്കാരം, ഇത് അജിത രാമകൃഷ്ണന്റെ നമ്പർ അല്ലേ? ഇത് ഗാനമഞ്ജരിന്നാ വിളിക്കണ കേട്ടോ.
9: നമസ്കാരം.
8: നമസ്കാരം. തിരുവില്ലാമലയാണ് വീട് അല്ലേ?
9: എന്തൊക്കെയുണ്ട്
8: തിരുവില്ലാമലയിലെ വിശേഷം? വീട്ടില് വേറെ ആരൊക്കെ അല്ലേ, പറഞ്ഞോളൂ.
9: തിരുവില്ലാമലയില് നല്ല വിശേഷങ്ങൾ തന്നെയാണ്. ഓണവും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഗംഭീരായി. പിന്നെ വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, 2 പെൺകുട്ടികളുണ്ട്. അവരുടെ ഒക്കെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പൊ ഞാൻ ഇന്നലെ ഇങ്ങോട്ട് കോയമ്പത്തൂർക്ക് വന്നിരുന്നു.
8: കോയമ്പത്തൂർക്ക്? അപ്പൊ കോയമ്പത്തൂർ ആരാളേ?
9: കോയമ്പത്തൂര് മോള് ഇവിടെയാണ് വർക്ക് ചെയ്യണത്.
8: അത് ശരി. ഓ ശരി ശരി.
9: അവൾക്ക് വർക്ക് ചെറിയ കുട്ടികളാണ്.
8: അപ്പൊ കുട്ടികളെ നോക്കാനൊക്കെ ആയിട്ട് ഇവിടെ മകൾ ഇങ്ങോട്ട് പോരുമ്പോ കൂടെ പോരും അല്ലേ? ശരി, ഓക്കെ. പിന്നെ അപ്പൊ യാത്ര ഇടക്കിടക്ക് ഉണ്ടോ? അപ്പൊ ഈ കോയമ്പത്തൂര് തിരുവല്ലാമല ഇടക്കിടക്ക് യാത്രയുണ്ടോ?
9: രണ്ടാഴ്ച ഇവിടെ വന്ന് നിൽക്കും. പിന്നെ രണ്ടാഴ്ച മരുമകന്റെ അമ്മ വന്ന് നിൽക്കും. മാറി നിൽക്കും.
8: എന്തായാലും സുഖം സന്തോഷമായിട്ടിരിക്കണു അല്ലേ?
9: ഓക്കെ, അതെ അതെ.
8: പേരക്കുട്ടികൾക്കൊക്കെ എത്രയായി അപ്പോ?
9: ഒരാൾക്ക് 5 വയസ്സ്, മറ്റേയാൾക്ക് 3 വയസ്സ്.
8: ഒരാൾക്ക് 5 വയസ്സും മറ്റേയാൾക്ക് 3 വയസ്സും. പേരൊക്കെ എന്താ?
9: മൂത്ത കുട്ടിയുടെ പേര് ദിയ.
8: ദിയ, 5 വയസ്സുള്ള ആളുടെ പേര് ദിയ. മൂന്ന് വിളിക്കും. ശരി. 3 വയസ്സുള്ളാളുടെ പേര്?
9: ദ്വിജ.
8: ദ്വിജ.
9: ചിപ്പൂന്ന് വിളിക്കും.
8: ചിപ്പൂന്ന് വിളിക്കും. അയ്യോ,
9: പിറന്നാളായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച. ഞാന് എന്താണ് ഗാന സന്ദേശത്തിലേക്ക് കത്ത്
8: അയച്ചിരുന്നു അല്ലേ?
9: ആകാശവാണിയായിരുന്നു.
8: അമ്മുക്കുട്ടിക്ക് എന്തായാലും അപ്പൊ കഴിഞ്ഞു പോയെങ്കിലും ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. ശരി, ഓക്കെ. പിന്നെ ഈ അമ്മുക്കുട്ടീനെ സ്കൂളിലാക്കിയിട്ടുണ്ടോ? 5 വയസ്സ് പറയുമ്പോ സ്കൂളിലാക്കി കാണൂല്ലേ?
9: അവിടെ അടുത്ത് ഒരു നേഴ്സറിയില് ചേർത്തിട്ടുണ്ട്.
8: ശരി. മകള് എന്തിലാ വർക്ക് ചെയ്യണേ?
9: മകള് ഇവിടെ ബാങ്ക് ഓഫ് ബറോഡ.
8: ബാങ്ക് ഓഫ് ബറോഡയിലാ വർക്ക് ചെയ്യണേ, കോയമ്പത്തൂരിലല്ലേ?
9: ട്രാൻസ്ഫർ ആയിരുന്നു.
8: ഓ, അത് ശരി. അത് ശരി.
9: കേരളത്തിൽ തന്നെയായിരുന്നു.
8: ഓക്കെ. പിന്നെ ഹസ്ബൻഡ് എന്താ ചെയ്യണേ അപ്പൊ? ഇപ്പോഴും റിട്ടയർ ചെയ്തോ?
9: ഹസ്ബൻഡ് റിട്ടയർ, കാനറാ ബാങ്കിലായിരുന്നു. റിട്ടയർ ആയിട്ട് 10 വർഷമായി.
8: അതെ അല്ലേ. അപ്പൊ അമ്മമ്മയും മുത്തശ്ശനും സുഖമായിട്ട് കുഞ്ഞുമക്കളെയൊക്കെ നോക്കിയിട്ടിരിക്കണോ? ശരി. വാശിയുണ്ടോ? 3 വയസ്സുള്ള ആൾക്ക് വാശിയുണ്ടോ?
9: ഓ, വാശിയൊക്കെ ആവശ്യത്തിനുണ്ട്.
8: ഉണ്ട് അല്ലേ. കുഞ്ഞു കുറുമ്പുകളൊക്കെ ഉണ്ടാവും അല്ലേ? കാണാനൊരു കൗതുകാണല്ലോ.
9: കുറുമ്പൊക്കെ വേണ്ടോണ്ട്.
8: അതെ. ഓണൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇക്കഴിഞ്ഞ ഓണൊക്കെ എങ്ങനെയുണ്ടായി?
9: ഓണൊക്കെ അടിപൊളിയായിരുന്നു. ഇക്കുറി ഓണത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു. അനിയന്റെ മോന്റെ കല്യാണമായിരുന്നു August 22.
8: അത് ശരി. അപ്പൊ എല്ലാം കൂടി ആഘോഷിച്ചു, ഭയങ്കര സന്തോഷായിട്ട് ആഘോഷിച്ചു അല്ലേ?
9: അവന്റെ മോന്റെ പേര് സൂരജ്.
8: സൂരജ്.
9: പേര് ശ്വേത.
8: ശ്വേത.
9: അവരും ചെലപ്പോ ഈ പരിപാടി
8: കേൾക്കണ്ടാവും അല്ലേ? അവർക്ക് എന്തായാലും വിവാഹം കഴിഞ്ഞെങ്കിലും വിവാഹ മംഗള ആശംസകൾ കേക്കുണ്ടെങ്കില്. ശരി. അപ്പൊ ഓണത്തിന് തിരുവല്ലാമലേക്ക് പോയിരുന്നോ?
9: ആ ഓണത്തിന് മുന്നേ പോയിരുന്നു, കല്യാണം ഇതൊക്കെ
8: രണ്ടാഴ്ച
9: മുന്നേ ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു. പിന്നെ കല്യാണം അതിനോടനുബന്ധിച്ച് വിരുന്ന്, പിന്നെ ഓണം, അങ്ങനെ എല്ലാം കൂടി ഇക്കുറി ഓണം അങ്ങനെ കളർഫുൾ ആയി
8: അടിപൊളിയായി അല്ലേ. ഇനി അടുത്ത ഓണത്തിലേക്കുള്ള ഒരു കാത്തിരിപ്പാണ്.
9: അതെ അതെ അതെ, ഓണം എന്ന് പറയുമ്പോ അത് എത്രയാണെങ്കിലും നമുക്കത്
8: പിന്നെ
9: ആണല്ലോ, എന്തില്ലെങ്കിലും നമ്മുടെ എത്ര മനസ്സിന് ദുഃഖാണെങ്കിലും ഓണം വരുമ്പോ അയ്യോ ഇന്നൊരു ഓണല്ലേ എന്ന് നമ്മൾ പറയും
8: പറയും. അതിനുള്ള ഒരുക്കങ്ങൾക്കൊന്നും ഒരു കുറവുണ്ടാവില്ല അല്ലേ. പിന്നെ ഈ പറഞ്ഞ പോലെ ഓണത്തിന്റെ ഒരു സന്തോഷമുണ്ട്, ഒപ്പം കല്യാണം കൂടി ആയി കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ പോലെ ഭയങ്കര ആഘോഷമായിരുന്നിരിക്കണല്ലോ അല്ലേ.
9: ആഘോഷം തന്നെയായിരുന്നു.
8: ശരി, ഈ പാട്ടുകള് കൊറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ ഈ കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കുഞ്ഞു പരിഭവുണ്ട്, എന്താ പറയാ കൊറേ കത്തുകളായി അയക്കണു. ഇപ്പൊ ആ പരിഭവൊക്കെ മാറിയില്ലേ?
9: ആ ഇപ്പൊ പരിഭവൊക്കെ മാറി. അതൊന്നും ഞാൻ പ്രിയഗീതത്തിലേക്ക് അയച്ചു, ഗാനസല്ലാപത്തിലേക്ക് അയച്ചു, പിന്നെ അതൊന്നും വന്നില്ലെങ്കിൽ ഇച്ചിടെ എന്റെ കത്ത് വേണമെങ്കിൽ എന്താണാവോ അത് അവര് റിജക്ട് ചെയ്ത് ഉണ്ടാവുന്ന അങ്ങനെ വിചാരിച്ചു. അപ്പോഴാണ് ഇങ്ങനെ ഗാനമഞ്ചിരിയിലേക്ക് ഒരു കത്തും കൂടി അയച്ചത്. അതിലാ അത് അങ്ങോട്ട് ഉൾപ്പെടുത്തി.

0: എന്നോടൊപ്പം ഗാനശലാപത്തിലേക്കും ഒരു കത്തയച്ചിരുന്നു. ആ ആഴ്ച ആ ഗാനശലാപത്തിലേക്ക് അത് കഴിഞ്ഞപ്പോ വിളിച്ചു.
1: അത് ശരി. അപ്പൊ എല്ലാ പരിഭവവും ഇപ്പൊ എന്തായാലും മാറിയില്ലേ, സന്തോഷായില്ലേ?
0: ആ തീർന്നു. പിന്നെ ഇങ്ങനെ ഒരു കത്തും കൂടി അവിടെ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോ അതെന്തായി ഇങ്ങനെ മനസ്സിൽ എപ്പോഴും ഒരു
1: ചിന്ത ഉണ്ടായിരുന്നു.
0: ഉണ്ടാവും.
1: അപ്പൊ എന്തായാലും ഈ പരിഭവം എന്താ പറയാ, മാറിയ ഒരു ഇതില് ഒരു പാട്ടൊക്കെ പാടാല്ലേ?
0: പാട്ടെന്നൊക്കെ പറഞ്ഞപ്പോ പുതിയ പാട്ടുകള് ഒരു രണ്ടുപേരെയും പാടാം.
1: ഓക്കെ ശരി, പാടൂ.

0: ചാർത്തി കാരുണ്യമേ നീ വന്നു. ഓക്കെ മാഡം.
1: നല്ല രസമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിട്ടോ കേക്കാൻ. ശരി, പേരക്കുട്ടികൾക്കൊക്കെ പാടിക്കൊടുക്കാറുണ്ടോ പാട്ടൊക്കെ?
0: അങ്ങനെ ഒന്നും പാടി, അവർക്കൊക്കെ ഇപ്പോഴത്തെ നേഴ്സറി റൈമൊക്കെ അല്ലേ
1: അതെ
0: വേണ്ടത്.
1: അതെ അതെ അതെ അതെ അത് ശരിയാണ്. അപ്പൊ വീട്ടില് ഇപ്പൊ കുട്ടികളൊക്കെ അടുത്തുണ്ടാവൂലേ, എല്ലാരും അടുത്തുണ്ടാവൂലേ, ഇന്നിപ്പൊ മുടക്കല്ലേ.
0: എല്ലാവരും പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
1: ശരി
0: ഞാൻ
1: ശരി, ഓ
0: ഹസ്ബൻഡിന് ഒന്ന് കൊടുക്കാം.
1: കൊടുക്കൂ, ഫോൺ കൊടുക്കൂ.
2: മാഡം
1: ഹലോ.
2: നമസ്തേ.
1: ആ ഹലോ, നമസ്കാരം, പറയൂ. റിട്ടയർമെന്റ് ജീവിതമൊക്കെ എങ്ങനെ പോണു, സുഖമായിരിക്കണോ?
2: ലീവ് എങ്ങനെ? മറ്റേ യാത്രകളും
1: ആ
2: അത്യാവശ്യം, പിന്നെ കുറച്ച് വീട്ടില് ചില്ലറ പണികളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു.
1: പോണു അല്ലേ? ശരി.
2: ആ
1: ഓ,
2: പിന്നെ
1: ഓണൊക്കെ
2: എന്താ നമ്മുടെ
1: അടിപൊളിയായില്ലേ?
2: അടിപൊളി അടിപൊളിയായി. അതെ അതെ. ആ ഇതിപ്പോ ആ
1: ഇന്നിപ്പോ ഗാനമഞ്ജരി എന്നുള്ള കോളും കൂടി ആയിരുന്നപ്പോ ഭയങ്കര സന്തോഷായിരിക്കും.
2: അപ്പൊ ഒരു മേമ്പടിയായി. അതെ അതെ. നമ്മുടെ അതെ അനുഭവങ്ങള് എനിക്കിപ്പോ റേഡിയോയെ പറ്റി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 1965 മുതൽ ഈ പഞ്ചായത്ത് റേഡിയോ കേട്ട് വളർന്നവനാണ്. പിന്നീട് 1975 ആയപ്പോ പിന്നെ വീട്ടിൽ ചെറിയൊരു ട്രാൻസിസ്റ്റർ ആയി. അപ്പൊ എന്തായാലും രാവിലെ 6 മണി തൊട്ടിട്ട് മറ്റേ വൈകുന്നേരം വരയ്ക്കുള്ള പരിപാടികളെല്ലാം ഞാൻ കാണാറുണ്ട്. പരമാവധി വീട്ടിലുള്ള സമയത്തെല്ലാം കണ്ടുകൊണ്ടേ ഇരുന്നു. അപ്പൊ വൈഫ് കുറച്ചുകൂടി ക്രേസിയാണ് ആ കാര്യത്തിൽ. അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാട് നമ്മുടെ സ്വഭാവത്തിന്റെ എൻറിച്ച്മെന്റ് ഈ മറ്റേ ഇത് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് കിട്ടാത്തത് മറ്റേ കേൾവിയിൽ നിന്ന് കിട്ടും.
1: കേൾവിയിൽ
2: നിന്ന് അതിൽ നിന്നും കിട്ടാത്തത് നമ്മുടെ കാഴ്ചയിൽ നിന്ന് കിട്ടും. അങ്ങനെയാണല്ലോ നമ്മുടെ മനുഷ്യൻ ജീവിതം കെട്ടി അല്ലെ നമ്മള് ബലവത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ നല്ല കാര്യങ്ങൾ റേഡിയോയില് മറ്റേ നമുക്ക് നല്ലത് മാത്രമേ കേൾക്കാനുള്ളൂ. അപ്പൊ അത് നമ്മൾക്ക് ആ മനസ്സിന് നമ്മളൊരു മ്ലാനത അല്ലെങ്കിൽ ദുഃഖം അത് മറ്റേ ഇല്ലാതെ ആക്കുന്ന ആ സമയങ്ങളിൽ അതിനുശേഷം നടക്കുന്നു. എന്തായാലും റേഡിയോ അവിടെയുള്ള എല്ലാവർക്കും എന്റെ ആശംസകൾ.
1: ഓ, എല്ലാരും കേൾക്കണ്ട, എല്ലാവരും ഓണാശംസകൾ കേട്ടിട്ടുണ്ട് കേട്ടോ. ഓ, സന്തോഷം സന്തോഷം, സംസാരിക്കാൻ കഴിഞ്ഞാല് സന്തോഷം കേട്ടോ. ഓ, അപ്പോ ഹലോ. ആ അപ്പൊ എന്തായാലും എനിക്ക് വിളിച്ച് സംസാരിക്കാൻ കഴിഞ്ഞാലും പരിഭവം മാറ്റാൻ കഴിഞ്ഞാലും നല്ലൊരു തിരുവല്ലാമല ഭാഷ കേൾക്കാൻ സാധിച്ചതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. തുടർന്നും കത്തുകൾ അയക്കുക.
0: ഓക്കെ, ഓണാശംസകളും എന്റെ സ്നേഹാന്വേഷണങ്ങളും
1: എല്ലാവരോടും സ്നേഹാശംസകൾ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. തിരിച്ചും ഗാനമഞ്ജരിയുടെയും ആകാശവാണിയുടെയും സ്നേഹാശംസകൾ തിരിച്ചും അറിയിക്കുകയാണ് കേട്ടോ. തുടർന്നും കത്തുകൾ അയക്കുക നമുക്ക്. ഓ, ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ. മറ്റൊരു ഗാനമഞ്ജരിയിൽ നമുക്ക് വീണ്ടും കൂട്ടുകൂടാനാവട്ടെ കേട്ടോ. ഓക്കെ, ശരി ശരി. ഗാനമഞ്ജരിയിൽ ഇനി 5-സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന യൂസഫലി കേച്ചേരി, സംഗീതം ബോംബെ രവി.

0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൌകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
3: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
5: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക.
6: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
7: ചൊവ്വ വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം, ചിന്താ വിഷയം,
3: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
8: വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം. ചിത്രം ഒതേനന്റെ മകൻ.

0: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ രാവിലെ 7:40.
1: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
2: ഒറ്റപ്പാലം കണ്ണാശുപത്രി തൊട്ടക്കര.
3: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
4: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
3: പ്രായോജകർ
4: വന്ധ്യതാ നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കീസ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
5: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ഗാന സന്ദേശം
7: ഞായർ ഒഴികെ ഇന്നും രാവിലെ 7:35.
6: പ്രായോജകർ
7: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
9: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം.
10: ചിത്രം പച്ച വെളിച്ചം, പാടിയത് എസ് ജാനകി, രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

തിരുവല്ലുവാമലയിൽ നിന്നും അജിത രാമകൃഷ്ണൻ. ഗാനമഞ്ജരയിൽ ഇനി ജി വേണുഗോപാൽ പാടിയ ഗാനം. ചിത്രം മരിക്കുന്നില്ല ഞാൻ. സംഗീതം രവീന്ദ്രൻ.

പുള്ളിക്കാരൻ സ്റ്റാറ. ഈ ചിത്രത്തിൽ ആനി അമ്മി പാടിയ ഗാനം. രചന എം ആർ ജയഗീത, സംഗീതം എം ജയചന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനമഞ്ജരിയുടെ സമയം ദാ തീരാറായി. ഇന്ന് ഗാനമഞ്ജരിയിൽ വാതിൽ എന്ന പദം വരുന്ന ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് തിരുവല്ലുവ മലയിൽ നിന്നും അജിത രാമകൃഷ്ണൻ. തുടർന്നും കത്തുകൾ അയക്കേണ്ട വിലാസം ഗാനമഞ്ജരി കേരഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി രാമവർമ്മപുരം PO തൃശൂർ 6806331. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഅഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 9447076669 എന്ന നമ്പറിൽ അറിയിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 9447076769. ഒരു പുതിയ വാക്കും മറ്റൊരു ശ്രോതാവും ഒരുപിടി നല്ല ഗാനങ്ങളുമായി മറ്റൊരു ഗാനമഞ്ജരിയിൽ കൂട്ടുകൂടാം. നിങ്ങളോടൊപ്പം ഞാൻ സൂര്യ.

0: ഗാനമഞ്ജരി ശ്രോതാക്കൾ തെരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി.
1: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.

0: നാടകഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി തൃശൂർ. കഥകളിപ്പദങ്ങൾ. പാട്ട് കലാമണ്ഡലം ശങ്കരൻ എമ്പ്രാന്തിരി. കലാനിലയം കെ എസ് രാജീവൻ. ചെണ്ട കലാമണ്ഡലം ശിവദാസ്. മദ്ദളം കലാമണ്ഡലം ഹരിദാസ്. ഉണ്ണായി വാര്യർ രചിച്ച നളചരിതം ഒന്നാം ദിവസം ആട്ടക്കഥയിലെ ഒരു രംഗം.

കലാമണ്ഡലം ശങ്കരൻ എമ്പ്രാന്തിരി, കലാനിലയം കെ എസ് രാജീവൻ എന്നിവർ ആലപിച്ച നളചരിതം ഒന്നാം ദിവസത്തിൽ നിന്നുള്ള പദങ്ങളാണ് ഇതുവരെ കേട്ടത്.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
2: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
2: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
2: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
3: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
4: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണവില
6: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
8: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
7: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
8: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
9: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.

0: ആകാശവാണി ഓണഗീതികൾ ലളിതഗാനമേള
1: പൂക്കളമൊരുക്കുന്ന മുറ്റം, ഓണക്കോടിയുടെ പുതുമ, പൂക്കളുടെ സുഗന്ധം നിറയുന്ന കാറ്റ്, മനസ്സിൽ ഓർമ്മകളുടെ മധുരം.
2: ഓണം മലയാളികളുടെ മനസ്സിൽ പാട്ടുകൾ വിരിയുന്ന കാലം കൂടിയാണ്.
1: പാട്ടിന്റെ ഈണവും ഓണത്തിന്റെ ചാരുതയും ചേർത്ത് ആകാശവാണി ഒരുക്കുന്ന ഓണഗീതികൾ ലളിതഗാനമേളയിലേക്ക്
3: എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
1: ശ്രോതാക്കളുടെ മനസ്സുകളിൽ ആനന്ദം പകരാൻ ഒരു പിടി നല്ല ലളിതഗാനങ്ങൾ ആകാശവാണിയുടെ പാട്ടിന്റെ പൂക്കൂടയിൽ നിന്ന് ഞങ്ങളിതാ ചൊരിയുകയാണ്. ഇവിടെ ഓണമധുരിമയിൽ ഈണമരുളുമ്പോൾ ഓരോ ശ്രോതാക്കൾക്കും ഇതാസ്വദിക്കാം. കർക്കടകത്തിന്റെ കാർമേഘങ്ങൾ മാറി മഴയുടെ നനവിൽ കുളിച്ച പ്രകൃതി ചിങ്ങത്തിന്റെ തെളിമയിലേക്ക് ഉണർന്നെണീറ്റു. പ്രകൃതിയൊരുക്കിയ പച്ചപ്പിന് ഇപ്പോൾ ഒരു പ്രത്യേക തിളക്കമുണ്ട്. വയലുകൾ പട്ടുടയാടയണിഞ്ഞിരിക്കുന്നു,
2: പൂക്കൾ മിഴി തുറക്കുന്നു,
1: പാടവരമ്പുകളിൽ കാറ്റിനൊപ്പം ചാഞ്ചാടുന്ന പുല്ലുകൾ,
2: തെളിഞ്ഞ ആകാശത്തിലൂടെ പതിയെ ഒഴുകുന്ന വെൺമേഘങ്ങൾ,
1: ഇതെല്ലാം ചേർന്ന് പ്രകൃതിക്ക് പുതുഭംഗി കൈവന്നിരിക്കുന്നു.
2: ഈ പ്രകൃതി ഭംഗി മനസ്സിന് ഉണർവേകുകയാണ്.
1: വസന്തകാലം എത്തിയെന്ന് വിളിച്ചോതുന്ന തുമ്പപ്പൂക്കൾ, പൂന്തേനുണ്ണുന്ന ഓണത്തുമ്പികൾ, മനസ്സിലുണരുന്ന മാവേലിക്കഥകൾ എല്ലാം മലയാളികളിൽ പുതുപ്രതീക്ഷകളും സ്വപ്നങ്ങളും നിറയ്ക്കുകയാണ്.
2: ഓണത്തിന്റെ ആനന്ദം പകരുന്ന ആദ്യ ഗാനം നമുക്ക് ആസ്വദിക്കാം. ഗാനരചന എത്തിത്താനം പ്രേംജി കെ ഭാസി, സംഗീതം സണ്ണി പി കെ, ആലാപനം മനീഷ കെ എസ്.

0: നാടാകെ ഉറക്കത്തിലേക്ക് പതിയെ വഴുതുമ്പോഴും മലയാളി മങ്കിയുടെ കണ്ണുകളിൽ ഉറക്കമില്ല. ആ വേളയിൽ മുറ്റത്ത് ആരുടെയോ ഒരു പദസ്വനം അവൾ കേൾക്കുകയാണ്. ഉമ്മറത്തളികയിൽ പൊൻവിളക്കം തെളിയിച്ച് മാവേലിയെ വരവേൽക്കാൻ ഒരുങ്ങുന്ന അവൾക്ക് ആ പദസ്വനം കേട്ടപ്പോൾ ആ വരുന്നത് തന്റെ സ്മൃതികളെ തൊട്ടുണർത്തുന്ന മാവേലി മന്നനാണോ എന്ന് തോന്നുകയാണ്.
1: വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാനെത്തുന്ന മാവേലിയെ പ്രകൃതിയും എതിരേൽക്കുകയാണ്. പൊന്നിൻ കസവാടയണിഞ്ഞ അമ്പിളിത്തെല്ലിനും ആനന്ദമാണ്.
0: ഉത്രാടം കഴിഞ്ഞാൽ തിരുവോണമാണ്. തിരുവോണനാളിൽ നമുക്കോരോരുത്തർക്കും മാവേലി മനനെ എതിരേൽക്കാം ഈ ഗാനത്തിലൂടെ. ഇത്തിത്താനം പ്രേംജി കെ ഭാസിയുടെ വരികൾക്ക് ഈണം പകർന്നത് എസ് കൃഷ്ണൻ. പാടിയത് ആനീസ് ക്ലീറ്റസ് എറണാകുളം.

0: പൂക്കളത്തിൽ എത്രയോ പൂക്കൾ നിറയുമ്പോഴും മലയാളി മനസ്സിൽ ഓണപ്പൂ എന്ന് കേൾക്കുമ്പോൾ ആദ്യം തെളിയുന്ന പൂവ് തുമ്പപ്പൂവാണ്. വെള്ളനിറത്തിൽ ചെറു പുഞ്ചിരി പോലെ വിരിഞ്ഞു നിൽക്കുന്ന തുമ്പപ്പൂവ് തന്നെയാണ് ഓണത്തപ്പനെ ഏറ്റവും പ്രിയപ്പെട്ട പൂവ് എന്നാണ് വിശ്വാസം. മാവേലി മന്നൻ തുമ്പപ്പൂവിനെ ഭസ്മക്കുറി എന്നോണം നെറ്റിയിൽ ചാർത്തുന്നു എന്ന് കവിഭാവന.
1: പണ്ട് ഓണം വരുമ്പോൾ കുട്ടികൾ തുമ്പപ്പൂവ് തേടി വയലുകളിലേക്കും പറമ്പുകളിലേക്കും പോകുമായിരുന്നു. പുൽമേടുകൾക്കിടയിൽ കൂട്ടമായി വിരിഞ്ഞു നിൽക്കുന്ന കുഞ്ഞു തുമ്പപ്പൂക്കൾ പെറുക്കിയെടുത്ത് പൂക്കളമൊരുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. വിശുദ്ധിയുടെയും നന്മയുടെയും പ്രതീകം കൂടിയാണ് തുമ്പപ്പൂവ്.
0: ഓണത്തപ്പന്റെ രൂപത്തിനു മുന്നിൽ തുമ്പപ്പൂക്കൾ അർപ്പിക്കുന്ന പതിവ് പല നാടുകളിലും ഇന്നും നിലനിൽക്കുന്നുണ്ട്. സുഗന്ധത്തിന്റെ ആർഭാടമോ നിറപ്പകിട്ടോ തുമ്പപ്പൂവിനില്ല, ലാളിത്യമാണ് അതിന്റെ സൗന്ദര്യം. ഇന്ന് പൂവീലികൾ നമുക്ക് കേൾക്കാനില്ല. വിപണിയിൽ നിന്നും വാങ്ങിയ പൂക്കൾ കൊണ്ടാണ് ഭൂരിഭാഗം ആളുകളും പൂക്കളമൊരുക്കുന്നത്. എങ്കിലും മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ്.
1: ഓണത്തപ്പന് പ്രിയപ്പെട്ട മലയാളികളുടെ ഓർമ്മകളിൽ ഇന്നും വെണ്മയോടെ വിരിഞ്ഞു നിൽക്കുന്ന തുമ്പപ്പൂവിനെ ഓർക്കുന്ന നൈർമല്യമുള്ള ഒരു ഗാനമിത. മധു വാസുദേവന്റെ വരികൾക്ക് സംഗീതം പകർന്നത് എസ് കൃഷ്ണൻ, പാടിയത് മനീഷ കെ എസ്, തൊടുപുഴ മനോജ് പത്മനാഭൻ എന്നിവർ.

0: മലയാളിയുടെ ഹൃദയത്തിൽ പൂക്കളമൊരുക്കുന്ന ഐക്യത്തിന്റെയും ആനന്ദത്തിന്റെയും മഹോത്സവമാണ്. കേരളത്തിന്റെ ഓരോ ദേശത്തിനും ഓണാഘോഷങ്ങൾക്ക് തനതായ നിറങ്ങളും ഭാവങ്ങളുമുണ്ട്. ഓണക്കളികൾ, വള്ളംകളി, ഉറിയടി, തലപ്പന്തുകളി തുടങ്ങിയ നാടൻ വിനോദങ്ങൾ ഓണക്കാലത്തിന്റെ ആവേശം വർദ്ധിപ്പിക്കുന്നു. തിരുനക്കരയിലെ ഓണാഘോഷവും ചരിത്രപ്രസിദ്ധമാണല്ലോ. മഹാബലിയുടെ ഐതിഹ്യവുമായി ഏറെ ബന്ധമുള്ള തൃക്കാക്കരയിൽ നടക്കുന്ന ഓണാഘോഷങ്ങൾ കേരളത്തിന്റെ പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും നേർക്കാഴ്ചയാണ്. തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര നിറപ്പകിട്ടാർന്ന വേഷങ്ങളും വാദ്യമേളങ്ങളും കലാരൂപങ്ങളുമായി ഓണത്തിന്റെ വരവറിയിക്കുന്ന വലിയ സാംസ്കാരിക ഉത്സവമായി മാറുന്നു. അതേസമയം തൃശൂരിലെ പുലികളി ഓണാഘോഷങ്ങളുടെ ആവേശഭരിതമായ മുഖമാണ്. ചായം പൂശിയ പുലിവേഷങ്ങൾ അണിഞ്ഞ കലാകാരന്മാർ താളമേളങ്ങൾക്കൊപ്പം നിറഞ്ഞാടുമ്പോൾ നാടും നഗരവും ഉത്സവലഹരിയിലാകുന്നു. ഇങ്ങനെ ആചാരങ്ങളും കലകളും കളികളും ഒത്തുചേരുന്ന കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണം തലമുറകളെ ബന്ധിപ്പിക്കുന്ന സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും മഹത്തായ ആഘോഷമായി ഇന്നും തുടരുന്നു.
1: ഓണമായാൽ പുന്നമടക്കായലിന്റെ ഓളപ്പരപ്പിൽ ആവേശത്തിന്റെ തിരകൾ ഉയരുകയായി. ചുണ്ടൻ വള്ളങ്ങൾ കായലിനെ കീറിമുറിച്ച് മുന്നേറും. തുഴകൾ ഒരേ താളത്തിൽ വെള്ളത്തിലേക്ക് ആഴ്ന്നിറങ്ങും. വഞ്ചിപ്പാട്ടിന്റെ ഈണം കായൽക്കാറ്റിനൊപ്പം ദൂരങ്ങളിലേക്ക് പടരും. കരയിൽ നിന്ന് ഉയരുന്ന ആർപ്പുവിളികളും കയ്യടികളും മറ്റൊരു വശത്ത്. കായലിലൂടെ പായുന്ന വള്ളങ്ങളുടെ വേഗവും എല്ലാം ചേർന്ന് പുന്നമടക്കായലിൽ ഒരു ഉത്സവമേളമാണ്.
0: പ്രകൃതിയും മനുഷ്യരും ഒന്നിച്ച് ആഘോഷിക്കുന്ന ദിനം കൂടിയാണ് തിരുവോണമെന്ന് ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ കാഴ്ച. പുന്നമടക്കായലിലെ വള്ളംകളി ആഘോഷത്തിലേക്ക് നമുക്കും ചേരാം. ഇതാ ഈ ഗാനത്തിലൂടെ
1: മധു വാസുദേവന്റെ വരികൾക്ക് ഇമ്പമാർന്ന ഈണമൊരുക്കിയത് എസ് കൃഷ്ണൻ. പാടിയവർ മനീഷ കെ എസ്, ആനീസ് കീറ്റസ് എറണാകുളം, തൊടുപുഴ മനോജ് പത്മനാഭൻ, സുകേഷ് ഡാൽ പാലക്കാട്.

0: മലയാളികൾ എവിടെയായിരുന്നാലും ഓണം ആഘോഷിക്കാൻ മറക്കാറില്ല. പ്രവാസികൾക്ക് ഓണം കുറച്ചുകൂടി ഗൃഹാതുരമാണ്. മൈലുകൾക്കപ്പുറത്ത് മറ്റൊരു നാടിന്റെ ആകാശത്തിനു കീഴിൽ നിൽക്കുമ്പോഴും ഓണക്കാലമെത്തിയാൽ അവരുടെ മനസ്സ് തിരികെയെത്താൻ കൊതിക്കുന്നത് സ്വന്തം നാട്ടിലേക്കാണ്. വീട്ടുമുറ്റത്തെ പൂക്കളം, അമ്മയുടെ കൈപുണ്യത്തിൽ ഒരുക്കിയ സദ്യ, ഓണക്കോടിയണിഞ്ഞ ബാല്യം, കൂട്ടുകാരുമൊത്തുള്ള ഓണക്കളികൾ, ഉത്രാടരാത്രിയിലെ കാത്തിരിപ്പ്, എല്ലാം ഓർമ്മകളായി മനസ്സിൽ നിറയും.
1: ഓണത്തിന് നാട്ടിലെത്താൻ കഴിഞ്ഞില്ലെങ്കിലും കൂട്ടുകാർക്കൊപ്പം പൂക്കളമൊരുക്കിയും ഓണസദ്യ ഉണ്ടും മറ്റും അവർ ഓണം ആഘോഷിക്കുന്നു. നാട്ടിലുള്ളവർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവർ തിരികെ എത്താനുള്ള കാത്തിരിപ്പ് കൂടിയാണ് ഓണം. മനസ്സിൽ മലയാളവും ഓർമ്മയിൽ ഓണവുമുണ്ടെങ്കിൽ മലയാളികൾ എന്നും ഓണം ആഘോഷിക്കും. സ്വന്തം നാടിനോടുള്ള സ്നേഹവും ഓണത്തിനോടുള്ള ആഭിമുഖ്യവും വിളിച്ചോതുന്ന ഒരു ഗാനം ഇനി കേൾക്കാം. ഗാനരചന മധു വാസുദേവൻ, സംഗീതം സണ്ണി പി കെ, പാടിയത് സുകേഷ്ലാൽ പാലക്കാട്.

0: ഓണം വരുമ്പോൾ മനുഷ്യ മനസ്സുകളിലും പൂക്കാലം വിരിയുകയാണ്. കാത്തിരുന്നൊരു കൂടിക്കാഴ്ചയ്ക്കായി, പ്രിയപ്പെട്ടവന്റെ വരവിനായി, ഒരു പുഞ്ചിരിയുടെ മറുപുഞ്ചിരിക്കായി കാത്തിരിക്കുന്ന പ്രണയ മനസ്സുകൾക്ക് ഓണം മറ്റൊരു നിറമാണ്.
1: ഓണക്കോടിയുടെ പുതുമയിൽ ഒളിപ്പിച്ചു വെച്ച ഒരു സമ്മാനം, പൂക്കളത്തിന്റെ നിറങ്ങൾക്കിടയിൽ കൈമാറുന്ന ഒരു നോട്ടം, ഓണപ്പാട്ടിന്റെ ഈണത്തിൽ അലിഞ്ഞു ചേരുന്ന രണ്ട് ഹൃദയങ്ങൾ, കാമുകന്റെ ചുണ്ടിൽ വിരിയുന്ന ആ മന്ദഹാസത്തിൽ അവൾ കാണുന്നത് തന്റെ പ്രണയത്തിന്റെ ഉറപ്പ് തന്നെയാണ്. അവളുടെ കണ്ണുകളിൽ തെളിയുന്ന ആത്മഹർഷത്തിൽ അവൻ തിരിച്ചറിയുന്നത് തനിക്കായി കാത്തിരിക്കുന്ന ഹൃദയത്തിന്റെ സന്തോഷം തന്നെയാണ്.
0: കാത്തിരിപ്പും വന്നണഞ്ഞാലുണ്ടാകുന്ന ആഹ്ലാദവും പിരിയുമ്പോൾ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയും മനസ്സിൽ വേറിട്ട അനുഭവമാണ് ഉണ്ടാക്കുന്നത്. കാമുകന്റെ മന്ദഹാസത്തെ ഓണമായി കരുതുന്ന കാമുകി, പ്രണയിനിയുടെ ആത്മഹർഷത്തിന്റെ പേരുതന്നെയാണ് പൊൻതിരുവോണമെന്ന് പറയുന്ന കാമുകൻ.
1: പൂക്കളത്തിന്റെ നിറം പോലെ, ഓണപ്പാട്ടിന്റെ ഈണം പോലെ മനസ്സിൽ പ്രണയഭാവം നിറയ്ക്കുന്ന ഈ വരികൾ കുറിച്ചത് ഇത്തിത്താനം പ്രേംജി കെ ഭാസി, ഈണമിട്ടത് സണ്ണി പി കെ, ഗായകർ തൊടുപുഴ മനോജ് പത്മനാഭൻ, ആനീസ് ക്ലീറ്റസ് എറണാകുളം.

0: പൂക്കളുടെയും പൂവിളികളുടെയും ആഘോഷം മാത്രമല്ല, പ്രണയത്തിന്റേതു കൂടിയാണ്. മനുഷ്യർ തമ്മിലുള്ള സ്നേഹം, പ്രകൃതിയോടുള്ള പ്രണയം, നാടിനോടുള്ള ഇഷ്ടം, പഴയ ഓർമ്മകളോടുള്ള അടുപ്പം, ഇതെല്ലാം ചേർന്നാലേ മലയാളികളുടെ ഓണം പൂർണ്ണമാകൂ.
1: ഓണപ്പൂക്കളവും പൂവിളികളും ഓണക്കളികളും ഒരുമയുടെ മനോഹാരിത തന്നെയാണ് എടുത്തു കാണിക്കുന്നത്. ഓണം മനുഷ്യബന്ധങ്ങളെ കൂടുതൽ ചേർത്തു പിടിക്കുന്ന ഒന്നാണ്. കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേരുന്ന സുന്ദര നിമിഷങ്ങൾ അവ സമ്മാനിക്കുന്നു. പ്രണയിക്കുന്നവർക്ക് ഓണം മറ്റൊരു അനുഭവം കൂടിയാണ്, പരസ്പരം കൈമാറുന്ന ഒരു പുഞ്ചിരി, ഓണപ്പാട്ടിന്റെ ഈണത്തിൽ പങ്കിടുന്ന സ്വപ്നങ്ങൾ, ഒളിമങ്ങാതെ നിൽക്കുന്ന ഒട്ടേറെ ഓർമ്മകളും.
0: തന്റെ പ്രിയപ്പെട്ടവളുടെ മിഴികളിൽ നിറവാർന്ന പൊൻ തിരുവോണത്തെ കാണുന്ന കാമുകൻ ഓണനിലാവിൽ രാഗാർദ്രമായി ഏകാന്തയാമങ്ങൾ നമുക്കായി തൂമഞ്ഞിൻ കൊട്ടാരം തീർക്കുകയാണെന്ന് മൊഴിയുന്നു. പ്രണയാർദ്രമായ ഈ വരികൾ കുറിച്ചത് ഇത്തിത്താനം പ്രേംജി കെ ഭാസി, ഈണം നൽകിയത് എസ് കൃഷ്ണൻ, പാടിയത് തൊടുപുഴ മനോജ് പത്മനാഭൻ.

0: മുത്തശ്ശി പണ്ട് പറഞ്ഞ ആ പഴങ്കഥയിലെ മാവേലിമന്നൻ ഇപ്പോഴുമുണ്ടോ? ഓണം കൂടാൻ ഇത്തവണയും മാവേലി വരുമോ? കുഞ്ഞു മനസ്സിലും യുവതലമുറയിലും ഉണരുന്ന ഈ ചോദ്യത്തിനു പിന്നിൽ വലിയ ലോകമുണ്ട്. മുത്തശ്ശിയുടെ മടിയിലിരുന്ന് കേട്ട കഥകളിൽ എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു. കള്ളവും ചതിയുമില്ലാത്തൊരു നാട്, പട്ടിണിയും അസമത്വവുമില്ലാത്തൊരു കാലം, മനുഷ്യർ പരസ്പരം സ്നേഹിച്ചിരുന്നൊരു ലോകം. കാലം മാറി, കഥകൾ മാറി, കഥകൾ കേൾക്കുന്ന തലമുറയും മാറി. എങ്കിലും മാവേലിയുടെ കഥ ഇന്നും കുട്ടികളിലും യുവാക്കളിലും കൗതുകമുണർത്തുന്നു. മാവേലി ശരിക്കും വരുമോ? വന്നാൽ എങ്ങനെയായിരിക്കും? നമ്മുടെ വീട്ടിലും വരുമോ?
1: പുതുതലമുറയുടെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടുമ്പോൾ മാവേലി ഒരു പഴങ്കഥയിലെ രാജാവ് മാത്രമല്ലെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. മാവേലി ഒരു സങ്കല്പമാണ്, സമത്വത്തിന്റെ, സ്നേഹത്തിന്റെ, നീതിയുടെ സങ്കല്പം. അതുകൊണ്ടുതന്നെ ഓരോ ഓണക്കാലത്തും മാവേലി വീണ്ടും വരുന്നു. പൂക്കളത്തിലൂടെ, മുത്തശ്ശി കഥകളിലൂടെ, ഓണപ്പാട്ടുകളിലൂടെ. മനസ്സിൽ സ്നേഹമുള്ളിടത്തോളം, ഒരുമയുടെ പൂക്കളം തീർക്കുന്നിടത്തോളം, മറ്റൊരാളുടെ സന്തോഷത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നിടത്തോളം, നമ്മുടെ ഓർമ്മകളിലും സ്വപ്നങ്ങളിലും നമ്മൾ പണിയാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു നാളെയിലും മാവേലി ജീവിക്കും.
0: മനസ്സിൽ പൂവിളികൾ ഉയരുമ്പോൾ, മാവേലി മനനെ വരവേൽക്കുമ്പോൾ, സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം വീണ്ടും ഓർമ്മിക്കാം നമുക്ക് ഈ ഗാനത്തിലൂടെ. മധു വാസുദേവന്റെ വരികൾക്ക് സംഗീതം നൽകിയത് സണ്ണി പി കെ, ഗായകർ മനീഷ കെ എസ്, തൊടുപുഴ മനോജ് പത്മനാഭൻ, ആനീസ് പീറ്റേഴ്സ് എറണാകുളം, സുകേഷ് ലാൽ പാലക്കാട്. സണ്ണി പി കെ.

0: ശ്രോതാക്കളെ, ഓണത്തിന്റെ പാട്ടും പൂക്കളവും ഓർമ്മകളും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഓണത്തെ വരവേൽക്കാം.
1: സ്നേഹവും സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ നല്ലൊരോണം ഏവർക്കും ഉണ്ടാകട്ടെ.
0: ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി
1: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഓണഗീതികൾ ലളിതഗാനമേള സമാപിച്ചു. മധു വാസുദേവൻ, ഇത്തിത്താനം, പ്രേംജി കെ ഭാസി എന്നിവരുടെ വരികൾക്ക് സണ്ണി പി കെ, എസ് കൃഷ്ണൻ എന്നിവർ ഈണം പകർന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഗായകർ മനീഷ കെ എസ്, ആനീസ് ക്ലീറ്റസ് എറണാകുളം, തൊടുപുഴ മനോജ് പത്മനാഭൻ, സുകേഷ് ലാൽ പാലക്കാട്, സണ്ണി പി കെ. റിഥം പാഡ് ഷോമി പി ഡേവിസ്, കീബോർഡ് ജാക്സൺ പോൾ, തബല കൃഷ്ണകുമാർ ഇ കെ, പുല്ലാങ്കുഴൽ മോഹൻ തിരുവല്ലോമല, വീണ രശ്മി പ്രദീപ്, നിർവഹണം അഞ്ജു പി അർജുനൻ, സർഗാത്മക സഹകരണം സി എസ് അനുരൂപ്, നിർവഹണ സഹായം കണ്ണകി കെ എസ്, ആഖ്യാനം അഞ്ജു പി അർജുനൻ.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെ കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35. അറിവിന്റെ അക്ഷയഖനി,
0: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
0: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
0: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
0: വിദ്യാഭ്യാസ രംഗം.

ആകാശവാണി തൃശൂർ. ഇപ്പോൾ ശ്രീ ആനന്ദ് കെ രാജിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ വയലാർ രാജേന്ദ്രൻ വയലിൻ, ശ്രീ ആലത്തൂർ പി ബി കൃഷ്ണൻ മൃദംഗം. ഹംസധ്വനി രാഗത്തിൽ വരവല്ലഭരമണ, ആദിതാളം ജി എൻ ബാലസുബ്രഹ്മണ്യത്തിന്റെ

0: ആകാശവാണി തൃശൂർ.
1: വനിതാ വേദി.
0: എല്ലാ ശ്രോതാക്കൾക്കും വനിതാ വേദിയിലേക്ക് സ്വാഗതം.

ആഘോഷങ്ങളും ആഹ്ലാദവുമില്ലാതെ എന്തു ജീവിതം? ആഹ്ലാദത്തിമിർപ്പിന്റെ ഓർമ്മകളും അധ്യായങ്ങളും പകരുന്നു ഓരോ ഓണവും. ഓരോ ഉത്സവകാലവും സന്തോഷത്തിന്റേതാകണം, സമാധാനത്തിന്റേതാകണം, സമൃദ്ധിയുടേതാകണം എന്നാണ് എല്ലാവരുടെയും ആശ. ജാതിമതഭേദമില്ലാതെ, ആൺപെൺ ഭേദമില്ലാതെ മലയാളക്കരയിലെ ആബാലവൃദ്ധം ജനങ്ങളും ആഘോഷിക്കുന്ന കാലമാണ് ഓണക്കാലം. പെണ്ണോണം പൊന്നോണം എന്നാണല്ലോ പറയാറ്. പെണ്ണോർമ്മകളിലെ ഓണക്കാലത്തിലേക്ക് നമുക്കൊന്ന് പോയി വരാം.

ആകാശവാണിയുടെ പ്രിയ ശ്രോതാക്കൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം എന്നാൽ ഒരു വിഷുവോത്സവമാണ്. ലോകത്ത് അങ്ങോളം ഇങ്ങോളമുള്ള മലയാളികൾ എല്ലാവരും ഒരേ മനസ്സോടെ ഒരേ ശ്രുതിയിൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. ഓണത്തിന് ഏവർക്കും എല്ലാവരോടും ഒപ്പമിരുന്ന് ഊണ് കഴിച്ച് ഒപ്പം ആഘോഷിച്ച്, ഓണം എന്താണോ സൂചിപ്പിക്കുന്നത്, ഓണം സൂചിപ്പിക്കുന്നത് എപ്പോഴും ഒരുമയാണ്, ഒരുമയോടെ ഒരേ മനസ്സോടെ ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു.

0: പഴയകാല ഓർമ്മകളെയും പുതുകാല ഓർമ്മകളെയും കോർത്തിണക്കി ഓണ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു CSB ബാങ്കിൽ നിന്ന് വിരമിച്ച നിർമ്മല.
1: എൻ്റെ ഓണോർമ്മകൾ എന്ന് പറയുമ്പോൾ, ഞാൻ അധികകാലം ചെലവഴിച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ തന്നെയാണ്. പക്ഷെ എൻ്റെ അമ്മ വീട് കുന്നംകുളത്തിനടുത്തുള്ള വെള്ളിത്തിരുത്തി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ്. അപ്പോൾ ഓണത്തിൻ്റെ അവധിക്ക് ഞങ്ങൾ അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം അവിടെ കുറേ കുട്ടികളുണ്ട്, വല്യമ്മമാരുടെയും ചെറിയമ്മമാരുടെയും അമ്മാവൻ്റെയൊക്കെ കുട്ടികളായിട്ട്. വലിയൊരു വീടാണ്, തറവാടാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ കുറേ കുട്ടികളോടൊത്ത് കളിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. അപ്പോൾ ഞങ്ങൾ ഓണത്തിനോട് എത്തനേക്കാൻ മുമ്പ് തന്നെ വീട്ടിൽ പൂത്തിണ്ണ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പൂത്തിണ്ണ, അതിലാണ് പൂക്കളിടുക. പിന്നെ അവിടെ ഓണം വെക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ആ അതിൽ പൂക്കൂട, പിന്നെ പലതരം കൂടുതൽ, ഓലപ്പുട, കത്തി, അത്തരം സാധനങ്ങളൊക്കെ കൊണ്ടു തരുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ പൂക്കൂടയും കൊണ്ടാണ് ഞങ്ങൾ പൂ പറിക്കാൻ പോവുക. നമ്മുടെ അമ്പലപ്പറമ്പിൽ പോയി കഴിഞ്ഞാൽ ധാരാളം തുമ്പപ്പൂവുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ കൂടി ഇങ്ങനെ കളിച്ച് രസിച്ച് അമ്പലപ്പറമ്പിൽ പോയി തുമ്പപ്പൂ പറിക്കും. തുമ്പപ്പൂ പറിക്കുമ്പോൾ

ആരുടെ കൂടെയാണ് വേഗം നിറയുക എന്ന് നോക്കലുണ്ട്. അങ്ങനെ എല്ലാവരും അവരവരുടെ കൂടെ നിറയ്ക്കാനുള്ള വ്യഗ്രതയിലാണ്. അങ്ങനെ നിറയെ തുമ്പപ്പൂക്കളൊക്കെ പറിച്ച് വരുമ്പോൾ വരുന്ന വഴിയുള്ള വേലിക്കൽ നിന്ന് കോളാമ്പി, ചെമ്പരത്തി, അങ്ങനെ കിട്ടാവുന്ന പൂക്കളൊക്കെ കളക്ട് ചെയ്യും. ചെമ്പരത്തി മുട്ട അതൊക്കെ കളക്ട് ചെയ്ത് വന്ന് പിറ്റേ ദിവസം രാവിലെ നേരത്തെ ഈ പൂത്തിണ്ണ ചാണകം മെഴുകിയിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൂക്കൾ കൊണ്ട് നിറയ്ക്കലാണ്. അപ്പം നിറച്ച് കഴിഞ്ഞാൽ അയൽവക്കത്തൊക്കെ പോയി നോക്കും, അവരുടെയൊക്കെ വീട്ടിൽ എത്ര പൂക്കളുണ്ട്, അവരും ഞങ്ങളുടെ വീട്ടിലും വന്ന് നോക്കട്ടെ നമ്മുടെ വീട്ടിൽ എത്ര പൂക്കളുണ്ട്. അത് ആരുടെ പൂക്കളാണ് ഏറ്റവും കൂടുതൽ, അതായത് അതിൻ്റെ വർണ്ണഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ കൂമ്പാരാണ്. അങ്ങനെ നോക്കിയൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടം. പിന്നെ ഓണത്തിന് മറ്റൊരിതാണ് ഊഞ്ഞാൽ, വീട്ടിൽ ഊഞ്ഞാലിടും. അപ്പം ഞങ്ങൾ ചെന്നാലാണ് അവിടെ ഊഞ്ഞാലിടുക. ഒരു വർഷം ഞാൻ ചെന്നപ്പോൾ എൻ്റെ അമ്മാവിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മാവ ഊഞ്ഞാലിട്ടൊരു ചോദിച്ചു. അപ്പം അമ്മാവൻ അവിടെ കവുങ്ങുംതോപ്പ് ഒക്കെ നനയ്ക്കുക, അന്ന് തേവുകയാണ് ചെയ്യുക കാളെ ഉപയോഗിച്ചിട്ട്. അതിനൊരു കയറുണ്ട്, കമ്പക്കയറെന്നാണ് അതിന് പറയുക. ആ കയറൊക്കെ എടുത്ത് നല്ലൊരു ഊഞ്ഞാൽ മുറ്റത്ത് പ്ലാവിൻ്റെ മുകളിൽ ഇട്ട് വന്നു. അങ്ങനെ ആ പ്ലാവിൻ്റെ മുറ്റത്ത് ഊഞ്ഞാലിട്ടപ്പോൾ പിന്നെ എല്ലാവരും അതിൻ്റെ മുകളിലായി. എല്ലാവരും മാറി മാറി അതിലാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആരാണ് ഏറ്റവും ഉയരത്തിൽ പോകേണ്ടതെന്നൊക്കെയാണ് നോക്കല്. അങ്ങനെ എൻ്റെ ഊഴം വന്നു. ഞാൻ ആദ്യം ഇരുന്നാടി, കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മറ്റുള്ളവർ ചെയ്യണ പോലെ നിന്നാടണം എന്ന് തോന്നി. അങ്ങനെ നിന്നാടി, അങ്ങനെ നല്ല ഉയരത്തിൽ നിന്നാടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി കൈവിട്ടാടിയാലോ എന്ന്. അങ്ങനെ കൈവിട്ടാടി, ദാ കിടക്കണു നിലത്ത്. ഭാഗ്യത്തിന് എൻ്റെ കൈ ഒടിഞ്ഞില്ല, പക്ഷേ എൻ്റെ അമ്മാവന് അമ്മമ്മയുടെ നിന്ന് അടി കിട്ടി. കുട്ടികൾക്ക് ഊഞ്ഞാലിട്ട് കൊടുത്തേനെ, ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. പാവം അമ്മാവന് അന്ന് നിറയെ അടി കിട്ടിട്ടോ, സങ്കടമായി. അത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ അതുപോലെ ഓണത്തിന് അവിടെ ഓണക്കളികളുണ്ട്. സാധാരണ നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് തന്നെയാണ് എല്ലാവരും കൂടി കൈക്കൊട്ടിക്കളിയൊക്കെ ഉണ്ടാവുക. അപ്പം അയൽവക്കത്തുള്ളവരൊക്കെ ഉണ്ടാവും, നമ്മുടെ കുട്ടികളെല്ലാവരും കൂടിയിട്ട്. ഇന്നത്തെ പോലെ അങ്ങനെ എല്ലാവരും ഒരേ യൂണിഫോമിലൊന്നും അല്ല കേട്ടോ, അവരവർ ഓരോ അവരവരുടെ ഡ്രസ്സിൽ വന്ന് പാട്ടുപാടി ഓണക്കളികൾ കളിക്കണം. അതുപോലെ തുമ്പി കളിക്കല്, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഓണത്തിന് ഇങ്ങനെ അരിമാവ് കൊണ്ട് നമ്മുടെ വാതിലുകൾ, ചവിട്ടുപടി, അതിലൊക്കെ ഇങ്ങനെ മാവ് ഇങ്ങനെ ഉണ്ടാവും. അതെന്തിനാ വെച്ചാൽ അന്നത്തെ ഓണത്തിന് ശരിക്കും നമ്മളെല്ലാ ജീവജാലങ്ങൾക്കും, ഉറുമ്പുകൾക്കടക്കം, ഭക്ഷണം കൊടുക്കുക എന്നുള്ള സങ്കല്പമാണെന്നാണ് പറയണേ. അങ്ങനെ എല്ലായിടത്തും ഇതുണ്ടാവും. അതുപോലെ ഒരു പോത്തിന്, അവിടുത്തെ മൃഗങ്ങൾക്ക്, അവരെയൊക്കെ ഇങ്ങനെ പ്രത്യേകിച്ച് അലങ്കരിച്ച് അതിന് ഭക്ഷണം കൊടുക്കൽ, അങ്ങനെയൊക്കെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു രസം. പക്ഷെ ഇപ്പം നമ്മൾ പൂക്കളിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും 10 ദിവസം പൂവൊക്കെ ഇടും കേട്ടോ. ഇപ്പം നമുക്കിങ്ങനെ അമ്പലപ്പറമ്പിലൊന്നും പോയി കളക്ട് ചെയ്യണ പണിയൊന്നുമില്ലല്ലോ, കടയിൽ നിന്ന് വാങ്ങണു, നമ്മളിടുന്നു. അതും ഒരു രസമാട്ടോ, 10 ദിവസം പൂക്കളിടുക എന്ന് പറയുന്നത്. നമ്മൾ കുട്ടികളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് പൂക്കളിട്ട് അതിൻ്റെ ഭംഗി ആസ്വദിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു സന്തോഷമാണ്. പഴയ കാലത്ത് നമുക്ക് ഈ ഓണക്കോടി കിട്ടും അമ്മാവിൻ്റെ കയ്യിൽ നിന്ന്, ഭയങ്കര സന്തോഷമാണ്. ഇന്നത്തെ അത്ര വസ്ത്രങ്ങളില്ലല്ലോ അന്ന്, അതുകൊണ്ട് ഓണത്തിന് കിട്ടുന്ന ഓണക്കോടിക്ക് മൂല്യം കൂടും. ഇന്ന് ഇഷ്ടംപോലെ വസ്ത്രമുണ്ട്, അതിൻ്റെ കൂടെ ഒരു വസ്ത്രം കൂടിയും എന്നുള്ള നിലയുള്ളൂ. അതുപോലെ ഇന്ന് നമ്മൾ എല്ലാവർക്കും ഓണക്കോടി എടുത്തു കൊടുക്കും. എൻ്റെ വീട്ടിലെങ്ങനെയാ വെച്ചാൽ എൻ്റെ സഹോദരങ്ങൾക്ക്, ഭർത്താവിൻ്റെ സഹോദരങ്ങൾക്ക്, അവരുടെ മക്കൾക്ക്, അങ്ങനെ എല്ലാവർക്കും ഓണക്കോടി എടുക്കുക, ഓണസദ്യ ഒരുക്കുക. ഇപ്പൊ ഒക്കെ റെഡിമെയ്ഡ് കിട്ടും, പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ഒരുക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടി ഒരുക്കി എല്ലാവരും വരും, അതൊരു സന്തോഷമുള്ളതാണ്. അങ്ങനെ രണ്ടു കാലത്തിനും അതിൻ്റെതായ നേട്ടങ്ങളും കോട്ടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ട്.

0: കുട്ടിക്കാലത്തെ ഓണ ഓർമ്മകളെ ഇന്നും ചേർത്തു പിടിക്കുന്നു പൊതുപ്രവർത്തകയും അഭിഭാഷകയുമായ അഡ്വക്കേറ്റ് പി കെ ബിന്ദു.
1: ഓണക്കാലമായി, ഓണക്കാലത്തെ കുറിച്ച് പറയുമ്പോൾ ഓടി വരുന്ന കുട്ടിക്കാലത്തെ ഒരുപിടി നല്ല ഓർമ്മകൾ തന്നെയാണ് ഇന്നും മനസ്സിലുള്ളത്. അത്തം ആകുമ്പോൾ തന്നെ ഓരോ ദിവസവും തലേ ദിവസം തന്നെ പറമ്പിലും പാടത്തും ഒരുപക്ഷെ റോട്ടിലൂടെ നടക്കുമ്പോൾ വലിയ വലിയ സമ്പന്നരുടെ വീടിന്റെ മുറ്റത്ത് നിന്ന് മതിലിന്റെ പുറത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന മുഴുവൻ പൂച്ചെടികളിലെയും പൂക്കളും പൂമുട്ടകളും പറിച്ച് തലേ ദിവസം തന്നെ ശേഖരിച്ചു വെച്ച് ഓരോ ദിവസം മുറ്റത്ത് വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളും തീർക്കാനായിട്ടുള്ളൊരു ഉത്സാഹം ഒരു പക്ഷേ ഇന്ന് എനിക്കില്ലാതായിരിക്കുന്നു. കാശ് കൊടുത്താൽ കിട്ടാത്ത ഒരുപാട് പുഷ്പങ്ങൾ അന്നത്തെ പൂക്കളത്തിലുണ്ടായിരുന്നു. അന്ന് മനസ്സിൽ ഓടിയെത്തുന്ന ചിത്രങ്ങളിൽ പ്രധാനം ഓണക്കോടി തന്നെയാണ്. വർഷത്തിലൊരിക്കൽ കിട്ടുന്ന അന്നത്തെ ഒരു ദാരിദ്ര്യ പിടിച്ചല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടി ജീവിച്ചിരിക്കുന്ന സാമ്പത്തികം വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിച്ചൊരു കാലഘട്ടത്തിൽ പുതിയ ഒരു ഉടുപ്പ് കിട്ടുക അല്ലെങ്കിൽ ഒരു വസ്ത്രം കിട്ടുക, വയറു നിറച്ച് വിഭവസമൃദ്ധമായ സദ്യ കഴിക്കുക, വ്യത്യസ്ത രുചികളിലുള്ള 4-5 തരം കറികളും ഒക്കെ കൂട്ടിയിട്ടുള്ള സദ്യയും പായസവും ഒക്കെ പപ്പടവും ഒക്കെ ഒരു പക്ഷേ അന്ന് കിട്ടിയിരുന്നത് ഓണ ദിവസങ്ങളിൽ മാത്രമായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. പുത്തനുടുപ്പും വയറു നിറച്ച് കിട്ടിയിരുന്ന ആ സദ്യയും അന്നത്തെ ഏറ്റവും രുചികരമായ സന്തോഷങ്ങളെ ഒന്നാണ്. ആ സദ്യക്ക് സ്നേഹത്തിന്റെ രുചിയായിരുന്നു. പുതിയ ഉടുപ്പിട്ട് കുമ്മാട്ടികളി കാണാൻ പോകുന്നതിനും സിനിമ കാണാൻ പോകുന്നതിനും പുലികളി കാണാൻ പോകുന്നതിനും ഒക്കെ കാട്ടിയിരുന്ന ആ ഉത്സാഹം, ആ ഒരു സന്തോഷം ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. ഒരു പക്ഷേ ഇന്നത്തെ ഓണക്കാലം എന്ന് പറയുന്നത് ഇതൊന്നുമില്ലാത്ത കാശ് കൊടുത്ത് പൂക്കൾ വാങ്ങുന്ന ഒരു കാലഘട്ടം, പുലികളിയും കുമ്മാട്ടികളിയും ഒന്നും കാണാൻ പോലും സമയം കിട്ടാത്ത തിരക്ക് പിടിച്ചൊരു ജീവിതത്തിനിടയിൽ ഓണം കടന്നു പോകുന്നത് തന്നെ അറിയുന്നില്ല. പഴയ കാലത്തെ ഓർമ്മകളിൽ ഇന്നും ഓണം എന്ന് പറയുന്നത് ഒരിക്കലും മായാത്ത ഒരു ചിത്രമായി മനസ്സിൽ പതിഞ്ഞു കിടക്കുകയാണ്.

0: പൂക്കളുടെ പരിഭവങ്ങളും പരാതികളും തീർക്കാനാവാതെ പൂക്കുട നിറയ്ക്കാൻ കഴിയാതിരുന്ന ബാല്യത്തെ ഓർത്തെടുക്കുന്നു കവയിത്രിയും അധ്യാപികയുമായ ഉഷ കുമ്പിടി.
1: ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്നും എന്റെ മനസ്സിലേക്ക് ഓടിയെത്താറുള്ളത് ഞങ്ങൾ കുട്ടിക്കാലത്ത് പൂക്കളമിടാനായിട്ട് പൂക്കൾ പറിച്ചു നടന്നിരുന്ന കാലാണ്. ഞങ്ങൾ എല്ലാവരും കഴുത്തില് ഒരു പൂക്കൂടയൊക്കെ തൂക്കിയിട്ട് പാടവരമ്പിലും കുന്നിൻ ചെരുവിലും ഒക്കെ പൂ പറിക്കാനായിട്ട് പോവും. അപ്പൊ ഞങ്ങള് പൂവേ പൊലിന്നൊക്കെ ഉറക്കെ പാടിക്കൊണ്ട് ആണ് പൂവുക. പക്ഷേ എല്ലാവരും ഓടി നടന്ന് പൂ പറിച്ച് പൂക്കൂട നിറയ്ക്കും. പക്ഷെ എനിക്ക് മാത്രം എന്റെ പൂക്കൂട മാത്രം നിറയാറില്ല. കാരണം ഓരോ പൂവിനടുത്ത് ചെല്ലുമ്പോഴും അവ ഒരു 1000 പരിഭവങ്ങൾ എന്നോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങളും അവ എന്നോട് ചോദിക്കും. അതിനൊന്നും ഉത്തരം കൊടുക്കാൻ പറ്റാതെ ഞാൻ പിന്നെ എങ്ങനെയാണ് ആ പൂ പറിക്കുക? അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും എന്റെ പൂക്കൂട നിറയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം വർഷങ്ങൾക്ക് ശേഷം ഞാൻ പൂക്കൂടയുടെ നൊമ്പരം എന്ന പേരിൽ ഒരു കവിതാ സമാഹാരം ഇറക്കാൻ വേണ്ടി 101 പൂക്കളെ കുറിച്ച്

അതുപോലെ തന്നെ പൂക്കൂടയുടെ നൊമ്പരം എന്ന ഒരു കവിതയും ചേർത്ത് 102 കവിതകൾ അടങ്ങുന്ന ഒരു പുസ്തകം തയ്യാറാക്കിയത്. ഓണക്കിളിയുടെ പാട്ട് എന്നുള്ള പേരില് ഓണക്കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതില് വരുന്ന കവിതകളെക്കാളും അവയും ഓരോന്നും എനിക്ക് പ്രിയപ്പെട്ടതാണ്. എങ്കിലും അവയെക്കാളും ഒക്കെ എനിക്ക് പ്രധാനം ഈ പൂക്കളെയാണ്. പൂക്കളുടെ മുഖത്ത് നോക്കുമ്പോൾ ഉണ്ടാവുന്ന നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം, ആ ഓമനത്വമുള്ള മുഖത്ത് നോക്കി ഒരിക്കലും അവയെ പറിച്ചെടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഊഞ്ഞാല്. അതും എന്നെ വളരെയധികം സ്പർശിച്ച ഒരു കാര്യമാണ്. കാരണം ഞങ്ങൾ ഊഞ്ഞാല് കെട്ടി എങ്ങനെയാ വെച്ചാല് അവിടെ അടുത്തുള്ള കാവില് നല്ല ബലമുള്ള ഊഞ്ഞാൽ വള്ളി ഉണ്ടാവും. ആ വള്ളി പറിച്ചെടുത്ത് അവ പിരിച്ചു കെട്ടിയിട്ട് അതില് ഓലമടൽ ചെത്തിയിട്ട് പരന്ന ഒരു പലക പോലെ ആക്കും. എന്നിട്ട് അത് കെട്ടിയിട്ടാണ് ഊഞ്ഞാലുണ്ടാക്കുക. എന്നിട്ട് അതിൽ പൂക്കളൊക്കെ കോർത്ത് കിട്ടും. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അതിൽ ആടും. ആടുന്ന സമയത്ത് ഊഞ്ഞാൽ പാട്ടുകൾ പാടാറുണ്ട്. അത് വളരെ ഉച്ചത്തിലാണ് പാടുക. എല്ലാവരും കൂടെ ഒരുമിച്ച് പാടാറുണ്ട്. ആ പാട്ടും എന്റെ കവിതകളിൽ എവിടെയൊക്കെയോ വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഓണം എന്ന് വെച്ചാൽ സദ്യയേക്കാൾ അധികം ഈ പൂക്കള ഓർമ്മകളും അതുപോലെ തന്നെ ഊഞ്ഞാല് ആടുന്ന ആ ഒരു ചിത്രമാണ് എന്റെ മനസ്സിൽ വരിക.

0: പെൺമനസ്സുകളിലെ കർക്കിടകം പെയ്തൊഴിഞ്ഞിടത്തേക്ക് തന്നെയാവണം സുരക്ഷയുടെ പൊൻവയിൽ പരക്കേണ്ടത്. സമാധാനത്തിന്റെ സഹവർത്തിത്വത്തിന്റെ പ്രകാശത്തിലേക്കാകണം പെൺതുമ്പികൾ പാറിപ്പറക്കേണ്ടതും. നന്മയിലേക്കുള്ള തിരനോട്ടങ്ങളാണ് ഓരോ ഓണവും. നല്ല നാളേക്കുള്ള തുടക്കം സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാവുന്നത് അതിമനോഹരമല്ലേ? അതിനുള്ള തുടക്കമാവട്ടെ ഈ ഓണക്കാലവും. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത ഗോപിനാഥ്.
1: വനിതാ വേദി സമാപിക്കുന്നു.
2: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൌകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധനാ ദന്തപരിശോധനാ ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
5: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക.
6: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
7: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
8: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
9: ആകാശവാണി തൃശൂർ.
10: ഗാന്ധിമാർഗം.
11: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് ഗാന്ധിമാർഗത്തിൽ ഒരു പ്രഭാഷണം കേൾക്കാം. ഗാന്ധിജി ഇന്നിന്റെ പ്രസക്തി. പ്രഭാഷണം എഴുതി അവതരിപ്പിക്കുന്നത് പ്രമുഖ സാഹിത്യകാരനും അധ്യാപകനുമായ ഡോക്ടർ PV കൃഷ്ണൻ നായർ.
12: ഗാന്ധിജി പ്രസക്തിയും പ്രാധാന്യവും എന്ന വിഷയത്തെപ്പറ്റി പറയാൻ തുടങ്ങുമ്പോൾ വ്യക്തിപരമായ ഒരനുഭവം കൊണ്ട് ആരംഭിക്കുന്നത് ഉചിതമാവുമെന്ന് കരുതുന്നു. ഒരു വർഷം മുമ്പ് ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ ലണ്ടനിലായിരുന്നു. ചരിത്ര പ്രാധാന്യവും സാംസ്കാരിക മേന്മയുമുള്ള നിരവധി സ്ഥാപനങ്ങൾ സന്ദർശിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റികൾ, ബ്രിട്ടീഷ് മ്യൂസിയം, വെസ്റ്റ്മിൻസ്റ്റർ അബി, ബ്രിട്ടീഷ് പാർലമെന്റ്, ചാൾസ് ഡിക്കൻസ് മ്യൂസിയം, ഫ്രോയ്ഡ് മ്യൂസിയം, കാറൽ മാർക്സിന്റെ ശവകുടീരം, ഷേക്സ്പിയറുടെ ജന്മസ്ഥലം, ഗ്ലോബ് തിയേറ്റർ, ലൈബ്രറികൾ, അങ്ങനെ അങ്ങനെ. പക്ഷെ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത്, എനിക്ക് ഏറ്റവും അധികം സന്തോഷം തോന്നിയത് ബ്രിട്ടീഷ്

ബ്രിട്ടീഷ് പാർലമെന്റിനടുത്തുള്ള വിശാലമായ മൈതാനത്തിൽ പാർലമെന്റ് സ്ക്വയറിൽ സ്ഥാപിതമായ മഹാത്മജിയുടെ പ്രതിമയാണ്. എബ്രഹാം ലിങ്കനും നെൽസൺ മണ്ടേലയുടെയും തൊട്ടടുത്ത് ഗാന്ധിജിയുണ്ട്. കുറച്ചു ദൂരെ സർ വിൻസ്റ്റൺ ചർച്ചിലിന്റെ പ്രതിമയുണ്ട്. അർദ്ധനഗ്നായ ഫക്കീർ എന്ന ചർച്ചിൽ പരിഹസിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധിക്ക് ആദരവ് നൽകാൻ ബ്രിട്ടീഷ് ജനതയെ ആധുനിക കാലം നിർബന്ധിതരാക്കിയിരിക്കുന്നു എന്ന ചുരുക്കം. കാലത്തിലേക്കും ലോകത്തിലേക്കും ഗാന്ധിജി വളർന്നിരിക്കുന്നു എന്നതിന് ഇത് നിദർശനമാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ഗ്രന്ഥങ്ങൾ വരുന്നത് ഗാന്ധിജിയെക്കുറിച്ചാണ്. ലോകത്തിലെ വലിയ പ്രശ്നങ്ങൾക്കും സമസ്യകൾക്കുമെല്ലാം പരിഹാരം മഹാത്മജിയാണെന്ന് എല്ലാ ഭാഗത്തു നിന്നും എല്ലാ പണ്ഡിതന്മാരും സാധാരണക്കാരും ഒക്കെ പറഞ്ഞു വരുന്നുണ്ട്. ലോക മാനവികതയുടെ സമസ്യകൾക്ക് ഗാന്ധിജി ഇന്ന് മറുപടി നൽകുന്നു. പ്രകൃതി സംരക്ഷണം, സ്ത്രീവിമോചനം, പരിസര ശുദ്ധീകരണം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളിലെല്ലാം ഇന്ന് ഗാന്ധിയം ദർശനത്തിന്റെ സ്വാധീനം ഏറെയാണ്. പരിതസ്ഥിതിയെയും വികസനത്തെയും സംബന്ധിച്ച കാര്യങ്ങളിൽ തന്റെ അന്തർദർശങ്ങളാൽ ഗാന്ധിജി ആവിഷ്കരിച്ച ആശയങ്ങൾ ക്രാന്തദർശിത്വമുള്ളവയാണ്. എല്ലാ വിപ്ലവകാരികളും ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഗാന്ധിജിയുടെ ശിഷ്യന്മാരത്രേ എന്ന് പറഞ്ഞത് ഹോച്ചിമിനാണ്. ഇത് പറഞ്ഞയാളെ ശ്രദ്ധിക്കുക, ലോക വിപ്ലവകാരികൾക്ക് വഴികാട്ടിയാണ് അദ്ദേഹം. ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന ഗ്രന്ഥത്തിൽ ലൂയി ഫിഷർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധി സ്വീകരിച്ച നിലപാടുകൾ ലോകത്തിന് മുഴുവൻ എങ്ങനെ മാതൃകയായി മാറി എന്ന് വിവരിക്കുന്നുണ്ട്. റിച്ചേർഡ് അറ്റൻബറോയുടെ ഗാന്ധി എന്ന സിനിമയ്ക്ക് ആധാരം ഫിഷറിന്റെ ഈ ഗ്രന്ഥമാണ്. ലോകത്തിന് മുമ്പിൽ ഗാന്ധിജിയെ അവതരിപ്പിച്ചത് നോബൽ സമ്മാന ജേതാവായ ഫ്രഞ്ച് എഴുത്തുകാരൻ റൊമേൻ ഡൊളാൻഡാണ്. ലോകശ്രദ്ധ ആകർഷിച്ച മറ്റൊരു പഠനം ജോർജ് വുഡ്കോക്കിന്റെ ഗാന്ധി എന്ന പുസ്തകമാണ്. ഇന്ന് ലോകത്തിൽ പ്രധാനപ്പെട്ട എല്ലാ ഭാഷകളിലും ഗാന്ധിയൻ പഠനങ്ങളാണ് വരുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ഫൊണ്ടാന മോഡേൺ മാസ്റ്റേഴ്സ് എന്ന പരമ്പരയിൽ വന്ന ജോർജ് വുഡ്കോക്കിന്റെ ഗാന്ധി എന്ന പുസ്തകം. പ്രസിദ്ധ പണ്ഡിതനായ ഫ്രാങ്ക് കർമോഡായിരുന്നു പ്രസിദ്ധീകരണ പരമ്പരയുടെ ജനറൽ എഡിറ്റർ. ഗാന്ധിജിയെ ലോക പരിപ്രേക്ഷ്യത്തിൽ നവീന ആശയങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് ജോർജ് വുഡ്കോക്കിന്റേത്. 70s മുതൽ കണ്ട ഒരു നല്ല പ്രവണത നവീന വിജ്ഞാനങ്ങളുടെ വെളിച്ചത്തിൽ ഗാന്ധിജിയെപ്പറ്റി പഠിക്കുന്ന മൗലിക ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടു എന്നതാണ്. ഓരോ തലമുറയും ഓരോ കണ്ണുകൾ സമ്പാദിക്കുന്നു എന്ന് ആന്ത്രോപോളജിസ്റ്റായ ഫ്രേസർ പറഞ്ഞത് എത്ര ശരി. 56 ശേഷമാണ് പുതിയ ഗാന്ധി പ്രത്യക്ഷപ്പെടുന്നത് എന്ന അഭിപ്രായമുള്ള എഴുത്തുകാരുണ്ട്. ഗാന്ധിജിയുടെ പ്രവാചകത്വത്തിനും ചരിത്രപരമായ ലോകദൗത്യത്തിനും ഹിസ്റ്റോറിക് വേൾഡ് മിഷനൊക്കെ തന്നെ ഏറ്റവുമധികം പ്രാമുഖ്യം നൽകുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പുതിയ മൂല്യങ്ങളും സാമൂഹ്യ രൂപങ്ങളും നാഗരികതയും സൃഷ്ടിക്കാനുള്ള സർഗാത്മകതയായിരുന്നു ഗാന്ധിജിയുടെ ജീവിതമെന്ന് ലോകം ഇന്ന് മനസ്സിലാക്കുന്നു. ഗാന്ധിജി വിപ്ലവത്തിൽ ഒരു പഠനം ഗാന്ധിജിയെ സ്റ്റഡി ഇൻ റെവല്യൂഷൻ എന്ന ഗ്രന്ഥത്തിൽ രചയിതാവായ ജോർജ് ആഷേയും ഗാന്ധിജിയെ പഴഞ്ചനായല്ല വിപ്ലവശക്തിയായാണ് വിവരിക്കുന്നത്. കൊളോണിയൽ വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തിയ മാവോ സേതുങ്ങും ഹോച്ചിമിനും ചെഗ്വേരയും ഗാന്ധിയൻ സമത രീതികൾ കടമെടുത്തിട്ടുണ്ടെന്ന് പല ഗവേഷകന്മാരും സ്ഥാപിച്ചിട്ടുണ്ട്. മാർട്ടിൻ ലൂതർ കിങ്, മാൽക്കൻ മണ്ടേല, വിൻസെന്റ് ഹാർഡിങ്, സഖറോവ്, ഗോർബച്ചേവ്, ഗ്രീൻ പൊളിറ്റിക്സിന്റെ വക്താക്കൾ, ലോകത്തെമ്പാടുമുള്ള പൗരാവകാശ പ്രവർത്തകർ, മുല്ലപ്പൂ വിപ്ലവക്കാർ, പ്രകൃതി സ്നേഹികൾ, പുത്തൻ ചിന്തകന്മാർ, ഇവരെല്ലാം വെളിച്ചം ഉൾക്കൊണ്ടതും മാർഗദർശിയായി കാണുന്നതും മഹാത്മജിയാണ്. ആ വഴിയിലുള്ള പ്രയാണത്തിൽ മലയാളത്തിലെ എഴുത്തുകാരും നടന്നുപോകുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഓക്സ്ഫോർഡ് വേൾഡ് ക്ലാസിക്കിൽ രചിക്കപ്പെട്ട ദ എസെൻഷ്യൽ റൈറ്റിംഗ്സിൽ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഗാന്ധിജിയെക്കുറിച്ച് 3 പ്രസിദ്ധ ഗ്രന്ഥങ്ങൾ രചിച്ചു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര പ്രൊഫസറായ ജൂഡിയത്തൻ ബ്രൗൺ. ആ രീതിയിലെല്ലാം ലോകത്തിലെല്ലാ ഭാഷകളിലും ഗാന്ധിയെപ്പറ്റിയുള്ള നിരവധി പഠനങ്ങൾ ഇന്ന് വരുന്നു എന്നുള്ളത് ഗാന്ധിയുടെ പ്രസക്തിയെ ബോധ്യപ്പെടുത്തുന്നതാണ്. യന്ത്രങ്ങൾ വ്യക്തികളിൽ അന്തർലീനമായ കഴിവുകളെ നിഷേധിക്കുന്നു എന്ന ഗാന്ധിയൻ ആശയം ഇന്നത്തെ കമ്പ്യൂട്ടർ യുഗത്തിൽ ഏറെ പ്രസക്തമാണ്. സോഷ്യോളജിസ്റ്റായ ഇവാൻ ഇലിച്ചും സാമ്പത്തികശാസ്ത്രജ്ഞനായ ഷൂമേക്കറും ഗാന്ധിയെ ആരാധനയോടെ കാണുന്നു. വിയന്നക്കാരനായ ഇവാൻ ഇലിച്ച് തന്റെ പഠനങ്ങളിൽ ഗാന്ധിയൻ ദർശനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഡീ സ്കൂളിംഗ്,
സ്ഥാപന തിരസ്കാരം, ഡി ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ, പ്രൊഫഷണൽ തിരസ്കാരം, ഡി പ്രൊഫഷണലൈസേഷൻ, വൈദ്യ തിരസ്കാരം, ഡി മെഡിക്കലൈസേഷൻ എന്നിങ്ങനെ സമൂഹത്തിന്റെ മോചനത്തിന് ആവശ്യമായ പരിപാടികളുമായി ഇല്ലിച്ചു കയറുന്ന പലതും ഗാന്ധിജിയുടെ വിപ്ലവ സങ്കല്പത്തിലും പിരിച്ചു ചേർത്തിട്ടുള്ള സൂക്ഷ്മദർശനം ശ്രദ്ധേയമാണ്.

0: ചെറുതാണ് സുന്ദരം, സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്ന ഗ്രന്ഥത്തിലൂടെ ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഷുമേക്കർ ആവിഷ്കരിക്കുന്ന ആശയങ്ങൾ പാണ്ഡിത്യ പ്രകടനമോ സ്ഥിതിവിവര കണക്കുകളുടെ പിൻബലമോ ഇല്ലാതെ ഗാന്ധിജി കണ്ടെത്തിയിരിക്കുന്നു. കൺസ്യൂമറിസ്റ്റ് സംസ്കാരത്തിനെതിരെ ലളിത ജീവിതത്തിന്റെ അഭിലഷണീയതയിൽ ഗാന്ധിജി ഊന്നിയത് ഇന്നത്തെ ലോകം ആദരവോടെ കാണുന്നു. എല്ലാവരുടെയും അത്യാവശ്യങ്ങൾ നിറവേറ്റാനുള്ള വക ഈ പ്രകൃതിയിലുണ്ട്. എന്നാൽ യാതൊരുത്തരുടെയും അത്യാർത്ഥിയെ തൃപ്തിപ്പെടുത്താൻ ഇത് തികയുകയില്ല എന്ന ഗാന്ധിയൻ താക്കീത് ഇന്നത്തെ ലോകത്തിനുള്ളതാണ്. ജീവിതത്തെ അതിന്റെ മൂല്യത്തിലേക്ക് ഉറപ്പിക്കാനാണ് ഗാന്ധി ശ്രമിച്ചത്. അല്ലാതെ സാമൂഹ്യ മാറ്റം യാഥാർത്ഥ്യമാകുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ വീക്ഷണം ഇന്ന് ലോകം അംഗീകരിക്കുന്നു. നല്ല ലക്ഷ്യത്തിലെത്താൻ നല്ല മാർഗത്തിലൂടെ മാത്രമേ സാധ്യമാവൂ എന്ന ഗാന്ധിയൻ വീക്ഷണം ആദർശദീപ്തമാണ്. ആൾഡസ് ഹക്സ്ലി ലക്ഷ്യവും മാർഗവും എൻസ് ആൻഡ് മീൻസ് എന്ന ഗ്രന്ഥത്തിൽ ഈ ആശയത്തെ ഗംഭീരമായി വിശകലനം ചെയ്യുന്നുണ്ട്. ഇതോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് ഷെനി ഷാർപ്പിന്റെ ഗാന്ധി വീൽസ് ദ വെപ്പൺ ഓഫ് മോറൽ പവർ. രാഷ്ട്രീയം ഉൾപ്പെടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ധർമ്മബോധം പ്രസരിപ്പിക്കുക വഴി വിപ്ലവം എന്ന ആശയത്തിന് ഗാന്ധിജി ഒരു പുതിയ മാനം നൽകി എന്ന് ചിന്തകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തത്വദിശയില്ലാത്ത രാഷ്ട്രീയം, അധ്വാനമില്ലാത്ത സമ്പാദ്യം, മനസാക്ഷിയില്ലാത്ത സുഖഭോഗം, സ്വഭാവശുദ്ധിയില്ലാത്ത വിജ്ഞാനം, സന്മാർഗനിഷ്ഠയില്ലാത്ത വാണിജ്യം, മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം, ത്യാഗമില്ലാത്ത ആരാധന, ഈ ഏഴ് തിന്മകൾക്കും എതിരായി ഗാന്ധിജി നമുക്ക് താക്കീത് നൽകി. അത് എല്ലാ കാലത്തിലും ലോകത്തിലേക്കുമുള്ളതാണ്. അധികാരത്തെക്കുറിച്ചുള്ള ഗാന്ധിയൻ വീക്ഷണത്തെ ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നു. അധികാരത്തിന്റെ സ്വരൂപത്തെയും സങ്കീർണതകളെയും ദൂഷ്യങ്ങളെയും കുറിച്ച് വിശ്വചിന്തകന്മാരെല്ലാം ബോധവാന്മാരായിരുന്നു. അധികാരം പല രൂപത്തിൽ അവതരിപ്പിക്കാം. മതപരമായ അധികാരം, സാമ്പത്തികമായ അധികാരം, രാഷ്ട്രീയമായ അധികാരം എന്നിങ്ങനെ ഈ കാലഘട്ടത്തിൽ അധികാരത്തിന്റെ നേതൃത്വം രാഷ്ട്രീയത്തിനാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ലോകത്തെമ്പാടുമുള്ള അധികാര രാഷ്ട്രീയം പഠനവിധേയമായിട്ടുണ്ട്. ഇന്നുവരെയുള്ള രാഷ്ട്രീയ ദർശനങ്ങളെല്ലാം തർക്കിച്ചത് അധികാരം ആരെ ഏൽപ്പിക്കണം എന്നതിനെ ചൊല്ലിയാണ്. അധികാരത്തിന്റെ ദൂഷ്യവശങ്ങളെ എങ്ങനെ ഇല്ലാതാക്കണം എന്നതായിരുന്നു ഗാന്ധിയൻ കാഴ്ചപ്പാടുകൾ. ഗാന്ധിജിയുടെ ഗ്രാമ സ്വരാജ് സങ്കല്പം അധികാര കേന്ദ്രീകരണത്തിന് ബദലാണ്. ഗാന്ധിജി എഴുതി, എത്രയും കുറച്ചു ഭരിക്കുന്ന സർക്കാർ ഏതാണോ അതത്രേ ഏറ്റവും നല്ല സർക്കാർ. ജനങ്ങളുടെ ഇംഗിതം നടപ്പാക്കാനുള്ള ഒരു മാധ്യമം മാത്രമാണ് സർക്കാർ. സത്യം, അഹിംസ, സാശ്രയത്വം, സർവോദയം, അധികാര വികേന്ദ്രീകരണം, സർവധർമ്മ സമഭാവന, മദ്യനിരോധനം, ലളിത ജീവിതം, ധർമ്മബോധം, കരുണ തുടങ്ങിയ ആദർശങ്ങൾ ഈ സത്യാനന്തര യുഗത്തിൽ ഗാന്ധിജിയെ ഏറെ പ്രസക്തനാക്കുന്നു.
1: ഗാന്ധിജി ഇന്നിന്റെ പ്രസക്തി. പ്രമുഖ സാഹിത്യകാരനും അധ്യാപകനുമായ ഡോക്ടർ പി.വി. കൃഷ്ണൻ നായർ അവതരിപ്പിച്ച പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ഗാന്ധിമാർഗം സമാപിക്കുന്നു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്, നിർവഹണം അഞ്ജു പി. അർജുനൻ.
3: ഗാന്ധിമാർഗം. സമയം 5 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ആകാശവാണി തൃശൂർ.
4: സ്വാസ്ഥ്യം. ആയുർവേദ ശാസ്ത്രത്തിലെ പഞ്ചകർമ്മ ശുദ്ധീകരണ ചികിത്സകളിൽ ഒന്നാണ് രക്തമോക്ഷം. വിവിധ ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടാൻ ഉപയോഗിക്കുന്ന പരമ്പരാഗത ചികിത്സാരീതിയാണ് രക്തമോക്ഷം. ത്വക് രോഗങ്ങൾ, വീക്കം, രക്തചംക്രമണ പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള ചികിത്സയായി രക്തമോക്ഷം ഉപയോഗിക്കാറുണ്ട്. ശരീരത്തിൽ നിന്ന് കുറഞ്ഞ അളവിൽ രക്തത്തെ നീക്കം ചെയ്യുന്ന ചികിത്സാരീതിയാണ് ഇത്. ദീർഘകാലം നീണ്ടുനിന്ന വ്രണങ്ങൾ, വേരിക്കോസ് വ്രണങ്ങൾ തുടങ്ങിയവയിലും രക്തമോക്ഷം ചെയ്യുന്നത് ഗുണപ്രദമാണ്. ശരീരത്തിലെ മാലിന്യങ്ങൾ പുറത്തെടുക്കുന്നതിനും ദോഷങ്ങളെ സന്തുലിതമാക്കുന്നതിനും ഉപയോഗിക്കുന്നു ഈ ചികിത്സാരീതി. രക്തമോക്ഷത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു ആയുർവേദ ചികിത്സകയായ ഡോക്ടർ അശ്വതി പി. നമ്പൂതിരി.
5: ആയുർവേദത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാരീതിയായ രക്തമോക്ഷം അല്ലെങ്കിൽ ബ്ലഡ് ലെറ്റിങ്ങിനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്. ആയുർവേദത്തിൽ രോഗചികിത്സയ്ക്ക് പ്രധാനമായും ശോധന ചികിത്സയും ശമന ചികിത്സയും പറയുന്നുണ്ട്. ശോധന ചികിത്സകളാണ് പഞ്ചകർമ്മങ്ങളായ വമനം, വിരേചനം, വസ്തി, നസ്യം, രക്തമോക്ഷം.

ശാസ്ത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ചികിത്സയാണ് രക്തമോക്ഷം. ദുഷ്ടമായ രക്തം പല രോഗങ്ങൾക്കും കാരണമാകാം. അത്തരം സാഹചര്യങ്ങളിൽ രോഗാവസ്ഥ വിലയിരുത്തി ദുഷ്ടരക്തത്തെ പുറത്തു കളയുന്ന ഒരു ചികിത്സയാണ് രക്തമോക്ഷം. ഇത് എല്ലാ രോഗികൾക്കും ചെയ്യുന്നതല്ല. രോഗിയുടെ പ്രായം, ആരോഗ്യം, രോഗത്തിന്റെ സ്വഭാവം, രോഗത്തിന്റെ ഘട്ടം എന്നിവ വിശദമായി പരിശോധിച്ച ശേഷമാണ് ഈ ചികിത്സ തിരഞ്ഞെടുക്കുന്നത്. രക്തമോക്ഷം പ്രധാനമായും രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. ഒന്നാമത്തേത് ശസ്ത്രവിശ്രാവണം. ഇതിൽ അണുവിമുക്തമായ സൂചി അല്ലെങ്കിൽ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് ആവശ്യമായ അളവിൽ ദുഷ്ടരക്തത്തെ പുറത്തെടുക്കുന്നു. രണ്ടാമത്തേത് അണുശസ്ത്രവിശ്രാവണം. ഇതിൽ പ്രധാനമായും ജലോകാവചരണം ഉപയോഗിച്ചുള്ള ചികിത്സ, അതായത് അട്ടയെ ഉപയോഗിച്ചുള്ള ചികിത്സ, അതുപോലെ ശൃംഗം, അലാബു, ഖടി തുടങ്ങിയ മാർഗങ്ങളെല്ലാം ഉൾപ്പെടുന്നു. രക്തമോക്ഷം ഏതൊക്കെ രോഗങ്ങളിലാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ചില ത്വക്ക് രോഗങ്ങൾ, വെരിക്കോസ് വെയിൻ സംബന്ധമായ മറ്റു പ്രശ്നങ്ങൾ, പ്രാദേശികമായി ഉണ്ടാകുന്ന നീർക്കെട്ട്, വേദന, ചില സന്ധിരോഗങ്ങൾ, ചില വ്രണങ്ങൾ തുടങ്ങിയ അവസ്ഥകളിൽ രോഗിയുടെ അവസ്ഥ അനുസരിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രക്തമോക്ഷം ചെയ്യാറുണ്ട്. വേദനയും വീക്കവും കുറയാനും അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുവാനും ഈയൊരു പ്രൊസീജിയർ സഹായിക്കുന്നു. അതുപോലെ ത്വക്ക് രോഗങ്ങളിൽ രോഗലക്ഷണങ്ങൾ കുറയാനും ബ്ലഡ് ലെറ്റിംഗ് അല്ലെങ്കിൽ രക്തമോക്ഷം നല്ലൊരു ചികിത്സയാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. രക്തമോക്ഷം പോലെയുള്ള പ്രൊസീജിയർ വീട്ടിൽ സ്വയം ചെയ്യാവുന്ന ഒരു ചികിത്സയല്ല. അട്ട ഉപയോഗിച്ചുള്ള ചികിത്സ ചെയ്യുന്നതും പരിശീലനം ലഭിച്ച ആയുർവേദ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അണുവിമുക്തമായ സാഹചര്യത്തിൽ മാത്രമേ നടത്താവൂ. രക്തമോക്ഷം എല്ലാവർക്കും അനുയോജ്യമല്ല. കടുത്ത വിളർച്ചയുള്ളവർ, രക്തസ്രാവ സാധ്യത കൂടുതലുള്ളവർ, ആസ്പിരിൻ പോലെയുള്ള ആന്റികൊയാഗുലൻ മെഡിസിൻ എടുക്കുന്നവർ, ദുർബലരായവർ തുടങ്ങിയവരിൽ ഈ ചികിത്സ ഒഴിവാക്കുകയോ പ്രത്യേക ശ്രദ്ധയോടെ ചെയ്യുകയോ വേണം. അതിനാൽ ഇന്റർനെറ്റിലോ സാമൂഹ്യ മാധ്യമങ്ങളിലോ കാണുന്ന വിവരങ്ങൾ മാത്രം വിശ്വസിച്ച് ചികിത്സ തിരഞ്ഞെടുക്കാതെ വിദഗ്ധനായ ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കുകയാണ് ഏറ്റവും ഉചിതം. ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന രീതിയാണ് ജലോകാവചരണം അല്ലെങ്കിൽ ലീച്ച് തെറാപ്പി. ഔഷധ ഗുണമുള്ള അട്ടയെ രോഗബാധിത ഭാഗത്ത് വയ്ക്കുന്നു. അട്ട ആവശ്യമായ അളവിൽ രക്തം വലിച്ചെടുക്കുന്നു. പിന്നീട് സുരക്ഷിതമായി അതിനെ മാറ്റുകയും മുറിവ് ശുചിയാക്കുകയും ചെയ്യുന്നു. ഇന്ന് പ്ലാസ്റ്റിക് സർജറിയിലും പുനർനിർമ്മാണ ശസ്ത്രക്രിയകളിലും ലീച്ച് തെറാപ്പി ചില സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. ഇത് ആയുർവേദത്തിലെ ഈ ചികിത്സാരീതിയുടെ പ്രാധാന്യം ലോകം തിരിച്ചറിഞ്ഞതിന് ഒരു ഉദാഹരണമാണ്. ലീച്ചിന്റെ ഉമിനീരിൽ ഹിറുഡിൻ പോലെയുള്ള ബയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഉള്ളതായി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ രക്തം കട്ടപിടിക്കുന്നത് കുറയ്ക്കുന്നതിനും പ്രാദേശിക ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുമെന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത്. അടുത്തതാണ് സിരാവ്യധം. വെരിക്കോസ് വെയിൻ പോലെയുള്ള അസുഖങ്ങളിൽ ചെയ്തുവരുന്ന ഒരു പ്രൊസീജിയറാണ് സിരാവ്യധം. തിരഞ്ഞെടുത്ത സിര അല്ലെങ്കിൽ വെയിനിൽ നിന്ന് നിയന്ത്രിത അളവിൽ രക്തം പുറത്തെടുക്കുന്ന രീതിയാണ് സിരാവ്യധം. ഇത് എല്ലാ രോഗികൾക്കും അനുയോജ്യമല്ല. വിദഗ്ധനായ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യേണ്ടത്. അടുത്തത് പ്രച്ഛാനം. അണുവിമുക്തമായ സൂചിയോ സർജിക്കൽ ബ്ലേഡോ ഉപയോഗിച്ച് സ്കിന്നിന്റെ ഉപരിതലത്തിൽ നിന്ന് പ്രിക്കിംഗ് നടത്തി രക്തം പുറത്തെടുക്കുന്ന രീതിയാണ്. ചില ലൈക്നിഫൈഡ് എക്സിമ പോലെയുള്ള സ്കിൻ ഡിസീസിലാണ് ഇത് ചെയ്തുവരുന്നത്. ഇതുകൂടാതെ ശൃംഗം, അലാബു, ഖടി തുടങ്ങിയ രീതികളും ഗ്രന്ഥങ്ങളിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ പ്രചാരമുള്ള ഒരു ചികിത്സാരീതിയാണ് കപ്പിംഗ് തെറാപ്പി. പലരും ഇത് പുതിയ ചികിത്സയാണെന്ന് കരുതാറുണ്ട്. എന്നാൽ ശരീരത്തിൽ നെഗറ്റീവ് പ്രഷർ സൃഷ്ടിച്ച് ചികിത്സിക്കുന്ന ഈ ആശയം ആയുർവേദത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശൃംഗം, അലാബു, ഖടി എന്നീ രക്തമോക്ഷ മാർഗങ്ങളിലൂടെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ശൃംഗം എന്നത് മൃഗങ്ങളുടെ കൊമ്പ് ഉപയോഗിച്ചും, അലാബു എന്നത് ഉണങ്ങിയ ചുരയ്ക്ക ഉപയോഗിച്ചും, ഖടി എന്നത് പ്രത്യേക പാത്രങ്ങൾ ഉപയോഗിച്ചും നെഗറ്റീവ് പ്രഷർ സൃഷ്ടിച്ച് ദുഷ്ടരക്തമോ ദുഷ്ടദോഷങ്ങളോ പുറത്തെടുക്കുന്ന

0: ചികിത്സാരീതികളാണ്. ഇന്നത്തെ കപ്പിംഗ് തെറാപ്പിയുടെ അടിസ്ഥാന തത്വവുമായി ഇവയ്ക്ക് സാമ്യമുണ്ട്. എന്നിരുന്നാലും ആയുർവേദത്തിലെ രക്തമോക്ഷം വെറും രക്തം പുറത്തെടുക്കുന്ന ഒരു സാങ്കേതിക വിദ്യ മാത്രമല്ല. രോഗിയുടെ ദോഷാവസ്ഥ, രോഗത്തിന്റെ സ്വഭാവം, ശരീരബലം, രോഗഘട്ടം എന്നിവ വിലയിരുത്തി ഏത് രീതി തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുന്ന ശാസ്ത്രീയ ചികിത്സാ സമ്പ്രദായമാണ്. ചികിത്സയ്ക്ക് മുമ്പ് രോഗിയുടെ ആരോഗ്യനില വിലയിരുത്തുന്നത് വളരെ പ്രധാനമാണ്. പൂർണ്ണ ശുചിത്വവും സുരക്ഷയും ഉറപ്പാക്കിയ ശേഷമാണ് ഓരോ ചികിത്സയും ചെയ്യേണ്ടത്. ചികിത്സയ്ക്ക് ശേഷം ആവശ്യമായ ഡ്രസ്സിംഗും വിശ്രമവും പഥ്യാനുഷ്ഠാനങ്ങളും നിർദ്ദേശിക്കാറുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ചികിത്സാരീതിയാണ് രക്തമോക്ഷം. ശരിയായ രോഗിയെ തിരഞ്ഞെടുക്കുകയും ശരിയായ സമയത്തും ശരിയായ രീതിയിലും വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ നടത്തുകയും ചെയ്താൽ ഇത് രോഗശമനത്തിന് സഹായമാകുന്ന ഒരു പ്രധാന ആയുർവേദ ചികിത്സയാണ്.
1: രക്തമോക്ഷം എന്ന ആയുർവേദ പഞ്ചകർമ്മ ചികിത്സാരീതിയെക്കുറിച്ച് സംസാരിച്ചത് ആയുർവേദ ചികിത്സകയായ ഡോക്ടർ അശ്വതി പി നമ്പൂതിരി. സ്വാസ്ഥ്യം സമാപിക്കുന്നു. നിർവഹണം വൈ എസ് പൗർണമി. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്.

0: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.

0: ആകാശവാണി തൃശൂർ. കഥകൾ അതിസാദരം. കഥകൾ അതിസാദരത്തിൽ സി എൻ ശ്രീകണ്ഠൻ നായരുടെ പിച്ചിപ്പൂ എന്ന കഥയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. അവതരണം മെജോ.
1: അമ്മണി എന്നെ സ്നേഹിക്കുന്നില്ലേ? നോക്കെത്താത്ത ഒരു സാഗരപ്പരപ്പിൽ തിരമാലകൾ ഇരുളിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു കൊച്ചു പെണ്ണ് മിനുങ്ങുന്ന ഒരു ഉപ്പുകട്ടയിൽ പറ്റിപ്പിടിക്കുകയാണ്. പാവം പിടിച്ച പെണ്ണ്. അങ്ങനെ 100,000 പെൺകുട്ടികളെ ഞാൻ ഭാവനയിൽ കണ്ടു. തലചാച്ച് കണ്ണീരൊഴുക്കാനെങ്കിലുമുള്ള ഒരു വക്ഷസ് അവർ കണ്ടെത്തുന്നില്ല. പ്രതീക്ഷകളുടെയും അഭിലാഷങ്ങളുടെയും മൺപ്രതിമകൾ യാഥാർത്ഥ്യങ്ങളിൽ തട്ടിയുടയുന്നത് ഞാൻ കണ്ടു. ജീവിതം മുഴുവൻ നെടുവീർപ്പിട്ട് കഴിയേണ്ടി വരുന്ന പെൺകുട്ടികൾ സ്നേഹത്തിന്റെ പുഷ്പതാലവും ഏന്തിക്കൊണ്ടുള്ള സൗന്ദര്യത്തിന്റെ ഒരു ഘോഷയാത്ര. ജീവിതത്തിന്റെ പടിവാതിൽക്കൽ ആ ഘോഷയാത്ര മുട്ടി നിൽക്കുകയാണ്. വികാരങ്ങൾ അങ്ങനെ വീർപ്പടക്കി നിൽക്കുന്നു. നിഷേധിക്കപ്പെട്ട ജീവിതാനന്ദത്തിനു വേണ്ടിയുള്ള ഒരിക്കലും അവസാനിക്കാത്ത കാത്തിരിപ്പ്. ആ പൂമാലകൾ അങ്ങനെ വാടിവാടി കരിയുന്നത് ഞാൻ കണ്ടു. ആ പടിവാതിൽ എന്തുകൊണ്ട് അവർക്ക് വേണ്ടി തുറക്കപ്പെടുന്നില്ല? ശവമെടുപ്പിന്റെ മൂകതയോടെ അങ്ങനെ നിശ്ചലമായി നിൽക്കുന്ന ആ ഘോഷയാത്രയിൽ അമ്മിണിയുടെ അവ്യക്തമായ രൂപം ഞാൻ കണ്ടു. എന്തുകൊണ്ട് അതെനിക്ക് വ്യക്തമാകുന്നില്ല? ഇന്ന് ഞാൻ എന്തിനതൊളിക്കുന്നു? ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് സമാധാനിച്ചു. സമൂഹത്തിന്റെ ഭാരവും പേറിക്കൊണ്ട് ഇരമ്പിപ്പായുന്ന എന്റെ ജീവിതത്തിൽ അവൾക്കു വേണ്ടി നീക്കിവയ്ക്കുവാൻ സമയമില്ലെന്ന് എന്റെ ബുദ്ധി ഉപദേശിച്ചു. പക്ഷേ ഞാനൊരു മഠയനും ഭീരുവും ക്രൂരനുമാണെന്ന് എന്റെ മനസാക്ഷി വിളിച്ചു പറഞ്ഞു. ആ ഊഷ്മളമായ വിശ്വാസങ്ങൾ എന്നെ ചുട്ടുകരിച്ച് കളയുമെന്ന് ഞാൻ ഭയപ്പെട്ടു. നെടുവീർപ്പുകളുടെ നിലയ്ക്കാത്ത തേങ്ങൽ എന്റെ തലച്ചോറ് പുകയുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ ആ ജനാലകൾ വലിച്ചു തുറന്നു. ഒരു തണുത്ത കാറ്റ്. എനിക്കല്പം കുളിർമ ആവശ്യമായിരുന്നു. പക്ഷേ ചൂടുപിടിച്ച എന്റെ തലച്ചോറിനെ തണുപ്പിക്കാൻ

0: എനിക്ക് കഴിഞ്ഞില്ല. എവിടെയെങ്കിലും ഓടിയൊളിക്കണമെന്നെനിക്ക് തോന്നി. ഞാൻ ഭീരുവായി മാറുന്നു. ആ ചത്തരാത്രി എന്നെ നോക്കി പല്ലിളിച്ചു. നിസ്സഹായതയുടെ നിലവറകളിൽ നിന്നെന്ന പോലെ കുക്കുടങ്ങൾ നിലവിളിക്കുന്നു. എന്റെ ശൂന്യമായ മസ്തിഷ്കം ഞാനറിയാതെ എന്റെ മടക്കയാത്രയ്ക്കുള്ള തീരുമാനമെടുത്തു. ബാഗും കയ്യിലെടുത്ത് വാതിൽ തുറന്ന് ഞാൻ വരാന്തയിലിറങ്ങി. അവൾ ആ ജനാലയ്ക്കരികിൽ നിൽക്കുന്നു. അവളും അന്നുറങ്ങിയിട്ടില്ല. ആ കണ്ണുകൾ കണ്ടാലറിയാം അവൾ ഉറങ്ങിയിട്ടില്ലെന്ന്. നിർനിമേഷയായി അവൾ എന്നെ നോക്കി. കരഞ്ഞ് കരഞ്ഞ് ആ കൺപോളകൾ വീർത്തിരിക്കുന്നു. അവൾ കരയാതെ അങ്ങനെ എന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിന്നു. മഴവെള്ളം നിറഞ്ഞ് വിങ്ങിയ കറുത്ത ആകാശത്തിൻ്റെ ഭയജനകമായ അനന്തതയിൽ ആ കരയാത്ത കണ്ണുകൾ ഞാൻ കണ്ടു. ഞാൻ യാത്ര ചോദിക്കാൻ അശക്തനായിരുന്നു. അന്നുവരെ അവളോട് യാത്ര ചോദിക്കാതെ ഞാൻ പോയിട്ടില്ല. എനിക്കെന്തെങ്കിലും ഒന്ന് അവളോട് പറയണം. എന്റെ ശൂന്യമായ ബുദ്ധിയിൽ ഞാൻ തപ്പിത്തടഞ്ഞു നോക്കി. ഞാൻ എന്താണ് അവളോട് പറയുക? ഞാൻ പരിക്ഷീണനായിപ്പോയി. എന്റെ തൊണ്ട വരണ്ട് വെടിച്ചതുപോലെ എനിക്ക് തോന്നി. ആ കണ്ണുകൾ എന്നെ വീണ്ടും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അത് കാണാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. ഞാൻ അവൾക്കും അപ്പുറത്തേക്ക് നോക്കാൻ ശ്രമിച്ചു. തലേന്ന് സന്ധ്യയ്ക്ക് അവൾ കെട്ടിയ പിച്ചിപ്പൂമാല അരണ്ട വെളിച്ചത്തിൽ ഞാൻ കണ്ടു. ചേട്ടനും ചേട്ടനും കൂടെയുള്ള ഫോട്ടോയിൽ അത് ചാർത്തിയിരിക്കുകയാണ്. അങ്ങനെ വളരെ നേരം നിന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഞാൻ നടന്നു. യാത്ര ചോദിക്കാതെ നടന്നു. എന്നെ പിന്തുടരുന്ന ആ നിറഞ്ഞ കണ്ണുകളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ എനിക്ക് ധൈര്യം വന്നില്ല. ഉത്കടമായ പ്രേരണകളെ വലിച്ചിഴച്ചുകൊണ്ട് ഞാൻ വലിഞ്ഞു നടന്നു. പുലരിയുടെ ആ വിങ്ങിയ നിശബ്ദതയിൽ അവൾ ഏങ്ങിയേങ്ങി കരയുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. പക്ഷേ ശപിക്കപ്പെട്ട ഈ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. അതൊരു വമ്പിച്ച പരീക്ഷണമായിരുന്നു. ദിവസങ്ങളും മാസങ്ങളും വത്സരങ്ങളും നീണ്ടുനിന്ന ഒരു പരീക്ഷണം. ജീവിതത്തിൻ്റെ തന്ത്രികൾ ഓരോന്നായി ആ പരീക്ഷണത്തിൻ്റെ പൊള്ളലേറ്റ് വലിഞ്ഞു പൊട്ടുകയാണ്. പൊള്ളുന്ന സമരഭൂമിയിലും ഇരുണ്ട ജയിലറകളിലും ആ കാത്തിരിക്കുന്ന കണ്ണുകൾ എന്നെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ആ കണ്ണുകൾ എന്നെ ഉറ്റുനോക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ആകാശത്തിൻ്റെ നീലിമയിലും ഇരുളിൻ്റെ നിശൂന്യതയിലും ആ കരയാത്ത കണ്ണുകൾ ഞാൻ കണ്ടു. ആത്മാവിൽ തറയ്ക്കുന്ന ആയിരം ചോദ്യങ്ങൾ ആ കണ്ണുകൾ എന്നോട് ചോദിച്ചു. ഒന്നിനും എനിക്കുത്തരം പറയാൻ കഴിഞ്ഞില്ല. ഈ 5 വർഷക്കാലം ഞാനൊരു പരാജയമായിരുന്നു. എന്റെ ആദർശങ്ങളിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് കരുത്തില്ലാതെ വന്നു. ഒടുവിൽ ഞാൻ തോൽവി സമ്മതിച്ചു. തകർന്നുടഞ്ഞ ഒരു ഹൃദയത്തിൻ്റെ ചില്ലുകൾ അമർത്തിപ്പിടിച്ചുകൊണ്ട് അവളെ കാണാനായി വീണ്ടും ഞാൻ അവിടെ ചെന്നു. പക്ഷേ ആ പഴയ വീടും പിച്ചിച്ചെടികളും എല്ലാം കാലത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് ഒഴുകി മറഞ്ഞു കഴിഞ്ഞിരുന്നു. ആ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നിരുന്ന അവളും അവളുടെ അമ്മയും ഇന്നവിടെയില്ല. അവിടെ പുതിയ വീടുകൾ ഉയർന്നിട്ടുണ്ട്. പുതിയ താമസക്കാർ, പുതിയ ജീവിതങ്ങൾ. എങ്കിലും ആ മുല്ലപ്പടർപ്പിൻ്റെ നെടുവീർപ്പ് എങ്ങുനിന്നോ മാറ്റുലിക്കൊള്ളുന്നതായിട്ട് എനിക്ക് തോന്നി. ആ ശൂന്യതയിലും ആ കണ്ണുകൾ എന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഭൂതകാലത്തിൻ്റെ ഹൃദയത്തിൽ നിന്നെന്നോണം ഒരു ശബ്ദം ഇന്നും ഉയരാറുണ്ട്. എന്റെ ആരായിരുന്നു അമ്മിണി? വിശ്വഹൃദയം നടുങ്ങുമാറ് എനിക്ക് പറയണമെന്നുണ്ട്. അമ്മിണി എന്റെ എല്ലാമായിരുന്നുവെന്ന്. പക്ഷേ തീയും വിയർപ്പുമായി ഇരച്ചുപായുന്ന എന്റെ ജീവിതത്തിൽ 1000 തവണ ആ കണ്ണുകളോട് ചോദിച്ച ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവളെ, ജീവിതത്തിൽ ആദ്യമായും അവസാനമായും ഞാൻ നിന്നെ അങ്ങനെ വിളിച്ചുകൊള്ളട്ടെ. അന്നാ പിച്ചിപ്പൂ നീ എന്തിന് എന്റെ കയ്യിൽ തന്നു?
1: സി എൻ ശ്രീകണ്ഠൻ നായർ എഴുതിയ പിച്ചിപ്പൂ എന്ന കഥയുടെ അവസാന ഭാഗമാണ് ഇന്ന് കഥകളതിസാദരത്തിൽ നിങ്ങൾ കേട്ടത്. അവതരണം മെജോ. നിർവഹണം വൈ എസ് പൗർണമി. നിർവഹണ സഹായം വിനിത മനമൽ.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

ആകാശവാണി തൃശൂർ. സമയം 5:30. തൊഴിലവസര വാർത്തകൾ. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി, കൊടുങ്ങല്ലൂർ, ചാലക്കുടി മുൻസിഫ് കോടതികളിൽ പ്ലീഡർ ടു ഡു ഗവൺമെന്റ് വർക്ക് തസ്തികയിലേക്ക് അഭിഭാഷകരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 5 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും 60 വയസ്സിൽ താഴെ പ്രായമുള്ള ബാർ കൌൺസിൽ രജിസ്ട്രേഷനുള്ള അഭിഭാഷകർക്ക് അപേക്ഷിക്കാം. ജനനതീയതി, എൻറോൾമെന്റ് വിവരം, പ്രവൃത്തി പരിചയം, ഫോൺ നമ്പർ, ഇമെയിൽ, പോലീസ് സ്റ്റേഷൻ പരിധി എന്നിവ ഉൾപ്പെടുത്തിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിച്ച ബയോഡാറ്റയും SSLC പകർപ്പ്, എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്, LLB സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ രേഖ എന്നിവയുടെ പകർപ്പുകളും സഹിതം 7 സെപ്റ്റംബർ വൈകിട്ട് 5 മണിക്കകം തൃശൂർ ജില്ലാ കളക്ടർ മുമ്പാകെ അപേക്ഷ സമർപ്പിക്കണം. PG കേരള വനഗവേഷണ സ്ഥാപനത്തിൽ ഗവേഷണ പദ്ധതിയിൽ പ്രോജക്ട് ഫെല്ലോയുടെ ഒരു താൽക്കാലിക ഒഴിവിലേക്ക് ഇന്റർവ്യൂ നടത്തുന്നു. അസസിംഗ് ദി എൻവയോൺമെന്റൽ ഇംപാക്ട് ഓഫ് ലീനിയർ ഇൻട്രൂഷൻസ് ഇൻ വെസ്റ്റേൺ ഗട്ട്സ് ഓഫ് കേരള, സ്ട്രാറ്റജീസ് ഫോർ കോംപ്രിഹെൻസീവ് ഇക്കോളജിക്കൽ റീസ്റ്റോറേഷൻ എന്ന ഗവേഷണ പദ്ധതിയിലാണ് അവസരം. 2028 നവംബർ 25 വരെ കാലാവധിയുള്ള തസ്തികയിലേക്ക് താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കായി നാളെ രാവിലെ 10 മണിക്ക് KFRI PG ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് KFRI.RES.IN സന്ദർശിക്കുക. കൊടുങ്ങല്ലൂർ പുല്ലൂട്ട് KKTM സർക്കാർ കോളേജിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഷയത്തിൽ അതിഥി അധ്യാപകന്റെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഗസ്റ്റ് അധ്യാപക പാനലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കായി 2 സെപ്റ്റംബർ രാവിലെ 10:30 പ്രിൻസിപ്പലിന്റെ ചേംബറിൽ കൂടിക്കാഴ്ച നടത്തും. താൽപര്യമുള്ളവർ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നേരിട്ട് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0480 280 2313. നമ്പർ ആവർത്തിക്കാം, 0480 280 2313. കേരള വനഗവേഷണ സ്ഥാപനത്തിൽ പ്രോജക്ട് ഫെല്ലോ തസ്തികയിലെ ഒരു താൽക്കാലിക ഒഴിവിലേക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. പ്രിപ്പയറിംഗ് ദി സിറ്റി ബയോഡൈവേഴ്സിറ്റി ഇൻഡെക്സ് ഫോർ തിരുവനന്തപുരം വിത്ത് ആൻ ഇന്റഗ്രേറ്റഡ് അർബൻ നേച്ചർ ഇൻഡെക്സ് ഫ്രെയിംവർക്ക് എന്ന ഗവേഷണ പദ്ധതിയിലാണ് നിയമനം.

0: 2027 ഫെബ്രുവരി 22 വരെ കാലാവധിയുള്ള ഈ പദ്ധതിയിലേക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കായി നാളെ രാവിലെ 10 മണിക്ക് KFRIയുടെ PG ഓഫീസിൽ വച്ച് അഭിമുഖം നടത്തും. ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ടു ഫിഷർ വിമൻ തൃശൂർ ജില്ലാ നോഡൽ ഓഫീസിലേക്ക് മിഷൻ കോർഡിനേറ്റർ തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും ലൈവ്ലിഹുഡ് പ്രോജക്ടുകളിൽ മുൻപരിചയവും ഇരുചക്രവാഹന ഡ്രൈവിംഗ് ലൈസൻസും ഉള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 35 വയസ്സാണ്. ഫിഷറീസ് വകുപ്പിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവ് ലഭിക്കും. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന. പ്രതിമാസ വേതനം 30,000 രൂപയാണ്. താൽപര്യമുള്ളവർ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, മുൻപരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകളുടെ അസലും പകർപ്പും സഹിതം നാളെ രാവിലെ 10:30 അഴീക്കോട് റീജിയണൽ ഹാച്ചറിയിൽ നടത്തുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0480281 9698. നമ്പർ ഒരിക്കൽ കൂടി 0480281 9698. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ തൃശൂർ മുഖ്യ കാര്യാലയത്തിൽ കമ്പനി സെക്രട്ടറിയുടെ താൽക്കാലിക ഒഴിവിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. ബിരുദവും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ അസോസിയേറ്റ് മെമ്പർ യോഗ്യതയും കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. 40 വയസ്സാണ് പ്രായപരിധി. താൽപര്യമുള്ളവർ ബയോഡാറ്റ, തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം KSDCS@gmail.com എന്ന ഇമെയിലിലേക്ക് അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0487233-1064. നമ്പർ ഒരിക്കൽ കൂടി 0487233-1064. തൊഴിലവസര വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: ഹലോ,
3: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ നിന്നാ വിളിക്കുന്നത്.
2: വീണ്ടും
3: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
4: 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സർ, ഇത്രയും രൂപ.
4: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
2: 2 ലക്ഷം
5: എന്തു പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
3: അയ്യോ,
2: കട്ട് ചെയ്തു.
5: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
5: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
2: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, ഇന്നത്തെ സ്വർണവില
7: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
8: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
9: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
8: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, ഇന്നത്തെ സ്വർണവില
7: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
10: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
11: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.

ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 സമകാലികം പുനഃപ്രക്ഷേപണം. കേരള എന്നത് ഇനി മുതൽ ഔദ്യോഗിക കേരളം. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. സീഡ് പദ്ധതി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പരിപാടി അധികരിച്ച് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടി. 6:50 വയലും വീടും അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും. ഡോക്ടർ സുഷാ വി എസ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യ ഭാഗം. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മുതൽ കളിതീരുന്നതുവരെ വുമൺസ് ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യയും തായ്ലാന്റും തമ്മിലുള്ള മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം. 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവൻ വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:30 ഉപരാഷ്ട്രപതിയുടെ കേരള സന്ദർശനത്തിന്റെ റിപ്പോർട്ട്. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ശങ്കരനാരായണൻ ഇളയടത്ത്. 6:00 വിഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതമന്ദിരം ദയാശതകം. 6:00 വേദവല്ലി ആലപിച്ചത്. 6:35 ഐ വിഷ്ണായി ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പുകളിൽ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സിസ് ഹൈ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം. ഭക്ഷണം ജീവനത്തിന് അംബോ സ്കൂളിയത്തിന്റെ പ്രഭാഷണം. 7:10 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ, ജാഗ്രത. 7:15 റീഗ ജ്വല്ലേഴ്സ് സിക്കണ്ടവാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലിയിൽ വയലോപ്പിള്ളിയുടെ ഓണമുറ്റത്ത് എന്ന കവിത ആലാപനം സ്മിത ഭീമേനോൻ. 7:20 സൈമൺ സായ് ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ ഗാനസന്ദേശം. 7:40 ഒറ്റപ്പാലം മൈ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം.

0: തൊഴിലവസര വാർത്തകൾ 7:45-നും 8:45-നും 10:15-നും വൈകിട്ട് 4:45-നും ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 7:50-ന് ദൃശ്യമായ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55-ന് അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 ആര്യ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ കാഴ്ച. കണ്ണുകളുടെ ശുചിത്വം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ അഞ്ജു ജോസുമായി ജയ സി ആർ സംസാരിക്കുന്നു. 9:30 ഡോക്ടർ പ്രിയദർശിനി സുനിലിന്റെ സംഗീത കച്ചേരി. തിരുനെല്ലൂർ അജിത് കുമാർ വയലിൻ, എച്ച് ഗണേഷ് മൃദംഗം, ഷീനു ഗോപിനാഥ് കോട്ടയം ഖടം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:25 റീഗ ജ്വല്ലേഴ്സ് സെക്കൻഡവാരി റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണ്ണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 ഓട്ടൻ തുള്ളൽ, സുരേഷ് കാളിയത്തും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 സ്മൃതിലഹരി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 5:00 അക്ഷരശ്ലോകം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ. 8:00 ഹലോ ഡോക്ടർ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ഉപരാഷ്ട്രപതിയുടെ കേരള സന്ദർശനത്തിന്റെ റിപ്പോർട്ട്. 10:00 ഡോക്ടർ വി ആർ ദിലീപ് കുമാറിന്റെ സംഗീത കച്ചേരി. ഡോക്ടർ എൻ സമ്പത്ത് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, വെള്ളാറ്റഞ്ഞൂർ ശ്രീജിത്ത് ഘടം. 11:00 സുഭാഷിതം. 15:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. FM 101.1 മെഗാ ഹെർട്സിൽ ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഉച്ചതിരിഞ്ഞ് 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 11:00 ഹലോ ആകാശവാണി ഫോണിൻ പരിപാടി. വൈകിട്ട് 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്ക സ്ഥലങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത.
1: ആകാശവാണി തൃശൂർ. സമകാലികം.
2: നമ്മുടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരള എന്നത് മാറ്റി കേരളം എന്നാക്കി ഔദ്യോഗിക വിജ്ഞാപനം നിലവിൽ വന്നു. 2026 ഓഗസ്റ്റ് 25-നാണ് കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനം പുറത്തിറക്കിയത്. കേരള നിയമസഭ പാസാക്കിയ പ്രമേയത്തെ തുടർന്ന് പാർലമെന്റ് പാസാക്കിയ കേരള പേരുമാറ്റം ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയതോടെയാണ് പേരുമാറ്റം ഔദ്യോഗികമായത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നതിന് ശേഷവും ഈ നിയമം പാസാകുന്നതുവരെ കേരള എന്ന പേരാണ് ഔദ്യോഗികമായി എല്ലാ തലങ്ങളിലും നിലനിന്നിരുന്നത്. ഈ ഔദ്യോഗിക വിജ്ഞാപനത്തോടെ ഇനി നമ്മുടെ സംസ്ഥാനം മലയാള ഭാഷയിൽ ഉച്ചരിക്കുന്നത് പോലെ തന്നെ എല്ലാ ഔദ്യോഗിക രേഖകളിലും കേരളം എന്ന് പ്രയോഗിക്കപ്പെടും. ഒരു ജനതയുടെ സ്വത്വബോധം ഉയർത്തിപ്പിടിക്കുന്ന ഈ വിശേഷമാണ് ഇന്നത്തെ സമകാലികം ചർച്ച ചെയ്യുന്നത്.
3: 1947 തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയി. ഏകദേശം 80 വർഷമായി. 450 വർഷത്തോളം നീണ്ട അധിനിവേശം നമ്മുടെ വിദ്യാഭ്യാസം മാറ്റിമറിച്ചിരുന്നു. നമ്മുടെ വസ്ത്രധാരണ രീതി അവർ തിരുത്തിയിരുന്നു. നമ്മുടെ ഭക്ഷണത്തിൽ പോലും അധിനിവേശം വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. അതിലെല്ലാം ഗുണവും ദോഷവും മെറിറ്റും ഡീമെറിറ്റും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഭാഷയുമായി ബന്ധപ്പെട്ട് ലോകത്ത് യൂറോപ്യൻ ശക്തികൾ പോയിടത്തെല്ലാം ആന കരിമ്പിൻ കാട്ടിൽ കയറിയതുപോലെ പൂർണ്ണമായും തച്ചുടച്ച് തകർത്താണ് അവർ മുന്നേറിയത്. ആഫ്രിക്കയിൽ ഒരുപാട് ഭാഷകളങ്ങ് ഇല്ലാതായി. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ രണ്ടിലും അവർ സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഷകളെ മുച്ചൂടും നശിപ്പിക്കാൻ അധിനിവേശത്തിന് കഴിഞ്ഞു. ഭീകരമായിരുന്നു അതിൻ്റെ എല്ലാം ഫലം. ആഫ്രിക്കയിൽ ഭാഷകൾ ബാക്കിയുള്ളത് വളരെ കുറവാണ്. എന്നാൽ ഇന്ത്യൻ ഭാഷകളെ പൂർണ്ണമായും നശിപ്പിക്കാനോ ഇല്ലാതാക്കാനോ ഒന്നും കോളനിവൽക്കരണത്തിന് കഴിഞ്ഞിട്ടില്ല. അതിന് ഒരുപാട് കാരണങ്ങൾ വേറെയുണ്ട്.

0: നമ്മുടെ ബോധത്തിൽ നമ്മുടെ ഭാഷ എല്ലാം നികൃഷ്ടമാണെന്ന തോന്നലുളവാക്കാൻ അവർക്ക് കാര്യമായി കഴിഞ്ഞിരുന്നു.
1: മലയാള ഐക്യവേദി പ്രവർത്തകൻ കെ കെ സുബായർ സമകാലികത്തോട്.
0: അതിന് വിദ്യാഭ്യാസവും അനൗപചാരിക വിദ്യാഭ്യാസവും അവരുടെ നോവലുകളൊക്കെ വലിയ പങ്കുവഹിച്ചു.

0: തൃശ്ശൂര്, കാലിക്കറ്റ്, ആലപ്പി എന്നെല്ലാം ഉള്ള വാക്കുകളിൽ ഉപയോഗിച്ച്. ഈ ഉപയോഗിച്ച സംഗതി നാട്ടുകാരും പിന്നീട് അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയാണല്ലോ, അധികാരന്മാരുടെ കൂടെയാണോ അതിൻ്റെ കൂടെ പോവുക എന്നുള്ളതാണ് പൊതു ട്രെൻഡ്. ആ ട്രെൻഡിനൊപ്പം നമ്മളും നടന്നു കാണും. മാത്രമല്ല, നമ്മുടെ തിരുവനന്തപുരവും തൃശ്ശൂരും എല്ലാം എന്തോ കുഴപ്പം പിടിച്ചാണെന്നുള്ള തോന്നൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയ വലിയൊരു ശതമാനം ആളുകൾ ഇവിടെ പരത്തുകയും ചെയ്തു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അത്തരം തലപ്പേരുകളെല്ലാം മാറ്റി നമ്മുടെ അബോധത്തിലുള്ള കോളനിവൽക്കരണത്തിൽ നിന്ന് ഈ സ്ഥലപ്പേരുകളെ മറികടക്കാൻ നമ്മൾ സഹായിച്ചു. എന്നാൽ കേരളം എന്നുള്ളത് ഒരു ഭരണഘടനാപരമായ ഒരു പേരായതുകൊണ്ട് അതിൽ നിന്നും മറികടക്കാൻ അന്ന് നമുക്ക് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ആ ചരിത്രപരമായൊരു ഘട്ടത്തിയിരിക്കുന്നു. നമ്മുടെ സ്റ്റേറ്റിൻ്റെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്ന് തിരിച്ചു വന്നിരിക്കുന്നു. വലിയ സന്തോഷമാണത്. ആ സന്തോഷത്തോടൊപ്പം തന്നെ ഇത്തരം കോളനീകൃതമായ ഒരുപാട് കാര്യങ്ങൾ ഇനിയും മാറാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കോടതികൾ. നീതിന്യായം ഇന്ത്യയിൽ ഇന്നത്തെ രീതിയിൽ ആരംഭിക്കുന്നത് ബ്രിട്ടീഷുകാർ ആയതുകൊണ്ട് അവരുടെ ഭാഷയിൽ അവരുടെ ജഡ്ജിമാരൊക്കെ ആയിരുന്നു ഇത് തുടങ്ങിയത്. അവർക്ക് നമ്മുടെ ഭാഷയിൽ വിധിന്യായം എഴുതാൻ കഴിയാത്തത് കൊണ്ട് അവരാ വിധിന്യായം ഇംഗ്ലീഷിൽ തന്നെ പുറപ്പെടുവിക്കുകയായിരുന്നു പതിവ്. എന്നാൽ അവർ പോയിട്ട് 80 വർഷത്തോളമായിട്ടും വഞ്ചി തിരുനക്കരയിൽ നിന്ന് അനങ്ങിയില്ല എന്നുള്ളതാണ് സങ്കടം. തിരുനക്കര തന്നെ നിൽക്കുവാണ് ഇപ്പോഴും. കോടതികളിൽ നിന്ന് പുറത്തു വരുന്ന ഉത്തരവുകൾ വാദിക്കും പ്രതിക്കും വായിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ ആരോ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടുപോകുന്ന അവസ്ഥയിലേക്ക് ഇന്നും കേരളം നിലനിൽക്കുന്നു എന്നുള്ളത് സങ്കടകരമാണ്. നീതി എന്നുള്ളത്, വിവരം എന്നുള്ളത് ഒരവകാശമായിരിക്കെ ആ അവകാശം കോടതിയിൽ നിന്ന് ലഭിക്കുമ്പോൾ അത് തനിക്കറിയാവുന്ന ഭാഷയിൽ കിട്ടുക എന്നുള്ളത് ഒരു പൗരൻ്റെ അടിസ്ഥാന മൗലിക അവകാശമാണ്. അതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഇത്തരം നിരവധി സംഗതികൾ ബാക്കി നിൽക്കുന്നെങ്കിലും കേരളം എന്ന പേരിനെ വളരെ സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാം. നമ്മളുടെ സ്വത്വത്തെ, നമ്മളുടെ അടിസ്ഥാന മൂല്യത്തെ, നമ്മുടെ സംസ്കാരത്തെ കാണിക്കുന്ന ഒരു വാക്ക് എന്നുള്ള നിലയ്ക്ക് കേരള എന്നുള്ളത് ഒഴിവാക്കി കേരളം എന്ന് ആവുന്നതിനെ നാം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യാം.
1: മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സമകാലികത്തോട്,
2: നമ്മൾ മലയാളികൾ അധിവസിക്കുന്ന ഈ ഭൂപ്രദേശം വളരെ പുരാതന കാലം മുതലേ കേരളം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. നമ്മുടെ ഭാഷ മലയാളം, നമ്മുടെ പ്രദേശം കേരളം. ഭരണഘടന നിലവിൽ വന്നപ്പോൾ അവിടെ സംസ്ഥാനങ്ങളുടെ പട്ടിക ചേർത്തപ്പോൾ കേരളം എന്നതിന് പകരം കേരള എം ഒഴിവാക്കി. എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സാധാരണ സ്ഥലനാമങ്ങളിൽ മാറ്റം വരുത്തുന്നത് ബ്രിട്ടീഷുകാരുടെ ഉച്ചാരണ സൗകര്യത്തെ നോക്കിയിട്ട് കാണുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല കേരളം എന്ന പേരിൽ. പക്ഷെ എങ്ങനെയോ അത് കേരള ആയി, കേരള സർക്കാർ, കേരള സംസ്ഥാനം എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. എല്ലാ പ്രദേശങ്ങളിലും ഈ ഒരു ഭാഷാപരമായ ഒരു വികാരം ഉണ്ടാവാറുണ്ട്. സംസ്ഥാനങ്ങളുടെ പേരുകൾ ആ രീതിയിൽ മാറ്റി എടുക്കാറുണ്ട്. 1956 സംസ്ഥാന രൂപീകരണത്തോടെ ഉണ്ടായ ഒരു സംസ്ഥാനമാണ് കേരളം. അത് കേരള എന്നത് മാറ്റി ഒഴിവാക്കി ആ എം ചേർത്ത് കേരളം എന്നാക്കിയിരിക്കുന്നു. ഭരണഘടനയിൽ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ അതിനാവശ്യമായ മാറ്റം ഇപ്പോൾ വരുത്തിയിരിക്കുന്നു. ആ മാറ്റം ഔദ്യോഗികമായി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അങ്ങോട്ട് കേരള എന്നൊരു സ്ഥലമില്ല, കേരളം എന്ന സ്ഥലം മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഉച്ചാരണത്തിലൊക്കെ ചില പ്രശ്നങ്ങൾ, എനിക്കത് അറിയില്ല, അത് ഭാഷ പണ്ഡിതന്മാർ ആലോചിച്ച് പറയേണ്ട കാര്യങ്ങളാണ്. നമുക്ക് അസം എന്ന് പറഞ്ഞാൽ അസം ഗവൺമെന്റ്, അസം മുഖ്യമന്ത്രി എന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, അസം സംസ്ഥാനം. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളം സംസ്ഥാനം, കേരളം മുഖ്യമന്ത്രി എന്നൊക്കെ പറയാൻ കഴിയില്ലല്ലോ. അവിടെ ഏത് രീതിയിലായിരിക്കണം അത് ഉപയോഗിക്കേണ്ടത്, അതിലൊക്കെ കുറെ കൂടി വ്യക്തത അത് വരുമായിരിക്കാം. പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം, മലയാളികളുടെ മാതൃഭൂമി എന്ന് വിശേഷിപ്പിക്കേണ്ട സ്ഥലമാണ് കേരളം. അത് കേരളം എന്ന പേരിൽ തന്നെ അറിയപ്പെടണം. ഔദ്യോഗികമായ നിയമപരമായ സാധുത കൈവന്നിരിക്കുന്നു. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാനത്തെ ശരിയായ പേരിൽ കേരളം എന്ന് തന്നെ വിളിക്കാം. അത് കേരളം എന്ന പേര് ഔദ്യോഗികമായി എങ്ങുമില്ലായിരുന്നു. തിരുവിതാംകൂർ ഉണ്ടായിരുന്നു, കൊച്ചി ഉണ്ടായിരുന്നു. 1949 ഈ രണ്ട് രാജ്യങ്ങളും ചേർന്ന് തിരുക്കൊച്ചി ഉണ്ടായി. അപ്പോഴും കേരളമില്ല. കേരളം എന്ന് പേര് വരുന്നത് 1956 സംസ്ഥാനങ്ങളുടെ ഭാഷാടിസ്ഥാനത്തിലുള്ള രൂപീകരണത്തോടെയാണ്. 1949 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുമ്പോൾ ഇവിടെ തിരുക്കൊച്ചി ആണ്, ട്രാവൻകൂർ കൊച്ചിൻ, അങ്ങനെയാണ് ഭരണഘടനയിൽ കാണുന്നത്. പിന്നീടത് കേരള എന്ന് മാത്രമായി പോയി. നമുക്കതിൽ വലിയൊരു അസ്വാഭാവികത തോന്നിയില്ല. കാരണം ഗവൺമെന്റ് ഓഫ് കേരള, ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള എന്നൊക്കെ പറഞ്ഞാലും നമുക്കത് പറയുന്നതിനുള്ള ഒരു എളുപ്പം കുറവൊന്നുമില്ല, പ്രയാസവുമില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആരും ആലോചിച്ചില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ഏതായാലും സംസ്ഥാന നിയമസഭ അതിന് പ്രമേയം പാസാക്കി, അത് പാർലമെന്റ് അംഗീകരിച്ചു, ഭരണഘടനയിൽ മാറ്റം വരുത്തി. ഇപ്പോൾ രാഷ്ട്രപതി ആവശ്യമായ അവസാനത്തെ ഒപ്പും ഇട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനി അങ്ങോട്ട് നമ്മുടെ സംസ്ഥാനം കേരളം ആണ്.
1: അധ്യാപികയും സ്ത്രീ പ്രവർത്തകയുമായ ഡോക്ടർ എസ് ശാരദക്കുട്ടി പ്രതികരിക്കുന്നു.

0: കേരള എന്ന പേര് കേരളം എന്നായതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും സ്വത്വപരമായതോ സാംസ്കാരികമായതോ ആയ നേട്ടമോ കോട്ടമോ ഉണ്ടായതായിട്ട് ഞാൻ കരുതുന്നില്ല. അത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു പേരിൽ ഉണ്ടായിരുന്ന ഒരു സ്പെല്ലിങ്ങിന്റെ കറക്ഷൻ, ഒരു അക്ഷരത്തെറ്റ് തിരുത്തിയതുപോലെ അല്ലെങ്കിൽ ഒരു അക്ഷരത്തിൽ ഒരു മാറ്റം വരുത്തിയതുപോലെ മാത്രമല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് സാംസ്കാരികമായ ഒരു നേട്ടമോ കോട്ടമോ ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു സെക്യുലർ സംസ്ഥാനം എന്ന നിലയിൽ, ഒരു സെക്യുലർ ജനത എന്ന നിലയിൽ കേരളം വളരെ വളരെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു അവസ്ഥ ഈ അടുത്ത ദിവസങ്ങളിൽ പോലും നമ്മളത് കാണുന്നുണ്ട്. അത് പ്രത്യേകിച്ച് സ്ത്രീകളാൽ ഉയർത്തപ്പെടുന്ന ഒരു കേരളമായിട്ട് കേരളം മാറുന്നുണ്ട് എന്നുള്ളതാണ്. കേരളത്തിന് പ്രത്യേകിച്ച് കുറെ കാലമായിട്ട് ഭൗതികമായ നേട്ടങ്ങളൊന്നും ഒരിടത്തു നിന്നും കിട്ടിയതായിട്ടൊന്നും നമുക്കറിയില്ല. ഏത് വികസനം വരുമ്പോഴും കേരളത്തെ അവഗണിക്കുന്നതായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ കേരളത്തിലെ സ്ത്രീകൾ പ്രത്യേകിച്ചും കേരള ജനത, ഒരു സെക്യുലർ ജനത എന്നുള്ള നിലയിൽ കേരളം വളരെ വലിയ ഒരു വികസനത്തിലേക്ക് പടരുന്നുണ്ട്, ഒരു വികസിക്കുന്ന ജനതയായിട്ട് മാറുന്നുണ്ട്. അത് ഈ ഓണക്കാലത്ത് നമ്മൾ പ്രത്യേകിച്ചും കണ്ടതാണ്. വളരെ ആശാവഹവും വളരെ ആഹ്ലാദകരവുമായ ഒരു വികസനം കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. മത നേതൃത്വങ്ങളെ അല്ലെങ്കിൽ സാമുദായിക നേതൃത്വങ്ങളെ ധിക്കരിച്ചുകൊണ്ട് അവർ ഉണ്ടാക്കുന്ന വിലക്കുകളെ അതിലംഘിച്ചുകൊണ്ട്, ഈ അതിലംഘനം എന്ന് പറയുന്നത് തന്നെ ഹേഡിൽസിനെ ചാടി മറികടന്നു പോകുന്ന വിജയത്തിലേക്കുള്ള ഒരു കുതിപ്പാണല്ലോ. അപ്പൊ ഈ അതിലംഘനത്തിന്റെ ഒരു സ്വാതന്ത്ര്യം കേരള ജനത, പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീ സമൂഹം നേടിയിട്ടുണ്ട്. കേരളം കേരളയായാലും കേരളമായാലും ഈ വികസനം, സ്ത്രീകൾ അവരുടെ സാമുദായിക മതിൽക്കെട്ടുകൾക്കകത്ത് നിന്ന് പുറത്തേക്ക് കുതിച്ചു ചാടുന്ന ഒരു കാഴ്ച വളരെ ആഹ്ലാദകരമാണ്. അത് ഈ ഓണക്കാലത്ത് നമ്മൾ കൃത്യമായിട്ട് കണ്ടതുമാണ്. അത് ഒരു സത്വപരമായ സാംസ്കാരികമായ ചുവടുവയ്പ്പാണ്, മുന്നോട്ടുള്ള ഒരു കുതിപ്പാണ്. പേരുമാറ്റം സാങ്കേതികമായ കടലാസുകളിൽ വരുന്ന ഒരു മാറ്റം മാത്രമാണ് എന്നാണ് ഞാൻ കരുതുന്നത്.
1: ഭാഷാ അധ്യാപകനും എഴുത്തുകാരനുമായ എം.എൻ. കാരശ്ശേരി,
2: നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് ആക്കിയതിനെ പറ്റി വളരെ സന്തോഷവും കുറച്ചൊക്കെ അഭിമാനവും ഉള്ള ഒരാളാണ് ഞാൻ. കാരണം സായിപ്പിന് ഉച്ചരിക്കാനുള്ള സൗകര്യത്തിൽ ആ പേര് കേരള എന്നായതാണ്. ആലപ്പുഴ ആലപ്പി ആയ മാതിരി, തിരുവനന്തപുരം ട്രിവാൻഡ്രം ആയ മാതിരി, കൊടുങ്ങല്ലൂര് ക്രേങ്കനൂര് ആയ മാതിരി, തലശ്ശേരി തെലിച്ചേരി ആയ മാതിരി, അതൊക്കെ മാറ്റിയിട്ടും കേരള മാറിയിരുന്നില്ല. ഇപ്പത് മാറി. അപ്പൊ ഇതിലെന്താ ഇത്ര പ്രശ്നമുള്ളതെന്ന് ചോദിച്ചാല്, ഇതൊക്കെ നമ്മുടെ ഒരു ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. എന്റെ പേര് ഒരാൾ അയാൾക്ക് തോന്നും പോലെ അല്ലെങ്കിൽ അയാൾക്ക് വഴങ്ങും പോലെ ഉച്ചരിക്കുക, അത് ഭംഗിയല്ല. കോഴിക്കോട് നഗരത്തിന്റെ പേര് അറബികൾക്ക് ഉച്ചരിക്കാൻ സാധിക്കില്ല. അവരുടെ ഭാഷയിൽ ആ ഈ ഉ എന്ന് നാല് സ്വരാക്ഷരങ്ങളേ ഉള്ളൂ. ഓ എന്നതിൽ പറയാൻ പറ്റില്ല. അതുപോലെ അവർക്ക് ഴ എന്നുള്ള അക്ഷരമില്ല, ഡ എന്നുള്ള അക്ഷരമില്ല. അപ്പൊ അവരെന്ത് ചെയ്തു, അവരുടെ സ്വനഘടനയ്ക്ക് നിരക്കുന്ന മറ്റൊരു കാലിക്കൂത്ത് എന്ന് എഴുതി. ഇത് കണ്ടിട്ടാണ് ഇംഗ്ലീഷുകാർ കാലിക്കൂത്ത് CALICUT എന്ന് എഴുതിയത്. പിന്നെ അവരുടെ രീതിക്ക് വായിച്ചു കാലിക്കറ്റ് എന്ന്. അപ്പോ കാലിക്കറ്റ് അവര് പറഞ്ഞിട്ട് അതിൽ തെറ്റില്ല. നമ്മൾ പറയുമ്പോൾ നമ്മൾ കോഴിക്കോട് എന്ന് തന്നെ പറയാം, ആലപ്പുഴ എന്ന് തന്നെ പറയാം. അത് നമ്മുടെ സ്വനഘടനയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പഴ എന്നുള്ള അക്ഷരം ലോകത്തിൽ അധിക ഭാഷയിലില്ല. ഞാൻ വായിച്ചത് ഈ മൂന്ന് അക്ഷരവും ഉള്ള അപൂർവ ഭാഷകളിലൊന്നാണ് മലയാളം. അതൊക്കെ നമ്മുടെ സ്വത്വത്തിന്റെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. കേരളം എന്നുള്ള വാക്ക് വളരെ പഴയതാണ്. വാൽമീകി രാമായണത്തിൽ ആ വാക്കുണ്ട്, മഹാഭാരതത്തിൽ ആ വാക്കുണ്ട്. പല ചരിത്രകാരന്മാരും പറയുന്നത് പഴയ വാക്ക് ചേരളം എന്നായിരുന്നു, ചേര രാജാവിന്റെ അളം സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ. അത് മാറി കേരളമായതാണ് എന്ന് ചരിത്രകാരന്മാരുടെ നിലപാട് അങ്ങനെയാണ്. പിന്നെ കേരവൃക്ഷത്തിന്റെ നാട് എന്ന അർത്ഥത്തിലാണ് കേരളം എന്ന് പറയുന്നത്. പിന്നീടൊരു നിഷ്പത്തി അതിന് ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതാണെങ്കിലും നമ്മൾ പറയും പോലെ ഐക്യ കേരളം, കേരളം എന്ന് അം എന്ന് ഉച്ചരിച്ച് തന്നെ അനുസാരമായിട്ട് തന്നെ അത് അവസാനിക്കുക, അത് നല്ലതാണ്. അത് തമിഴ്നാട് എന്ന് അവർ പേര് മാറ്റി, കർണാടക എന്ന് പേര് മാറ്റി, അതുപോലെ മുംബൈ എന്ന് അവരുടെ നഗരത്തിന് മഹാരാഷ്ട്രയിൽ അവർ പേര് മാറ്റി, ബംഗാളിൽ അവരുടെ നഗരത്തിൽ അവർ കൊൽക്കത്ത, അതായത് പദാതിയിൽ ആ വരില്ല ബംഗാളിയിൽ. അപ്പോ നമ്മുടെ സമ്പ്രദായങ്ങള്, നമ്മുടെ രീതികള്, അതിന്റെ പരിമിതികളും പോരായ്മകളും ഒക്കെ ഉണ്ടാവും. അതും കൂടി കൂടിയാണ് നമ്മൾ. നമ്മുടെ വേഷം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ ആചാര മര്യാദകള്, ഉടുപുടവകള്, അതിന് അതിന്റെ ഒരു ഭംഗിയുണ്ട്. അതിൽ നമുക്കൊരു അഭിമാനം തോന്നേണ്ടതാണ്. മലയാളിയാണ്, കേരളീയനാണ് എന്നതിൽ നമുക്കൊരു അഭിമാനം തോന്നേണ്ടതാണ്. അത് ഇംഗ്ലീഷുകാരുടെ മുമ്പിൽ അല്ലെ അറബിയുടെ മുമ്പിൽ അല്ലെ അമേരിക്കക്കാരുടെ മുമ്പിൽ നമ്മൾ താണ് കിഴിഞ്ഞു നിൽക്കാനുള്ളതല്ല. ഏറ്റവും പ്രധാനം മനുഷ്യന്റെ അന്തസ്സാണ്. ആ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ് ഈ പേരുമാറ്റം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് ഉത്സാഹിച്ച കേരള ഗവൺമെന്റിനെയും അതിന് പണിയെടുത്ത കേന്ദ്ര ഗവൺമെന്റിനെയും ഞാൻ അനുമോദിക്കുന്നു.
1: മലയാള ഭാഷയിൽ കേരളം എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഭരണഘടനയുടെ

0: ഒന്നാം ഷെഡ്യൂളിൽ സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നാണ്. ഇത് കേരളം എന്നാക്കണമെന്ന് ആവശ്യപ്പെട്ട് 2024 ജൂണിൽ കേരള നിയമസഭ പ്രമേയം പാസാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നിയമം നിലവിൽ വന്നത്. നിലവിലുള്ള ഔദ്യോഗിക രേഖകളോ സർട്ടിഫിക്കറ്റുകളോ മാറ്റേണ്ടതില്ലെന്നും പുതിയ രേഖകളിൽ കേരളം എന്ന് രേഖപ്പെടുത്തി തുടങ്ങണമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭാഷയും സംസ്കാരവും ഒരു ജനതയുടെ സ്വത്വബോധത്തിന്റെ അടയാളങ്ങളാണ്. കോളനിവൽക്കരണവും അധികാര കൈകടത്തലുകളും എല്ലാ കാലത്തും അടിമകളാക്കപ്പെടുന്ന ജനതയുടെ സംസ്കാരത്തിന്റെയും സ്വത്വബോധത്തിന്റെയും മുകളിലാണ് തങ്ങളുടെ ആധിപത്യം ആദ്യം ഉറപ്പിക്കുന്നത്. അത്തരം കടന്നുകയറ്റങ്ങളെ കൃത്യമായി തന്നെ മാറ്റി നിർത്തേണ്ടതുണ്ട് എന്നത് ഏതൊരു ജനതയും തിരിച്ചറിയേണ്ട കാര്യമാണ്. നമ്മുടെ കേരളം മലയാളത്തിൽ ഉച്ചരിക്കപ്പെടും പോലെ കേരളം എന്ന് തന്നെ ഔദ്യോഗിക രേഖകളിൽ എഴുതപ്പെടുമ്പോൾ മലയാളികളുടെ, കേരള ജനതയുടെ സ്വത്വബോധത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പായി ഈ പേരുമാറ്റത്തെ നമുക്ക് കാണാം.
1: സമകാലികം സമാപിക്കുന്നു.
0: തയ്യാറാക്കിയത് ശാലിനി പടിയത്.
2: നിർവഹണം YS പൗർണമി.

0: ആകാശവാണി ഇപ്പോൾ പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര.
1: ഇന്ത്യ ഗവൺമെന്റിന്റെ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിൽ ഡീ നോട്ടിഫൈഡ് നോമാഡിക് സെമി നോമാഡിക് കമ്മ്യൂണിറ്റികൾക്കായുള്ള ഒരു സംരംഭമാണ് സീഡ്. ഇത് ഒരു സാമ്പത്തിക ശാക്തീകരണ പദ്ധതിയാണ്. ഈ പദ്ധതിയിലൂടെ ഡീ നോട്ടിഫൈഡ് ട്രൈബ്സ്, നോമാഡിക് ട്രൈബ്സ്, സെമി നോമാഡിക് ട്രൈബ്സ് എന്നിവയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പൊതു സ്വകാര്യ മേഖലയിൽ ഉചിതമായ ജോലി നേടുന്നതിനായി മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാനും മെഡിസിൻ, എഞ്ചിനീയറിംഗ്, MBA തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നേടാനും പ്രാപ്തരാക്കുന്നു. മത്സര പരീക്ഷകളിൽ വിജയിക്കാനായി ഉയർന്ന നിലവാരമുള്ള പരിശീലനവും ഈ പദ്ധതിയിലൂടെ ലഭ്യമാക്കുന്നു. സീഡ് പദ്ധതിയിലൂടെ നിലവിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നവരോ 12ാം ക്ലാസ് പാസ്സായവരോ ആയ മുൻപറഞ്ഞ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് നീറ്റ്, JEE മെയിൻ, ക്ലാറ്റ്, സാറ്റ്, RRB മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിന് കോച്ചിംഗ് ഫീസും അധിക ആനുകൂല്യങ്ങളും ലഭിക്കും. ഈ പദ്ധതിയിലൂടെ ആനുകൂല്യത്തിനായി സാധുവായ ഒരു DNT, NT, SNT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. നിലവിൽ വിദ്യാർത്ഥി 12ാം ക്ലാസ് പഠിക്കുകയാണെങ്കിലോ ഫലം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലോ മുൻ ബോർഡ് പരീക്ഷയുടെ മാർക്ക് പരിഗണിക്കും. രണ്ട് ഘട്ടങ്ങളുള്ള, അതായത് പ്രിലിമിനറി, മെയിൻ പരീക്ഷകൾക്ക് പ്രാഥമിക ഘട്ടത്തിൽ ഒരു തവണയെങ്കിലും യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകും. മത്സര പരീക്ഷയ്ക്ക് എത്ര തവണ ശ്രമിച്ചാലും ഒരു വിദ്യാർത്ഥിക്ക് പരമാവധി 2 തവണ വരെ ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ ഇഷ്ടമുള്ള ഏത് കോച്ചിംഗ് സ്ഥാപനത്തിലും ചേരാം. ഈ പദ്ധതിയിൽ ചേരാൻ അപേക്ഷകർ യാതൊരു ഫീസും നൽകേണ്ടതില്ല. മുഴുവൻ അപേക്ഷാ പ്രക്രിയയും സൗജന്യമാണ്.

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

0: On the occasion, Prime Minister Modi was also conferred with Uzbekistan's highest state honor, the Order of Oley Darajali Dostlik, by President Mirziyoyev. Prime Minister Modi dedicated the award to the enduring bond between India and Uzbekistan. Mr. Modi reached Tashkent yesterday on a two-day state visit to Uzbekistan at the invitation of Mr. Mirziyoyev. From Uzbekistan, the Prime Minister will reach Kyrgyzstan this evening to take part in the 26th Shanghai Cooperation Organization Summit at Bishkek tomorrow. Several union ministers, including Defence Minister Rajnath Singh, Home Minister Amit Shah, External Affairs Minister Dr. S. Jaishankar and Finance Minister Nirmala Sitharaman, have congratulated Prime Minister Modi on being honoured with Uzbekistan's Supreme State Award. Prime Minister Narendra Modi today shared his thoughts with the nation in the Mann Ki Baat program on Akashvani. In his address, Prime Minister Modi strongly warned against the social perils of drug abuse and highlighted Nasha Mukti Yuva for Viksit Bharat campaign. He also championed women-led economic empowerment through the PM Swanidhi scheme and celebrated growing avenues for women at advanced fields like the space industry. He also praised groundbreaking grassroots innovation in agriculture and digital technology. The death toll from flash floods in Nepal has risen to 768 today, with more bodies being recovered. Over 2,500 people are still missing following the disaster. The Nepal government has issued fresh alert for flood in Bhote Koshi River and urged residents living along the river in Rasuwa, Nuwakot and Dharjing districts to remain cautious. External Affairs Ministry spokesperson Randhir Jaiswal said 108 Indian nationals have been rescued so far in the Himalayan region. The World Health Organization has released $150,000 for Nepal to support urgent health and other needs of communities impacted by the devastating flash floods. In women's cricket, India will take on Thailand in a group stage match of 2020 Asia Cup at Dubai today. The match will begin at 8:30 p.m. Indian Standard Time. And with that, we end this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കേൾക്കാം ലക്ഷദ്വീപ് വൃത്താന്തം.
2: ആകാശവാണി കോഴിക്കോട് ലക്ഷദ്വീപ് വൃത്താന്തം.
3: കേന്ദ്ര മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് വകുപ്പ് മന്ത്രി ശ്രീ ജിത്തൻ റാം മാഞ്ചി കഴിഞ്ഞ വാരം ലക്ഷദ്വീപിൽ രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തി. അഗത്തി വിമാനത്താവളത്തിലിറങ്ങിയ കേന്ദ്രമന്ത്രിയെ കലക്ടർ ശിവം ചന്ദ്രയും തുടർന്ന് കവരത്തുദ്വീപിൽ സെക്രട്ടറി അവനീഷ് കുമാർ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി കവരത്തി സെക്രട്ടേറിയറ്റിൽ നടന്ന പ്രത്യേക യോഗത്തിൽ കേന്ദ്രമന്ത്രി പങ്കെടുത്തു. KVIC, NSIC, കോയർ ബോർഡ്, MSME എന്നീ വിഭാഗങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കേന്ദ്രമന്ത്രി യോഗത്തിൽ ചർച്ച നടത്തി. ലക്ഷദ്വീപിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസനം, സംരംഭകത്വ പ്രോത്സാഹനം, തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ വിലയിരുത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ MSME പദ്ധതികളുടെ ദ്വീപുകളിലെ പ്രവർത്തനങ്ങളും മന്ത്രി അവലോകനം ചെയ്തു. ദേശീയ ബഹിരാകാശ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ISROയുടെ ആഭിമുഖ്യത്തിൽ ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ബഹിരാകാശ ശില്പശാല കവരത്തു ദ്വീപിൽ സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ, ISRO ഇനേർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ സ്ഥാപനങ്ങളിലെ വിദഗ്ധർ ശില്പശാലയിൽ പങ്കെടുത്തു. VSSC പ്രൊജക്ട് ഡയറക്ടർ SR ബിജു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ഡയറക്ടർ മുകുന്ദ് വല്ലഭ് ജോഷി അധ്യക്ഷനായി. IISU ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ രാജീവ് സിൻഹ, വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എം ഭരണി, USSC ഗ്രൂപ്പ് ഡയറക്ടർ IH ഷാനവാസ്, VSSC മെമ്പർ സെക്രട്ടറി ഡോക്ടർ സതീഷ് ചന്ദ്രൻ, ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പി പൂക്കോയ എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. കവരത്തു ദ്വീപിലെ സർക്കാർ സ്കൂളുകളിലെയും കേന്ദ്രീയ വിദ്യാലയത്തിലെയും വിദ്യാർത്ഥികൾ നേരിട്ട് ശില്പശാലയിൽ പങ്കെടുത്തു. ISROയുടെ മാർഗനിർദ്ദേശങ്ങളോടെ ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലക്ഷദ്വീപിൽ സ്പേസ് മ്യൂസിയം സ്ഥാപിക്കുന്നതിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി വിക്രം സാരാഭായ് സ്പേസ് സെന്റർ പ്രൊജക്ട് ഡയറക്ടർ SR ബിജു ദൂരദർശൻ ആകാശവാണി വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. ലക്ഷദ്വീപിലെ കടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ISROയുടെ ബഹിരാകാശ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചെടുത്ത സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷങ്ങൾ ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും വിശ്വാസികൾ വിപുലമായി ആഘോഷിച്ചു. തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ ആരംഭിച്ച പരിപാടികൾ കവരത്തി ഖാസി EP സൈദലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഓരോ ദ്വീപുകളിലും മദ്രസ കമ്മിറ്റികളുടെയും ഖാസിമാരുടെയും നേതൃത്വത്തിൽ ബഹുജന

0: പങ്കാളിത്തത്തോടെയുള്ള വിളംബര ജാഥകളും വിപുലമായ അന്നദാന ചടങ്ങുകളും നടന്നു. അറബി മാസം റബിയുൽ അവൽ പിറന്നതുമുതൽ 12 ദിവസങ്ങളിലായി ഭക്തിസാന്ദ്രമായ സദസ്സുകളാണ് ഓരോ ദ്വീപുകളിലും അരങ്ങേറിയത്. പരിസര പ്രദേശങ്ങൾ ശുചീകരിച്ചും തെരുവീതികൾ വർണ്ണാഭമായ വിളക്കുകളും കൂറ്റൻ കവാടങ്ങൾ കൊണ്ടലങ്കരിച്ചും പള്ളികളിലും മദർസകളിലും മൌലൂദ് പാരായണത്തിനായി നൂറുകണക്കിന് ആളുകളും പങ്കെടുത്തുകൊണ്ടാണ് ലക്ഷദ്വീപ് നിവാസികൾ നബിദിന മാസം കൊണ്ടാടിയത്. അന്ത്രോത്ത് ദ്വീപിൽ വീടുകൾ തോറും കയറിയിറങ്ങി നടത്തി വരാറുള്ള നബിദിന ജാഥകൾ ഇത്തവണയും ബഹുജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. വിദ്യാർത്ഥികളും മുതിർന്നവരും ഒരുപോലെ പങ്കെടുത്ത പ്രഭാഷണം, നബി കീർത്തനം തുടങ്ങിയ മത്സര പരിപാടികളും നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി ദ്വീപുകളിലെ വിവിധ വേദികളിലായി സംഘടിപ്പിച്ചു. ഭൂമിശാസ്ത്രപരമായ വേർതിരിവുകൾക്കപ്പുറം മനസ്സുകൊണ്ട് പൂർണ്ണമായും മലയാളികളായ ലക്ഷദ്വീപ് നിവാസികളും ലോകമെമ്പാടുമുള്ള മലയാളികൾക്കൊപ്പം ഓണാഘോഷങ്ങളിൽ പങ്കുചേർന്നു. കവരത്തി PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾക്ക് മഹാബലിയായ ഐമൻ ആഖിബ് ജമാനോടൊപ്പം പ്രിൻസിപ്പൽ സദാനന്ദ് യാദവ് ദ്വീപം തെളിയിച്ച് തുടക്കം കുറിച്ചു. തുടർന്ന് നിറഞ്ഞ ഹർഷാരവങ്ങളോടെ കുഞ്ഞു വിദ്യാർത്ഥികൾ സ്കൂൾ അങ്കണത്തിൽ അരങ്ങേറിയ വിവിധ കലാകായിക മത്സരങ്ങളിൽ ആവേശത്തോടെ പങ്കെടുത്തു. കൂട്ടുകാരോടൊപ്പം ഫാഷൻ ഷോയിൽ അണിഞ്ഞൊരുങ്ങിയ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി തൃഷയെ സ്കൂൾ സമൂഹം നിറഞ്ഞ സ്നേഹത്തോടെയും ലാളനയോടെയുമാണ് വരവേറ്റത്. ഓണപ്പാട്ട്, കസേരക്കളി, പൊട്ടുതൊടൽ, വടംവലി തുടങ്ങി വിവിധ മത്സര ഇനങ്ങളുമായി കവരത്തി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും ഓണാഘോഷങ്ങളുടെ ഗൃഹാതുര സ്മരണങ്ങൾ വീണ്ടെടുത്തു. വിദ്യാർത്ഥികൾക്ക് ഓണാശംസകൾ നേരാൻ ആരോഗ്യ വകുപ്പ് സെക്രട്ടറി സോമശേഖർ അപ്പാറാവു കൊട്ടാരവും കുടുംബസമേതം പ്രിൻസിപ്പൽ മേഴ്സി റസലിൻ പ്രഭ ഉൾപ്പെടുന്നവരോടൊപ്പം പങ്കുചേർന്നു. വർഷകാലത്ത് വൻകരയിൽ നിന്നും പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ ദ്വീപുകളിലേക്ക് എത്തിക്കാൻ നിരവധി പരിമിതികൾ നേരിടുന്ന സാഹചര്യത്തിലും ലക്ഷദ്വീപ് ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്പോർട്സ് തയ്യാറാക്കിയ സമൃദ്ധമായ ഓണസദ്യ ഒരുക്കാൻ കഴിഞ്ഞത് വലിയ സംതൃപ്തിയാണെന്ന് സംഘാടകർ പറഞ്ഞു.
1: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: ആകാശവാണി തൃശൂർ. ചോദ്യമുത്തരം ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: 2026 ലോക ഫോട്ടോഗ്രാഫി ദിനത്തിന്റെ ഔദ്യോഗിക പ്രമേയം എന്തായിരുന്നു? ഉത്തരം: വീട്. എല്ലാ വർഷവും August 19 ലോക ഫോട്ടോഗ്രാഫി ദിനമായി ആചരിക്കുന്നു. 2026 ലോക ഫോട്ടോഗ്രാഫി ദിനത്തിന്റെ ഔദ്യോഗിക പ്രമേയം വീട് എന്നതായിരുന്നു. ഒരു ഭൗതിക ഭവനം എന്നതിനേക്കാൾ വീട് എന്ന വികാരവും ഓർമ്മകളും കഥകളുമാണ് ഈ പ്രമേയം അർത്ഥമാക്കുന്നത്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി: 2026 ലോക ഫോട്ടോഗ്രാഫി ദിനത്തിന്റെ ഔദ്യോഗിക പ്രമേയം എന്തായിരുന്നു? ഉത്തരം: വീട്. എല്ലാ വർഷവും August 19 ലോക ഫോട്ടോഗ്രാഫി ദിനമായി ആചരിക്കുന്നു. 2026 ലോക ഫോട്ടോഗ്രാഫി ദിനത്തിന്റെ ഔദ്യോഗിക പ്രമേയം വീട് എന്നതായിരുന്നു. ഒരു ഭൗതിക ഭവനം എന്നതിനേക്കാൾ വീട് എന്ന വികാരവും ഓർമ്മകളും കഥകളുമാണ് ഈ പ്രമേയം അർത്ഥമാക്കുന്നത്. ഇനി ചിന്താവിഷയം: ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക. ഇന്ന് നിങ്ങളോടൊപ്പമുള്ളവർ നാളെയും നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. ഡോക്ടർ APJ അബ്ദുൾ കലാം. ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക. ഇന്ന് നിങ്ങളോടൊപ്പമുള്ളവർ നാളെയും നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. ഡോക്ടർ APJ അബ്ദുൾ കലാം. ഇതുവരെ കേട്ടത് ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം. തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20
0: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി
1: ഗാന സന്ദേശം
0: ഞായർ ഒഴികെ എന്നും രാവിലെ 7:35 പ്രയോജകർ
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല ഹോൾസെയിൽ പണിക്കൂലി മാത്രം
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: വളരാൻ തയ്യാറാണോ ഉയരാൻ തയ്യാറാണോ നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്
3: നിങ്ങൾക്കായി മാത്രം 5 crore വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു ആത്മവിശ്വാസത്തോടെ വളരൂ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ് മേക്ക് ലൈഫ് ഈസി ടോൾ ഫ്രീ നമ്പർ 1800-420-2233
4: പ്രിയരെ ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ
5: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ

0: ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
0: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
1: അറിവിന്റെ അക്ഷയഖനി,
0: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
0: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
0: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
0: വിദ്യാഭ്യാസ രംഗം.

0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. ഭാരത ഉസ്ബെക്കിസ്ഥാനയോഃ മധ്യ ഖനന ആയുർവേദ പര്യടന രണനീതിക സഹഭാഗിതാം സമേത്യ ബഹുഷു ക്ഷേത്രേഷു സന്ധിപത്രാണി ഹസ്താക്ഷരം ഗതാനി. മൻ കി ബാത് ഇത്യാഖ്യേ കാര്യക്രമേ പ്രധാനമന്ത്രിണാ മോദിനാ പിഎം സ്വനിധി യോജനയാ മഹിളാ സശക്തീകരണം പ്രതിപാദിതം. ഉക്തഞ്ച പഞ്ചത്രിംശല്ലക്ഷാധികാഃ മഹിളാഃ അനയാ ലാഭാൻവിതാഃ. പ്രധാനമന്ത്രിണാ മിഷൻ ശക്തി സാറ്റ് ഇത്യാഖ്യഃ ഉപക്രമഃ പ്രതിപാദിതഃ. അഷ്ടോത്തരശത ദേശാനാം ദ്വാദശ സഹസ്രം ഛാത്രാഃ ഉപഗ്രഹ പ്രൌദ്യോഗികീം ജ്ഞാസ്യന്തി നൂതനോന്മേഷം ച സാധയിഷ്യന്തി. മാദകമുക്ത ഭാരതാഭിയാനായ ഘോഷവാക്യാനി വിഷയ സാമഗ്രീം ച നിർമാതും പ്രധാനമന്ത്രിണാ മോദിനാ യുവാനഃ അഭ്യർത്ഥിതാഃ. അഭിയാനം ദേശേ ദ്രുതഗത്യാ പ്രവർദ്ധതേ ഇത്യപി അമുനാ പ്രോദീരിതം. നേപാളദേശേ ഭീഷ്മജലാപ്ലാവേന മൃതാനാം സംഖ്യ അഷ്ടഷ്ട്യധിക സപ്തശതം സംപ്രാപ്താ. പ്രായഃ പഞ്ചവിംശതിശതം ജനാഃ അദ്യാപി വിലുപ്താഃ. ഭാരതേന ഏകാദശ ടൺ മിതാം മാനവീയ സഹായതാ സാമഗ്രിമാദായ ചതുർത്ഥം വിമാനം നേപാളായ പ്രേഷിതം. അപി ച യുഎഇ ദേശസ്യ ദുബൈ അന്താരാഷ്ട്രീയ ക്രീഡാംഗണേ വിംശതി പ്രതിവിംശതി ഏഷ്യ ചഷക സ്പർദ്ധായാം അദ്യ സായം ഭാരത് തായ്ലൻഡ് ദലേ പരസ്പരം സമ്മുഖീ ഭവിഷ്യതഃ. അഥ വാർത്താഃ വിശദീകൃത്യ. ഭാരത ഉസ്ബെക്കിസ്ഥാന ദേശാഭ്യാം അദ്യ ഖനന ആയുർവേദ പര്യടനാർത്ഥിക സഹയോഗ പര്യാവരണ ഉച്ചശിക്ഷാദി ക്ഷേത്രേഷു പരസ്പര സഹയോഗ സംവർദ്ധനായ സന്ധിപത്രാണി ഹസ്താക്ഷരിതാനി. ദേശദ്വയേന ത്രിംശദുത്തര ദ്വിസഹസ്രവർഷം യാവത് പഞ്ചാർബുദ ഡോളർ മിതം വ്യാപാര ലക്ഷ്യം നിർധാരിതം യഥി സാമ്പ്രതിക വ്യാപാരസ്യ പഞ്ചഗുണിതം വർത്തതേ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉജ്ബെക്കിസ്ഥാനസ്യ സർവോച്ച സമ്മാനമപി അലഭത. ഇതം സമ്മാനം ദേശദ്വയസ്യ മധ്യേ സഹയോഗ സംവർദ്ധനേ തദീയ യോഗദാനായ ഉപായനീകൃതം. താഷ്കന്ദ് നഗരെ ഉജ്ബെക്കിസ്ഥാനസ്യ രാഷ്ട്രപതിഃ ഷാവകത് മിർജിയോയേവഃ പ്രധാനമന്ത്രിണേ നരേന്ദ്രമോദിനേ സർവോച്ച രാജകീയ സമ്മാനേന ഓർഡർ ഓഫ് ഓലിയ ദർജാലി ദോസ്തലിക് ഇത്യനേന സമ്മാനിതവാൻ. പ്രധാനമന്ത്രിണായ സമ്മാനഃ ഭാരത

0: UPI has made payments easier in villages and small towns. Nearly 60% of UPI payments are below 500 rupees. And one in every two digital payments globally is now made in India.
1: Street vendor se lekar aapki gaadi ke showroom tak aapki sari payment sirf ek QR code scan karke ho jati hai.
0: 10 years of UPI. Digital, self-reliant, worry-free.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. ആഘോഷ പുലിമയുടെ വർണ്ണവിസ്മയം തീർത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. ഓളപ്പരപ്പിൽ പള്ളിയോടങ്ങളുടെ ആവേശ കാഴ്ചയൊരുക്കി ആറന്മുളയിൽ ഇന്ന് ഉത്രട്ടാതി വള്ളംകളി. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെ പ്രതീകമാണ് ആറന്മുള ജലമേളയെന്ന് ഉപരാഷ്ട്രപതി. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി ജനങ്ങൾ ഒന്നടങ്കം അണിനിരക്കണമെന്ന് മൻ കി ബാത്തിൽ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി വ്യാപാരം അഞ്ചിരട്ടിയാക്കാൻ ലക്ഷ്യമിട്ട് വിവിധ ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും ഒപ്പുവച്ചു. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: ബാറുകളിലെ അനധികൃത പണപ്പിരിവിൽ കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ അടക്കം 7 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലാന്റിനെ നേരിടും. വാർത്തകൾ വിശദമായി. നഗരവീഥികളിൽ ആഘോഷ പുലിമയുടെ വർണ്ണവിസ്മയം തീർത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, കെ മുരളീധരൻ, CP ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഓണം വാരാഘോഷം സംഘടിപ്പിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ലോക്ഭവനിൽ നിന്നാരംഭിച്ച ഘോഷയാത്ര വെള്ളയമ്പലം, മ്യൂസിയം, പാളയം, സ്റ്റാച്യു വഴി കിഴക്കേക്കോട്ടയിലാണ് സമാപിക്കുന്നത്. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അണിനിരന്ന നിശ്ചല ദൃശ്യങ്ങളാണ് ഘോഷയാത്രയിൽ ഏറ്റവും ആകർഷകം. ഘോഷയാത്ര ആസ്വദിക്കാൻ ഉച്ചയോടെ തന്നെ ജനങ്ങൾ റോഡിന് ഇരുവശവും തടിച്ചുകൂടിയിരുന്നു. 69 ഫ്ലോട്ടുകളും ഇൻസ്റ്റലേഷനുകളുമാണ് ഘോഷയാത്രയിൽ അണിനിരന്നിട്ടുള്ളത്. നാടൻ കലകളും തനത് രൂപങ്ങളും ഉൾപ്പെടെ 99 കലാരൂപങ്ങളും ഘോഷയാത്രയിലുണ്ട്. ഇതര സംസ്ഥാനക്കാരുടേത് ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന കലാരൂപങ്ങളും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ കലാകാരന്മാരുടെ പ്രകടനങ്ങളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടുന്നുണ്ട്.
0: ഓളപ്പരപ്പിൽ പള്ളിയോടങ്ങളുടെ ആവേശ കാഴ്ചയൊരുക്കി ആറന്മുളയിൽ ഇന്ന് ഉത്രട്ടാതി വള്ളംകളി. ജലമേളയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നിർവഹിച്ചു. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും പ്രതീകമാണ് ആറന്മുള ജലമേളയെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു.
2: This Aranmula Uttaratadi Vallamgali festival associated with Onam celebrations is a glorious symbol of Kerala's rich cultural heritage, devotion and timeless tradition. No other state in this country is being called as the God's own country. That is Kerala, that we all are proud of it.
0: മന്ത്രി മോൻസ് ജോസഫ് വള്ളംകളി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, റോജി എം ജോൺ തുടങ്ങി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പമ്പാ നദിയിൽ നടക്കുന്ന ജലമേളയിൽ 51 പള്ളിയോടങ്ങളാണ് പങ്കെടുക്കുന്നത്. ബി ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടം മന്നം ട്രോഫി നേടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: പമ്പയിൽ ആവേശത്തിന്റെ തിരകൾ ഉയർത്തി മത്സരവള്ളംകളി അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടന്നു കഴിഞ്ഞു. എ ബാച്ചിൽ 35 പള്ളിയോടങ്ങളും ബി ബാച്ചിൽ 16 പള്ളിയോടങ്ങളും അടക്കം 51 പള്ളിയോടങ്ങളാണ് മത്സരവള്ളംകളിയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ബി ബാച്ചിന്റെ മത്സരവള്ളംകളിയും പിന്നീട് എ ബാച്ചിന്റെ മത്സരവള്ളംകളിയുമാണ് പൂർത്തിയായിട്ടുള്ളത്. പരപ്പുഴക്കടവ് മുതൽ സത്രക്കടവ് വരെ 1500 മീറ്റർ ദൂരത്തിലാണ് വള്ളംകളി നടക്കുന്നത്. വേഗതയ്ക്കൊപ്പം വള്ളപ്പാട്ടും വസ്ത്രധാരണവും ഒക്കെ മത്സരവിജയികളെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്.
0: രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ ഉൾപ്പെടെ പ്രമുഖർ ചേർന്നാണ് സ്വീകരിച്ചത്. തുടർന്ന് ആലപ്പുഴയിലെത്തിയ അദ്ദേഹം കേരളകൌമുദി ദിനപത്രത്തിന്റെ 115 വാർഷികം ഉദ്ഘാടനം ചെയ്തു. നാളെ ലക്ഷദ്വീപിലെത്തുന്ന ഉപരാഷ്ട്രപതി അഗത്തിദ്വീപിൽ ഫിഷറീസ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണം അദ്ദേഹം നിർവഹിക്കും. വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ച്ലി 2031 ഭാഗമായ കർമ്മ പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കൊച്ചിയിൽ മടങ്ങിയെത്തുന്ന അദ്ദേഹം കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ഒരാളെ മാത്രം ബാധിക്കുന്നതല്ലെന്നും കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 137 പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിമുക്ത യുവത്വം, ലഹരിമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിന് രാജ്യത്ത് മികച്ച പ്രതികരണം ലഭിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത ഭാരതത്തിനായി പ്രചാരണ വാക്യങ്ങളും ഗാനങ്ങളും ഉൾപ്പെടെ തയ്യാറാക്കി നശാമുക്ത് യുവ എന്ന ഹാഷ്ടാഗിനൊപ്പം സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
4: നശാമുക്ത ഭാരത് കെ ലിയേ ക്യാ ആപ് കോയി പവർഫുൾ സ്ലോഗൻ ബനാ സക്തേ ഹൈ ക്യാ ഹമാരെ യംഗ് മ്യൂസിഷ്യൻസ് ഐസേ സോങ്സ് ബനാ സക്തേ ഹൈ ജിൻമേ ഡ്രഗ് ഫ്രീ ലൈഫ് കാ മെസേജ് ഹോ ക്യാ സ്റ്റുഡന്റ്സ് ഓർ തിയേറ്റർ ഗ്രൂപ്പ് ദിൽ കോ ഛൂ ലേനേ വാലേ ഷോർട്ട് പ്ലേസ് ലിഖ് സക്തേ ഹൈ ഹമാരെ ദേശ് മേ ബെഹ്തരീൻ കണ്ടന്റ് ക്രിയേറ്റർസ് കി കമി നഹീ ഹൈ മേരാ ആഗ്രഹ ഹൈ കി വേ അലഗ് അലഗ് ഭാഷാവോ മേ ഐസാ കണ്ടന്റ് ബനായേ ജിസ്സേ ഇസ് ദിശാ മേ സമാജ് കോ മദദ് മിലേ.
0: 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ പരിശീലനം നൽകുന്ന ശക്തി സാറ്റ് ദൌത്യത്തിലൂടെ ഇന്ത്യ പെൺകുട്ടികളുടെ സ്വപ്നങ്ങളെ ബഹിരാകാശം വരെ ഉയർത്തിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ PM സ്വനിധി പദ്ധതി ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും പുതിയ ശക്തി പകരുന്നതായും അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു. ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി നാടിന്റെ മുഖഛായ തന്നെ ഇതിലൂടെ മാറ്റാനാകുമെന്നും വ്യക്തമാക്കി. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓർഡർ ഓഫ് ഒലി ദരാജലി ദസ്ലി പുരസ്കാരമാണ് താഷ്കന്റിൽ നടന്ന ചടങ്ങിൽ ഉസ്ബെക് പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയെവ് സമ്മാനിച്ചത്. ഉഭയകക്ഷി വ്യാപാരം അഞ്ചിരട്ടിയാക്കാൻ ലക്ഷ്യമിട്ട് വിവിധ ധാരണാപത്രങ്ങളിൽ

0: ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും ഒപ്പുവച്ചു. ഖനനം, ആയുർവേദം, വിനോദസഞ്ചാരം, ഉന്നത വിദ്യാഭ്യാസം, പരിസ്ഥിതി എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചത്. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായി ശ്രീ മോദി ഇന്ന് ഉഭയകക്ഷി ചർച്ചയും നടത്തി. ബാറുകളിൽ നിന്നും അനധികൃതമായി പണവും മദ്യവും അടക്കം കൈപ്പറ്റിയ സംഭവത്തിൽ കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ അടക്കം 7 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജുവിന്റെ നിർദ്ദേശപ്രകാരമാണ് എക്സൈസ് കമ്മീഷണർ ശ്രീറാം സാംബശിവറാവു സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കിയത്. പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് കമ്മീഷണർ ബാറുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയെ തുടർന്നാണ് നടപടി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലാന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. നേപ്പാൾ പ്രളയത്തിൽ മരണം 768 ആയി. 2500-ലധികം ആളുകളെ കാണാതായിട്ടുണ്ട്. ദുരന്തത്തിന്റെ 5-ാം ദിനമായ ഇന്നും കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കൈലാസ് മാനസ സരോവർ യാത്രയ്ക്ക് പോയ 19 മലയാളികൾ ഉൾപ്പെടുന്ന 23-അംഗ സംഘം ഇന്നലെ രാത്രിയോടെ കാഠ്മണ്ഡുവിലെത്തിയതായി നോർക്ക അറിയിച്ചു. കൈലാസ ദർശനം പൂർത്തിയാക്കിയ ഡോക്ടർമാരുടെ 6-അംഗ സംഘവും ഇന്ന് വൈകുന്നേരത്തോടെ കാഠ്മണ്ഡുവിലെത്തും. കാഠ്മണ്ഡുവിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ 44 പേരടങ്ങുന്ന മറ്റൊരു സംഘം നാളെ രാവിലെ കോഴിക്കോട് മടങ്ങിയെത്തും. നേപ്പാൾ പ്രളയത്തെ തുടർന്ന് നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ലൈനിൽ ബന്ധപ്പെട്ട 52 പേരിൽ 45 പേരും സുരക്ഷിതരാണ്. 7 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരദേശ ജില്ലകളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് സംഘടിപ്പിക്കുന്ന സീനിയർ സിറ്റിസൺ സംഗമവും തൂഫാൻ കെയർ ഡിക്ലറേഷൻ പരിപാടിയും സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ ഉദ്ഘാടനം ചെയ്യും. വടകര മുനിസിപ്പൽ ടൌൺഹാളിൽ നടക്കുന്ന പരിപാടിയിൽ ഷാഫി പറമ്പിൽ MP തൂഫാൻ വാരിയർ ഡിക്ലറേഷനും MK രാഘവൻ MP തൂഫാൻ ബാഡ്ജ് വിതരണവും നിർവ്വഹിക്കും. പത്മശ്രീ മീനാക്ഷി എം ഉൾപ്പെടെയുള്ള സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തൂഫാൻ ബാഡ്ജ് സ്വീകരിക്കും. ആഘോഷ പൊലിമയുടെ വർണ്ണവിസ്മയം തീർത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓളപ്പരപ്പിൽ പള്ളിയോടങ്ങളുടെ ആവേശ കാഴ്ചയൊരുക്കി ആറന്മുളയിൽ ഇന്ന് ഉത്രട്ടാതി വള്ളംകളി. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെ പ്രതീകമാണ് ആറന്മുള ജലമേളയെന്ന് ഉപരാഷ്ട്രപതി. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി ജനങ്ങൾ ഒന്നടങ്കം അണിനിരക്കണമെന്ന് മൻ കി ബാത്തിൽ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി വ്യാപാരം 5 ഇരട്ടിയാക്കാൻ ലക്ഷ്യമിട്ട് വിവിധ ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും ഒപ്പുവച്ചു. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാറുകളിലെ അനധികൃത പണപ്പിരിവിൽ കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ അടക്കം 7 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലാന്റിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. പുതിയ സംരംഭങ്ങളെ മുന്നിലെത്തിക്കുന്ന ഒരു വേദിയാണ് മൻ കി ബാത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത് ആരംഭിച്ചത്. ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏത് വർഷം ആരുടെ ഭരണമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന www.bharatrajya.com എന്ന വെബ്സൈറ്റിനെക്കുറിച്ചാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്നാദ്യം പരാമർശിച്ചത്. മുംബൈയിലുള്ള കൃഷ്ണ ശേഷാദ്രിയാണ് ഈ വെബ്സൈറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ചോളരാജവംശം, പല്ലവ രാജവംശം, കശ്മീരിലെ കർക്കോട്ട രാജവംശം തുടങ്ങി രാജ്യത്ത് നിലനിന്നിരുന്ന മഹത്തായ സാമ്രാജ്യങ്ങളെക്കുറിച്ച് വെബ്സൈറ്റ് അറിവ് പകരുന്നു. കൃഷ്ണ ശേഷാദ്രിക്ക് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ ആശംസകൾ നേർന്നു. ചരിത്രം പഠിപ്പിക്കുന്ന രീതിയിൽ മാറ്റം കൊണ്ടുവരാനും ചരിത്രത്തെ ഒരു കഥയാക്കി ആളുകളിലേക്ക് എത്തിക്കാനുമാണ് കൃഷ്ണ ശേഷാദ്രി ലക്ഷ്യമിട്ടത്. കൃഷ്ണയുടെ ഈ ശ്രമം ചരിത്ര വിദ്യാർത്ഥികളെ മാത്രമല്ല നമ്മളെല്ലാവരെയും നമ്മുടെ ഭൂതകാലത്തെ രസകരമായ രീതിയിൽ അറിയാൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നശാമുക്ത് യുവാ ഫോർ വികസിത് ഭാരത് എന്ന പ്രചാരണം ഇപ്പോൾ രാജ്യത്തുടനീളം അതിവേഗം നടക്കുകയാണെന്നും ലഹരിമുക്ത യുവത്വം, ലഹരിമുക്ത ഇന്ത്യ എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ, വലിയ തോതിൽ ഈ ദൌത്യത്തിന്റെ ഭാഗമാകുകയാണ്. രാജ്യത്തെ യുവാക്കളുടെ ആരോഗ്യം, അവരുടെ സന്തോഷം, ഉജ്ജ്വലമായ ഭാവി എന്നിവയ്ക്കായുള്ള നമ്മുടെ കൂട്ടായ പ്രതിജ്ഞയാണിതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു.
2: നശാ മുക്ത യുവാ ഫോർ വികസിത് ഭാരത് ഈ അഭിയാൻ ഈ സമയ പൂരെ ദേശ് തേജി ആകെ ബഡ് റഹാ ലക്ഷ്യ ബിൽക്കുൾ സാഫ് ഹൈ നശാ മുക്ത യുവാ ഡ്രഗ് ഫ്രീ ഇന്ത്യ ബഹുത് സാറേ ലോക വിശേഷകർ ഹമാരി യുവാ

0: बहुत बड़ी संख्या में इसका हिस्सा बन रहे हैं। आखिर यह भारत के युवाओं की हेल्थ, उनकी हैप्पीनेस और उज्जवल भविष्य के लिए ही हमारा सामूहिक संकल्प है।
1: ലഹരി അടിമത്തം ഒരാളെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, മറിച്ച് അതിന്റെ ദുഷ്ഫലങ്ങൾ മുഴുവൻ കുടുംബവും സമൂഹവും അനുഭവിക്കേണ്ടി വരുന്നു. ലഹരിക്കെതിരെ മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും ലഹരി അടിമത്തത്തിനെതിരെ പോരാടുന്ന ആളുകളെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നവരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഓഗസ്റ്റ് മാസത്തിൽ എല്ലായിടത്തും ദേശഭക്തിയുടെ വിവിധ വർണ്ണങ്ങൾ നാം കണ്ടതായും ഈ സമയത്ത് ഓരോ വ്യക്തിയുടെയും മനസ്സിലെ രാഷ്ട്രസ്നേഹത്തിന്റെ വികാരം കൂടുതൽ ശക്തമാകുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ കൈത്തറി ദിനം മുതൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വാർഷികവും വിഭജന ഭീതി സ്മൃതി ദിവസവും വരെ ഈ മാസത്തെ പ്രത്യേകതയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യദിനവും ദേശീയ ബഹിരാകാശ ദിനവും ഓരോ ഭാരതീയനിലും അഭിമാനം നിറയ്ക്കുന്നു. ഹർഘർ തിരംഗ അഭിയാൻ ഈ വികാരത്തെ കൂടുതൽ ശക്തമാക്കി. വന്ദേ മാതരം 150 വർഷം പൂർത്തിയാക്കുന്നതും ഈ വർഷത്തെ കൂടുതൽ പ്രത്യേകതയുള്ളതാക്കി മാറ്റിയെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ത്രിവർണ പതാകയുടെ ഈ ഉത്സവം ഭാരതത്തിൽ മാത്രം പരിമിതമായില്ലെന്നും ഈ വർഷം സൂര്യബത് തിരംഗയിലൂടെ നമ്മുടെ ത്രിവർണ പതാക ആഗോളതലത്തിലുള്ള ഒരു അതുല്യ യാത്രയ്ക്ക് പുറപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു. ഫിജിയിലെ സുവയിൽ സൂര്യന്റെ ആദ്യ കിരണത്തോടൊപ്പം ത്രിവർണ പതാക ഉയർത്തപ്പെട്ടു. അതിനുശേഷം ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് പിന്നെ അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ഇന്ത്യൻ മിഷൻ പോസ്റ്റുകളിൽ ത്രിവർണ പതാക പാറി. ലോകമെമ്പാടും സൂര്യൻ ഉദിച്ചുയരുന്നതിനനുസരിച്ച് ത്രിവർണ പതാകയും പാറിക്കൊണ്ടിരുന്നു. ഇത്തരം ശ്രമങ്ങൾ സമൂഹത്തെ ഒരൊറ്റ നൂലിൽ കോർക്കുന്നതായി പറഞ്ഞ പ്രധാനമന്ത്രി ഇവയിലൂടെ രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ഗഹനമാകുന്നതായും അറിയിച്ചു.
0: ഇസാൽ സൂര്യപത് തിരംഗയുടെ ജരിയെ ഹമാര തിരംഗ ദുനിയ ഭർ കി എക് അനോഖി യാത്ര പർ നിക്കല. ഫിജിക്ക് സുവാമേ സൂരജ് കി പെഹലി കിരൺ കെ സാത്ത് തിരംഗ ഫഹരായ ഗയ. ഇസ്കെ ബാദ് ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് ആ ഫിർ അമേരിക്ക കെ സാൻ ഫ്രാൻസിസ്കോ തക് തിരംഗ ലഹരാതാ ഗയ.
1: രാജ്യത്തെ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് പിഎം സ്വനിധി പദ്ധതി പുതിയ ശക്തി നൽകുകയാണെന്നും പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഏകദേശം 46% സ്ത്രീകളാണെന്നും അദ്ദേഹം അറിയിച്ചു. പിഎം സ്വനിധി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ഊർജ്ജം പകരുകയാണ്. രാജ്യത്തുടനീളം ഏകദേശം 35 ലക്ഷം സ്ത്രീകൾ ഈ പദ്ധതിയിലൂടെ വ്യാപാരം ചെയ്യുന്നു. ഇതിലൂടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ മുഴുവൻ കുടുംബത്തിന്റെ ഭാവിയും മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി.
0: പിഎം സ്വനിധി യോജനയ്ക്ക് ലാഭാർത്ഥിയുമെ കരീബ് 46% മഹിളയെ ഹെ യാനി ദേശ്ഭർമെ ലഗ്ഭഗ് 35 ലാഖ് മഹിളയെ ഇസ് യോജന സെ ജുഡ്കർ അപ്നെ കാരോബാർ കോ ആഗെ ബഢാ രഹി ഹെ. ജബ് ഏക് മഹിള കാ കാരോബാർ ബഢ്താ ഹെ തോ ഉസ്കെ സാത്ത് പൂരെ പരിവാർ കാ ഭവിഷ്യ ആഗെ ബഢ്താ ഹെ ഓർ മഹിള കെ ഭീതർ ആത്മവിശ്വാസ് ഓർ മജ്ബൂത് ഹോതാ ഹെ.
1: ഒരു സ്ത്രീയുടെ ബിസിനസ് വളരുമ്പോൾ അതിനൊപ്പം മുഴുവൻ കുടുംബത്തിന്റെ ഭാവിയും വളരുന്നതായി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുന്നു, വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു, സ്ത്രീയുടെ ആത്മവിശ്വാസവും കൂടുതൽ ശക്തമാകുന്നു. ഇതാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ജീവസുറ്റരൂപം. തെരുവോരത്തും പാതയോരത്തും ചെറിയ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും അവരുടെ ഉജ്ജ്വലമായ ഭാവിക്കായി പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ഒരു പ്രദേശത്തിന്റെ പരിവർത്തനത്തിൽ ശുചിത്വത്തിന് സവിശേഷ പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രദേശവാസികൾ ഒന്നാകെ ശുചിത്വത്തിനായുള്ള പ്രതിജ്ഞയെടുക്കുമ്പോൾ ആ സ്ഥലത്തിന്റെ മുഖമുദ്ര തന്നെ മാറും. ഇത്തവണ അമർനാഥ് യാത്രയിൽ ശുചീകരണ പ്രവർത്തകരുടെ പരിശ്രമത്തിലൂടെ 400 മെട്രിക് ടണ്ണിലധികം മാലിന്യം സംഭരിക്കാൻ സാധിച്ചു. ഇതിൽ തീർത്ഥാടകരും പങ്കാളികളായതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. നമ്മുടെ ഗ്രാമങ്ങളായാലും നഗരങ്ങളായാലും നമ്മുടെ നദികളായാലും തീർത്ഥാടന കേന്ദ്രങ്ങളായാലും ശുചിത്വം നമ്മുടെ പെരുമാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ ആ സ്ഥലത്തിന്റെ ഭംഗി വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു.
0: സ്വച്ഛതാ കി എക് ബഹുത് ബഡി ഖൂബി ഹോതി ജബ് കിസി ജഗഹ കോ സ്വച്ഛ രഖനേ കാ സങ്കൽപ്പ് വഹാ കെ ലോഗോ കാ അപ്നാ സങ്കൽപ്പ് ബൻ ജാതാ ഹൈ തോ ബദലാവ് കേവൽ സാഫ് സഫായി തക് സീമിത് നഹീ രഹതാ. इससे उस जगह की पूरी पहचान ही बदल जाती है. देश के अलग अलग हिस्सों में स्वच्छता के लिए ऐसे प्रयास हमें निरंतर प्रेरणा देते हैं.
1: രാജ്യത്തെ പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾ ബഹിരാകാശത്തോളം വളർന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇത്തരത്തിൽ സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ഒരുമിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മിഷൻ ശക്തിസാറ്റ് ആവിഷ്കരിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതിലൂടെ 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥികൾ

0: വിദ്യാർത്ഥിനികൾക്ക് ഉപഗ്രഹ സാങ്കേതിക വിദ്യ പഠിക്കാനും ഈ മേഖലയിൽ മുന്നേറാനും അവസരം ലഭിക്കുന്നതായും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു.
1: ആജ് ഹമാരി ബേട്ടിയോ കെ സപ്നോ കി ഉഡാൻ ധർത്തി സെ നികൽകർ അന്തരിക്ഷ് തക് പഹുഞ്ച് രഹി ഹൈ ഔർ ആപ്കോ യഹ് ജാൻകർ ഗർവ് ഹോഗാ കി ഭാരത് ഐസേ

0: ഭ്രമണപഥത്തിലേക്ക് അയയ്ക്കാനുള്ള തയ്യാറെടുപ്പാണിതിലൂടെ നടക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. അവോക്കാഡോ പഴത്തിന്റെ സവിശേഷതകളെക്കുറിച്ചും ഇതിന്റെ കാർഷിക സാധ്യതകളെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. മുൻപ് വളരെ കുറച്ചാളുകൾക്ക് മാത്രം അറിയാമായിരുന്ന ഈ പഴം ഇന്ന് തേന്മേശയിൽ ധാരാളമായി കാണപ്പെടുന്നുണ്ടെന്നും ആരോഗ്യത്തിനും വിപണിക്കും അവോക്കാഡോ ഇന്ന് പ്രിയങ്കരമായി മാറിയിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ വരദരാജനെയും തമിഴ്നാട്ടിലെ ചന്ദ്രശേഖറിനെയും കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി ഇന്ന് നിരവധി പേർ അവോക്കാഡോ കൃഷിയിലേക്ക് കടന്നുവരുന്നതായും അറിയിച്ചു. സെപ്റ്റംബറിൽ ജന്മാഷ്ടമിയും വിശ്വകർമ്മപൂജയും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ദീപാവലിയും ആഘോഷിക്കാനിരിക്കെ ഭാരതത്തിൽ നിർമ്മിച്ച സാധനങ്ങൾ തന്നെ വീടുകളിലേക്ക് വാങ്ങണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആഹ്വാനം ചെയ്യുന്ന വോക്കൽ ഫോർ ലോക്കൽ എന്ന സന്ദേശം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന മാറ്റങ്ങൾ മറ്റുള്ളവർക്കും പ്രചോദനമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ചെറിയ ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ആളുകളെക്കുറിച്ച് മൻ കി ബാത്തിലേക്ക് എഴുതാനും ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത് അവസാനിപ്പിച്ചത്. നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം ലമീജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ.
1: വയലും വേദം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: പ്രതീക്ഷ കൈവിടരുത്. ഓരോ പുലരിയും പുതിയ അവസരങ്ങളാണ് നമുക്ക് മുന്നിൽ തുറന്നിടുന്നത് എന്ന സത്ചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. പതിവ് പോലെ ഇന്നാദ്യം ഒരു ചോദ്യമാണ്. IISR സുരസ എന്നത് ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരുപക്ഷെ ശ്രോതാക്കളിൽ പലർക്കും ഇതിന്റെ ശരിയുത്തരം അറിവുള്ളതായിരിക്കാം. എങ്കിലും ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ അവസാനം ഇതിന്റെ ഉത്തരം പറയാം. അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും. ശ്രോതാക്കൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ VS മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം.
2: ഡോക്ടർ സുഷ, പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പോഷകത്തോട്ടത്തിനെ കുറിച്ചാണല്ലോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ന്യൂട്രൻ റിക്വയർമെന്റ് പെർ ഡേ എന്തുവാണ് ശുപാർശ?
3: ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പറയുന്നതനുസരിച്ച് അഡൽട്ടിന് ഒരു ദിവസം 300 മുതൽ 350 ഗ്രാം ആണ് നമുക്ക് പച്ചക്കറികളും അതുപോലെ അത്യാവശ്യം ഫലവർഗ്ഗങ്ങളും ആവശ്യമുള്ളത്. അപ്പൊ അതിൽ 300 മുതൽ 350 ഗ്രാമിൽ തന്നെ നമുക്ക് ഏകദേശം 100 ഗ്രാമോളം ഇലക്കറികളും അതുപോലെ 100 ഗ്രാമോളം കിഴങ്ങ് വർഗ പച്ചക്കറികളും കഴിക്കുന്നതിന് ആവശ്യമാണ്. അതേപോലെയാണ് 100-150 ഗ്രാമോളം ഫലവർഗ്ഗങ്ങളും നമ്മുടെ പോഷകത്തിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യം. ഇപ്പൊ നിലവിലുള്ള സാഹചര്യത്തിൽ അത് നമ്മൾ 100 ഗ്രാം പോലും നമ്മൾ ഒരു ദിവസം ഭക്ഷിക്കുന്നില്ല ഈ ഒരു റെക്കമെൻഡേഷൻ പ്രകാരം, അല്ലെങ്കിൽ ശുപാർശ പ്രകാരം. അതെ. അപ്പൊ അത് നമുക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തണം. ആ രീതിയിലാണ് നമ്മൾ എല്ലാ വീടുകളിലും കൃഷി വകുപ്പായാലും കാർഷിക സർവകലാശാലയായാലും വീട്ടിലൊരു പോഷകത്തോട്ടം എന്നൊരു പദ്ധതി ആവിഷ്കരിക്കുന്നത്.
2: മാഡം, ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ.
4: ഹലോ, നമസ്കാരം സാർ.
2: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? നമസ്കാരം, പറഞ്ഞോളൂ.
4: ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ഗുരുത്തമ്പഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മേസി ജോസഫ് ആണ്.
2: ഹാ മേഴ്സി മാഡം, ചോദിച്ചോളൂ. സുഷ മാഡം നമ്മോടൊപ്പം ഉണ്ട്.
3: മാഡം നമസ്കാരം.
4: ഞാൻ വിളിച്ചത് സാർ, പിന്നെ ഞാൻ ചെറിയൊരു തരം കൃഷി ചെയ്യുന്നുണ്ട്. കൂടാതെ ജൈവ വളം ഉണ്ടാക്കുന്നുണ്ടല്ലോ വീട്ടില്. രണ്ട് തരത്തിൽ ചെയ്യുന്നുണ്ട്. ഞാൻ പഴത്തൊലിയും നമ്മുടെ ചായച്ചണ്ടിയും കൂടെ ചേർത്ത് നമ്മുടെ ഇനോക്കുലെല്ലാം ഇട്ട് അതൊരു വളം ആക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിൽ മുട്ടത്തോടെ പൊടിച്ച് ചേർത്ത് അതൊരു വളം ആക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ പരീക്ഷണത്തിൽ അത് കായ്ഫലങ്ങൾ ഉണ്ടാകാനും പൂക്കളൊക്കെ ഉണ്ടാക്കാനും വളരെ നല്ലതാണ്. എനിക്കപ്പോ ആവശ്യത്തിൽ കൂടുതൽ

0: ഇവിടെ ഉണ്ടായിരുന്നുണ്ട്. അപ്പൊ അതെനിക്കൊന്ന് സെയിൽ ചെയ്യാണ്. പിന്നെ ഞാൻ നന്നായിട്ട് വൈൻ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അതൊന്ന് കമ്പോസ്റ്റീവ് ആയിട്ട് ചെയ്യാൻ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം.
1: മാഡം ഉണ്ടാക്കുന്ന ജൈവവളങ്ങളാണെങ്കിലും വൈൻ ആണെങ്കിലും വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൃഷിഭവനും കൃഷിവകുപ്പിന്റെ നല്ല രീതിയിൽ സഹായ സഹകരണങ്ങളുണ്ട്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ഉണ്ട്. അപ്പൊ മാഡം അടുത്തുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാൽ ആ കൃഷി ഓഫീസർ നല്ല രീതിയിൽ ഒരു ഡയറക്ഷൻ തരും എങ്ങനെയാണ് അത് വിൽക്കേണ്ടത്. അപ്പൊ മാഡം ചെയ്ത വളത്തിന് നല്ല പോഷകാംശങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയോ? അത് ടെസ്റ്റ് ചെയ്തായിരുന്നോ? അതൊന്നും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, അതെ, വിൽപ്പനയ്ക്ക് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് അംഗീകൃത ഒരു ലാബിൽ കൊടുത്ത് കാർഷിക സർവകലാശാലയുടെ കൃഷിവകുപ്പിന്റെയോ ജൈവവളം ടെസ്റ്റ് ചെയ്യുന്ന ലാബുകളുണ്ട്. അപ്പൊ അവിടെ കൊടുത്ത് അത് ടെസ്റ്റ് ചെയ്ത് അതിലുള്ള പോഷക ഗുണങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആ ഒരു ലേബൽ അറ്റാച്ച് ചെയ്ത് വേണം മാഡം അത് വിൽക്കാൻ ശ്രമിക്കേണ്ടത്.
0: ഓക്കെ. പിന്നെ രണ്ടാമത് എനിക്കറിയാം ഞാൻ ഈ വളം ഉപയോഗിച്ച് എന്റെ ഈ തക്കാളി പച്ചമുളക് അങ്ങനെയുള്ളതൊക്കെ കൃഷി ഉണ്ട്. പക്ഷെ എനിക്ക് സഫീഷ്യന്റ് ആയിട്ട് വില കിട്ടാറുള്ളൂ. ചില സമയത്ത് എനിക്ക് കൊടുക്കാനും കഴിയാറില്ല. ചില സമയം പയറൊക്കെ ഒത്തിരി ഉണ്ടാകുമ്പോൾ അതെനിക്ക് നശിച്ചു പോയാ. അപ്പൊ അതിന്റെ ഒരു ഹെൽപ്പും കൂടെ എനിക്ക് അതിനെ കുറിച്ച് അറിഞ്ഞാലും നന്നായിരുന്നു.
1: അത് നമുക്ക് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള എന്ന് കേട്ടിട്ടുണ്ടോ? VFPCK കൃഷിവകുപ്പിന്റെ സ്ഥാപനങ്ങളാണ് ഇതെല്ലാം. അതെ, അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് ചെറിയ രീതി, അവർക്ക് മാർക്കറ്റുകളുണ്ട്, ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസത്തെ മാർക്കറ്റുകളുണ്ട്. അപ്പൊ അവിടെ നമുക്ക് നേരിട്ട് കൊണ്ടുപോയി നമുക്ക് വിറ്റ്, അപ്പൊ അതൊരു മാർക്കറ്റിംഗ് ചെയിൻ ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ കൃഷിഭവനുമായിട്ടും ബന്ധപ്പെടുക അല്ലെങ്കിൽ VFPCK ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു മാർക്കറ്റിംഗ് ചെയിൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ അവിടെ കൊണ്ടുപോയി നമുക്ക് വിൽക്കാൻ സാധിക്കും.
2: അപ്പൊ ഇവിടെ വേറെ ഒരു സജഷനും കൂടെ ഉണ്ട് മാഡം. ഒത്തിരി കർഷകരുടെ കാർഷിക കൂട്ടായ്മകളുണ്ട് കേട്ടോ, ജൈവ കർഷകരുടെയൊക്കെ. അങ്ങനത്തെ ഏതെങ്കിലും ഒരു കൂട്ടായ്മയുടെ കൂടെ മാഡം കൂടിയാൽ അവർക്ക് കസ്റ്റമേഴ്സും ഉണ്ട്. ഇങ്ങനെ ആവശ്യമുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറിയൊക്കെ ആവശ്യമുള്ള ധാരാളം ആൾക്കാരുണ്ട്, അവർക്ക് കിട്ടാറില്ല. അപ്പം ഇങ്ങനത്തെ ഒരു കൂട്ടായ്മയുടെയൊക്കെ കൂടെ കൂടിയാലും മാഡത്തിന് ഇത് വിൽക്കാൻ സാധിക്കും.
0: ഞാനങ്ങനെ ഒന്ന് കൂടാൻ തോന്നിച്ചു. അത് മുട്ടതയുള്ള ഒരു ഗ്രൂപ്പ് ആയിട്ട് അവരിങ്ങനെ ഇട്ടിരുന്നു. അപ്പൊ ഞാൻ അവർ വിളിച്ചു, അവർ പിന്നെ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് കോൺടാക്ട് ചെയ്തു. എനിക്ക് ഈ വാഴ പഴം അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ
2: എന്തായാലും നല്ല കാര്യം മാഡം, വിളിച്ചതിന് വളരെ നന്ദി മാഡം. ഇപ്പം ഈ കർഷകർ പറഞ്ഞ മാതിരി തന്നെ വീട്ടിൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന കാര്യങ്ങളുടെ ഡിമാൻഡ് ഒത്തിരി ഉണ്ട്. ആൾക്കാർക്ക് ആവശ്യമുള്ള ആൾക്കാർ ധാരാളം ഉണ്ട്.
1: പക്ഷെ അത് അവർക്ക് അറിയില്ല, അറിയില്ലായ്മ കൊണ്ടായിരിക്കാം. നമുക്ക് എന്തായാലും എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും കൃഷിഭവനുകളുണ്ട്. അപ്പം അതത് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരൊരു സ്ട്രാറ്റജി നമുക്ക് കാണിച്ചു തരും
2: എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു പോഷകത്തോട്ടം ഇതുമാതിരി തന്നെ കുറച്ച് നമ്മളൊന്ന് വിപുലീകരിച്ച് ചെയ്താല് നമ്മുടെ വീട്ടിലെ ആവശ്യമുള്ള പോഷകത്തിന്റെ കൂടെ തന്നെ ഒരു ഇൻകമും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും.
1: തീർച്ചയായിട്ടും. കാരണം നമുക്ക് ആ വീട്ടാവശ്യത്തിന് മിക്കവാറും നമുക്ക് അത് എക്സസ് ആയിരിക്കും, പ്രൊഡക്ഷൻ എക്സസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് ചിലപ്പോൾ അയൽവാസികൾക്കോ അല്ലെങ്കിൽ വീട്ടിൽ പറ്റുന്ന സഹായികൾക്കോ ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ നമുക്കത് പ്ലാൻ ചെയ്ത് തുടർച്ചയായിട്ടൊരു ഉത്പാദനം മുൻനിർത്തി സ്റ്റാഗേർഡായിട്ട് പ്ലാന്റിംഗ് ഒക്കെ നടത്തി ഘട്ടം ഘട്ടമായിട്ട് പ്ലാനിങ് നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു തുടർച്ചയായിട്ടൊരു ഉത്പാദനം ഉറപ്പാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ലൊരു മാർക്കറ്റും കണ്ടുപിടിച്ച്
2: വരുമാന മാർഗം,
1: പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാന മാർഗവുമാണ്. എല്ലാവർക്കും ഡിമാൻഡ് ഉണ്ട്.
2: മാഡം, നമ്മൾ ഈ പോഷകാഹാരത്തിന് വേണ്ടിയുള്ള തോട്ടം പ്ലാൻ ചെയ്യുമ്പം ഒരു ചെറിയൊരു ഫാമിലിയാന്ന് വിചാരിച്ചു, 4 മെമ്പർ ഫാമിലി ആണെങ്കിൽ അപ്പം എത്ര സ്ഥലം വേണം? നിങ്ങൾ എന്തുവാണ് ശുപാർശ ചെയ്യുന്നത്?
1: കാർഷിക സർവകലാശാലയുടെ ശുപാർശ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മെമ്പറിന് 1.5 സെന്റ് എന്നാണ്. ആ ആൾക്ക് തുടർച്ചയായിട്ട് നമുക്ക് നല്ല രീതിയിൽ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഒരാളുടെ കണക്കില് 1.5 സെന്റ് ആണ്. അപ്പൊ ഒരു 4 മെമ്പർ ഫാമിലിക്ക് 2 സെന്റ് മുതൽ 3 സെന്റ് വരെയുള്ള ഒരു ഏരിയ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. നമുക്കിപ്പോ മട്ടുപ്പാവിലോ അല്ലെങ്കിൽ പുരയിടം ഉണ്ടെങ്കിൽ അവിടെയും ചെയ്യാം, അല്ലെങ്കിൽ മട്ടുപ്പാവ് കൃഷിയായിട്ടും
2: അവിടെ ചെയ്യാൻ സാധിക്കും. പക്ഷെ ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ ഇതിനൊരു പ്രോപ്പർ പ്ലാൻ വേണമായിരിക്കുമല്ലോ, ഒരു ലേ ഔട്ട് അല്ലെങ്കിൽ പ്ലാനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്?
1: അപ്പോ ഇത് നമ്മളൊരു പോഷകത്തോട്ടം ലേ ഔട്ട് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് നമുക്കൊരു ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മഴയുള്ളൊരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. അപ്പൊ അതുകൊണ്ട് തന്നെ ഉയർന്ന തവാരണകള്, 8 മുതൽ 10 ഉയർന്ന തവാരണകൾ ആദ്യം തന്നെ നമ്മൾ എടുക്കുക. അപ്പം തവാരണകളുടെ ഒരു നീളം 1 മുതൽ 1.5 മീറ്റർ നീളവും അതേപോലെ തന്നെ 1.5 മീറ്റർ വീതിയുമുള്ള തവാരണകൾ എടുക്കാൻ ശ്രമിക്കും. ശ്രമിക്കുക. അതൊരു ഒരു 15 മുതൽ 20 സെന്റിമീറ്റർ ഉയർത്തി ടവറുകൾ, അതുപോലെ തന്നെ ചാലുകളും നമ്മൾ കൊടുക്കണം. കാരണം അധിക ജലം, കാരണം എപ്പോഴും നീർവാർച്ച സൗകര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ 6 മുതൽ 8 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ആ സ്ഥലം, പോഷകത്തോട്ടം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം പ്ലാൻ ചെയ്യേണ്ടത്.
2: സൗത്ത് വെസ്റ്റ് അങ്ങനെ ഒരു ഡയറക്ഷനിൽ,
1: അതെ, നമ്മൾ അതിന് നമ്മളിപ്പോ ഒരു സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആണെങ്കിലും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കണം. 5 മുതൽ അല്ലെങ്കിൽ 6 മുതൽ 8 മണിക്കൂർ വരെ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു

0: പ്ലാൻ വേണം. അതുപോലെ വെള്ളം കെട്ടിക്കിടക്കാതെ നല്ല നീർവാർച്ച സൗകര്യം ഉറപ്പാക്കണം. പിന്നെ മണ്ണ്, ആദ്യം തന്നെ മണ്ണ് പരിശോധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പൊ തന്നെ നമുക്ക് മണ്ണിന്റെ ഒരു അമ്ലത്വത്തിന്റെ ഒരു ലെവൽ അറിയാൻ പറ്റും. അതനുസരിച്ച് കുമ്മായമോ ഡോളമൈറ്റോ നമ്മൾ, അപ്പൊ ആദ്യം മണ്ണ് നന്നായിട്ട് കിളച്ചൊരുക്കി കളകളൊക്കെ നീക്കി കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് 1 സെന്റിന് 1 കിലോ എന്നുള്ള കണക്കിന് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തവാരണകളെല്ലാം പിടിച്ച് ചാലുകൾ കീറി ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. പിന്നെ നല്ല ഗുണമേന്മയുള്ള പച്ചക്കറി വിത്തുകളും പലരും ഫലവർഗ ചെടികളായ പപ്പായ വാഴയൊക്കെ നമ്മുടെ പോഷകത്തോട്ടത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമുക്ക് സൈഡുകളിലൊക്കെ ഈ മുരിങ്ങയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു പോഷകത്തോട്ടത്തില്
1: വളരെ
0: ന്യൂട്രീഷ്യസ് ആണ്, കാൽഷ്യം റിച്ച് ആണ്, വൈറ്റമിൻ റിച്ച് ആണ്. അതുപോലെ തന്നെയാണ് കറിവേപ്പില. കറിവേപ്പില മലയാളികൾക്കും ഒഴിച്ചുകൂടാനാവാത്തതാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ വിഷാംശം അടിച്ചു വരുന്ന ഒരു പച്ചക്കറിയാണിത്.
1: അപ്പൊ സ്വന്തം അത് നമ്മൾ തന്നെ ചെയ്താൽ സുരക്ഷിതമായുള്ള നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും.
0: തീർച്ചയായിട്ടും.
1: ഇപ്പൊ മേഡം, നമ്മൾ വെജിറ്റബിൾസ് അല്ലെങ്കിൽ പച്ചക്കറി തിരഞ്ഞെടുക്കുമ്പോൾ മേഡം പറഞ്ഞ കുറച്ച് കറിവേപ്പിലയുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. മുരിങ്ങയിലയുണ്ട്, മുരിങ്ങയില നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇതൊക്കെ നടുമ്പം തോട്ടത്തിന്റെ ഏത് ഭാഗത്തിലായിരിക്കണം?
0: നമ്മളിപ്പോ ഒരു തോട്ടം പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ റെക്ടാംഗുലർ ഷേപ്പിലാവുമ്പോൾ സൈഡുകളിലും വശങ്ങളിലായിരിക്കണം മുരിങ്ങ ആണെങ്കിലും അതേപോലെ പപ്പായ ആണെങ്കിലും കറിവേപ്പ് ആണെങ്കിലും. പ്രത്യേകിച്ച് ഒരു വടക്ക് സൈഡും അതുപോലെ തന്നെ പടിഞ്ഞാറ് സൈഡും പന്തൽ വിളകളാണ് പ്ലാൻ ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കണം നമ്മള് ഈ പറഞ്ഞ കറിവേപ്പില ആണെങ്കിലും പപ്പായ മുരിങ്ങ പോലെയുള്ള ചെയ്യേണ്ടത്.
1: പിന്നെ പന്തലിടുമ്പോൾ എനിക്ക് തോന്നുന്നു അതിന്റെ അടിയിലത്തെ സ്ഥലവും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അല്ലെ? കുറച്ച് ഷേഡ് ലവിംഗ് പ്ലാന്റ്സ് ആണെങ്കിൽ
0: തുടക്കത്തിൽ ചെയ്യാൻ പറ്റും. കാരണം ഇവരുടെ ഈ പന്തലിൽ കയറി കൂടുതൽ അത് പടർന്നു വരുമ്പോ അതിനനുസരിച്ച് വെയില് ഉള്ളിലേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ട് വരും. തുടക്ക സമയങ്ങളിൽ നമുക്ക് ചീര പോലെയുള്ള ചെറിയ ചെറിയ
1: എളുപ്പം
0: കിട്ടുന്ന ചെയ്യാൻ സാധിക്കും.
1: മേഡം, ഒരു ലിസ്ണറും കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഹലോ,
2: ഹലോ സാർ, നമസ്കാരം.
1: നമസ്കാരം, പറഞ്ഞോളൂ സാർ, ആരാണ് സംസാരിക്കുന്നത്?
2: സാർ, ഞാൻ മലയിൽ പറ്റിയ അനിൽകുമാറാണ്.
1: ആ പറഞ്ഞോളൂ അനിൽജി.
2: ടെറസിന്റെ മുകളില് ഈ മലക്കറികൾ ചെയ്യുന്നത്, അത് നമ്മള് ഒരു ദിവസം നമ്മളതിന് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം ഭയങ്കരമായിട്ട് വാടിയില്ല. ആ സമയം നമ്മള് കറായ വെക്കുന്നതാണെങ്കിൽ അത് വാണം. അവരം അത് നമ്മളൊരു ദിവസം നമ്മൾ ആ വീട്ടിൽ ഇല്ലാത്ത സമയത്താണ് ഈ 2 ദിവസം ഇല്ലെങ്കിൽ ഈ മൊത്തം നശിച്ചു പോവുക. നമ്മുടെ അതിന് ഒരു ദിവസം വെള്ളം ഒഴിക്കാതെ വന്നാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു തണുപ്പ് കിട്ടാണ്ട് മാറുമ്പോൾ ടെസ്റ്റിന്റെ മൂലമാണ്. കാരണം നല്ല വെയിലുള്ള സ്ഥലമാണ് ടെസ്റ്റിന്റെ പുറത്ത്. പിന്നെ ഈ മലപ്പുറമുള്ള ഈ കാന്താരിയൊക്കെ ഉള്ള പ്രദേശം നല്ല ആവുമ്പോഴത്തേക്ക് ഒരു വെള്ളം പൂത്തര് പോലെ ഒരു സംഭവം കമ്പ്ലിറ്റ് ആയി
0: സാർ പറഞ്ഞ ആദ്യത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ജലസേചനത്തിന്റെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ. ജലസേചനം കൊടുക്കുന്നുണ്ടാവും, അല്ല വെയിലുള്ള സമയത്ത് ടെറസ് ഭാഗവും കൂടെ ആവുമ്പോൾ പെട്ടെന്ന് ചൂടാവുന്ന സ്ഥലമാണല്ലോ. അപ്പോ അതെ അതെ, അത് നമുക്ക് അതിനൊരു പ്രതിവിധി നമുക്ക് തിരിനനയോ അല്ലെങ്കിൽ തുള്ളിനന ചെറിയ ഇപ്പം ഗ്രോ ബാഗിലൊക്കെ സെറ്റ് ചെയ്യുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ അത് വേരുപടലത്തിലേക്ക് മാത്രം വെള്ളജലം കൊടുക്കുക, അപ്പൊ അധിക ജലം ഉപയോഗിക്കേണ്ടി വരികയും ചെയ്യില്ല. ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതുപോലെ വെർട്ടിക്കൽ ഫാമിംഗ് ഉണ്ടല്ലോ നമ്മൾ, ലംബകൃഷി രീതിയിൽ ചെയ്യുമ്പോൾ തിരിനന അതുപോലെ ഈ രീതിയിലുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ ആ രീതിയിൽ നമുക്ക് ആലോചിക്കാൻ പറ്റും. അപ്പോ ഒരു പരിധി വരെ ആ വേരുപടലത്തിൽ ജലം ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും.
1: ചില ആൾക്കാരൊക്കെ ബോട്ടിൽ വെച്ചും തന്നെ സ്വന്തം ഉണ്ടാക്കി ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽസ്.
0: ചിലര് പാൽ കവറുകളിൽ ഫില്ല് ചെയ്ത് ചെറിയ ഹോള് മാത്രം ഇട്ട് വെക്കുന്ന അങ്ങനെ കണ്ടിട്ടുണ്ട്. അതെ, അപ്പൊ ഗ്രോ ബാഗുകളിൽ നമ്മൾ വാങ്ങുന്ന ഗ്രോ ബാഗുകളിലൊക്കെ അവര് ചെറിയൊരു ഹോളോട് കൂടിയാണ് കിട്ടുന്നത്. ഹോളിന്റെ വലിപ്പം കൂടുന്നതും ഒരു ചിലപ്പോ ഒരു പക്ഷെ ഒരു കാരണമാവും. അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ നമ്മുടെ ചകിരിച്ചോർ പോലെയുള്ള വെള്ളം പിടിച്ച് നിർത്തുന്ന ഉണ്ടല്ലോ നമ്മളെ വളർച്ചാ മാധ്യമത്തിന്, അത് കൂടുതൽ ഉൾപ്പെടുത്തുക. ചകിരിച്ചോർ കമ്പോസ്റ്റ് പോലെയുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ, അതുപോലെ കരിയിലകള്, പിന്നെ എപ്പോഴും മൾച്ച് അതായത് പൊതയിടാൻ ശ്രമിക്കുക. ഇപ്പം ചട്ടികളാണെങ്കിലും ഗ്രോ ബാഗ് ആണെങ്കിലും മുകളിൽ പൊതയിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ബാഷ്പീകരണം കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ പല കർഷകരും പറയാറുണ്ട് അവര് മാവ് പ്ലാവൊക്കെ ഉള്ള വീടുകളിലൊക്കെ കരിയിലകൾ ശേഖരിച്ച് വെക്കും, ചാക്കുകളിലൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ മൾച്ചിങ് പർപ്പസിന് അതായത് നമ്മുടെ ആവരണ പൊതയിടാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഷെയ്ഡ് നെറ്റ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ, ചെയ്യുന്നവരുണ്ട്. ഭയങ്കരമായ മഴയുള്ള കാലാവസ്ഥയിലും ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ കൃഷി ചെയ്യാൻ സാധിക്കും. പക്ഷെ വെയില് നമുക്ക് സൂര്യപ്രകാശം ആവശ്യമുള്ള വിളകൾക്ക് ആ രീതിയിൽ ഒരു ഓപ്പൺ സിറ്റുവേഷൻ കൊടുക്കുന്നതായിരിക്കും നല്ലത്.
2: സൂര്യപ്രകാശം
0: അതാണ്, അപ്പൊ അത് സൂര്യപ്രകാശം കൂടുതൽ ആവശ്യമുള്ള വിളകളെ പുറത്തും അത് കുറഞ്ഞ് പാർഷ്യലായിട്ട് ആവശ്യമുള്ളതിന് ഉള്ളിലും വെക്കുന്ന രീതിയിൽ ചെയ്യാനായി പറ്റത്തുള്ളൂ.
1: പിന്നെ കാന്താരിയുടെ
0: കാന്താരിയുടേത് ഇപ്പൊ ലക്ഷണം പറഞ്ഞ് മനസ്സിലാക്കിയത് വെള്ളീച്ച, ഇലകളുടെ അടിയിലാണെങ്കിൽ അത് വെള്ളീച്ച ആയിരിക്കും, അല്ലെങ്കിൽ മീലി മൂട്ട

0: ആണോ അതിന്റെ തണ്ടിലാണോ ഇലകളിലാണോ എന്ന് അറിയില്ല. അപ്പം രണ്ടും നീരുറ്റി കുടിക്കുന്ന കീടങ്ങളാണ്. അതെ, അപ്പം രണ്ടും നീരുറ്റി കുടിക്കുന്ന കീടങ്ങളാണ്. അപ്പൊ നമുക്കൊരു ജൈവ നിയന്ത്രണ മാർഗമായിട്ട് വെർട്ടിസീലിയം അല്ലെങ്കിൽ ലെക്കാനിസീലിയം ലെക്കാനി എന്നൊരു ജൈവ നിയന്ത്രണം ഇതുണ്ട്, ഉപാധിയുണ്ട്. അത് നമ്മൾ എല്ലാ കൃഷി വകുപ്പിന്റെ സ്ഥാപനങ്ങളും കർഷക സർവകലാശാലയുടെ സ്ഥാപനങ്ങളിലൊക്കെ കിട്ടും. അത് മേടിച്ച് നമുക്കൊരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു ആഴ്ചയിൽ ഒരു ദിവസം തളിച്ചു കൊടുക്കുന്ന നല്ലതായിരിക്കും. അതെ, പിന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ തൈ വെക്കുമ്പോൾ തന്നെ മഞ്ഞക്കെണി നീലക്കെണി പോലെയുള്ള കെണികൾ വെക്കാം. അതെ അതെ,
1: ശരി. വിളിച്ചതിന് വളരെ നന്ദി സർ, വിളിച്ചതിന്. അപ്പം ഇങ്ങനെ നമ്മൾ കുറച്ച് മാനേജ്മെന്റൽ പ്രാക്ടീസസ് നമുക്ക് ചെയ്ത് തന്നെ മതിയാവുള്ളൂ. അപ്പം ഇവിടെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ അല്ലെങ്കിൽ പോഷകത്തോട്ടത്തിൽ നമ്മൾ വെറൈറ്റീസ് സെലക്ട് ചെയ്യുമ്പോൾ, ഇപ്പം നമുക്ക് നാടൻ വെറൈറ്റീസ് കിട്ടും, സങ്കരയിനം വെറൈറ്റീസ് ഉണ്ട്, ഹൈൽഡിംഗ് വെറൈറ്റീസ് ഉണ്ട്. അപ്പം ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്?
0: നമ്മളിപ്പോൾ വാണിജ്യാടിസ്ഥാനത്തെ കൃഷി ചെയ്യുമ്പോൾ സാധാരണയായിട്ട് കർഷകർ ഹൈൽഡിംഗ് ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ, കാരണം അതാവുമ്പോൾ വില കൂടുതലാണ്. അപ്പോൾ ഒരു പോഷകത്തോട്ടത്തിലേക്ക് അതിന്റെ ആവശ്യം ഇല്ല, സാധാരണ വെറൈറ്റീസ്. അപ്പോൾ നമുക്ക് കേരള കർഷക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജിലും വിത്തുകളും തൈകളും ലഭ്യമാണ്. അതുപോലെ തന്നെ കൃഷി വകുപ്പിന്റെ സ്ഥാപനങ്ങളിലൊക്കെ. അപ്പൊ അത് നമ്മൾ വാങ്ങി പ്രോട്രൈകളിലൊക്കെ ആണല്ലോ തൈ ഉൽപ്പാദിപ്പിച്ച്, അത് നല്ല രീതിയിൽ പ്രോട്രൈകളിൽ നിന്ന് തൈകൾ വെച്ച് പിടിപ്പിക്കുക, അല്ലെങ്കിൽ അത് തന്നെ നമുക്ക് വിത്ത് വാങ്ങി നല്ല ഇനം ഗുണമേന്മയുള്ള വിത്തുകൾ വാങ്ങി പാകി മുളപ്പിച്ച് നമുക്ക് തൈകളായിട്ട് ഉപയോഗിക്കാം. അത് രോഗപ്രതിരോധ ശേഷിയുള്ള തൈകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്.
1: പിന്നെ ഹൈൽഡിംഗ് ആണെങ്കിലും കുറച്ച് ചെറിയ സ്ഥലത്താണെങ്കിൽ നമുക്ക് അധികം വിളവ്
0: കിട്ടാൻ സാധ്യതയുണ്ട്. അതെ അതെ. അപ്പൊ കൂടുതൽ നമുക്ക് കൃഷി വകുപ്പിന്റെ സ്ഥാപനങ്ങളൊക്കെ ഹൈൽഡിംഗ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനങ്ങളിലും അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്.
1: ഇവിടെ ഒരു ശ്രോതാവും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ,
2: ഹലോ,
1: നമസ്കാരം. ആരാണ്?
2: രണ്ട് സംശയങ്ങളുള്ളത്. തക്കാളിയിലെ ദ്രുതവാട്ടം കൺട്രോൾ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ നത്തി ജാമ്പ പോലുള്ള ജാമ്പയുടെ കായ്ക്കകത്ത് നല്ല കായ്ച്ച ശല്യം കൊണ്ടാവാം, പുഴു കേടാണ്, ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഈ ചില സീസണില് മാതളത്തിന്റെ പുറത്ത് മൊത്തം കറുത്ത ഡോട്ട് വീണിട്ട് പിന്നെ അത് അവിഞ്ഞ പോലെ. അതേസമയം ഇപ്പോ ഈ റീസെന്റ് ആയിട്ടുള്ളതാണ്, കുറച്ചുകൂടെ മുന്നത്തെ ക്ലൈമറ്റിൽ, മഴയൊക്കെ വരുന്നതിന് കുറച്ച് മുന്നത്തെ ക്ലൈമറ്റിൽ നല്ല കളറിൽ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ കറുത്ത ഡോട്ട് പോലെ വന്നിട്ട് പിന്നെ അത് അവിഞ്ഞ പോലെയായി. പിന്നെ തിരുനല സംവിധാനം ഇപ്പോ അത് മൊത്തം മാറ്റി റീപ്ലേസ് ചെയ്യേണ്ട ഒരു സമയമായി. അപ്പൊ അതെല്ലാം മാറ്റിയെങ്കിലും അതിനകത്ത് ഇടുന്ന തീരി നമുക്ക് വീട്ടിൽ എങ്ങനെ അത് ആക്കിയെടുക്കാം, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇനിയുണ്ട് ഡൗട്ട്. എന്നാലും അതിനെ
0: ആദ്യം പറഞ്ഞത് തക്കാളിയുടെ ദ്രുതവാട്ടമാണ് അല്ലെ. അപ്പം അത് നമുക്ക് ദ്രുതവാട്ടം എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ വളരെ ദ്രുതമാണ്. അപ്പൊ ഒരു ദിവസം ഇന്ന് നമ്മൾ ആരോഗ്യത്തോടെ നിൽക്കുകയാണെങ്കിൽ നാളെ രാവിലെ ആവുമ്പോൾ നന്നായിട്ട് വാടി നിൽക്കും അല്ലെ, അത് പെട്ടെന്ന് തന്നെ മറ്റു ചെടികളിലേക്ക് ബാധിക്കുകയും ചെയ്യും. അപ്പൊ അതിന് നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഒരു പ്രൊഫൈലാക്റ്റിക് മെഷർ, അതായത് ഈ രോഗം വരുമെന്നൊരു മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരു മെഷർ എന്ന രീതിയിൽ ആഴ്ചയിൽ ഒരു ദിവസം സ്യൂഡോമോണാസ്, സ്യൂഡോമോണാസ് പ്രത്യേകിച്ച് ഈ വാട്ടരോഗങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയകൾക്ക് ഫലപ്രദമായ സ്യൂഡോമോണാസും പച്ചച്ചാണകവും കൂടെ ചേർത്ത് നമ്മൾ സ്പ്രേ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സ്യൂഡോമോണാസും 20 ഗ്രാം, അതുപോലെ ഒരുപിടി പച്ചച്ചാണകവും കൂടെ ചേർത്ത് തുടക്ക സമയത്ത് തന്നെ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചൊരു സ്പ്രേ കൊടുത്താൽ ഒരു പ്രൊഫൈലാറ്റിക് എന്ന നിലയിൽ നല്ലതായിരിക്കും. പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗം ബ്ലീച്ചിങ് പൗഡർ വെച്ചൊന്ന് അണുവിമുക്തമാക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മളൊരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡർ കലക്കി ആ തടത്തിലെ ഒന്ന് ഒഴിച്ച് അടുത്തുള്ള ചെടികൾക്കും അതൊരു രോഗപ്രതിരോധം കൊടുക്കാനായിട്ട് ഫലപ്രദമായിരിക്കും.
2: ഇതിലൊരു
0: അതെ ബ്ലീച്ചിങ് പൗഡർ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ ചെടിയിലേക്ക് തളിക്കേണ്ട, ആ മണ്ണ് ചുറ്റുമുള്ള മണ്ണിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി.
1: മണ്ണിൽ വരുന്ന രോഗമാണ്,
0: മണ്ണിൽ, അതെ മണ്ണിൽ കൂടെ വരുന്ന രോഗമാണ്. പിന്നെ ആപ്പിൾ ജാമ്പയുടെ പുഴുക്കൾ, അത് ഇപ്പൊ ഒരു കോമൺ ആയിട്ട് എല്ലാ വീടുകളിലും പ്രശ്നമാണ്, നമ്മൾ വേറെ ഒന്നും ചെയ്യാറില്ലല്ലോ അല്ലെ. അപ്പോ ഇത് ശരിക്കും ഫ്രൂട്ട് ഫ്ലൈ നമ്മുടെ പഴയീച്ച കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നമാണ്. അപ്പൊ നമുക്ക് തുടക്കത്തിൽ തന്നെ ഒന്ന് കവർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്രൂട്ട് ഫ്ലൈസിനെതിരായിട്ടുള്ള കെണികൾ കിട്ടും, ഫെറമോൺ കെണികൾ കിട്ടും. ഇപ്പൊ മാവിന്, അത് മാവിനുള്ള കെണിയുണ്ട്, അതുപോലെ നമ്മള് വെള്ളരി വർഗ്ഗ വിളകൾക്ക് പ്രത്യേകം കെണിയുണ്ട്. അപ്പം ആപ്പിൾ ജാമ്പയുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ആയിട്ടൊന്നും വന്നിട്ടില്ല. അപ്പൊ ചെയ്യാൻ പറ്റും, നമുക്കൊന്ന് കവർ ചെയ്യാം. കവർ ചെയ്തിട്ട് ഈ പറഞ്ഞ ലെക്കാനിസീലിയം അല്ലെങ്കിൽ ബിവേറിയ പോലെയുള്ള മിത്ര ജീവാണു ഇതുണ്ടല്ലോ, കീടരോഗ നിയന്ത്രണ ഉപാധികളുണ്ടല്ലോ, അപ്പോ അത് ഉപയോഗിച്ച് അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ആഴ്ചതോറും ഒരു ദിവസം ഒന്ന് തളിച്ചു കൊടുക്കുക, മനസ്സിലായല്ലോ. മറ്റേ ഫെറമോൺ കെണി നമ്മൾ സ്ഥിരമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് മാവിനും അതുപോലെ വെള്ളരി വർഗ്ഗ വിളകൾക്കുമാണ്. അത് രണ്ടും പ്രത്യേക തരത്തിലുള്ളതാണ്. വീട്ടിലത് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു മോണിറ്ററിങ് പറ്റുമല്ലോ ദിവസവും.
2: അതെ.

0: നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി വെക്കാനായിട്ട് എന്ത്?
1: അത് നമുക്ക് അതും ഫലപ്രദമാണ്. അപ്പൊ അത് ഉറപ്പിച്ച് അതും നല്ലതാണ്. കാരണം ചിരട്ട കെണിയായിട്ടോ ചിരട്ടയില് തൂക്കി അതില് നമുക്ക് പാളയംകോടം പഴം കനം കുറച്ചരിഞ്ഞിട്ട് അതില് ഏതെങ്കിലും ഒരു കീടനാശി, പൊതുവെ മാലത്തിയോണാണ് പറയാറുള്ളത്, കുറച്ച് കീടനാശി അതിൽ ഒഴിച്ചു വെച്ചാല് ഈ പഴയീച്ചകൾ അതിൽ വന്ന് വീഴും. ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തുളസി കെണിയായിട്ട് ചെയ്യാം, തുളസിയും ശർക്കരയും കൂടെ ചേർത്തിട്ട് ചെയ്യാം. പിന്നെ കുറച്ച് കീടനാശിനിയും, ആ അതെ, ഏതെങ്കിലും ഒരു കീടനാശിനിയും കൂടെ ഇട്ട് ഈ രീതിയിലൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ
0: പറ്റും. ആ
1: തിരുനെനയുടേത് അവര് ഈ ഗ്ലാസ് ഊൾ എന്ന് പറയുന്നൊരു സാധനം വെച്ചിട്ടാണ് തിരികൾ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുവാണെങ്കിൽ അത് വെച്ചിട്ട്, ഗ്ലാസ് ഊൾ മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. റീപ്ലേസ് ചെയ്യണമെങ്കിൽ നന്നായിട്ട് തിരി റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ ആ ഒരു എഫക്റ്റീവ്നെസ് വരില്ല അല്ലേ.
0: മാവേല വീട്ടില് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ടുള്ള, ഞാൻ ഒന്നും കത്തിക്കാറില്ല. അപ്പൊ ഇത് എങ്ങനെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആയി മാറാൻ എന്തെങ്കിലും മാർഗമുണ്ടോ?
1: നമ്മള് വെർമി കമ്പോസ്റ്റ് കുഴികളിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. വെർമി കമ്പോസ്റ്റ് കുഴികൾ വീട്ടിലുണ്ടെങ്കിലേ അതിലിട്ട് കൊടുക്കാം. അത് നമ്മുടെ മണ്ണിരകൾ കൊണ്ടാണല്ലോ കമ്പോസ്റ്റ് ആക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പല ഇനോക്കുലം കമ്പോസ്റ്റിംഗ് കിട്ടും, മീൻ കമ്പോസ്റ്റിംഗ് ഇനോക്കുലം കിട്ടും. അത് മേടിച്ച് നമുക്ക് കേരള കാർഷിക സർവകലാശാലയുടെ ഒരു ബയോബിൻ കമ്പോസ്റ്റിംഗ് ഉണ്ട്, അതിന്റെ വീഡിയോസ് ലഭ്യമാണ്. അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് റിങ് വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ കരിയിലകൾ നിറച്ച്, പക്ഷെ അത് കരിയിലകൾ കമ്പോസ്റ്റ് ചെയ്യാനല്ല, നമ്മുടെ അടുക്കള വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്യാനാണ്. അതിന്റെ ഇടയിൽ നമ്മൾ കരിയിലകൾ വെച്ച് കമ്പോസ്റ്റിംഗ് കൂടുതൽ എഫക്റ്റീവ് ആക്കാറുണ്ട്.
2: കുറച്ച് എളുപ്പമാകും.
1: പക്ഷെ കരിയിലകൾ എന്റെ അഭിപ്രായത്തിൽ ശേഖരിച്ച് അതിനെ ഒന്ന് പുതയിടാനും അതുപോലെ ഒരു മാധ്യമത്തിലും വളർച്ചാ മാധ്യമത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്.
2: അതെ, അങ്ങനെ തന്നെ കെട്ടിവെച്ചാലും കുറച്ചൊരു
1: അതൊന്ന് പൊടിഞ്ഞു കിട്ടും. അതെ, ഒത്തിരി കർഷകർ അങ്ങനെ പറയുന്നുണ്ട്.
0: ഞാൻ അങ്ങനെ കെട്ടിവെച്ച് എടുക്കാറാണ് പതിവ്, എന്നാലും അത് പെട്ടെന്ന് അങ്ങോട്ട് ഇതായി കിട്ടുന്നില്ല.
2: കുറച്ചൊരു നനവ് കൊടുക്കണം മേഡം, ഒരു മോയ്സ്ചർ ഉണ്ടെങ്കിൽ അത് എളുപ്പം പൊടിഞ്ഞു
1: കിട്ടും.
2: ഓക്കെ മേഡം, വിളിച്ചതിന് വളരെ നന്ദി.

അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും. ശ്രോതാക്കൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ വി എസ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം സമാപിക്കുന്നു. ഡോക്ടർ സുഷ വി എസുമായി ഇതുവരെ സംസാരിച്ചത് ഷിബു ജോർജ്. ഇനി ഒരു ഗാനം കേൾക്കാം.

ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപ്പാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി പാൽ ശീതീകരണ കേന്ദ്രങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ, ആധുനിക ഡയറി പ്രോസസിംഗ് യൂണിറ്റുകൾ, മൂല്യവർദ്ധിത പാലുൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കാൻ ധനസഹായം ലഭിക്കുന്നു. ഇതിലൂടെ പാൽ ചീത്തയാകാതെ സംരക്ഷിക്കാനും ഗുണനിലവാരം നിലനിർത്താനും കഴിയും. DIDF വഴി ഡയറി സ്ഥാപനങ്ങൾക്ക് ദീർഘകാലത്തേക്ക് കുറഞ്ഞ പലിശ വായ്പകൾ ലഭ്യമാകുന്നു. ഇതുവഴി അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാകുകയും കർഷകർക്ക് പാലിന് നല്ല വില ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സാധ്യതകളും വർദ്ധിക്കുന്നു. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ പോഷക സുരക്ഷയെയും ഒരുപോലെ ഉയർത്തുന്നു.

ഇന്ന് വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരത്തിലേക്കും പോയാലോ? ചോദ്യം ഇതായിരുന്നു, IISR സുരസ എന്നത് ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരി ഉത്തരം, ഇഞ്ചി. കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം പച്ചക്കറി ആവശ്യത്തിന് വേണ്ടി വികസിപ്പിച്ചെടുത്ത രാജ്യത്തെ തന്നെ ആദ്യത്തെ ഇഞ്ചി ഇനമാണ് IISR സുരസ. കർഷക പങ്കാളിത്തത്തോടെ വികസിപ്പിച്ചെടുത്ത സുരസ

നാര് കുറഞ്ഞതും കറികൾക്ക് ഹൃദ്യവും വ്യത്യസ്തവുമായ രുചി പ്രദാനം ചെയ്യുന്നതുമായ ഒരിനമാണ്. അടുക്കള തോട്ടക്കാർക്കും ചെറുകിട കർഷകർക്കും ഇത് അനുയോജ്യമാണ്. ഗ്രോ ബാഗ് കൃഷിക്കും ഈ ഇനം യോജിച്ചതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി ശ്രോതാക്കൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം. ോ

ആകാശവാണി തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ. സസ്യ കീടരോഗ നിയന്ത്രണ നിർദ്ദേശങ്ങൾ. തുടർച്ചയായ മഴ മൂലം കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്. 2 കിലോ ട്രൈക്കോഡർമ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. രോഗം കൂടുന്ന പക്ഷം 1% വീര്യമുള്ള ബോഡോ മിശ്രിതമോ അല്ലെങ്കിൽ 20 ഗ്രാം സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് അല്ലെങ്കിൽ 2.5 ഗ്രാം കോപ്പർ ഓക്സി ക്ലോറൈഡ് അല്ലെങ്കിൽ 2 ഗ്രാം കോപ്പർ ഹൈഡ്രോക്സൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് മണ്ണ് കുതിരക്കത്തക്ക വണ്ണം ഒഴിച്ചു കൊടുക്കുകയും ചെടിയിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യുക. മഴക്കാലത്ത് ജാതിമരങ്ങൾക്ക് ഇരകുഴിച്ചിൽ, വീരുചിയിൽ, തടിയിൽ നിന്നും കറയൊരുപ്പ് എന്നീ രോഗങ്ങൾ കണ്ടുവരുന്നു. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഇരകളിൽ 1% ബോഡോ മിശ്രിതം തളിക്കുക. കൂടാതെ ചെമ്പ് കലർന്ന കുമിൾനാശിനികളിൽ ഒന്ന് കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കോപ്പർ ഓക്സി ക്ലോറൈഡ് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മരത്തിനു ചുറ്റും തടമെടുത്ത് മരം 1 10 മുതൽ 20 ലിറ്റർ വരെ എന്ന തോതിൽ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുക. തായ്തടിയിൽ കറയൊലിക്കുന്ന ഭാഗത്ത് ബോഡോ കുഴമ്പ് അല്ലെങ്കിൽ ഹെക്സോകൊണോസോൾ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്നളവിൽ പുരട്ടി മഴ കൊള്ളാതെ സൂക്ഷിക്കുക. ബോഡോ കുഴമ്പ് തയ്യാറാക്കുന്നതിന് 100 ഗ്രാം നീറ്റുകുക്കയും 100 ഗ്രാം തുരിശും 1/2 ലിറ്റർ വെള്ളത്തിൽ വെവ്വേറെ കലക്കി യോജിപ്പിച്ച് ഉപയോഗിക്കുക. മഴക്കാലത്ത് പച്ചക്കറികളിൽ മൃദുരോമ പൂപ്പ് എന്ന കുണ്ടുരോഗം കാണാനിടയുണ്ട്. പ്രതിവിധിയായി 20 ഗ്രാം ട്രൈക്കോഡർമ അല്ലെങ്കിൽ 2 ഗ്രാം കർസൈറ്റ് എമൈറ്റ് അല്ലെങ്കിൽ 1 മില്ലി ഇക്വേഷൻ പ്രോ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 15 ദിവസം ഇടവിട്ട് ഇലയുടെ അടിയിൽ പതിക്കത്തക്ക വിധത്തിൽ കലക്കി തളിക്കുക. പ്രതികൂല കാലാവസ്ഥയും കനത്ത മഴയും മൂലം വിളകൾക്കുണ്ടാകുന്ന കീടരോഗബാധകൾക്ക് അടിയന്തര ഉപദേശം നേടുന്നതിനായി കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററുമായോ ജില്ലാതല കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുമായോ ബന്ധപ്പെടാവുന്നതാണ്. മഴക്കാലത്ത് നെല്ലിൽ ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിൽ പടരാതെ നിയന്ത്രിക്കാൻ 20 ഗ്രാം പച്ചചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്തതും 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതും ചേർത്ത് തളിക്കാവുന്നതാണ്. നിലവിൽ പലയിടങ്ങളിലും ആഫ്രിക്കൻ മച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അവയെ നിയന്ത്രിക്കുന്നതിനായി പലയിടങ്ങളിലായി നനഞ്ഞ ചണച്ചാക്കുകളിട്ട് അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന മച്ചുകളെ കൂട്ടത്തോടെ ശേഖരിച്ച് ഉപ്പുവെള്ളത്തിലിട്ട് കൊന്നുകളയണം. ക്യാബേജ്, കോളിഫ്ലവർ, പപ്പായ, വാഴ, മുരിങ്ങ എന്നിവയുടെ ഇലകൾ നേരിട്ടോ ഒരു ദിവസം വെച്ച് പുളിപ്പിച്ച ശേഷമോ നനഞ്ഞ ചാക്കിൽ കെട്ടി വയലിലെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ഒച്ചുകളെ ആകർഷിക്കാവുന്നതാണ്. കെണികൾ ദിവസേന പരിശോധിച്ച് ശേഖരിക്കുന്ന ഒച്ചുകളെ ഉടൻ നശിപ്പിക്കണം. 500 ഗ്രാം ഗോതമ്പ് പൊടി, 200 ഗ്രാം ശർക്കര, 20 ഗ്രാം ഈസ്റ്റ് എന്നിവയോടൊപ്പം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴമ്പ് പരുവത്തിലാക്കിയോ അല്ലെങ്കിൽ ഒരു ദിവസം പുളിപ്പിച്ച പൈനാപ്പിൾ, പഴം, പപ്പായ എന്നിവയുടെ അവശിഷ്ടങ്ങൾ ശർക്കരയും ഈസ്റ്റും ചേർത്തോ ആകർഷണ കെണി തയ്യാറാക്കാം. ഇത് മണ്ണിൽ ഏകദേശം 1 അടി ആഴമുള്ള ചെറിയ കുഴികളിലോ നനഞ്ഞ ചാക്കുകളിലോ വെച്ച് കുഞ്ഞൊച്ചുകളെയും മുതിർന്ന ഒച്ചുകളെയും ആകർഷിക്കാം. ഒച്ചുകൾ വ്യാപകമായി കാണപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്ന് സമീപ കൃഷിയിടങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയുന്നതിനായി അതിർത്തികൾ, നടപ്പാതകൾ തുടങ്ങിയ ഭാഗങ്ങളിൽ 1% തുരിശിലായനി തളിച്ചോ അല്ലെങ്കിൽ പുകയില പൊടിയോ തുരിശുപൊടിയോ ബോറോക്സ് പൗഡർ എന്നിവ വിതറയോ പ്രതിരോധ ഭിത്തി സൃഷ്ടിക്കാം. മതിലുകൾ, മരത്തടികൾ, വൈദ്യുതി തുടങ്ങി

0: തുടങ്ങിയ വീടുകളില്ലാത്ത പ്രതലങ്ങളിൽ കാണപ്പെടുന്ന ഒച്ചുകളെ നിയന്ത്രിക്കാൻ 6% തുരിശിലായനി 60 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കാം. വിളകളിൽ 3 ഗ്രാം തുരിശ് അല്ലെങ്കിൽ 3 ഗ്രാം കോപ്പർ ഓക്സി ക്ലോറൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഉപയോഗിക്കാവുന്നതാണ്. വെള്ളരി വർഗ പച്ചക്കറികളിലും നെല്ലിലും ഇത് തളിക്കരുത്. ഒച്ചുകളുടെ എണ്ണം വളരെ കൂടുതലുള്ള പ്രദേശങ്ങളിൽ മെറ്റാൾഡിഫൈഡ് പെല്ലറ്റ് കെണി ഉപയോഗിക്കാവുന്നതാണെന്ന് കേന്ദ്ര സംയോജിത കീട നിയന്ത്രണ കേന്ദ്രം ശുപാർശ ചെയ്യുന്നു. നീർവാർച്ച കുറവുള്ള സ്ഥലങ്ങളിൽ ഇഞ്ചിക്ക് വാട്ടരോഗം കാണുന്നുണ്ട്. ചെടികൾ പെട്ടെന്ന് വാടിപ്പോകുകയും കട ചെയ്യുകയും ചെയ്യുന്നതാണ് രോഗലക്ഷണം. ഇത് പെട്ടെന്ന് വ്യാപിക്കുകയും ചെയ്യും. രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം തടത്തിൽ കുമ്മായം വിതരണം. ഒരാഴ്ച കഴിഞ്ഞ് സ്യൂഡോമോണസ് ചാണകപ്പൊടിയുമായി ചേർത്ത് മണ്ണിലിട്ട് കൊടുക്കുകയും കൂടാതെ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗം ബാധിച്ച ചെടികൾക്കും തളിക്കുകയും ചെയ്യണം. ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം മുരളി.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും രാജ്യത്തിനാകെ അഭിമാനമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സംസ്ഥാന ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് സമാപനം. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. പ്രളയബാധിത നേപ്പാളിന് സഹായമായി 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ കൂടി എത്തിച്ച് ഇന്ത്യ. പ്രളയത്തിൽ മരണം 768. ലഹരിക്കെതിരായ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം കുതിച്ചുയരുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുന്നു. ഒഡീഷയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ തായ്ലന്റ് പോരാട്ടം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും രാജ്യത്തിനാകെ അഭിമാനമാണെന്ന് ഉപരാഷ്ട്രപതി ശ്രീ PP രാധാകൃഷ്ണൻ. പമ്പാനദിയിലെ ആവേശപ്പെരുമയായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും പ്രതീകമാണ് ആറന്മുള ജലമേളയെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു.
2: ദിസ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഫെസ്റ്റിവൽ അസോസിയേറ്റഡ് വിത്ത് ഓണം സെലിബ്രേഷൻസ് ഈസ് എ ഗ്ലോറിയസ് സിംബൽ ഓഫ് കേരളംസ് റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് ഡിവോഷൻ ആൻഡ് ടൈംലെസ് ട്രഡീഷൻ. ദാറ്റ് ഈസ് ദ റീസൺ നോ അതർ സ്റ്റേറ്റ് ഇൻ ദിസ് കൺട്രി is being called as the God's own country. There is only one single state in the whole of the nation, that is God's country, that is Keralam, that we all are proud of it.
1: ഉത്രട്ടാതി ജലമേളയിൽ എ ബാച്ച് ഫൈനൽ മത്സരത്തിൽ മേലുകര പള്ളിയോടം 1st place നേടി. ബി ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടം മന്നം ട്രോഫി നേടി. സംസ്ഥാന ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് സമാപനം. നഗരവീഥികളിൽ ആഘോഷപ്പൊലിമയുടെ വർണ്ണവിസ്മയം തീർത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർളേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, കെ മുരളീധരൻ, CP ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഓണം വാരാഘോഷം സംഘടിപ്പിച്ചത്. ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ അഗത്തി ദ്വീപിലെത്തും. അഗത്തി സ്കൂൾ സ്റ്റേഡിയത്തിലെ ഔദ്യോഗിക ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതികളുടെ വിവിധ ഗുണഭോക്താക്കൾക്കുള്ള സഹായം ഉപരാഷ്ട്രപതി വിതരണം ചെയ്യും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ച്ലി 2031 കർമ്മ പദ്ധതികൾക്കും ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം നാളെ ഉച്ചയോടെ ഉപരാഷ്ട്രപതി അഗത്തിയിൽ നിന്ന് കൊച്ചിയിലേക്ക് തിരിക്കും. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താഷ്കന്റിൽ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി പ്രധാനമന്ത്രി ഉന്നതതല കൂടിക്കാഴ്ച നടത്തി. യുറേനിയം വിതരണത്തിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഒരു കരാർ രൂപപ്പെടുത്തിയതായും പ്രധാനമന്ത്രി അറിയിച്ചു.
3: സുഖദ് സംയോഗ് സേ ഹം ഇസ് വർഷ് അപ്നി സ്ട്രാറ്റജിക് പാർട്ട്നർഷിപ് കി 15th एनिवर्सरी भी मना रहे हैं. मुझे खुशी है इस विशेष अवसर पर हम अपने संबंधों को कॉम्प्रिहेंसिव स्ट्रेटेजिक पार्टनरशिप का दर्जा देने जा रहे हैं. हम इसके अंतर्गत ठोस लक्ष्य निर्धारित करते हुए

0: ആഗേ ബഡേംഗെ.
1: സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഒലി ദരാജലി ദസ്തലിക് സമ്മാനിച്ചു. സെപ്റ്റംബർ 1 നടക്കുന്ന സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഉസ്ബെക്കിസ്ഥാനിലെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ കരാറുകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കിർഗിസ്ഥാനിലേക്ക് തിരിക്കും. ബിഷ്കക്കിൽ SSCO അംഗരാജ്യങ്ങളിലെ നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മറ്റന്നാൾ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ 26-ാമത് ഉച്ചകോടിയിലും ശ്രീ മോദി പങ്കെടുക്കും. നേപ്പാൾ പ്രളയത്തിൽ മരണം 768, 2500 പേരെ കാണാതായിട്ടുണ്ട്. പ്രളയക്കെടുതിയുടെ 5-ാം ദിനമായ ഇന്നും കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നു. ദുരന്തബാധിത മേഖലയിൽ നിന്ന് 8200 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ബോട്ടേകോഷി നദിയിലെ വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്ത് നേപ്പാൾ സർക്കാർ പുതിയ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നേപ്പാൾ പ്രളയ ദുരന്തത്തെ തുടർന്ന് വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ജാഗ്രത തുടരുകയാണ്. അതേസമയം നേപ്പാളിലേക്ക് പോയ ചെന്നൈയിൽ നിന്നുള്ള 319 തീർത്ഥാടകരിൽ 219 പേർ ഈ ആഴ്ച തിരിച്ചെത്തുമെന്ന് തമിഴ്നാട് സർക്കാർ അറിയിച്ചു. പ്രളയബാധിത നേപ്പാളിന് സഹായഹസ്തവുമായി ഇന്ത്യ. 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 4-ാമത്തെ വിമാനം ഇന്ന് നേപ്പാളിലെത്തി. ഇതുവരെ 68.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിന് കൈമാറി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് സാങ്കേതിക സംഘങ്ങളെയും ഫോറൻസിക് വിദഗ്ധരെയും ഉപകരണങ്ങളും അയച്ചതായും ഇന്ത്യൻ എംബസി അറിയിച്ചു. 230 അടി നീളമുള്ള മോഡുലാർ സ്റ്റീൽ പാലം സ്ഥാപിക്കുന്നതിനുള്ള ഉപകരണങ്ങളുമായി 16 ട്രക്കുകളും നേപ്പാളിലെത്തിയതായി കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. പ്രളയക്കെടുതി അനുഭവിക്കുന്ന നേപ്പാളിന് 150,000 US ഡോളറിന്റെ അടിയന്തര സഹായവുമായി ലോകാരോഗ്യ സംഘടന. അവശ്യ സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കുക, ആരോഗ്യമേഖലയിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക, ഉയർന്നുവരുന്ന ആരോഗ്യ ഭീഷണികൾ കണ്ടെത്തി പരിഹരിക്കുക എന്നിവയ്ക്കാണ് സംഘടന ഊന്നൽ നൽകുന്നത്. രക്ഷാപ്രവർത്തനങ്ങളിലും തുടർ നടപടികളിലും നേപ്പാളിനെ സഹായിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ഒരാളെ മാത്രം ബാധിക്കുന്നതല്ലെന്നും കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ നശാമുക്ത് യുവാഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം കുതിച്ചുയരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത ഭാരതത്തിനായി പ്രചാരണവാക്യങ്ങളും ഗാനങ്ങളും ചെറുനാടകങ്ങളും മറ്റ് കണ്ടന്റുകളും തയ്യാറാക്കാൻ അദ്ദേഹം ജനങ്ങളെ ക്ഷണിച്ചു. നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങൾ ഭൂമിയിൽ നിന്ന് ബഹിരാകാശം വരെ എത്തിയതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ഇത്തരത്തിൽ സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഇന്ത്യ ഒരുമിച്ച് കൂട്ടുകയാണെന്നും ശക്തിസാറ്റ് ദൌത്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥികൾക്ക് ഇതിലൂടെ സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ പഠിക്കാനും ഇന്നൊവേഷൻ രംഗത്ത് മുന്നേറാനും ഇതിലൂടെ അവസരം ലഭിക്കുന്നുവെന്ന് ശ്രീ മോദി അറിയിച്ചു.
3: ആജ് ഹമാരി ബേട്ടിയോ കെ സപ്നോ കി ഉഡാൻ ധർത്തി സെ നികൽകർ അന്തരിക്ഷ് തക് പഹുഞ്ച് രഹി ഹൈ ഔർ ആപ്കോ യഹ് ജാൻകർ ഗർവ് ഹോഗാ കി ഭാരത് ഐസേ സപ്നേ ദേഖ്നേ വാലി ദുനിയാ കി ഹസാരോ ബേട്ടിയോ കോ ഏക് സാത്ത് ജോഡ് രഹാ ഹൈ ഇസ് പ്രയാസ് കാ നാം ഹൈ മിഷൻ ശക്തി സെറ്റ് ഇസ്കേ മാധ്യമ സേ 108 ദേശോ കി 12,000 ഛാത്രാവോ കോ സാറ്റലൈറ്റ് ടെക്നോളജി സിഖ്നേ ഔർ ഇന്നോവേഷൻ കെ ക്ഷേത്ര മേ ആഗേ ബഡ്നേ കാ അവസർ മിൽ രഹാ ഹൈ.
1: സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ഈ വർഷം സൂര്യപത് തിരങ്കയിലൂടെ ആഗോളതലത്തിൽ ഫിജിയിലെ സുവയിൽ തുടങ്ങി അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ത്രിവർണ പതാക ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 8 കോടിയിലധികം തിരങ്ക സെൽഫികൾ ഇത്തവണ സമൂഹമാധ്യമത്തിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും PM സ്വാനിധി പദ്ധതി പുതിയ ശക്തി പകരുന്നതായും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 46% സ്ത്രീകളാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ശുചിത്വം നമ്മുടെ പെരുമാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ നാടിന്റെ ഭംഗി വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ശുചിത്വത്തിന് അതിന്റേതായ സവിശേഷതയുണ്ടെന്നും ഒരു സ്ഥലം വൃത്തിയായി സൂക്ഷിക്കുമെന്ന പ്രതിജ്ഞ ആ സ്ഥലത്തിന്റെ മുഖഛായ തന്നെ മാറ്റുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒഡീഷയിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തുടർച്ചയായ മഴയെ തുടർന്ന് ബാലസോറിൽ സുവർണരേഖ നദിയിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ്, ബീഹാർ, കിഴക്കൻ മധ്യപ്രദേശ്, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നാളെ വരെ ശക്തമായ മഴയ്ക്ക്

0: സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരദേശ ജില്ലകളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വനിതാ ടി20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും രാജ്യത്തിനാകെ അഭിമാനമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സംസ്ഥാന ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് സമാപനം. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. പ്രളയബാധിത നേപ്പാളിന് സഹായമായി 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ കൂടി എത്തിച്ച് ഇന്ത്യ. പ്രളയത്തിൽ മരണം 768. ലഹരിക്കെതിരായ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം കുതിച്ചുയരുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുന്നു. ഒഡീഷയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. വനിതാ ടി20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ തായ്ലന്റ് പോരാട്ടം അല്പസമയത്തിനകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി തൃശൂർ. ഇപ്പോൾ വുമൺസ് ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യയും തായ്ലന്റും തമ്മിലുള്ള മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം. വേവ്സ് ആപ്പിൽ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആകാശവാണി തൃശൂർ, ചലച്ചിത്രഗാനങ്ങൾ.

വുമൺസ് ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യയും തായ്ലാന്റും തമ്മിലുള്ള മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം മുരളി.

0: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
1: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിന്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പുതിയ സംരംഭങ്ങളെ മുന്നിലെത്തിക്കുന്ന ഒരു വേദിയാണ് ഇതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ജനങ്ങളുടെ ഇന്നവേറ്റീവ് ഐഡിയാസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇവയിൽ എത്രയോ ഐഡിയകളുടെ പിന്നിൽ ആളുകൾ അവരുടെ ജീവിതത്തിലെ അക്ഷീണമായ ഊർജം ചെലവഴിച്ചിട്ടുണ്ടാകും. സുഹൃത്തുക്കളെ, കുറച്ചു കാലം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ആരോ ഇങ്ങനെ എഴുതിയിരുന്നു, ആഷാഢി ഏകാദശിയുടെ പുണ്യ അവസരത്തിൽ ചരിത്രത്തെ രസകരമാക്കാനുള്ള എന്റെ ശ്രമത്തിന് തുടക്കം കുറിക്കുകയാണ് എന്നറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഈ ഐഡിയ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോയി ഏതെങ്കിലും ഒരു വർഷം തിരഞ്ഞെടുക്കുക. ആ സമയത്ത് ഭാരതത്തിന്റെ ഏത് ഭാഗത്ത് ആരുടെ ഭരണമായിരുന്നു എന്ന് ഇവിടെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. എനിക്കും ഇത് വളരെ രസകരമായി തോന്നി. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. മുംബൈയിൽ താമസിക്കുന്ന കൃഷ്ണ ശേഷാദ്രിയാണ് ഈ പ്രവർത്തനം നടത്തിയത് എന്ന് എനിക്ക് മനസ്സിലായി. രസകരമായ കാര്യമെന്തെന്നാൽ, കൃഷ്ണ വെബ്സൈറ്റിന് നൽകിയ പേരും വളരെ സിമ്പിളാണ്, www.bharatrajya.com. അദ്ദേഹം നടത്തിയ ഈ ശ്രമത്തെക്കുറിച്ചുള്ള വിവരം നിങ്ങളിലേക്കും തീർച്ചയായും എത്തണം. അതുകൊണ്ട് കൃഷ്ണയോട് നേരിട്ട് സംസാരിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. സുഹൃത്തുക്കളെ, കൃഷ്ണ നമ്മളോടൊപ്പം ഫോണിൽ ചേരുകയാണ്. കൃഷ്ണ, നമസ്കാരം.
2: നമസ്കാരം സർ. നമസ്കാരം.
1: സഹോദര, നിങ്ങൾ ടെക്കിന്റെ ലോകത്തിൽ നിന്നുള്ള ആളുമല്ല, ഹിസ്റ്ററി ടീച്ചറുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ടും നിങ്ങൾ ടെക്നോളജി ഉപയോഗിച്ച് ഹിസ്റ്ററിയുടെ ഒരു സൈറ്റ് ഉണ്ടാക്കി. അതുകൊണ്ട് ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്നറിയാൻ എനിക്ക് വലിയ ആകാംക്ഷയുണ്ട്.
2: നന്ദി സർ. അങ്ങയോട് സംസാരിക്കാൻ കഴിയുന്നത് വളരെ വലിയ ഭാഗ്യമാണ്. സർ, എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു, പിന്നീട് MBA ചെയ്തു, തുടർന്ന് മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് പോയി. എന്നാൽ ഇതെല്ലാം ചെയ്യുമ്പോഴും കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് ചരിത്രത്തിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഐ ആൾവേസ് വാണ്ടഡ് ടു ഡു സംതിങ് ഓൺ ഹിസ്റ്ററി, ഹൗ ടു മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. ഹിസ്റ്ററി നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ വളരെ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനും വലിയ മാറ്റങ്ങൾ വരുത്താനും ഹിസ്റ്ററിയെ ഒരു കഥയാക്കി ആളുകളിലേക്ക് എത്തിക്കാനും കഴിയുമെന്ന് എനിക്ക് തോന്നിയിരുന്നു.
1: കൃഷ്ണ, ഭാരത ചരിത്രത്തിലെ ഏത് വശത്തെക്കുറിച്ചാണ് ആളുകൾ കൂടുതൽ അറിയണമെന്ന് നിങ്ങൾക്ക് തോന്നിയത്?
2: സർ, നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഇന്ത്യൻ ചരിത്രം പഠിപ്പിക്കുന്ന രീതി നോക്കിയാൽ ഒരു എംപയറിന്റെ അല്ലെങ്കിൽ ഒരു കിങ്ഡമിന്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് അത് പഠിപ്പിക്കുന്നത്. ആ എംപയേഴ്സിന് ഡിസ്പ്രൊപ്പോർഷനേറ്റ് അറ്റൻഷൻ നൽകുന്നു. അതിന്റെ ഭാഗമായി നമ്മുടെ മറ്റ് നിരവധി സാമ്രാജ്യങ്ങളെക്കുറിച്ച്, മഹത്തായ സാമ്രാജ്യങ്ങളായ ചോളാസ്, പല്ലവാസ്, കർക്കോട്ട ഡൈനാസ്റ്റി, കുറഞ്ഞത് 600 വർഷത്തോളം അസമിൽ തങ്ങളുടെ സംസ്കാരവും വാല്യൂ സിസ്റ്റംസും നിലനിർത്തിയ അഹോംസ്, ഇവയെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഇത്തരം മഹത്തായ സാമ്രാജ്യങ്ങളെയും ആളുകൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സൈറ്റ് ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചു.
1: കൃഷ്ണ, നിങ്ങൾ ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്നു, അതുകൊണ്ട് ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യം ചോദിക്കാം. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏതെങ്കിലും 3 പേരുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചാൽ ആരോടാണ് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുക? എന്തുകൊണ്ട്?
2: അതെ സർ, ഞാൻ ആദ്യം രാജരാജ ചോളനോടോ രാജേന്ദ്ര ചോളനോടോ സംസാരിക്കും. ചോള സാമ്രാജ്യത്തിലെ ഏറ്റവും പവർഫുളും ഇമ്പോർട്ടന്റുമായ രാജാക്കന്മാരിൽ പെട്ടവരായിരുന്നു അവർ. അവർക്ക് ബൃഹദീശ്വര ക്ഷേത്രം, ഗംഗൈകൊണ്ട ചോളപുരം പോലെയുള്ള വലിയ ശിവക്ഷേത്രങ്ങൾ നിർമ്മിക്കാനുള്ള വിഷൻ എങ്ങനെ ലഭിച്ചു, ആ വിഷൻ എവിടെ നിന്ന് വന്നു, പ്ലാനിംഗ് എങ്ങനെ നടത്തി,

0: അടുത്ത 1000ഓ 2000ഓ വർഷത്തേക്കും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന ഒന്നൊന്ന് നിർമ്മിച്ചു പോകണമെന്ന് അവർക്ക് എങ്ങനെ തോന്നി? ഇതെല്ലാം അവരിൽ നിന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ പേഴ്സണാലിറ്റി എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ അണ്ടർ റേറ്റഡ് പേഴ്സണാലിറ്റിയാണ് സർ. അദ്ദേഹത്തിന്റെ പേര് ഹേമു. ഭാരത ചരിത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് നാം 2-3 വരികളാണ് വായിക്കുന്നത്. എന്നാൽ ഹേമു ഒരു കോമൺ മാൻ ആയിരുന്നു, ഒരു സാധാരണ മനുഷ്യനായിരുന്നു, ഒരു വ്യാപാരിയായിരുന്നു, നമുക്കറിയില്ല. അവിടെ നിന്ന് അദ്ദേഹം ഒരു എംപയർ കെട്ടിപ്പടുത്തു. അദ്ദേഹം നോട്ട് ഓൺലി ഒരു എംപയർ ബിൽഡർ, ഒരു മിലിറ്ററി തിങ്കറും മിലിറ്ററി ജീനിയസും ആയിരുന്നു. തന്റെ കരിയറിൽ അദ്ദേഹം 23 യുദ്ധങ്ങൾ നടത്തി, അതിൽ 22 യുദ്ധങ്ങളും വിജയിച്ചു. അദ്ദേഹത്തിന്റെ തോട്ട് പ്രോസസ് എങ്ങനെയായിരുന്നു? ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് എങ്ങനെ ഇത്ര വലിയ രാജാവായി? അദ്ദേഹത്തിന്റെ ആ ജേണി അറിയാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട് സർ. മൂന്നാമത്തേത് വളരെ ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റിയാണ്. ഇറ്റ്സ് എ വുമൻ ത്രിഭുവന മഹാദേവി. ഒഡീഷയിൽ ഒരു കിങ്ഡം ഉണ്ടായിരുന്നു, അതിന്റെ പേര് ഹൗമകാര ഡൈനാസ്റ്റി. അവരുടെ കഥയും വളരെ രസകരമാണ്. ഏകദേശം 850 അവരുടെ നൈബർ ആയിരുന്ന പാല എംപയർ അവരുടെ എംപയറിനെ ആക്രമിച്ചു. അവരുടെ രാജാവും അതായത് അവരുടെ ഹസ്ബൻഡും ആ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചു. അതിന്റെ ഫലമായി ആ എംപയർ വളരെ ചെറുതായി മാറി. അതിലെ സർദാർമാരും ലീഡേഴ്സും എംപയർ വിട്ടുപോകാൻ തുടങ്ങി. അപ്പോൾ ഈ ലേഡി ത്രിഭുവന മഹാദേവി ഭരണത്തിന്റെ ചുമതല ഏറ്റെടുത്തു. ആൻഡ് ഷീ ബിക്കം വൺ ഓഫ് ദ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് റൂളേഴ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. അവർ സർക്കാരിനെ നോട്ട് ഓൺലി സ്റ്റെബിലൈസ് ചെയ്തു, മറിച്ച് അതിനെ അത്രയും പവർഫുള്ളാക്കി. അടുത്ത 100 വർഷത്തോളം കലിംഗയിലും ആ പ്രദേശത്തും അവർ ഭരിച്ചു. സോ ദീസ് ആർ 3 ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റീസ് ഹൂം ഐ വുഡ് ലൈക്ക് ടു മീറ്റ് ഇൻ ഹിസ്റ്ററി സർ.
1: കൃഷ്ണ, ഇപ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. നിങ്ങൾ പൂർണ്ണമായും ചരിത്രത്തിൽ മുങ്ങിക്കഴിഞ്ഞു. നോക്കൂ, ഞാനും വലിയ ആകാംക്ഷയോടെ നിങ്ങളുടെ സൈറ്റ് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ സൈറ്റിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ആളുകൾക്ക് കറക്ഷൻസും സജഷൻസും നൽകാൻ കഴിയുന്ന ഒരു ടാബ് ഉണ്ടെന്നതാണ്. ഇത്തരത്തിലുള്ള കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്കിന് ഓപ്പണായിരിക്കുക എന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് സജഷൻസ് ലഭിക്കാൻ തുടങ്ങിയോ? അവയിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്?
0: അതെ സർ, ആളുകളിൽ നിന്ന് ധാരാളം സജഷൻസ് വരുന്നു. സജഷൻസ് രണ്ട് തരത്തിലാണ് വരുന്നത്. ഒന്നാമത്തേത് കറക്ഷൻ സജസ്റ്റ് ചെയ്യുന്നവരാണ്. ഈ പ്രദേശത്ത്, ഈ ടൈമിൽ, ഈ രാജ്യത്ത് ഈ രാജാവായിരുന്നു, അല്ലെങ്കിൽ ഈ ടൈമിൽ ഈ യുദ്ധം നടന്നു തുടങ്ങിയ സജഷൻസ്. രണ്ടാമത്തേത് വെബ്സൈറ്റിൽ ഈ ഫീച്ചർ കൂടി ചേർക്കാം, ആ ഫീച്ചർ കൂടി ചേർക്കാം എന്ന തരത്തിലുള്ള സജഷൻസ് ആണ്. അതിനാൽ രണ്ട് തരത്തിലുള്ള സജഷൻസും ഞങ്ങൾക്ക് ലഭിക്കുന്നു. ഉദാഹരണത്തിന്, ഈ പ്രദേശത്ത് ഈ രാജാവാണ് ഈ ടൈമിൽ ഭരിച്ചതെന്നൊരു സജഷൻ വന്നാൽ ഞങ്ങൾ ആ സജഷൻ പരിഗണിക്കും, നമ്മുടെ സോഴ്സസ് പരിശോധിക്കും. ഒരാൾ സജഷൻ നൽകിയിരുന്നു, നിങ്ങൾ ഇന്ത്യ കാണിച്ചിട്ടുണ്ടല്ലോ, പ്രദേശത്തിന്റെ ലെവലും കാണിക്കാൻ കഴിയുമെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും എന്ന്. ഞങ്ങൾ ആ ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്തു. പിന്നീട് മറ്റൊരു ഫീച്ചർ ഉണ്ടായിരുന്നു, കുട്ടികളിലേക്കും എത്തിക്കാൻ വേണ്ടി. അതിൽ എല്ലാ എംപയറുകളുടെയും ഡേറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് നൽകി ഒരു ട്രംപ് കാർഡ് പോലൊന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഒരാൾ സജഷൻ നൽകി അത് ഒരു സ്ഥലത്ത് കൊണ്ടുവരൂ, അങ്ങനെ എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാൻ കഴിയുമെന്ന്. ആ ഫീച്ചറും ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. ഞങ്ങൾ തെറ്റുകൾ വരുത്തും എന്നത് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞങ്ങൾ സർവജ്ഞരല്ല. അത് മനസ്സിലാക്കിയിട്ടാണ് കറക്ഷന്റെ ടാബ് ഞങ്ങൾ സ്ഥാപിച്ചത്. ഇത് നമ്മളെല്ലാവരുടെയും സൈറ്റ് ആകണം. കൂടാതെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് അനുസരിച്ച് മുന്നോട്ട് പോയി അടുത്ത കുറച്ച് വർഷങ്ങളോളം ചരിത്രത്തെ ഒരു രസകരമായ സബ്ജക്റ്റ് ആക്കുന്ന ഒരു സൈറ്റ് നമുക്ക് നിർമ്മിക്കണം.
1: കൃഷ്ണ, നിങ്ങൾ ശരിക്കും വളരെ വലിയൊരു കാര്യമാണ് ചെയ്തത്. ഹിസ്റ്ററിക്ക് പുറമെ നിങ്ങൾക്ക് പല ഹോബീസും ഉണ്ടായിരിക്കുമല്ലോ, വേറെയും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുമല്ലോ.
0: അതെ. ഇല്ല സർ, ഞങ്ങൾ കുറച്ച് ബോറിംഗ് ടൈപ്പ് ആളുകളാണ് സർ. ഞങ്ങൾക്ക് ടെക്നോളജിയിൽ വളരെ താല്പര്യമുണ്ട്, ചരിത്രത്തിലും താല്പര്യമുണ്ട്. ഇപ്പോൾ ടെക്നോളജിയും ചരിത്രവും ഒന്നിച്ചപ്പോൾ ദിവസം മുഴുവൻ അതിൽ തന്നെയാണ് ഞങ്ങൾ മുഴുകിയിരിക്കുന്നത്.
1: ശരി കൃഷ്ണ, എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങൾ ഒരു നല്ല തുടക്കമാണ് നടത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രവർത്തന രീതിയും ആളുകളെ കൂടുതൽ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഇത് വിജയിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്റെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും. സുഹൃത്തുക്കളെ, കൃഷ്ണയുടെ ഈ ശ്രമം ചരിത്ര വിദ്യാർത്ഥികളെ മാത്രമല്ല, നമ്മളെല്ലാവരെയും നമ്മുടെ ഭൂതകാലത്തെ രസകരമായ രീതിയിൽ അറിയാൻ സഹായിക്കും. നിങ്ങൾക്കും

ഇത്തരം ശ്രമങ്ങളെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അത് തീർച്ചയായും ഷെയർ ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് എന്ന ക്യാമ്പയിൻ ഇപ്പോൾ രാജ്യത്തുടനീളം അതിവേഗം കുതിക്കുകയാണ്. ഇതിന്റെ ലക്ഷ്യം തികച്ചും വ്യക്തമാണ്. ലഹരിമുക്ത യുവത്വം, ഡ്രഗ് ഫ്രീ ഇന്ത്യ. നിരവധി ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ, വലിയ തോതിൽ ഇതിന്റെ ഭാഗമാകുകയാണ്. ഒടുവിൽ ഭാരതത്തിലെ യുവാക്കളുടെ ഹെൽത്ത്, അവരുടെ ഹാപ്പിനെസ്, അവരുടെ ഉജ്ജ്വലമായ ഭാവി എന്നിവയ്ക്കായുള്ള നമ്മുടെ കൂട്ടായ പ്രതിജ്ഞയാണ് ഇത്. സുഹൃത്തുക്കളെ, ലഹരി അടിമത്തം ഒരാളെ മാത്രം അതിന്റെ പിടിയിലാക്കുന്നില്ല, അതിന്റെ ദുഷ്ഫലങ്ങൾ മുഴുവൻ കുടുംബവും സമൂഹവും അനുഭവിക്കേണ്ടി വരുന്നു. ഡ്രഗ്സിനെതിരെ മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും ലഹരി അടിമത്തത്തിനെതിരെ പോരാടുന്ന ആളുകളെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ലഹരിമുക്ത ഭാരതത്തിനായി നിങ്ങൾക്ക് ഒരു പവർഫുൾ സ്ലോഗൻ ഉണ്ടാക്കാമോ? നമ്മുടെ യങ് മ്യൂസിഷ്യൻസ് ഡ്രഗ് ഫ്രീ ലൈഫിന്റെ മെസ്സേജുള്ള സോങ്സ് ഉണ്ടാക്കാമോ? സ്റ്റുഡൻസിനും തിയേറ്റർ ഗ്രൂപ്പ്സിനും ഡ്രഗ്സിന്റെ അപകടങ്ങൾക്കൊപ്പം അതിൽ നിന്നും പുറത്തു കിടക്കാനുള്ള വഴിയും ഉൾപ്പെടുന്ന ഹൃദയസ്പർശിയായ ഷോർട്ട് പ്ലേസ് എഴുതാമോ? നമ്മുടെ രാജ്യത്ത് മികച്ച കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കുറവില്ല. സമൂഹത്തിന് ഈ ദിശയിൽ സഹായകരമാകുന്ന കണ്ടന്റ് വിവിധ ഭാഷകളിൽ അവർ സൃഷ്ടിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ശ്രമങ്ങൾ ഹാഷ്ടാഗ് സഹിതം സോഷ്യൽ മീഡിയയിലും തീർച്ചയായും ഷെയർ ചെയ്യുക. പലപ്പോഴും ക്രിയേറ്റീവ് എഫേർട്ട് ഒരു ഫോർമൽ ക്യാമ്പയിനേക്കാൾ കൂടുതൽ ഫലപ്രദമാകാറുണ്ട്. ഭാരതത്തിലെ യുവാക്കളെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്താനും ലഹരി മുക്തരാക്കാനുമുള്ള ഈ പ്രവർത്തനത്തിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ പങ്ക് വഹിക്കാം. നമ്മുടെ ശ്രമം നശാമുക്ത യുവ എന്ന ഹാഷ്ടാഗിനോടൊപ്പം സോഷ്യൽ മീഡിയയിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഓഗസ്റ്റ് മാസത്തിൽ എല്ലായിടത്തും ദേശഭക്തിയുടെ വിവിധ വർണ്ണങ്ങൾ നാം കണ്ടു. ഈ സമയത്ത് ഓരോ വ്യക്തിയുടെയും മനസ്സിലെ രാഷ്ട്രസ്നേഹത്തിന്റെ വികാരം കൂടുതൽ ശക്തമാകുന്നു. നാഷണൽ ഹാൻഡ്ലൂം ഡേ മുതൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വാർഷികവും വിഭജന വിഭീഷിക സ്മൃതി ദിവസവും വരെ ഈ മാസത്തെ പ്രത്യേകതയുള്ളതാക്കുന്നു. സ്വാതന്ത്ര്യദിനവും നാഷണൽ സ്പേസ് ഡേയും ഓരോ ഭാരതീയനിലും അഭിമാനം നിറയ്ക്കുന്ന അവസരങ്ങളാണ്. ഹർഘർ തിരംഗ അഭിയാൻ ഈ വികാരത്തെ കൂടുതൽ ശക്തമാക്കുന്നു. വന്ദേമാതരം 150 വർഷം പൂർത്തിയാക്കുന്നതോടെ ഈ വർഷം കൂടുതൽ പ്രത്യേകതയുള്ളതായി മാറിയിരിക്കുന്നു. ഇത്തവണ 8 കോടിയിലധികം തിരംഗ സെൽഫികൾ അപ്ലോഡ് ചെയ്യപ്പെട്ടു. ത്രിവർണ പതാകയുടെ ഈ ഉത്സവം ഭാരതത്തിൽ മാത്രം പരിമിതമായില്ല. ഈ വർഷം സൂര്യപഥ് തിരംഗയിലൂടെ നമ്മുടെ ത്രിവർണ പതാക ആഗോളതലത്തിലുള്ള ഒരു അതുല്യ യാത്രയ്ക്ക് പുറപ്പെട്ടു. ഫിജിയിലെ സുവയിൽ സൂര്യന്റെ ആദ്യ കിരണത്തോടൊപ്പം ത്രിവർണ പതാക ഉയർത്തപ്പെട്ടു. അതിനുശേഷം ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, പിന്നെ അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ഇന്ത്യൻ മിഷൻസ് ആൻഡ് പോസ്റ്റുകളിൽ ത്രിവർണ പതാക പാറി. ഈ കാഴ്ചകൾ എത്ര അത്ഭുതകരമായിരുന്നിരിക്കുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേയുള്ളൂ. ലോകമെമ്പാടും സൂര്യൻ ഉദിച്ചുയർന്ന് പൊങ്ങുന്നതിനനുസരിച്ച് ത്രിവർണ പതാകയും പാറിക്കൊണ്ടിരുന്നു. ഇത്തരം ശ്രമങ്ങൾ സമൂഹത്തെ ഒരൊറ്റ നൂലിൽ കോർക്കുന്നു. ഇവയിലൂടെ രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധവും കൂടുതൽ ഗഹനമാകുന്നു. ഈ ശ്രമങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും തെരുവുകളിൽ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ തങ്ങളുടെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒരാൾ പച്ചക്കറി വിൽക്കുന്നു, ഒരാൾ പഴം, മറ്റൊരാൾ ചായക്കട നടത്തുന്നു, മറ്റൊരാൾ പൂക്കൾ, വിളക്കുകൾ, പൂജാ സാമഗ്രികൾ എന്നിവ വിൽക്കുന്നു. പലപ്പോഴും കുറച്ച് മൂലധനത്തിന്റെ കുറവ് മാത്രമാണ് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമാകുന്നത്. എന്നാൽ ഇപ്പോൾ ഇത്തരം ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും PM സ്വനിധി പദ്ധതി പുതിയ ശക്തി നൽകുകയാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഈ വശത്തെക്കുറിച്ച് വേണ്ടത്ര ചർച്ച നടക്കുന്നില്ല. PM സ്വനിധി പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഏകദേശം 46% സ്ത്രീകളാണ്. അതായത് രാജ്യത്തുടനീളം ഏകദേശം 35 ലക്ഷം സ്ത്രീകൾ ഈ പദ്ധതിയുമായി ചേർന്ന് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സുഹൃത്തുക്കളെ, ഗാസിയാബാദിലെ ബബിത ശർമ്മ ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ബബിത പൂജാ സാമഗ്രികളുടെ ഒരു ചെറിയ സ്റ്റാൾ നടത്തിയിരുന്നു. പൂക്കൾ, വിളക്കുകൾ, അഗർബത്തി, നാളികേരം തുടങ്ങിയവ വിൽക്കുന്നതിലൂടെ അവർ കുടുംബത്തിന്റെ ഉപജീവനത്തിൽ പങ്കുചേർന്നിരുന്നു. കഠിനാധ്വാനം വളരെ ഉണ്ടായിരുന്നു. എന്നാൽ

ബിസിനസ് വികസിപ്പിക്കാൻ മൂലധനം ആവശ്യമായിരുന്നു. പി എം സ്വനിധിയിൽ നിന്ന് അവർക്ക് സാമ്പത്തിക സഹായം ലഭിച്ചു. അവർ തന്റെ സ്റ്റാളിൽ സാധനങ്ങൾ വർദ്ധിപ്പിച്ച് ബിസിനസ് വിപുലീകരിച്ചു. ഉപഭോക്താക്കൾ വർദ്ധിച്ചു, വരുമാനം വർദ്ധിച്ചു. ക്രമേണ റോഡരികിലെ അവരുടെ ചെറിയ സ്റ്റാൾ ഒരു കടയായി മാറി. സുഹൃത്തുക്കളെ, ബംഗളൂരുവിലെ ടി എസ് നിങ്കമ്മയുടെ ഉദാഹരണവും വളരെ പ്രചോദനകരമാണ്. നിങ്കമ്മയും അവരുടെ ഭർത്താവും ചേർന്ന് ഇഡ്ഡലി, ദോശ, സാമ്പാർ എന്നിവ വിൽക്കുന്ന ചെറിയൊരു ബിസിനസ് ആരംഭിച്ചു. ബിസിനസ് മുന്നോട്ടു പോയി. എന്നാൽ അത് വികസിപ്പിക്കാൻ മൂലധനം ആവശ്യമായിരുന്നു. നിങ്കമ്മയ്ക്കും പി എം സ്വനിധിയിൽ നിന്നും സഹായം ലഭിച്ചു. അവർ തന്റെ കാർട്ട് മെച്ചപ്പെടുത്തി, സാധനങ്ങൾ ഹോൾസെയിലായി വാങ്ങാൻ തുടങ്ങി. മെനുവിലും നിരവധി പുതിയ വിഭവങ്ങൾ ചേർത്തു. ഉപഭോക്താക്കളും വർദ്ധിച്ചു, വരുമാനം വർദ്ധിച്ചു. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. ഇന്നവർക്ക് അവരുടെ 3 കുട്ടികൾക്ക് മികച്ച എഡ്യൂക്കേഷൻ നൽകാൻ കഴിയുന്നു. സുഹൃത്തുക്കളെ, ഒരു സ്ത്രീയുടെ ബിസിനസ് വളരുമ്പോൾ അതിനൊപ്പം മുഴുവൻ കുടുംബത്തിന്റെ ഭാവിയും വളരുന്നു. കുട്ടികളുടെ എഡ്യൂക്കേഷൻ മെച്ചപ്പെടുന്നു, വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു, സ്ത്രീയുടെ ആത്മവിശ്വാസവും കൂടുതൽ ശക്തമാകുന്നു. ഇതാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ജീവസുറ്റ രൂപം. തെരുവോരത്തും പാതയോരത്തും ചെറിയ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സഹോദരിമാർക്കും അവരുടെ ഉജ്ജ്വലമായ ഭാവിക്കായി ഞാൻ ആശംസകൾ നേരുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ശുചിത്വത്തിന് അതിന്റേതായ സവിശേഷതയുണ്ട്. ഒരു സ്ഥലത്തെ വൃത്തിയായി സൂക്ഷിക്കാനുള്ള പ്രതിജ്ഞ അവിടെയുള്ള ആളുകളുടെ പ്രതിജ്ഞയായി മാറുമ്പോൾ മാറ്റം ശുചീകരണത്തിൽ മാത്രം പരിമിതപ്പെടുന്നില്ല, അതിലൂടെ ആ സ്ഥലത്തിന്റെ മുഖമുദ്ര തന്നെ മാറുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുചിത്വത്തിനായി നടക്കുന്ന ഇത്തരം ശ്രമങ്ങൾ നമ്മെ നിരന്തരം പ്രചോദിപ്പിക്കുന്നു. ഉത്തർപ്രദേശിലെ റാംപൂരിൽ പട്വായി എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ ആകാശ്, റോഹൻ എന്ന രണ്ട് സുഹൃത്തുക്കൾ തങ്ങളുടെ ചുറ്റുപാടുകൾ മാലിന്യത്താൽ നിറഞ്ഞിരിക്കുന്നതായി കണ്ടു. പിന്നെ എന്താണ് സംഭവിച്ചത്? ആകാശും രോഹനും ബാഗുകൾ എടുത്ത് ശുചീകരണത്തിനായി ഇറങ്ങി. ക്രമേണ മറ്റു യുവാക്കളും അവരോടൊപ്പം ചേരാൻ തുടങ്ങി. ഒരു ടീം രൂപപ്പെട്ടു. അതിന്റെ പേര് ക്ലീനപ്പ് പട്വായി. ഈ യുവാക്കൾ ഇതുവരെ 4 ഗംഗാഘാട്ടുകൾ വൃത്തിയാക്കി. 1 ടണ്ണിലധികം പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്തു. നിരവധി കുളങ്ങളും പൊതുസ്ഥലങ്ങളും അവർ വൃത്തിയാക്കി. സുഹൃത്തുക്കളെ, ഇത്തവണ അമർനാഥ് യാത്രയിലും ശുചിത്വത്തിന്റെയും ജനപങ്കാളിത്തത്തിന്റെയും ഇതുപോലൊരു പ്രചോദനകരമായ ചിത്രം കാണാനായി. ദുഷ്കരമായ പാതകളിൽ ആയിരക്കണക്കിന് ശുചീകരണ പ്രവർത്തകർ രാവും പകലും സേവനത്തിൽ ഏർപ്പെട്ടിരുന്നു. ഈ വർഷത്തെ യാത്രക്കിടെ 400 മെട്രിക് ടണ്ണിലധികം മാലിന്യം കളക്ട് ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും ചെയ്തു. ഈ ശ്രമത്തിലെ ഒരു കാര്യം എനിക്ക് പ്രത്യേകമായി ഇഷ്ടപ്പെട്ടു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ തീർത്ഥാടകരും പങ്കാളികളായി. 16,000-ൽ അധികം യാത്രക്കാർ ശുചിത്വത്തിനുള്ള പ്രതിജ്ഞ എടുത്തു. 10,000-ൽ അധികം യാത്രക്കാർക്ക് റെസ്പോൺസിബിൾ യാത്രി സർട്ടിഫിക്കറ്റും നൽകി. ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു പരീക്ഷണവും നടന്നു. യാത്രയിൽ കുതിരകളുടെയും കോവർകഴുതകളുടെയും ചാണകം ബയോഗ്യാസ് ആക്കി മാറ്റുകയും അതേ ക്ലീൻ എനർജി ഉപയോഗിച്ച് സ്വച്ഛജ്യോത് തെളിയിക്കുകയും ചെയ്തു. അങ്ങനെ ബാബ ബർഫാനിയുടെ ഈ പുണ്യയാത്ര ശുചിത്വത്തിന്റെയും സേവനത്തിന്റെയും ഭക്തിയുടെയും ഒരു രൂപമായി മാറി. സുഹൃത്തുക്കളെ, നമ്മുടെ ഗ്രാമങ്ങളായാലും നഗരങ്ങളായാലും നമ്മുടെ നദികളായാലും തീർത്ഥാടന കേന്ദ്രങ്ങളായാലും അവയുടെ ഐഡന്റിറ്റി നമ്മുടെ പെരുമാറ്റത്തിലൂടെയും രൂപപ്പെടുന്നു. ശുചിത്വം ഈ പെരുമാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ ആ സ്ഥലത്തിന്റെ ഭംഗി വർദ്ധിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചിലപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഹോബി ജീവിതത്തിൽ ഒരു വലിയ സാധ്യതയിലേക്കുള്ള വഴി തുറക്കുന്നു. നാഗാലാൻഡിലെ ഭേക് ജില്ലയിലെ വേസാലു പുരോയുടെ യാത്രയും ഇതുപോലെയാണ്. വേസാലു ഒരു കർഷക കുടുംബത്തിലാണ് വളർന്നത്. കുട്ടിക്കാലം മുതൽ മാതാപിതാക്കൾ കൃഷി ചെയ്യുന്നത് അവർ കണ്ടിരുന്നു. പൂക്കളോടും അവർക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നു. 2021-ൽ ഈ ഹോബിയോടൊപ്പം ചെറിയ തോതിൽ പൂക്കൾ കൃഷി ചെയ്യാൻ അവർ ആരംഭിച്ചു. ക്രമേണ അതിലൊരു സാധ്യത അവർ കാണാൻ തുടങ്ങി. വിവാഹങ്ങളായാലും മറ്റു ഉത്സവങ്ങളായാലും പൂക്കൾക്ക് എപ്പോഴും ആവശ്യകതയുണ്ടെന്ന് അവർ കണ്ടു. തന്റെ ഈ ഹോബി മുന്നോട്ടു കൊണ്ടുപോകാൻ വേസാലു തീരുമാനിച്ചു. ഈ യാത്രയിൽ പ്രാദേശിക കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് പൂക്കളുടെ ശാസ്ത്രീയ കൃഷിയെക്കുറിച്ച് ട്രെയിനിംഗ് ലഭിച്ചു. തുടർന്ന് വെറും 1/4 ഏക്കർ ഭൂമിയിൽ ഗ്ലാഡിയോലുസിന്റെ 1000 കണക്കിന് ചെടികൾ നട്ടു. ആദ്യ ശ്രമത്തിൽ തന്നെ 5,000-ൽ അധികം പൂക്കൾ വിരിഞ്ഞു. സുഹൃത്തുക്കളെ, ഈ വിജയം
വേസാലുവിന് ഒരു പുതിയ തുടക്കമായി.

അവർ പൂക്കളുടെ കൃഷി വിപുലമാക്കി. ഒരിക്കൽ പ്രാദേശിക വിപണിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന പൂക്കൾ ഇന്ന് നാഗാലാന്റ് കടന്ന് ഡൽഹി, മുംബൈ തുടങ്ങിയ നഗരങ്ങളിലേക്ക് എത്തുന്നു. വേസാലു പുരോയുടെ യാത്ര നമ്മോട് പറയുന്നത് ഒരു ഹോബി കഠിനാധ്വാനത്തോടും ശരിയായ മാർഗനിർദ്ദേശത്തോടും ചേരുമ്പോൾ അത് പുതിയ സാധ്യതകളിലേക്കുള്ള വഴി തുറക്കുമെന്നാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ചുറ്റും ഇത്തരത്തിലുള്ള നിരവധി ആളുകളുണ്ട്. അവർ ഒരു ചെറിയ ശ്രമം ആരംഭിക്കുകയും നോക്കി നിൽക്കുന്നതിനിടെ അവരുടെ ശ്രമം നിരവധി ആളുകളുടെ ജീവിതത്തിൽ മാറ്റത്തിനുള്ള വഴിയാവുകയും ചെയ്യുന്നു. ഒഡീഷയിലെ ദേബ്രിഗഡിൽ ധോഡരോ കുസും എന്നൊരു ഗ്രാമമുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ഗ്രാമത്തിലെ മൈഥിലി ഭുയെ ഏതാണ്ട് എല്ലാ ദിവസവും കാട്ടിലേക്ക് പോകുമായിരുന്നു. ചിലപ്പോൾ വിറകെടുക്കാൻ, ചിലപ്പോൾ ഇലിപ്പയോ കരിമരത്തിന്റെ ഇലയോ ശേഖരിക്കാൻ, ചിലപ്പോൾ മുളയുടെ തളിരുകളും മറ്റ് വനോൽപ്പന്നങ്ങളും കൊണ്ടുവരാൻ. അവർക്കും അവിടെയുള്ള നിരവധി കുടുംബങ്ങൾക്കും ആവശ്യമായ പല കാര്യങ്ങളും ഈ കാട്ടിൽ നിന്നായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ പിന്നീട് മൈഥിലി ദേബ്രിഗഡ് എക്കോ ടൂറിസവുമായി ചേർന്നു. അതോടെ കാടുമായുള്ള അവരുടെ ബന്ധം ഒരു പുതിയ ദിശയിലേക്ക് മാറി. ഇപ്പോൾ കാടിന്റെ സംരക്ഷണവും അവരുടെ ഉപജീവനത്തിനുള്ള ഒരു മാർഗമായി മാറി. സുഹൃത്തുക്കളെ, മൈഥിലിയുടെ ജീവിതത്തിൽ വന്ന ഈ മാറ്റം മറ്റ് സ്ത്രീകളെയും പ്രചോദിപ്പിച്ചു. ഇന്ന് 60-ൽ സ്ത്രീകൾ കാടിന്റെ സംരക്ഷണത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ചിലർ വന്യജീവികളുടെ സംരക്ഷണത്തിന്റെ ചുമതല വഹിക്കുന്നു. ചിലർ പുൽമേടുകളുടെ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചില സ്ത്രീകൾ ഇക്കോ ടൂറിസം ആക്ടിവിറ്റീസിന് സംഭാവന നൽകുന്നു. സുഹൃത്തുക്കളെ, മൈഥിലിയും ദേബ്രിഗഡിലെ ഈ സഹോദരിമാരും പ്രകൃതിയെ സംരക്ഷിക്കാനും അതോടൊപ്പം ജീവിതത്തിൽ സമൃദ്ധി കൈവരിക്കാനും കഴിയുമെന്ന് തെളിയിച്ചിരിക്കുന്നു. ഈ സഹോദരിമാരുടെ ശ്രമം നമുക്കെല്ലാവർക്കും വലിയ പ്രചോദനമാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങളുടെ പറക്കൽ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് എത്തുകയാണ്. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഭാരതം ഒരുമിച്ച് കൂട്ടുകയാണെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് അഭിമാനം തോന്നും. ഈ ശ്രമത്തിന്റെ പേര് മിഷൻ ശക്തി സാറ്റ്. ഇതിലൂടെ 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് സാറ്റലൈറ്റ് ടെക്നോളജി പഠിക്കാനും ഇന്നൊവേഷൻ മേഖലയിൽ മുന്നേറാനും അവസരം ലഭിക്കുന്നു. ഓഗസ്റ്റ് 23 നാഷണൽ സ്പേസ് ഡേയിൽ ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ ഈ മിഷന്റെ മനോഹരമായ ഒരു ചിത്രം കാണാനായി. ഗൗതം ബുദ്ധ യൂണിവേഴ്സിറ്റിയിൽ മിഷൻ ശക്തിസാറ്റിന്റെ 2ാം ഘട്ടം ആരംഭിച്ചു. ഈ അവസരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഭാരതത്തിൽ നിന്നും എത്തിയ ഏകദേശം 100 വിദ്യാർത്ഥിനികൾ ഒരുമിച്ച് ഒത്തുകൂടി. ഭാരതത്തിന്റെ വിദൂര പ്രദേശങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനികളും ഇതിൽ പങ്കെടുക്കുന്നു. ഈ ശ്രമത്തിന്റെ ലക്ഷ്യവും വളരെ പ്രത്യേകതയുള്ളതാണ്. പൂർണമായും വിദ്യാർത്ഥിനികളുടെ പങ്കാളിത്തത്തോടെ തയ്യാറാക്കുന്ന ഒരു സാറ്റലൈറ്റിനെ മൂണിന്റെ ഓർബിറ്റിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവരിൽ നിരവധി വിദ്യാർത്ഥിനികൾ വരുംകാലത്ത് സയൻസ്, ടെക്നോളജി, ഇന്നൊവേഷൻ എന്നീ മേഖലകളിൽ തങ്ങളുടെ വ്യക്തിത്വം സ്ഥാപിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്നത്തെ കാലത്ത് അവക്കാഡോ പഴത്തിന് വലിയ പ്രചാരമാണ്. മുമ്പ് ഈ പഴത്തെക്കുറിച്ച് വളരെ കുറച്ച് ആളുകൾക്കേ അറിയുമായിരുന്നുള്ളൂ. അതിന്റെ വാല്യൂവും ഡിമാൻഡും രണ്ടും കുറവായിരുന്നു. എന്നാൽ ഇന്ന് ഡൈനിങ് ടേബിളിൽ ഇത് ധാരാളമായി കാണപ്പെടുന്നു. ഇന്നിത് ഹെൽത്തിനും പ്രീമിയം മാർക്കറ്റിനും പ്രിയങ്കരമായി മാറിയിരിക്കുന്നു. നമ്മുടെ കർഷക സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഇത് വളരെ സഹായകരമാണ്. ആന്ധ്രാപ്രദേശിലെ കടപ്പയിലെ വരദരാജിന്റെ ഉദാഹരണം ഇത് സൂചിപ്പിക്കുന്നു. നിരവധി വർഷങ്ങളായി അദ്ദേഹം തന്റെ വയലിൽ തക്കാളിയും വാഴയും കൃഷി ചെയ്തു വരികയായിരുന്നു. ഒരു ദിവസം സുഹൃത്തുക്കളുടെ ഫാമിൽ അവക്കാഡോ കൃഷി ചെയ്യുന്നത് അദ്ദേഹം കണ്ടു. അതിനുശേഷം യൂട്യൂബിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു. ഇതുവരെ ഏകദേശം 4 ടൺ അവക്കാഡോ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം നേരിട്ട് പ്രാദേശിക കടകളിലേക്ക് ഇത് സപ്ലൈ ചെയ്യുന്നു. പുതിയ വിള, ശാസ്ത്രീയ ഉപദേശം, നേരിട്ടുള്ള മാർക്കറ്റിംഗ് എന്നിവയിലൂടെ അദ്ദേഹത്തിന്റെ ചെറിയ ഫാമിന്റെ വരുമാനം പൂർണമായും മാറിമറിഞ്ഞു. തമിഴ്നാട്ടിലെ കൊടൈക്കനാലിലെ കർഷകനായ ചന്ദ്രശേഖരൻ 1/2 ഹെക്ടർ സ്ഥലത്ത് അവക്കാഡോ കൃഷി ആരംഭിച്ചു. അദ്ദേഹത്തിന് ഇതിന് നല്ല വില ലഭിക്കുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നു. കർണാടകയിലെ ചിക്കമംഗളൂരുവിലെ ചില കർഷക സഹോദരന്മാരും സഹോദരിമാരും കോഫി പ്ലാന്റേഷന്റെ ഇടയിൽ അവക്കാഡോ നട്ടിട്ടുണ്ട്. ഇതിലൂടെ കോഫിക്കും കുരുമുളകിനും പുറമെ അധിക വരുമാനവും അവർക്ക് ലഭിക്കുന്നു. സുഹൃത്തുക്കളെ, നഗരങ്ങളിലെ റെസ്റ്റോറന്റുകളിൽ

0: നാം പലപ്പോഴും അവക്കാഡോ ടോസ്റ്റിനെ കുറിച്ച് കേൾക്കാറുണ്ട്. എന്നാൽ ഇതേ അവക്കാഡോയിലൂടെ നമ്മുടെ ഇന്നവേറ്റീവ് കർഷകർ വരുമാനം നേടാനുള്ള ഒരു പുതിയ റെസിപ്പി കണ്ടെത്തിയിരിക്കുന്നു. അതായത്, നമ്മുടെ രാജ്യത്തെ അവക്കാഡോ കൊണ്ട് നിങ്ങളുടെ ടോസ്റ്റിന്റെ രുചിയും വർദ്ധിച്ചു, കർഷകരുടെ വരുമാനവും വർദ്ധിച്ചു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സെപ്റ്റംബർ 3 മഹാനടൻ ഉത്തംകുമാറിന്റെ ജന്മശതാബ്ദി നാം ആഘോഷിക്കും. സുഹൃത്തുക്കളെ, ഉത്തംകുമാർ ഒരു വെർസറ്റൈൽ ആക്ടറായിരുന്നു. തന്റെ അഭിനയത്തിലൂടെ അദ്ദേഹം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നേടി. ഫിലിം ലവേഴ്സിന്റെ അഭിപ്രായത്തിൽ സത്യജിത്രേ, നായക്, ദ ഹീറോ എന്ന സിനിമയുടെ മുഴുവൻ സ്ക്രിപ്റ്റും ഉത്തംകുമാറിനെ മനസ്സിൽ കണ്ടാണ് എഴുതിയത്. സത്യജിത്രേ പറഞ്ഞിരുന്നത്, അദ്ദേഹത്തിൽ ഡിഗ്നിറ്റിക്കൊപ്പം അത്ഭുതകരമായ ഇമോഷണൽ ഡെപ്തും ഉണ്ടായിരുന്നു എന്നാണ്. കഥാപാത്രത്തെ ജീവസുറ്റതാക്കാൻ അദ്ദേഹം വളരെയധികം കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. ഉത്തംകുമാർ സ്വാഭാവികതയ്ക്കൊപ്പം ഫിലാന്ത്രോപ്പിക്കും പേരുകേട്ടയാളായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും തോൽവി സമ്മതിക്കരുത് എന്ന മറ്റൊരു വലിയ പാഠവും നമുക്ക് ലഭിക്കുന്നു. അദ്ദേഹത്തിന്റെ ആദ്യകാല സിനിമകൾ പലതും വിജയിച്ചില്ല. എന്നാൽ അദ്ദേഹം തന്റെ ജോലിയിൽ ഫോക്കസ് നിലനിർത്തി. അതിന്റെ ഫലമായാണ് അദ്ദേഹം ഇത്രയും ഉയർച്ച നേടിയത്. സുഹൃത്തുക്കളെ, ഞാൻ കൊൽക്കത്തയിൽ റോഡ് ഷോ നടത്തിയപ്പോൾ ഉത്തംകുമാറിന്റെ വീടിന്റെ മുന്നിലൂടെയും കടന്നുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഒരാൾ അദ്ദേഹത്തിന്റെ ഒരു ചിത്രവും എനിക്ക് സമ്മാനിച്ചിരുന്നു. മഹാനടൻ ഉത്തംകുമാറിന് ഞാൻ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹം എന്നും നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ വിരാജിക്കും. മഹാനായക് ഉത്തംകുമാർ ചിരോദിൻ മാനുഷ്യർ ഹൃദയെ രാജ് കോർ ബേൻ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും നമ്മുടെ പാരമ്പര്യങ്ങളോടൊപ്പം പരസ്പരം കണ്ടുമുട്ടാനുള്ള അവസരവും നമുക്ക് നൽകുന്നു. വരും ദിവസങ്ങളിൽ നാം ഇനിയും നിരവധി പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ്. സെപ്റ്റംബർ 4 ജന്മാഷ്ടമിയുടെ പുണ്യോത്സവമാണ്. സെപ്റ്റംബറിൽ തന്നെ നാം വിശ്വകർമ്മ പൂജയും ആഘോഷിക്കും. ഈ അവസരത്തിൽ നമ്മുടെ ചുറ്റുമുള്ള കരകൗശല തൊഴിലാളികളെയും ശില്പികളെയും വിശ്വകർമ്മ സുഹൃത്തുക്കളെയും ആദരിക്കണം. ഏതാനും മാസങ്ങൾക്ക് ശേഷം ദീപാവലിയും വരാനിരിക്കുകയാണ്. അതിന്റെ തയ്യാറെടുപ്പുകളും ആരംഭിച്ചിരിക്കുന്നു. ഉത്സവങ്ങളുടെ ഈ കാലത്ത് ഞാൻ വീണ്ടും നിങ്ങളോട് വോക്കൽ ഫോർ ലോക്കൽ എന്ന അഭ്യർത്ഥന ആവർത്തിക്കുകയാണ്. വോക്കൽ ഫോർ ലോക്കൽ എന്നതിന്റെ അർത്ഥം മൺവിളക്കുകൾ വാങ്ങുക എന്നത് മാത്രമല്ല, അതിന്റെ വിഷൻ വളരെ വലുതാണ്. നമ്മുടെ വീട്ടിലേക്ക് എന്ത് സാധനം വാങ്ങിയാലും അത് ഭാരതത്തിൽ നിർമ്മിച്ചതാണോ എന്ന് തീർച്ചയായും നോക്കണം. ഭാരതം സ്വയം പര്യാപ്തമാകാനുള്ള വഴി ഭാരതത്തിൽ നിർമ്മിച്ച വസ്തുക്കളിൽ അഭിമാനം കൊള്ളുന്നതിലൂടെയാണ് കൂടുതൽ വിശാലമാവുക. ഈ സന്ദേശം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ക്രിയേറ്റീവ് വേൾഡിലെ സഹപ്രവർത്തകർക്കും ഇൻഫ്ലുവൻസേഴ്സിനും സെലിബ്രിറ്റീസിനും ഇതിൽ വളരെ വലിയ പങ്കുണ്ട്. നിങ്ങൾ സ്വയം വോക്കൽ ഫോർ ലോക്കൽ സ്വീകരിക്കുകയും മറ്റുള്ളവരെയും അതിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ചുറ്റിലും ചെറിയ ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നിരവധി ആളുകൾ ഉണ്ടാകും. മൻ കി ബാത്തിലേക്ക് അവരെക്കുറിച്ച് തീർച്ചയായും എഴുതുക. നിങ്ങൾ അയക്കുന്ന അനുഭവം രാജ്യത്തിന്റെ ഏതെങ്കിലും കോണിലുള്ള ഒരാൾക്ക് പുതിയൊരു പ്രചോദനമായി മാറിയേക്കാം. നിങ്ങളുടെ അനുഭവങ്ങൾക്കും സജഷൻസിനും വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. വളരെ വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

0: മായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ

0: കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
1: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

0: ഇന്നീ പരിപാടിയിൽ ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ച് അറിയാം.
1: ഖാദി ഗ്രാമോദ്യോഗ് വികാസ യോജനയുടെ രണ്ട് ഘടകങ്ങളിൽ ഒന്നാണ് ഗ്രാമോദ്യോഗ് വികാസ് യോജന. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗത്ത് ഉൾപ്പെടെ 4 പൈലറ്റ് പ്രൊജക്ടുകളായാണ് ഇത് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി പ്രകാരം ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലും 500 അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഗ്രാമവ്യവസായങ്ങൾക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഗ്രാമവ്യവസായങ്ങൾ പുരോഗമിക്കുന്നതിലൂടെ ഗ്രാമീണ മേഖലയിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയും ഇതുവഴി ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മ കുറയുന്നതിനും സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലകളുടെ മൊത്തത്തിലുള്ള വികസനത്തിന് ഗ്രാമവ്യവസായങ്ങൾ സംഭാവന ചെയ്യുന്നു. ചെറുകിട സംരംഭങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ പ്രാദേശിക സാമ്പത്തിക പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നതിനും അതുവഴി നഗരങ്ങളിലേക്കുള്ള ജനങ്ങളുടെ കുടിയേറ്റം കുറയ്ക്കുന്നതിനും നഗരങ്ങളിലെ ജനസംഖ്യാ കേന്ദ്രീകരണം തടയുന്നതിനും സഹായിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഗ്രാമീണ സമൂഹങ്ങൾക്ക് വരുമാനമുണ്ടാക്കി അവിടെ ദാരിദ്ര്യം കുറയ്ക്കുകയും ഉപജീവന മാർഗം നൽകുകയും ചെയ്യുന്നു. സംരംഭകത്വവും സ്വയം തൊഴിലും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഗ്രാമവ്യവസായങ്ങൾ വ്യക്തികളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അവരെ പ്രാപ്തരാക്കുന്നു. പ്രധാനമായും 3 പ്രവർത്തനങ്ങളാണ് ഗ്രാമോദ്യോഗ് വികാസ യോജനയുടെ കീഴിലുള്ളത്. ഒന്നാമത് കളിമൺ പാത്ര നിർമ്മാണം. ഈ പദ്ധതി പ്രകാരം പല വിധത്തിലുള്ള പരിശീലനങ്ങൾ ഗ്രാമീണ ജനതയ്ക്ക് നൽകുന്നു. 18-നും 55-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. മുൻപ് ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടില്ലാത്തവർക്കും പരിശീലനത്തിലൂടെ ഈ മേഖലയിലേക്ക് കടന്നുവരാൻ സാധിക്കുന്നു. മറ്റൊരു വ്യവസായമാണ് തേനീച്ച വളർത്തൽ. 18-നും 55 വയസ്സിനും ഇടയിൽ പ്രായമുള്ള അംഗീകരിക്കപ്പെട്ട തിരിച്ചറിയൽ രേഖയോടുകൂടി ഇതിന്റെ പരിശീലനത്തിനായി അപേക്ഷിക്കാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് 10 തേനീച്ച കൂടുകൾ വീതം ലഭിക്കുന്നു. ഒപ്പം തേനീച്ച വളർത്തലിനുള്ള സാമഗ്രികളും ലഭിക്കുന്നു. മറ്റൊരു വ്യവസായമാണ് അഗർബത്തി വ്യവസായം വികസിപ്പിക്കുകയും അതുവഴി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന കരകൌശല തൊഴിലാളികൾക്ക് ആവശ്യമായ പരിശീലനം, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ മുതലായവ ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നു. ഗ്രാമങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ആഭ്യന്തര അഗർബത്തി വ്യവസായത്തെ മൊത്തത്തിൽ വികസിപ്പിക്കുകയും അതുവഴി അഗർബത്തിയുടെ ഇറക്കുമതി കുറയ്ക്കുകയും ചെയ്യാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. കരകൌശല തൊഴിലാളികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓരോ ചെറു സംഘത്തിനും നിർമ്മാണ യന്ത്രങ്ങളും മിക്സിംഗ് മെഷീനുകളും നൽകുകയും കരകൌശല വിദഗ്ധർക്ക് ആവശ്യമായ പരിശീലനം ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ വഴി നൽകുകയും ചെയ്യുന്നു. സംസ്ഥാന ഖാദി ഗ്രാമ വ്യവസായ ബോർഡുകളിൽ ഈ പദ്ധതിക്കുള്ള പരിശീലനങ്ങൾക്കായി അപേക്ഷിക്കാവുന്നതാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ചാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.

OTP അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആർക്കും നൽകരുത്. ഓൺലൈൻ ബാങ്കിംഗ് നിങ്ങളുടെ കമ്പ്യൂട്ടർ, മൊബൈൽ പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ. ഇത് തീറ്റ മത്സരമായിരുന്നോ? RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റും 57 സെക്കൻഡും. ഇനി വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. ന്യൂഡൽഹിയിൽ നാളെ നടക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. രാജ്യത്തുടനീളമുള്ള 18 NIFT ക്യാമ്പസുകളിൽ നിന്നും ബിരുദം നേടിയ വിദ്യാർത്ഥികൾ ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും രാജ്യത്തിനാകെ അഭിമാനകരമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പമ്പാ നദിയിലെ ആവേശപ്പെരുമയായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉത്രട്ടാതി ജലമേളയിൽ എ ബാച്ച് ഫൈനൽ മത്സരത്തിൽ മേലുകര പള്ളിയൂടം 1-ാം സ്ഥാനം നേടി. ബി ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയൂടം മന്നം ട്രോഫി നേടി. സംസ്ഥാന ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് സമാപനം. നഗരവീഥികളിൽ ആഘോഷപൊലിമയുടെ വർണ്ണവിസ്മയം തീർത്ത ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ അഗത്തി ദ്വീപിലെത്തും. അഗത്തി സ്കൂൾ സ്റ്റേഡിയത്തിലെ ഔദ്യോഗിക ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ലി 2031 കർമ്മ പദ്ധതികൾക്കും ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം നാളെ ഉച്ചയോടെ ഉപരാഷ്ട്രപതി അഗത്തിയിൽ നിന്ന് കൊച്ചിയിലേക്ക് തിരിക്കും. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള ബന്ധം സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താഷ്കെന്റിൽ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി പ്രധാനമന്ത്രി ഉന്നതതല കൂടിക്കാഴ്ച നടത്തി. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഒലി ദരാജലി ദസ്ലിക് സമ്മാനിച്ചു. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കിർഗിസ്ഥാനിലേക്ക് തിരിക്കും. ബിഷ്കെക്കിൽ SEO അംഗരാജ്യങ്ങളിലെ നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മറ്റന്നാൾ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ 26-ാമത് ഉച്ചകോടിയിലും ശ്രീ മോദി പങ്കെടുക്കും. നേപ്പാൾ പ്രളയത്തിൽ മരണം 768 2500 പേരെ കാണാതായിട്ടുണ്ട്. പ്രളയക്കെടുതിയുടെ 5-ാം ദിനമായി ഇന്നും കാണാതായവർക്കായി തെരച്ചിൽ തുടരുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നു. ദുരന്ത ബാധിത മേഖലയിൽ നിന്ന് 8200 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. അതേസമയം നേപ്പാളിലേക്ക് പോയ ചെന്നൈയിൽ നിന്നുള്ള 319 തീർത്ഥാടകരിൽ 219 പേർ ഈ ആഴ്ച തിരിച്ചെത്തുമെന്ന് തമിഴ്നാട് സർക്കാർ അറിയിച്ചു. പ്രളയബാധിത നേപ്പാളിന് സഹായഹസ്തവുമായി ഇന്ത്യ. 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 4-ാമത്തെ വിമാനം ഇന്ന് നേപ്പാളിലെത്തി. ഇതുവരെ 68.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിന് കൈമാറി. 230 അടി നീളമുള്ള മോഡുലാർ സ്റ്റീൽ പാലം സ്ഥാപിക്കുന്നതിനുള്ള ഉപകരണങ്ങളുമായി 16 ട്രക്കുകളും നേപ്പാളിലെത്തിയതായി കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ഒരാളെ മാത്രം ബാധിക്കുന്നതല്ലെന്നും കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം പുരോഗമിച്ചു വരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരദേശ ജില്ലകളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ബാറുകളിൽ നിന്നും അനധികൃതമായി പണവും മദ്യവും കൈപ്പറ്റിയ സംഭവത്തിൽ കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ ഉൾപ്പെടെ 7 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. മന്ത്രി എം ലിജുവിന്റെ നിർദ്ദേശപ്രകാരമാണ് എക്സൈസ് കമ്മീഷണർ ശ്രീറാം സാംബശിവ റാവു സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കിയത്. സംസ്ഥാനത്തെ അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം 2 സെപ്റ്റംബർ മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിക്കും. അംഗനവാടി കുട്ടികളുടെ ത്രൈമാസ ആരോഗ്യ പരിശോധനാ പദ്ധതിയാണ് ബാല്യസ്പന്ദനം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ തായ്ലന്റ് ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു.

0: ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. പ്രധാനമന്ത്രി മുദ്ര യോജന പ്രകാരം വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ അനുവദിച്ചതായി ഓൺലൈനിൽ പ്രചരിക്കുന്ന കത്ത് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം സന്ദേശങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെടരുതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങൾ ഭൂമിയിൽ നിന്ന് ബഹിരാകാശം വരെ എത്തിയതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. അത്തരത്തിൽ സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഇന്ത്യ ഒരുമിച്ച് കൂട്ടുകയാണെന്നും ശക്തിസാറ്റ് ദൌത്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് ഇതിലൂടെ സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ പഠിക്കാനും ഇന്നൊവേഷൻ രംഗത്ത് മുന്നേറാനും ഇതിലൂടെ അവസരം ലഭിക്കുന്നുവെന്ന് ശ്രീ മോദി അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: സമയം 8:40. ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. മണലൂർ ഗവൺമെന്റ് ഐടിഐയിൽ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ട്രേഡിൽ 2 സീറ്റുകൾ ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ നാളെ രാവിലെ 11 ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, TC, ഫീസ് എന്നിവ സഹിതം രക്ഷിതാവുമായി ITIയിൽ സ്പോട്ട് അഡ്മിഷനായി എത്തിച്ചേരണം. തൃശൂർ ജില്ലയിലെ ചാടൂർ പഞ്ചായത്തിൽ കോലോത്തും കടവിൽ പ്രവർത്തിക്കുന്ന ചേർപ്പ് ITIയിൽ സർവേയർ 2 വർഷ NCPT മെട്രിക് ട്രേഡിലുള്ള ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. ജനറൽ വനിതാ വിഭാഗത്തിലുള്ള അപേക്ഷകർക്ക് നാളെ വൈകിട്ട് 4 വരെ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം. പാലക്കാട് വ്യവസായ ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ സെപ്റ്റംബർ മാസം 1, 7, 8, 14 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും 10 തീയതി പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും 18, 25 എന്നീ തീയതികളിൽ മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം, പഴയ മുനിസിപ്പൽ ഓഫീസുകളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് സംഘടിപ്പിക്കുന്ന 2026 കേരളോത്സവത്തിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്യുന്നതിനായി മത്സരാടിസ്ഥാനത്തിൽ എൻട്രികൾ ക്ഷണിച്ചു. ഡിജിറ്റൽ രീതിയിൽ തയ്യാറാക്കിയ ലോഗോ ഡിസൈനുകൾ മാത്രമാണ് മത്സരത്തിന് പരിഗണിക്കുക. താൽപര്യമുള്ളവർ ലോഗോയുടെ എൻട്രികൾ മൾട്ടി കളറിൽ തയ്യാറാക്കി PDF, PNG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിൽ ഇമെയിൽ വഴി സമർപ്പിക്കണം. മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ലോഗോയുടെ അസൽ എഡിറ്റബിൾ ഫയൽ ആവശ്യപ്പെട്ടാൽ ഹാജരാക്കാൻ കഴിയുന്ന വിധത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. എൻട്രികൾ സെപ്റ്റംബർ 5 വൈകിട്ട് 5 മണിക്കകം KSYWB@kerala.gov.in എന്ന ഇമെയിൽ വിലാസത്തിൽ ലഭിക്കണം. ഇമെയിലിന്റെ സബ്ജക്ട് കേരളോത്സവം 2026 ലോഗോ എന്ന് രേഖപ്പെടുത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് മെമ്പർ സെക്രട്ടറി കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അല്ലെങ്കിൽ തൃശൂർ ജില്ലാ യൂത്ത് സെന്ററുമായി ബന്ധപ്പെടുക. പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ 2026-27 അധ്യയന വർഷം മുതൽ പുതിയ 4 വർഷ ബിരുദ പ്രോഗ്രാമായ BSc അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് ഡാറ്റാ സയൻസ് ഓണേഴ്സ് ആരംഭിക്കുന്നു. ഗണിതശാസ്ത്രമോ സ്റ്റാറ്റിസ്റ്റിക്സോ ഒരു വിഷയമായി പഠിച്ച് +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയവർക്ക് അപേക്ഷിക്കാം. സെപ്റ്റംബർ 3 വരെ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9495378854. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിലെ വിവിധ ബിരുദ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. BCom ഫിനാൻസ് ഓണേഴ്സ്, BA ഇംഗ്ലീഷ് ഓണേഴ്സ് എന്നീ വിഷയങ്ങളിൽ ST വിഭാഗത്തിലും BSc മാത്തമാറ്റിക്സ് ഓണേഴ്സ് വിഷയത്തിൽ SC/ST വിഭാഗങ്ങളിലുമാണ് സീറ്റുകൾ ഒഴിവുള്ളത്. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ സെപ്റ്റംബർ 1 വൈകിട്ട് 4 മണിക്കകം കോളേജ് ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0466-227-3335 നമ്പർ ഒരിക്കൽ കൂടി 0466-227-3335. സംസ്ഥാനത്തെ OBC വിഭാഗത്തിൽപ്പെടുന്നവർ നടത്തുന്ന ബാർബർ ഷോപ്പ്, ബ്യൂട്ടി സലൂൺ എന്നിവയുടെ നവീകരണത്തിനായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് സാമ്പത്തിക ധനസഹായ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സ്ഥാപനങ്ങൾ നവീകരിക്കുന്നതിനായി പരമാവധി 40,000 രൂപ വരെയാണ് ധനസഹായം അനുവദിക്കുന്നത്. കുടുംബവാർഷിക വരുമാന പരിധി 2,00,000 രൂപയും ഉയർന്ന പ്രായപരിധി 60 വയസ്സുമാണ്. മുൻപ് ഈ പദ്ധതി പ്രകാരം ധനസഹായം ലഭിച്ചവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. താൽപര്യമുള്ളവർ bcdd.kerala.gov.in എന്ന പോർട്ടൽ മുഖേന ഈ മാസം 31-നകം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
2: അറിവിന്റെ അക്ഷയഖനി,
3: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
2: വിജ്ഞാനത്തിന്റെ വിജയവീഥി.

0: ആത്മകഥയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
0: വിദ്യാഭ്യാസ രംഗം.
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
0: വിദ്യാഭ്യാസ രംഗം.

0: title in Belgium. And that's all in the news at 9. Good night.
1: ആകാശവാണി തൃശൂർ. ഇപ്പോൾ വുമൺസ് ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യയും തായ്ലൻഡും തമ്മിലുള്ള മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം തുടർന്ന് കേൾക്കാം. വേവ്സ് ആപ്പിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആകാശവാണി തൃശൂർ, ചലച്ചിത്ര ഗാനങ്ങൾ.

വുമൺസ് ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യയും തായ്ലാന്റും തമ്മിലുള്ള മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെ വിവിധയിടങ്ങളിൽ പങ്കെടുത്ത ചടങ്ങുകളുടെ റിപ്പോർട്ട്.
1: ആലപ്പുഴയിൽ കേരള കൗമുദിയുടെ 115 വാർഷികാഘോഷ ചടങ്ങ് ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിലെ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് രാവിലെ 10 നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ, SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കൗമുദി ചീഫ് എഡിറ്റർ ദീപു രവി സ്വാഗതമാശംസിച്ചു. മാറുന്ന മാധ്യമലോകത്ത് വിശ്വാസ്യതയും മാധ്യമധാർമ്മികതയും കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഉദ്ഘാടന പ്രസംഗത്തിൽ ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണന്റെ ഉദ്ഘാടന പ്രസംഗം.
2: ഞാൻ ഭാരതമാതാവിന്റെ പുണ്യപാദങ്ങളെ തൊട്ട് വന്ദിക്കുന്നു. ടുഡേ ആൻ ദി ഒക്കേഷൻ ഓഫ് ദി 150th ആനിവേഴ്സറി സെലിബ്രേഷൻസ് ഓഫ് കേരള കൗമുദി, ദി ഡിഗ്നറ്ററി ഷെയറിംഗ് ദി ഡയാസ് വിത്ത് മീ അവർ ഓണറബിൾ ഗവർണർ ഓഫ് കേരളം ആൻഡ് തമിഴ്നാടു ശ്രീമാൻ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർജി. വെൻ ഐ ഗെറ്റ് ഡൗൺ ഫ്രം ദി ഫ്ലൈറ്റ് അവർ ഓണറബിൾ ഗവർണർ വാസ് ഇൻട്രൊഡ്യൂസിംഗ് അവർ യങ് മിനിസ്റ്റർ ടു മീ, ദി യങ് ആൻഡ് ഡൈനമിക് മിനിസ്റ്റർ. ദിസ് വാസ് ദി വേർഡ് ഓഫ് അവർ ഓണറബിൾ ഗവർണർ വെൻ ഐ ഗെറ്റ് ഡൗൺ ഫ്രം ദി ഫ്ലൈറ്റ്. സച്ച് യങ് ആൻഡ് ഡൈനമിക് ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇൻ ഗവൺമെന്റ് ഓഫ് കേരളം ശ്രീമാൻ റോജി എം ജാൻജി, MLA ഓഫ് ആലപ്പുഴ ശ്രീമാൻ AD തോമസ് ജി, MLA ഓഫ് സാത്തനൂർ ശ്രീമാൻ BB ഗോപകുമാർ ജി, ചീഫ് എഡിറ്റർ ഓഫ് കേരള കൗമുദി ശ്രീമാൻ ദീപു രവിജി, ജനറൽ സെക്രട്ടറി ആൻഡ് മൈ ലോങ് ടൈം ഫ്രണ്ട് SNDP യോഗം ശ്രീമാൻ വെള്ളപ്പള്ളി ജി, എല്ലാവർക്കും എൻ്റെ ഓണ സംസകൾ നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട മലയാളത്തിലെ സുഹൃത്തുക്കൾക്ക് ഓണം വാഴ്ത്തുക്കളെയും എന്നുടേ നമസ്കാരത്തെയും ഞാൻ പറഞ്ഞു. നൗ ദിസ് 150th ആനിവേഴ്സറി സെലിബ്രേഷൻസ് വാട്ട് അവർ മിനിസ്റ്റർ ഹാസ് സെഡ് ഇൻ മലയാളം ഐ എം ഗോയിങ് ടു റിപ്പീറ്റ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. ഹി സെഡ് ദി ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് കേരള കമ്മിറ്റി. Now I think you have to change the name Keralam Committee. Previously it was Kerala Committee. Now you have to change the name to Keralam Committee. So he said about the contributions of the 150 years continuously rising the voice of the people. And our editor has said in his speech that we never change. How they are ethically fighting for the cause of the people has been explained. 115 years is not merely a number. It is a remarkable historical journey through generations and through the transformation of Kerala. Through the evolution of Indian democracy and through extraordinary changes in the way society communication with itself. For a newspaper to complete 115 years is not merely a matter of lifespan. In my opinion, it is a testament to trust. It is a testament to courage. And above all, it is a testament to the enduring power of ideas. I congratulate all the people of Kerala on the change of the name of their state. Kerala becomes Kerala. And I was chairing the Rajya Sabha when the bill was passed on 12th August 2026. I congratulate every Keralite for achieving this new name. Because it represents the culture of Kerala. I could see the happiness on the faces of all the members that a historical error was now being corrected. That is was reflected when every member of parliament from Kerala when they were speaking in Rajya Sabha. Kerala Kaumudi began its journey in 1911, founded by Sri C.V. Kunjiramanji, a remarkable orator and a revolutionary thinker. In 1940, under the leadership of Sriman Patradipar K. Sukumaranji, it became a vibrant daily and grew into one of Kerala's

0: That is my humble request to all of you. I was told when there is a lot of floods and the flood is going inside these cities, then I told to our MPs when they met me, I told them, you should deepen your rivers. So whether it is in the court or we have to go to the court, if it is in the court, we should go to the court and explain them. What was the deep of the river 10 years before? What is the depth of the river today? When there is a huge rain, and nowadays we can't predict the rains. That is another big problem. Continuously there is no rain for some time, and all of a sudden heavy rains come on the overnight. So we have to think about all these things. That type of consciousness should be there among the journalists. We should write. Some people are telling in the name of environment that rivers should not be deepened. Then where the water will go? We should always, like that, we should not commercialize anything. That I agree. But when it is a need, we should write. So the general public opinion should be in favor of such a positive steps. With these words, I once again wish Kerala Kaumudi should serve the people in by raising their voice in the right way for many more centuries. Jai Hind, long live Mother Bharat, long live Keralam. Thank you.
1: പത്മഭൂഷൺ ലഭിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിദ്യാഭ്യാസം, സാമൂഹ്യ പ്രവർത്തനം, മാധ്യമം, വ്യവസായം, ആരോഗ്യം, ടൂറിസം തുടങ്ങി വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയവർക്ക് കേരള കൗമുദി എക്സലൻസ് പുരസ്കാരങ്ങളും ഉപരാഷ്ട്രപതി സമ്മാനിച്ചു. തുടർന്ന് ഇന്നുച്ചയ്ക്ക് ആറന്മുള ഉത്രട്ടാതി ജലമേള ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപം സത്രക്കടവിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, പത്തനംതിട്ട MP ആന്റോ ആന്റണി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ, ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്, ആറന്മുള MLA അബിൻ വർക്കി തുടങ്ങിയവർ പങ്കെടുത്തു. ആറന്മുള പള്ളിയോട സമിതി സേവാസംഘം പ്രസിഡന്റ് സാംബദേവൻ കെ ചടങ്ങിന് സ്വാഗതമാശംസിച്ചു. ഉപരാഷ്ട്രപതി നിലവിളക്ക് കൊളുത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു.
2: ഞാൻ ഭാരത മാതാവിന്റെ പുണ്യ പൊർപാദങ്ങളെ തൊട്ടു വന്ദിക്കുന്നു. ഓൺ ദി ജോയസ് ഒക്കേഷൻ ഓഫ് ദി ആറന്മുള ഉത്തരട്ടാതി വള്ളംകളി ഫെസ്റ്റിവൽ, ദി ഡിഗ്നിറ്റീസ് ഓൺ ദി ഡയാസ് വിത്ത് മീ അവർ ഓണറബിൾ ഗവർണർ ഓഫ് കേരളം ആൻഡ് തമിഴ്നാടു ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർജി, മൈ ഗുഡ് ഓൾഡ് ഫ്രണ്ട് ആൻഡ് ദി ഹോം മിനിസ്റ്റർ ഓഫ് കേരളം ശ്രീമാൻ രമേശ് ചെന്നിത്തലജി, ദി യങ് ആൻഡ് ഡൈനമിക് മിനിസ്റ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഗവൺമെന്റ് ഓഫ് കേരളം ശ്രീ റോജി എം ജോൺജി, ഓണറബിൾ മിനിസ്റ്റർ ഓഫ് വാട്ടർ റിസോഴ്സസ് കേരളം അവർ ബിലോഡ് മോൻസ് ജോസഫ് ജി, മെമ്പർ ഓഫ് ദ പാർലമെന്റ് ഓഫ് അവർ പത്തനംതിട്ട കോൺസ്റ്റിറ്റ്യൻസി അവർ ബിലോഡ് ശ്രീ ആന്റോ ആന്റണി ജി, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ആറന്മുള ശ്രീമാൻ അബിൻ വർഗേജി, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം. എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. ഐ വാസ് ടോൾഡ് ബൈ രമേശ് ചെന്നിത്തലജി ദി റെസ്റ്റ് ഓഫ് ദ കേരള ഓണം ഹാസ് ബീൻ സെലിബ്രേറ്റഡ് 2-3 days ബിഫോർ, ബട്ട് ഫോർ ആറന്മുള the onam is combined with this boat festival. That is great, and I am very much proud about our brothers and sisters who are organizing this great festival. And this festival is continuously organized for more than 100 years. That itself shows that whatever may be our lifestyle will get changed, but we are here to save our traditions. That is the greatness that I am seeing in front of my eyes. And one more thing I want to share with you. In the recent session of Rajya Sabha, the name Kerala has been corrected as per our tradition as Keralam. And as the chairman of Rajya Sabha, I had the privilege of presiding over the passage of the state renaming bill during the recently concluded session. And I have seen cutting across the party, all the Kerala MPs of Rajya Sabha were enthusiastically participating in it. and I have seen a very

ഹാപ്പിനെസ് ഇൻ ദയർ ഫേസസ്. വി സെലിബ്രേറ്റഡ് ദി ഓണം ഫെസ്റ്റിവൽ ലാസ്റ്റ് വീക്ക് ആൻഡ് ഓൺ ദിസ് ഓസ്പീഷ്യസ് ഒക്കേഷൻ ഐ എക്സ്റ്റെൻഡ് മൈ വാമസ്റ്റ് ഗ്രീറ്റിംഗ്സ് ആൻഡ് ബെസ്റ്റ് വിഷസ് ടു ഈച്ച്.

0: അൺസ്പിരിച്വൽ ക്യാരക്ടർ സച്ച് ട്രഡിഷൻസ് ആൻഡ് പ്രീവിയസ് ഇൻഹെറിറ്റൻസ് ദാറ്റ് വി മസ്റ്റ് പ്രൊട്ടക്ട് ഫോർ ദി ഫ്യൂച്ചർ ഐ എം ഷുവർ ദി യങ്സ്റ്റേഴ്സ് ഹു ആർ ഷോയിങ് സോ മച്ച് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ അവർ ട്രഡിഷൻസ് ദേ വിൽ പ്രൊട്ടക്ട് ദിസ് ഗ്രേറ്റ് ട്രഡിഷൻ ഫോർ എവർ ഐ എം കോൺഫിഡൻറ്റ് ദാറ്റ് ദിസ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദി പീപ്പിൾ this century's old festival and its associated traditions will continue to flourish for generations to come. May the sacred waters of Bamba river continue to carry forward the glorious legacy of Aranmula. May the rhythm of the oars continue to echo the spirit of harmony and togetherness. Nani namaskaram, Jai Hind, long live Mother Bharat, long live Kerala.
1: Samsthana Governor ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ വാക്കുകൾ.
2: ഇറ്റ് സോ വാസ്റ്റ് ആൻഡ് വി ഹാവ് ഓൾ ദീസ് ട്രെമെൻഡസ് റീച്ച് കൾച്ചർ ഇൻ അവർ സ്റ്റേറ്റ്. ഐ ഹാവ് ബീൻ ഓൾവേസ് ടെലിംഗ് അതേഴ്സ് ദാറ്റ് അവർ കേരളം ഹാസ് എ ബിഗ് കൾച്ചറൽ ഹെറിറ്റേജ്, വെരി റീച്ച് കൾച്ചർ, ആൻഡ് ദീസ് ഹോൾ കൾച്ചർ ഹാസ് ടു ബി ഫോളോഡ് by the rest of our country, and that what I see today here is a same cultural heritage, same cultural richness. So that richness, that culture has to be maintained. My request to the government of Kerala that this festival should be developed in a tourism way, but this can be given a status of tourism, and all other people from our country and other parts of the world can be invited for this particular function, not only because there are other races are there, but this type of function that propounds, that propagates our culture, which is this particular, I was told that function is for more than 600 years it is happening here. The so rich is our tradition, so this has to be brought before our country, before the world.
1: തുടർന്ന് ഉപരാഷ്ട്രപതി വെള്ളപതാക വീശി ജലമേളയ്ക്ക് തുടക്കം കുറിച്ചു. എ ബാച്ചിലെ 35 പള്ളിയോടങ്ങളും ബി ബാച്ചിലെ 16 പള്ളിയോടങ്ങളും അടക്കം 51 പള്ളിയോടങ്ങളാണ് പമ്പാനദിയിലെ ജലമേളയിൽ അണിനിരന്നത്.
3: തുടർന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തിയ ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, കെ മുരളീധരൻ, സി പി ജോൺ, ബിന്ദുകൃഷ്ണ, റോജി എം ജോൺ, കെ എ തുളസി, മേയർ ബി വി രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ദ്വിദിന സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ഇന്ന് പങ്കെടുത്ത ചടങ്ങുകളുടെ റിപ്പോർട്ടാണ് ഇതുവരെ കേട്ടത്. ഉപരാഷ്ട്രപതി നാളെ പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ റിപ്പോർട്ട് രാത്രി 9:30 കേൾക്കാം.
4: ആകാശവാണി തൃശൂർ. ഇപ്പോൾ വുമൺസ് ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യയും തായ്ലാന്റും തമ്മിലുള്ള മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം തുടർന്ന് കേൾക്കാം. വേവ്സാപ്പിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ഒരിക്കലെ കുങ്കുമ കിളി കൊട്ടാരത്തിലെ ഉദ്യാനത്തിലുലാത്തും നേരെ തയ്യൽ രാജ്യത്തിലെ രാജാവ് വന്നിട്ട് ആ രാജകുമാരി തട്ടിക്കൊണ്ടുപോയി.

ചുഴറ്റും നാദം. ചുരമാൻ എന്ന പടക്കൂതിര പുറമേറി വരുന്നു മന്ത്രികുമാരൻ. ചോരാളികളെ നിലം പരിശാക്കി തുറുങ്കിനുള്ളിൽ ചുടലിൽ കഴിയും പെൺകൊടിയാളെ സ്വതന്ത്രയാക്കും.

ആകാശവാണി തൃശൂർ. സമയം 11 മണി കഴിഞ്ഞ് 22 മിനിറ്റ്. കാലാവസ്ഥ: സംസ്ഥാനത്ത് ചില സ്ഥലങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. 476.2 മീറ്ററിൽ മീഡിയം വേവ് 690 കിലോഹെർട്സിലും FM 101.1 MHz ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.